0: നാട്ടുച്ച, വല്ലാത്ത ചൂട്. വിശ്വം തൻ്റെ കട്ടിലിൽ കിടന്ന് മയങ്ങിപ്പോയി. ഒരർത്ഥബോധാവസ്ഥയിലാണ്. പെട്ടെന്ന് അടുത്ത മുറിയിൽ നിന്ന് അമ്മ ആരോടോ പറയുന്നത് കേട്ടു. അരുത്, പോവരുത്, എനിക്ക് പോണം, ആശാനാണ് മറുപടി പറയുന്നത്. വിശ്വം ചെവി വട്ടം പിടിച്ചു. എന്തോ ഒരുരസൽ നടക്കുന്നത് പോലെ തോന്നി. വീണ്ടും അമ്മയാണ് സംസാരിച്ചത്. അതൊരു തേങ്ങൽ പോലെ ഉണ്ടായിരുന്നു. ഞാൻ എന്തു പിഴച്ചു? പിഴച്ചെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവിടെ എന്തെങ്കിലും ഒരു അസുഖമുണ്ടോ? അസുഖമുണ്ടാക്കരുതെന്ന് വെച്ചിട്ടാണ് പോകുന്നത്. ആർക്കാണ് അസുഖം? ആർക്കായാലും കൊള്ളാം. ഒരു കഥയിൽ രണ്ട് നളൻ ആടിക്കൂടാ. എന്ത്? അതെ, നിൽക്കൂ. അവർ പൊട്ടിപ്പൊട്ടി കരയുന്നു. എന്താണിതെല്ലാം? വിശ്വം അമ്പരന്നു പോയി. ഈ സംഭാഷണങ്ങൾക്കിടയിലെല്ലാം ഒരു നളൻ കിടന്ന് തിരിയുന്നു. ആരാണ് നളൻ? എന്തൊക്കെയോ ചില നിഗൂഢങ്ങളായ കെട്ടിക്കുടുക്കുകളുണ്ട്. ആരോടാണ് ചോദിക്കുക? അമ്മയോട് ചോദിക്കാൻ വിശ്വം ധൈര്യപ്പെട്ടില്ല.
1: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: കുട്ടികൾക്ക് കർക്കടക ചികിത്സ ആവശ്യമുണ്ടോ? ഡോക്ടർ ജി പി സിദ്ധി സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതിമധുരം. വസന്തകാലം. വസന്തം പ്രകൃതിയുടെ വീണയിൽ വിരിയുന്ന മധുരഗാനം പോലെയാണ്. പൂക്കളും പച്ചപ്പും പക്ഷികളുടെ ഗാനങ്ങളും ചേർന്ന് പ്രകൃതി മനോഹരമായ സംഗീത വിരുന്നൊരുക്കുന്നു. മനുഷ്യ മനസ്സുകളിലും സന്തോഷത്തിന്റെ ഈണം പകരുന്ന കാലം. ആ മനോഹാരിത ചില ഗാനങ്ങളിലൂടെ ആസ്വദിക്കാം ഇന്ന് സ്മൃതിമധുരത്തിൽ. ആദ്യ ഗാനം ബീന എന്ന ചിത്രത്തിൽ യേശുദാസും അമ്പിളിയും പാടിയതാണ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമല, സംഗീതം കണ്ണൂർ രാജൻ.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: എന്റെ നന്ദിനി കുട്ടിക്ക് എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

നമ്മുടെയൊക്കെ മനസ്സിൽ സന്തോഷത്തിന്റെ ഈണം പകരുന്ന വസന്തകാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ചില ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം സമാപിച്ചു.

0: ಸಂಗೀತ ಸರಣಿ ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ അടുക്കള തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321. ഇനിയൊരു നമ്പർ 9495563231. ഒരു നമ്പർ കൂടി 9495963231. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കള തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
2: യോഗ സൗഖ്യം.
3: ഇന്നീ പരിപാടിയിൽ യോഗയും കായികക്ഷമതയും, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ് സംസാരിക്കുന്നു.
4: കായിക താരങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനേകം പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ പൊതു സ്വത്താണ് കായിക താരങ്ങൾ. അവരുടെ ആരോഗ്യം രാജ്യത്തിന്റെ ഉത്തരവാദിത്വമാണ്. കായിക താരങ്ങൾക്ക് വേണ്ട ശാരീരിക പരിശീലനങ്ങൾക്കൊപ്പം പ്രാധാന്യമുണ്ട് അവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും അവരെ കൂടുതൽ പ്രവർത്തനക്ഷമതയുള്ളവരാക്കി നിലനിർത്തുകയും ചെയ്യുക എന്നത്. കളിക്കളത്തിന് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള മാനസിക നില വളരെ പ്രാധാന്യമർഹിക്കുന്നു. യോഗയെ കൂടി സ്പോർട്സ് മെഡിസിനിൽ ഉൾപ്പെടുത്തി വിഭാവനം ചെയ്ത് പദ്ധതികൾ ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള കിസാർ പോലുള്ള സ്ഥാപനങ്ങളിൽ വളരെ ഫലപ്രദമായി നടന്നു പോകുന്നുണ്ട്. കായിക താരങ്ങൾ നിരന്തരം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നായ പേശി മുറുക്കം അഥവാ മസിൽ സ്റ്റിഫ്നെസ് യോഗയിലൂടെ കുറച്ചു കൊണ്ടുവരാൻ കഴിയും. തുടർച്ചയായ യോഗ പരിശീലനം വഴി മസിൽ സ്പ്രെയിൻ, ലിഗമെന്റ് ഇഞ്ചുറീസ് എന്നിവ കുറയ്ക്കാനും കായിക താരത്തിന് സ്വന്തം ശരീരത്തിന്റെ ബലത്തെ പറ്റി മനസ്സിലാക്കാനും സാധിക്കുന്നു. പ്രാണായാമം ശീലിക്കുന്നത് വഴി ലങ് കപ്പാസിറ്റി ഉയരുകയും ശ്വസന വ്യൂഹത്തിന് കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യുന്നു. പ്രാണായാമം നിരന്തരം ശീലിക്കുന്ന കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം ബ്രീത്തിംഗ് കപ്പാസിറ്റി ഉയരുകയും ശ്വസന പേശികളുടെ ആരോഗ്യം മെച്ചപ്പെട്ടതായും പഠനങ്ങളുണ്ട്. യോഗയിലൂടെയും ധ്യാനത്തിലൂടെയും സ്വന്തം ശരീരത്തിന്റെയും മനസ്സിന്റെയും ഉള്ളറകളിലേക്ക് അവന് കടക്കാൻ കഴിയും. ആന്തരികമായ തിരിച്ചറിവ് വർദ്ധിക്കുന്നത് മൂലം ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ തിരിച്ചറിയാനും ഉടനടി പ്രതികരിക്കാനുമുള്ള കഴിവും ലഭിക്കുന്നു. ഏകാഗ്രത

0: ശ്രദ്ധ എന്നിവ വർദ്ധിക്കുകയും അവർ മാനസികമായി നേരിടുന്ന വെല്ലുവിളികളായ തോൽവിയെയും ജയത്തെയും വൈകാരിക തലത്തിനുമപ്പുറം ആഴത്തിൽ വിശകലനം ചെയ്ത് മുന്നോട്ട് നീങ്ങാനും കഴിയുന്നു. മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കൂടുന്ന സ്പോർട്സ് താരങ്ങളുടെ പെർഫോമൻസ് ലെവലും ആത്മവിശ്വാസവും ഉയർത്തിയെടുക്കാൻ യോഗയ്ക്ക് കഴിയുന്നത് ഇങ്ങനെയാണ്. നിരന്തരം പരിശീലനവും യാത്രകളും കാരണം ശരിയായ ഉറക്കം ലഭിക്കാതെ പോകുന്ന അവസ്ഥകളുണ്ട് ഇവരിൽ. അവിടെ ശ്വസന പ്രാണായാമവും ധ്യാനവുമെല്ലാം പ്രയോജനപ്രദമാണ്. യോഗയിലൂടെയുള്ള പോസിറ്റീവ് ജീവിത ശൈലി അവർ സ്വായത്തമാക്കുന്നതിലൂടെ ഊഷ്മളമായ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ എന്നിവ നിലനിർത്താൻ കഴിയുകയും അതിലൂടെ അവരുടെ ആത്മവിശ്വാസം ഉയരുകയും ചെയ്യുന്നു. കായിക താരങ്ങളുടെ റീഹാബിലിറ്റേഷൻ അഥവാ പുനരധിവാസത്തിൽ യോഗ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പേശികളുടെ ക്ഷതം കഴിയുന്നതും വേഗത്തിൽ പരിഹരിക്കപ്പെടുക എന്നത് ഒരു കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഒരു ഈവെന്റിൽ തളർന്നു വീണാലും തൊട്ടടുത്ത ഈവെന്റിൽ ഉണർന്നു നിന്ന് പോരാടണം. പരിക്കുകൾ കാരണം തുടരെ തുടരെയുള്ള ഈവെന്റുകളിൽ പങ്കെടുക്കാൻ കഴിയാതെ വരുമ്പോൾ അവരുടെ ആത്മവിശ്വാസം കുറയുന്നു. റീഹാബിലിറ്റേഷനോടൊപ്പം യോഗ കൂടി പരിശീലിക്കുന്ന പക്ഷം പരിക്കുകൾ വേഗത്തിൽ ഭേദമാകുമെന്നും പഠനങ്ങൾ പറയുന്നു. കായിക താരത്തിന്റെ റിക്കവറി കപ്പാസിറ്റി അഥവാ തിരിച്ചുവരവ് ത്വരിതമാക്കാൻ യോഗയ്ക്ക് കഴിയുമെന്നും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും പഠനങ്ങളുണ്ട്. മാംസപേശികളുടെ ബലക്ഷയം, ജോയിന്റ് ഇൻസ്റ്റബിലിറ്റി എന്നിവ കാരണം പരിക്കുകൾ കൂടുകയും റേഞ്ച് ഓഫ് മോഷൻ, പോസ്ചറൽ സ്റ്റെബിലിറ്റി കുറയുകയും ചെയ്യാം. യോഗയിലൂടെ ഇവ മുന്നേ പരിഹരിക്കപ്പെടുമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. ഇങ്ങനെ പുതിയ പഠനങ്ങളും കണ്ടെത്തലുകളിലൂടെയും സ്പോർട്സ് മെഡിസിനിലുള്ള യോഗയുടെ സാധ്യത വികസിപ്പിച്ചുകൊണ്ട് കായിക താരത്തിന്റെ മാനസിക, ശാരീരിക, വൈകാരിക തലങ്ങളിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു.
1: യോഗയും കായികക്ഷമതയും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇന്ന് നെല്ലിക്കോട് ഭാസ്കരൻ അഭിനയിച്ച ചിത്രങ്ങളിലെ ചില ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മരം എന്ന ചിത്രത്തിൽ അയിരൂർ സദാശിവൻ പാടിയതാണ്. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

0: ബിരുദ സംസാരമാകുവാൻ കേരളം ഒരുങ്ങി കഴിഞ്ഞു. എല്ലാവർക്കും ബിരുദം എന്ന ആശയവുമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG അഡ്മിഷൻ തുടരുന്നു. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒന്നിലധികം പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: മുക്കുവനെ സ്നേഹിച്ച ഭൂതം എന്ന ചിത്രത്തിന് വേണ്ടി അൻവർ സുബൈർ എഴുതി, KJ ജോയ് ഈണം നൽകി, P ജയചന്ദ്രനും P സുശീലയും പാടിയ ഗാനം.

സ്വന്തം സംഗീതത്തിൽ എം എസ് ബാബുരാജും പി ലീലയും പാടിയ ഗാനം, ഗാനരചന പി ഭാസ്കരൻ, ചിത്രം കണ്ടം ബച്ചക്കോ.

0: നമ്മളോടൊപ്പമുള്ളത് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരാളാണ്, ഗായിക അപർണ രാജീവ്. അപർണ രാജീവ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ മിക്കവാറും കേട്ടിട്ടുള്ള ഒരു പരിചയപ്പെടുത്തൽ, അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒരു പരിചയപ്പെടുത്തലാണ് ONV കുറുപ്പിൻ്റെ കൊച്ചുമകളാണ് എന്നുള്ളത്. അതുകൂടാതെ സംഗീത സംവിധായകൻ രാജീവ് ONV മകളാണ് അപർണ. വീട് എന്ന് പറയുന്നത് കവിതയുടെയും സംഗീതത്തിന്റെയും ഒക്കെ ഒരു ലോകമായിരുന്നല്ലോ കുട്ടിക്കാലം തൊട്ടേ. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് വളരുന്നത്. അപ്പൊ ആ ഒരു അന്തരീക്ഷം ഇപ്പൊ എത്തി നിൽക്കുന്ന അപർണയെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്?
1: ഇപ്പൊ വീട്ടില് മുത്തശ്ശനാണെങ്കില് കുട്ടിക്കാലത്ത് ഞാൻ എപ്പോഴും കാണുമ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെയോ. അപ്പൊ സ്കൂളിൽ പിന്നെ കവിതകളും ഒക്കെ പഠിച്ച് തുടങ്ങിയ സമയത്താണ് മുത്തശ്ശൻ്റെ കവിതകളും ഒക്കെ, ആ ഒരു സമയത്താണ് നമ്മുടെ മലയാളം ടീച്ചേഴ്സൊക്കെ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹവും അങ്ങനെയെല്ലാം. പിന്നെ പിന്നെ മുത്തശ്ശന് എന്താന്നുള്ളത്, നമ്മുടെ മുത്തശ്ശൻ മാത്രമല്ല എന്താന്നുള്ളത് അങ്ങനെയാണ് അറിയാൻ തുടങ്ങിയത് ആ സമയം തൊട്ടാണ്. പിന്നെ അച്ഛനാണെങ്കിലും പണ്ട് തൊട്ടേ പാട്ടുകൾ, അച്ഛൻ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള പാട്ടിലായിരുന്നില്ല, അച്ഛൻ റെയിൽവേസിലായിരുന്നു. പക്ഷെ പാട്ട് ഭയങ്കര പാഷനായിട്ട് പാടാനും മ്യൂസിക് ചെയ്യാൻ ശരിക്കും എനിക്ക് യൂത്ത് ഫെസ്റ്റിവലിൽ ഞാൻ കവിതകളും ഒക്കെ റെസിറ്റേഷൻ ലൈറ്റ് മ്യൂസിക് ഒക്കെ എപ്പോഴും പോകുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് കവിത പഠിക്കാനായിട്ടും മുത്തശ്ശൻ അച്ഛനെ എടുത്ത് കവിത കൊടുത്തിട്ട് ഇതൊന്ന് ട്യൂൺ ചെയ്ത് അങ്ങനെയാണ് അച്ഛനത് ട്യൂൺ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ വീട്ടിൽ ശരിക്കും എപ്പോഴും ഇങ്ങനെ പാട്ട്, എന്താ പറയുക, എപ്പോഴും പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയല്ല, പക്ഷെ എപ്പോഴും പാട്ടിൻ്റെ ഒരു അന്തരീക്ഷം, ഇന്നൊരു അദൃശ്യമായിട്ട് എപ്പോഴും പാട്ടുണ്ട് വീട്ടിൽ. അത് പിന്നെ എപ്പോഴും നമ്മളിപ്പോൾ സംസാരിക്കുന്നതും പാട്ട് അങ്ങനെ ആവണമെന്നില്ല, അതല്ല. പക്ഷേ പാട്ട് എന്നുള്ളത് എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു ബോണ്ടായിട്ട് തോന്നിയിട്ടുണ്ട്.
0: നമുക്കൊരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരാനും നിങ്ങളെ അവരോട് സംസാരിക്കാനുമായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പോയിട്ട് തിരിച്ചു വരാം.
1: ഓക്കെ, ഹലോ.
2: ഹലോ
1: ഹലോ, ഇത് ആരാണ്?
2: എന്റെ പേര് ബിനു എന്നാണ്.
1: ബിനു,
2: തിരുവനന്തപുരം ജില്ലയിലെ ഒട്ടിശേഖരമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. നിൽക്കുന്നത് ജനറൽ ആശുപത്രിയുടെ അടുത്താണ്. ജോലിക്ക് വരെയാണ്.
1: അപ്പൊ ജോലിയുടെ സമയത്ത് ഇടയ്ക്ക് ബ്രേക്ക് വന്നപ്പോ വിളിച്ചാണോ?
2: ഞാൻ ഒരുപാട് ഉച്ചകൊണ്ടേ വിളിക്കുന്നു, എനിക്ക് കിട്ടുന്നില്ല.
1: എന്തായാലും ഇന്ന് കിട്ടിയല്ലോ.
2: നേരത്തെ പാട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്.
1: ശരി ശരി, സന്തോഷം. വീട്ടിലാരൊക്കെ ഉണ്ട്?
2: എന്റെ വീട്ടില് ഭർത്താവ്, മകൻ, മകള്. മകളെ കല്യാണം കഴിച്ച് അയച്ചു. ഞാൻ ഇവിടെ ജോലിക്ക് വരുന്നതാണ്. ബേക്കറീസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഫ്രണ്ടില്. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് മൈനാഗം.
1: മൈനാഗം ആ പാട്ടാണ് ഇഷ്ടം അല്ലേ? അപ്പൊ ആ പാട്ട് തീർച്ചയായിട്ടും വെച്ചേരാം. എന്തായാലും സന്തോഷം ബിനു വിളിച്ചതില്.

0: രാജീവ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: മുത്തച്ഛന്റെയും അച്ഛന്റെയും ഒക്കെ ഒരു സ്വാധീനം ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഈ പറയുന്ന പാട്ടുകളിൽ നമുക്ക് കാണാം. ഇപ്പം മുത്തച്ഛൻ വരികൾ എഴുതി, അച്ഛൻ സംഗീതം നൽകി, അപർണ പാടിയ പാട്ടുകൾ എന്ന് പറയുന്നത് വളരെ പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ.
2: ഒരു ശരിക്കൊരു ഒരു വലിയ അനുഗ്രഹമാണ് അങ്ങനെ ഒരു ഒരു ഭാഗ്യം കിട്ടുന്നത്. മുത്തച്ഛന്റെ വരികളും അച്ഛൻ സംഗീതം നൽകി പാടാൻ പറ്റുക എന്നുള്ളത് അതൊരു എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അപ്പോൾ രണ്ട് സിനിമകളിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്, കളഭമഴ മൺസൂൺ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ശരിക്കും അതെ വളരെ നമുക്ക് പ്രിയപ്പെട്ട പാട്ടുകൾ തന്നെയാണ്. പിന്നെ വേറൊരു വ്യക്തിയാണ് എഴുതിയിരിക്കുന്ന വരികള്, മുത്തച്ഛന്റെ അല്ല, ബിജു മുരളി എന്നുണ്ട്, അദ്ദേഹം എഴുതി. അച്ഛൻ സംഗീതം നൽകിയ പാട്ട് ഞാൻ പാടിയതിന് എനിക്ക് ആദ്യമായിട്ട് ജെയ്സ് ഡാനിയൽ ഫൗണ്ടേഷൻ ഫിലിം അവാർഡും ക്രിറ്റിക്സ് അവാർഡൊക്കെ രണ്ടാമത് കിട്ടുന്നത്. അങ്ങനെ അച്ഛൻ സംഗീതം നൽകിയ പാട്ടിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് സന്തോഷമാണ്. അതെ അതെ,
1: 12th പഠിക്കുമ്പോഴാണ് തോന്നുന്നത് ആദ്യമായിട്ട് പിന്നണി ഗാനരംഗത്ത്.
2: പിന്നണി ഗാനരംഗത്ത് വരുന്നത് 12th കഴിയാറായപ്പോ. അതെ അതെ,
1: മേഡ് ഇൻ യുഎസ്എ.
2: അതെ, 12th ബോർഡ് എക്സാമിന്റെ ഒക്കെ സമയത്തായിരുന്നു എന്റെ റെക്കോർഡിംഗ്. അതെ,
1: ആകാശവാണിയിലൂടെ ശ്രോതാക്കൾ മിക്കപ്പോഴും ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു പാട്ടാണ് പുന്നല്ലിൻ കതിരോല. അപ്പൊ ആ ഒരു പാട്ട് രണ്ടുപേരി
2: തീർച്ചയായിട്ടും ആ പാട്ട് ഇതേപോലെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ പലരും പാടാൻ ആവശ്യപ്പെടുന്ന പാട്ടുകളിൽ ഒരു പാട്ടാണ്. അപ്പോൾ അത് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ പാട്ടാണ്. പക്ഷെ ആ പാട്ട് ഇപ്പോഴും ഇങ്ങനെ ഓർക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്.

0: ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു പാട്ടായിരിക്കും അല്ലേ ഇത്? ആദ്യത്തെ ഒരു പാട്ട് എന്നുള്ള രീതിയിൽ
1: ഒരു പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടം എപ്പോഴും ഉണ്ടാവുമല്ലോ. മുത്തശ്ശന്റെ വരികളിൽ തന്നെ പാടി തുടങ്ങി എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിദ്യാസാഗർ സാറാണ്. അപ്പൊ അതും ഒരു തുടക്ക ഒരാൾക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ ഒരു പാട്ട് ഒരു മുത്തശ്ശന്റെ വരികളും ഇത്രയും വലിയൊരു മ്യൂസിക് ഡയറക്ടറുടെ സംഗീതത്തിലും പാടാൻ പറ്റാന്നുള്ളത്. മെയ്ഡ് ഇൻ യു എസ് സിനിമയിലെ പാട്ടായിരുന്നു. രാജീവ് അഞ്ചൽ അദ്ദേഹമാണ് ഡയറക്ടർ. ആ പാട്ട് ശരിക്കും ആ സമയത്ത് ഇറങ്ങിയപ്പോൾ ഇത് ആരാണ് പാടിയെന്നുള്ളത് ഒരുപാട് പേർക്ക് അങ്ങനെ അത്ര അറിയില്ലായിരുന്നു. കാരണം ഇന്നത്തെ പോലെ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഒന്നുമില്ല. ചിലവരുടെയൊക്കെ റിംഗ് ടോൺ ആയിട്ടൊക്കെ ഞാൻ എനിക്ക് അറിയുന്നവരുടെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അയ്യോ ഇതിൻ്റെ റിംഗ് ടോൺ ആയിരുന്നു കുറച്ച് നാൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. അത് അപർണ്ണയായിരുന്നല്ലേ പാടിയത്, അങ്ങനെ അറിയില്ലായിരുന്നു. പിന്നെ എൻ്റെ വോയിസും ആ സമയത്ത് ഒരു കുറച്ചും കൂടി കുട്ടിയുടെ ഒരു വോയിസ് ഉണ്ട്, അപ്പോൾ അതും കൂടി കൊണ്ടായിരിക്കും.
0: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോയിട്ട് തിരിച്ചു.
1: ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്?
2: ഞാൻ റീജയാണ്, ആറ്റിങ്ങൽ നിന്ന് വിളിക്കുകയാണേ.
1: എന്താ ചെയ്യണ റീജ?
2: ഞാൻ ഹെൽത്ത് സർവീസിലാണ്.
1: ഹെൽത്ത് സർവീസ്? ഓ, അപ്പോ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് അതോ?
2: അല്ല, ഞാൻ ഇന്ന് ലീവ് ആയിരുന്നു.
1: ഓക്കേ.
2: സുഖാണോ?
1: സുഖായിട്ടിരിക്കുന്നു. സുഖാണോ?
2: എനിക്ക് സുഖം.
1: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഇപ്പൊ ഞാൻ ഹസ്ബൻഡേ ഉള്ളൂ, വെളിയിലായിരുന്നു, ഇപ്പൊ ലീവിന് വന്നതാ.
1: ഓക്കെ. അപ്പോ
2: വിശേഷം?
1: അങ്ങനെ പോകുന്നു, കുഴപ്പമില്ല. ഏത് പാട്ട വേണ്ടേ?
2: എനിക്ക് അവനക്കുട്ടി എന്ന പാടിയ പുന്നലിൽ തുടങ്ങുന്നല്ലേ.
1: ശരി ശരി. സന്തോഷം. ആ പാട്ടാണോ വേണ്ടത്? അതെ,
2: മുത്തശ്ശന്റെ.
1: അപ്പൊ ആ പാട്ട് വെച്ചേരാം ചേച്ചി.
2: എല്ലാവർക്കും
1: ഓക്കെ. ശരി, സന്തോഷം. ബൈ.

0: കേൾക്ക. അപർണ രാജീവ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: മെയ്ഡ് ഇൻ യു എസ് എയുടെ കാര്യം പറയായിരുന്നു. പുന്നലിൻ കതിരോല കഴിഞ്ഞിട്ട് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടാണ് മഞ്ജു തരശ്രീ ദക്ഷിണമൂർത്തി സ്വാമികളുടെ പാട്ട്. അവാർഡും കിട്ടി.
2: അതിനാണ് ആദ്യമായിട്ട് ക്രിറ്റിക്സ് അവാർഡും വേൾഡ് മലയാളി കൗൺസിൽ അവാർഡ് അങ്ങനെ കുറച്ച് അവാർഡുകൾ കിട്ടുന്നത് ആ പാട്ടിനാണ് ആദ്യമായിട്ട്. അതെ, അപ്പൊ അത് വലിയൊരു ഭാഗ്യമാണ്. കാരണം ദക്ഷിണമൂർത്തി സ്വാമി അദ്ദേഹത്തിന്റെ ഒരു പാട്ട് എന്റെ ജനറേഷനിലെ ഒരു സിംഗറിന് പാടാൻ പറ്റുക എന്നുള്ളത്, അദ്ദേഹം 20 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ചെയ്ത സിനിമയാണ് മിഴികൾ സാക്ഷി എന്നുള്ള സിനിമയാണ്. മുത്തശ്ശന്റെ കൂടെ ഒരുമിച്ച് ആണ് വാതിൽ പഴുതിലൂടെ എന്നുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ, ആ സിനിമയാണ് അവര് അതിനു മുമ്പ് സ്വാമി ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ 20 വർഷം കഴിഞ്ഞിട്ട് മുത്തശ്ശന്റെ കൂടെ തന്നെ പിന്നെയും ചെയ്തു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അപ്പൊ അതിനകത്ത് എല്ലാം നല്ല പാട്ടിലായിരുന്നു ഈ പാട്ട്. പിന്നെ ചിത്ര ചേച്ചിയുടെ ഒരു പാട്ടുണ്ട്, ദാസേട്ടൻ ജാനകിയമ്മ ഒക്കെ പാടിയിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെയും പാട്ടുകൾ അന്ന് ട്രാക്കും എന്നെ കൊണ്ട് പഠിപ്പിച്ച് സ്വാമി പാടിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ പാട്ടും വേറൊരു പാട്ടിനും കിട്ടാത്തൊരു ഒരു പ്രത്യേകത എനിക്ക് അദ്ദേഹം കമ്പോസ് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ശരിക്കും ഭയങ്കര അത്ഭുതമാണ്. ഇപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ ഓരോരോ ട്യൂൺ ഇങ്ങനെ വരികയായിരുന്നു. പിന്നെ ഒരു ട്യൂണിൽ അങ്ങനെ അദ്ദേഹം ഫിക്സ് ചെയ്തിട്ടാണ് ഇത് മതി, ഇത് നീ പഠിച്ചോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ പഠിപ്പിച്ച് തന്നിട്ട് പാടിയായിരുന്നു സ്റ്റുഡിയോയില്. പിന്നെ അതിനുള്ള മറ്റേ പാട്ടുകളുടെയൊക്കെ ട്രാക്കും അത് കഴിഞ്ഞിട്ട് പഠിപ്പിച്ചിട്ട് അങ്ങനെ പാടി. അപ്പോൾ അതൊക്കെ ഒരു ശരിക്കും മറക്കാനാവാത്ത ഒരു വലിയ അനുഭവമാണ്.
1: ആ പാട്ട് രണ്ടുപേരും പാടാൻ

0: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോയിട്ട് തിരിച്ചുവരാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: ഞാൻ നിർമ്മല, കോലിയക്കോട്ട് നിന്ന്.
0: നിർമ്മല, ആ എന്താ ചെയ്യണേ?
1: ഞാൻ അംഗൻവാടിയിൽ കാര്യം ചെയ്തോണ്ടിരുന്നപ്പം പെൻഷനായി അങ്ങനെ വീട്ടില്.

0: ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ ഇപ്പൊ ഞാനും എന്റെ ഭർത്താവും.
0: ഏത് പാട്ടാണ് വേണ്ടത്?
1: അത് ചിത്രമാടിയ രാജഹംസമയം എന്നുള്ള
0: ചമയം എന്നുള്ള സിനിമയില്. ഞാനിവിടെ വേണ്ടത്. ശരി ചേച്ചി, അപ്പൊ സന്തോഷം വിളിച്ചതില്. ഓക്കെ ശരി.

0: മുന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഒരുപാട് ലെജൻസിന്റെ കൂടെ ആ ലെജൻസിനോടൊപ്പം അടുത്ത് ഇടപഴകി, അതായത് സംഗീത രംഗത്ത് നമ്മള് ഈ പറഞ്ഞതുപോലെ ദക്ഷിണമൂർത്തി സ്വാമികളാണെങ്കിലും ദേവരാജൻ മാഷാണെങ്കിലും എം കെ അർജുനൻ മാസ്റ്റർ ആണെങ്കിലും അതുപോലെ എം ജി രാധാകൃഷ്ണൻ, പിന്നീട് ഔസേപ്പച്ചൻ, ബി ജി പാല്, രാഹുൽ രാജ്, ഇങ്ങനെ ഒരുപാട് തലമുറ വ്യത്യാസം ഒരു സംഗീതത്തിൽ വന്നപ്പോ എന്തൊക്കെ മാറ്റങ്ങളാണ് ഫീൽ ചെയ്തിട്ടുള്ളത്?
2: റെക്കോർഡിങ്ങിന്റെ ടെക്നിക്കൽ സൈഡിൽ തീർച്ചയായിട്ടും കാലഘട്ടം അനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ദേവരാജൻ പുപ്പിൻ്റെ ഒരു ആൽബത്തിലൊരു പാട്ട് എനിക്ക് പാടാനുള്ളൊരു വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു ആൽബം ചെയ്തിരുന്നു, ഗുരുദീപം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ശരിക്കും ലൈവായിട്ടുള്ള റെക്കോർഡിംഗ് ആയിരുന്നു. അപ്പോൾ അതൊന്നും പിന്നെ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നടന്നിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ അത് തന്നെ ആ സമയത്ത് ശരിക്കും ലൈവ് റെക്കോർഡിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ അദ്ദേഹം ആ പഴയ രീതിയിൽ തന്നെ അത് ചെയ്തു. അതൊക്കെ ഒരു വലിയ നമുക്ക് ലേണിംഗ്, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇതേപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോരുത്തർക്കും ഓരോരോ സ്റ്റൈലുണ്ട് കമ്പോസ് ചെയ്യുന്നാൽ. ഇപ്പൊ ദക്ഷിണമൂർത്തി സ്വാമി അദ്ദേഹം അവിടെ ഇരുന്ന് പെട്ടെന്ന് നിമിഷം കൊണ്ട് കമ്പോസ് ചെയ്ത്, അങ്ങനെയാണ് അദ്ദേഹം. ചിലവർ അങ്ങനെ ആയിരിക്കില്ല. പിന്നെ നമുക്ക് പറഞ്ഞ് ട്രാക്കും ചിലപ്പോൾ നേരത്തെ അയച്ചു തരും, ഒരു ഐഡിയ കിട്ടിയിട്ട് വരാൻ. ചിലപ്പോൾ അവിടെ വന്നിട്ടായിരിക്കും ചിലവർ പഠിപ്പിച്ച്. പിന്നെ ചിലവർ അവർക്കൊരു കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും ചില മ്യൂസിക് ഡയറക്ടേഴ്സിന് ഇങ്ങനെ, അപ്പൊ അത് തന്നെ കറക്റ്റായിട്ട് വേണം. ചിലവർ പക്ഷെ അങ്ങനെയല്ല, എങ്ങനെയാന്ന് വെച്ചാൽ അത് പാടിക്കോളും, ഇമ്പ്രൂവൈസ് ചെയ്ത് അങ്ങനെ നമുക്കൊരു ഫ്രീഡം തരും. അപ്പോൾ എങ്ങനെയായാലും മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ എന്താണോ താല്പര്യം, അവർക്ക് സന്തോഷം തൃപ്തി ആവുക എന്നുള്ളതാണ്, അത് തന്നെയാണ് നമുക്കും സന്തോഷം വരിക. പിന്നെ ഇതേപോലെ മുത്തശ്ശന്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം, ഞാൻ വരികൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. മുത്തശ്ശനെപ്പോഴും അത് ഭയങ്കര നിർബന്ധമായിരുന്നു, നമ്മളിപ്പോൾ പാടി ആ ഉച്ചാരണം വളരെ ശരിയായിരിക്കണം എന്നുള്ളപ്പോൾ, അത് കാരണം തന്നെ ചിലപ്പോൾ ഞാൻ മുത്തശ്ശൻ ഇതേപോലെ ചെറിയ എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞിട്ട് പിന്നെ പോയിട്ട് റെക്കോർഡ് ചെയ്ത് തിരിച്ച് പിന്നെയും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കുട്ടിയാകുമ്പോൾ തൊട്ടേ അത് അങ്ങനെ മുത്തശ്ശൻ അത് ശ്രദ്ധിച്ച് അങ്ങനെ ഇപ്പോൾ പ്രോഗ്രാമിന് അല്ലെങ്കിലും റെക്കോർഡിങ്ങിനൊക്കെ പോകുമ്പോഴും റെക്കോർഡിംഗ് കഴിഞ്ഞ് വരുമ്പോൾ അത് കേൾക്കാനായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ പ്രോഗ്രാമിന് മുമ്പാണെങ്കിൽ ഏതൊക്കെ പാട്ടാന്നുള്ളത്. അപ്പോൾ ഈ പാടുമ്പോൾ ഉച്ചാരണം ശരിയാണോ എന്നുള്ളതാണ് അതാണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ എൻ്റെ മനസ്സിലത് വരികളും ശ്രദ്ധിക്കാറുണ്ട്. അതെ,
1: ഈ പറഞ്ഞതുപോലെ ഒ എൻ വി കുറുപ്പിന്റെ കൊച്ചുമകളായി ഇരിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള, വളരെ ഭാഗ്യമായിട്ടുള്ള ഒരു കാര്യം. എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഉത്തരവാദിത്വം കൂടി വരുന്നുണ്ടല്ലേ?
2: അതുണ്ട്, അത് തീർച്ചയായിട്ടും. അത് അങ്ങനെയുള്ള ഒരു ലെജൻസിന്റെ നമ്മൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ അവർക്കതൊരു വലിയ ഭാഗ്യമാണ്. ഇപ്പം എനിക്ക് ശരിക്കും ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്, ഏറ്റവും വലിയ ബ്ലെസ്സിങ് തന്നെയാണ് അങ്ങനെ ഒരു വ്യക്തിയുടെ കൊച്ചുമോളായി ജനിച്ചു എന്നുള്ളത്. പക്ഷെ അതേപോലെ തന്നെ നമുക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാത്തൊരു ആർട്ടിസ്റ്റിൻ്റെ പോലെ എല്ലാം നമുക്ക് അങ്ങനെ പറ്റില്ല. അപ്പോൾ അതിൻ്റെതായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഒരു വേർഡ് തെറ്റിക്കുന്നതും വേറൊരു സിംഗർ ഒരു വേർഡ് തെറ്റിക്കുന്നതും അത് ആൾക്കാർ അങ്ങനെയല്ല എന്നെയായിരിക്കും കൂടുതൽ അത് ക്രിട്ടിസൈസ് ചെയ്യുക. അപ്പൊ അതെനിക്കറിയാം, ആ ഒരു ബോധം എപ്പോഴും മനസ്സിലുണ്ട്. അതെ,
1: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോയിട്ട് തിരിച്ചു.
2: ഹലോ
3: ഹലോ
2: ഹലോ, ഇത് ആരാണ്?
3: ഞാന് സാബു, അപർണ.
2: അതെ അതെ, ആ സുഖാണ് ചേട്ടന്, സുഖാണോ? എന്താ
3: ചെയ്യണേ?
2: ഓ, ഇപ്പൊ ഓട്ടത്തിന്റെ ഇടയിലാണ് വിളിക്കണേ അല്ലേ?
3: ഓട്ടത്തിന്റെ ഇടയിൽ തന്നെ ഇപ്പൊ 10-20 പ്രാവശ്യം വിളിച്ചു, അപ്പോഴത്തേക്കാണ് കിട്ടിയത്.
2: ഓ,
3: സാറിന്റെ ചെറുമോള എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക്
2: സന്തോഷം.
3: പിന്നെ വീട്ടിലെല്ലാവരും
2: സുഖമായിട്ടിരിക്കണം. ചേട്ടന്റെ വീട്ടിലാരൊക്കെയുണ്ട്?
3: എന്റെ വീട്ടില് എന്റെ ഭാര്യ, എന്റെ ഭാര്യയുടെ അമ്മ, പിന്നെ എന്റെ മോൻ. മോൻ പി ആർ എസ് അറ്റൻഡറായിട്ട് വർക്ക് ചെയ്യണം. മോളെ അയച്ച് രണ്ട് പിള്ളേരുണ്ട്, അവര് പൂജപ്പുര. അപർണ എവിടെ താമസം?
2: ഞാന് വഴുതക്കാട്. അതെ അതെ,
3: അപ്പൂപ്പന്റെ
2: ആ വീട്ടിലല്ല, വഴുതക്കാട് ഒരു ഫ്ലാറ്റിലാണ്. ഏത് പാട്ടാ വേണ്ടത്?
3: തമിഴാണ്, കവിക്കുയിൽ എന്നും പറഞ്ഞിട്ട് നമ്മള് ഒ എൻ വി സാറിനെ കവിക്കുയിൽ ആ സിനിമയിലുള്ള ചിന്നക്കണ്ണൻ അഴക്കിറാൻ എന്നും പറഞ്ഞിട്ട് ഇളയരാജ സാർ കമ്പോസ് ചെയ്തതും ഡോക്ടർ ബാലമുരളീകൃഷ്ണ പാടിയതും പഞ്ചു അർണാചല ലിറിക്സ്.
2: ഓ, എല്ലാം അറിയാലോ ചേട്ടന്, ഡീറ്റെയിൽസ് എല്ലാം അറിയാല്ലേ.
3: പിന്നെ ഞാന് കൂടുതൽ തമിഴാണ് കേൾക്കുന്നത്. ഇപ്പൊ ആകാശവാണിയിലും ഇപ്പൊ തിരപ്പൂക്കൾ എന്നും പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് തമിഴ് കേൾക്കും.
2: ഓ ശരി, അപ്പൊ
3: ഡെഡിക്കേഷൻ ഉണ്ട്.
2: ആർക്കാണ്?
3: പ്രധാനമായിട്ട് അപർണയ്ക്ക്.
2: താങ്ക് യു.
3: കവി കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ.
2: താങ്ക് യു.
3: പിന്നെ ഒരു പാട്ട് പാടിത്തരുവോ?
2: ആ, ഏത് പാട്ടാ ചേട്ടാ വേണ്ടേ?
3: അപർണ പാടിയ നല്ലൊരു പാട്ട്.
2: ഓക്കെ, ഞാന് മാളികപ്പുറം എന്നുള്ള സിനിമയിലെ ഒരു പാട്ട് പാടിയിരുന്നു, അത് കുറച്ചുപേര് പാടാം.

0: അങ്ങനെ.
1: അടിപൊളി, സൂപ്പർ.
0: താങ്ക് യു.
1: സിനിമയ്ക്കകത്ത് കേൾക്കുമ്പോൾ ചേട്ടാ
0: സന്തോഷം, വിളിച്ചതിൽ സന്തോഷം ചേട്ടാ.
1: ശരി,
0: ഓക്കെ, ശരി, ബൈ.

0: അപർണ രാജീവ് എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറെ കവർ സോങ്സ് കാണാം. അത് കൂടുതലും മെലഡികളാണ് തിരഞ്ഞെടുത്ത് പാടുന്നത്. മെലഡികളാണോ പൊതുവെ പാടാൻ ഇഷ്ടം?
1: എനിക്ക് പാടാൻ പേഴ്സണലി എനിക്കിഷ്ടം മെലഡീസ് ആണ്. പക്ഷെ നമ്മൾ പ്രോഗ്രാമിന് പോകുമ്പോൾ മെലഡിയും കുറച്ച് ഫാസ്റ്റൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെയാണ് ഇപ്പോൾ ഗാനമേളയ്ക്ക് അങ്ങനെ പോകുമ്പോൾ അങ്ങനെ എടുക്കുക. പക്ഷെ എനിക്ക് പാടാനായിട്ട് മെലഡീസ് തന്നെയാണ് കൂടുതലിഷ്ടം. അതെ,
0: കേൾക്കാനാണെങ്കിലും
1: കേൾക്കാൻ എനിക്ക് മെലഡീസ് മാത്രമല്ല, ഇപ്പോൾ വെറുതെ കേൾക്കാനാണെങ്കിൽ ചിലപ്പോൾ ചില പാട്ടുകൾ ഇപ്പോൾ ഒരു ബഹളം ആയിട്ടുള്ളതല്ല, അതിനകത്തൊരു സംഗീതം ഉണ്ടാവണം. അങ്ങനെയുള്ള ചില ഇപ്പോൾ ഫാസ്റ്റ് ആയിട്ടുള്ള ചില നല്ല നല്ല പാട്ടുകളുണ്ടല്ലോ നമുക്ക്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പി ആർ റഹ്മാൻ്റെ അങ്ങനെയൊക്കെ ഉള്ള പാട്ടുകളുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടർ ഇപ്പോൾ സുഷിൻ അല്ലെങ്കിൽ വിഷ്ണു, അങ്ങനെ നല്ല നല്ല പാട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ശരിക്കും യൂട്യൂബ് ചാനലിൽ ഞാൻ പാടിയിട്ടുള്ളതെല്ലാം എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടുകൾ,
0: നമ്മളെ കൊതിപ്പിച്ച, നമ്മളെ
1: അതെ, നമുക്കൊന്ന് പാടാൻ പറ്റിയിരുന്നെങ്കിൽ അതെ, അപ്പൊ ആ ഒരു ആഗ്രഹമാണ് ഞാൻ തീർക്കണത്. അതെ,
0: ഇപ്പൊ നമുക്കൊന്ന് ഡൗൺ ആവുമ്പോ അല്ലെങ്കിൽ നമ്മള് സാധാരണ പാട്ട് പാടാത്തവരും വെറുതെ പാട്ട് കേൾക്കുമല്ലോ, നമ്മളൊന്ന് മൂഡ് അപ്ലിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട്, അങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കുന്ന പാട്ട് ഏതാന്ന് ചോദിച്ചാ?
1: അങ്ങനെ കുറച്ച് പാട്ടുകളുണ്ട്, പക്ഷെ ഇപ്പൊ അതെല്ലാം മലയാളം തന്നെയൊന്നും അല്ല, തമിഴും ഒക്കെ ഉണ്ട്. പെട്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വരുന്നത് വിണ്ണയ്താണ്ടി വരുവായാലും എല്ലാ പാട്ടിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെൻ്റെ പ്ലേലിസ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേൾക്കുന്ന പാട്ടുകളിൽ ഉള്ളതാണ്.
0: ഇൻഡിപെൻഡൻറ് മ്യൂസിക് ഒക്കെ ഒരുപാട് വരുന്നുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഡിജിറ്റൽ ലോകത്ത് ഇപ്പോൾ ഒരു സംഗീതത്തെ എങ്ങനെയാണ് കാണുന്നത്? എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്?
1: തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ശരിക്കും നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നിട്ട് തന്നെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലേക്കൊക്കെ ഇപ്പോൾ ഒരു പാട്ട് ഒരുപാട് പേരിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതൊരു സിംഗറിന് അതൊരു വലിയ പോസിറ്റീവ് ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്കൊരു പ്രോഗ്രാം ഒന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ വിസിബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ കൊറോണയുടെ സമയത്താണ്. അതിന് മുമ്പ് ഇങ്ങനെ ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷേ അത് ആ കുഴപ്പമില്ല, ഇനി സമയം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ പോവായിരുന്നു. പക്ഷേ കോവിഡ് വന്ന സമയത്ത് നമുക്ക് പരിപാടികളൊന്നുമില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഈ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്ക് പാടി ഇങ്ങനെ പാട്ടിലിടും. പക്ഷേ അന്ന് യൂട്യൂബ് ചാനലായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചത് അപ്പോഴാണ്. അപ്പോൾ അങ്ങനെ പാടി നമ്മൾ ഓരോ പാട്ടിലിടുമ്പോൾ ഒരുപാട് ആൾക്കാർ, നമുക്കറിയാത്ത പലരും ഇതേപോലെ ഒരുപാട് സ്ഥലത്തുനിന്നുള്ളവരൊക്കെ ഇങ്ങനെ നല്ല നല്ല മെസ്സേജസ് അയക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റിന് അത് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ആ ഒരു സമയത്ത് ഒരു പരിപാടി ഇല്ല, ഒന്നുമില്ല, അങ്ങനെ ആ ഒരു സ്ട്രെസ്സ് അത് നല്ലോണം നമുക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റിനും അങ്ങനെ ആയിരിക്കുമല്ലോ, ഒരു അവരുടെ ഒരു ഒരു വർക്ക് ഓഫ് ഇതിന് ഒരു അപ്രീസിയേഷൻ അല്ലേ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ശരിക്കും ബേസ് എന്ന് പറയുന്നത് തന്നെയാണ്. അതെ,
0: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോയിട്ട് തിരിച്ചു.
1: ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്?
2: മാഡം, ഇത് ഹരിപ്പാട് കുമാരപുരത്തു നിന്ന് ലളിത.
1: ലളിത, ഓക്കെ.
2: ഞാൻ ഈ പരിപാടിയിലേക്ക് ഇതുവരെ വിളിച്ചാൽ എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് അറിയത്തില്ലായിരുന്നു.
1: അതെ, എനിക്ക് വലിയ സന്തോഷമായി. എന്തായാലും ആദ്യമായിട്ട് അങ്ങനെ കിട്ടിയതില്. ജോലി ചെയ്യുന്നുണ്ടോ?
2: കൊച്ചുമോളുണ്ട്.
1: കൊച്ചുമോൾ? ശരി ശരി.
2: വീട്ടിൽ ഭർത്താവ്, മോൻ, മോന്റെ ഭാര്യ, മോളും വരുമാനം കുറയിട്ടില്ല.
1: ഓക്കെ.
2: പിന്നെ ഇപ്പം ഭർത്താവ് ലോട്ടറി
1: കച്ചവടക്കാരനായിരിക്കും.
2: ഞാൻ ഈ പരിപാടിയിലേക്ക് വിളിക്കുന്നതൊക്കെ വലിയ ഇഷ്ടമാണ്. ഞാൻ വലിയ വലിയ തീരുന്നേ കിട്ടട്ടെ, തീരുന്നതം വരെ വിളിക്കുന്നു, കിട്ടുന്നേ കിട്ടട്ടെ എന്ന് പറയും.
1: ചേച്ചിക്ക് പാട്ടുകളൊക്കെ വലിയ ഇഷ്ടമാണല്ലേ?
2: അയ്യോ, ഞാൻ പാട്ടിന്റെ ആളാ. റേഡിയോ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇല്ല മാഡം. ഒറ്റയ്ക്കേ ഉള്ളു. മോനും ഭാര്യയും ജോലിക്ക് പോകുന്ന അന്നാൽ ലോട്ടറി കച്ചവടത്തിനൊപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുക. അപ്പം എന്റെ കൂട്ടാണ് റേഡിയോ. ഞാനൊരു 10-12 വയസ്സായപ്പോഴത്തെ റേഡിയോ പരിപാടി കേൾക്കുന്നതും കൂടെ പാടുന്ന ആളായിരുന്നു അമ്മയ്യ.
1: അപ്പൊ
2: ഈ തൈറോയിഡിന്റെ പ്രശ്നം വന്നപ്പോ നമുക്ക് സ്വരമൊന്നും ഇല്ല.
1: ശരി ശരി.
2: എന്നാലും ഞാൻ എന്റെ കുഞ്ഞിന്, എനിക്ക് 5.5 വയസ്സുള്ള ഒരു മോളുണ്ട്, യു.കെ.യിൽ പഠിക്കുന്നു.
1: കൊച്ചുമോള് അല്ലേ?
2: കുഞ്ഞിന് വേണ്ടി ഈ പാട്ട് തൊണ്ട വയ്യ ഒക്കുന്ന പോലെ
1: പാടിക്കോളൂ.
2: ഓലത്തുമ്പത്തിരുന്നു വേലാടും ജല്ലപ്പൈങ്കിലിയേ, എന്റെ ബാലഗോപാലനെ എന്നതെത്തിക്കുമ്പം പാടരി, വെള്ളം കോരി കുളിപ്പിച്ച് തിന്നരിച്ചോ മേനിച്ചയ്യയ്യാ, എന്റെ മാരിപ്പാളെങ്കിപ്പൻ രാജപ്പൂ മുട്ടായി പോയടി.
1: ചേച്ചി നന്നായിട്ടുണ്ട്. അപ്പൊ ആ പാട്ട് വെച്ചുതരാം.
2: ശരി.
1: ഓക്കെ ശരി.

ഗായിക അപർണ രാജീവ് അതിഥിയായി പങ്കെടുത്ത ഹലോ പ്രിയഗീതമാണ് ഇതുവരെ കേട്ടത്. അഭിമുഖം ഐശ്വര്യ, നിർവഹണം ഫഹദ് റാസ, നിർവഹണ സഹായം ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 20 ആഗസ്റ്റ്. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപ

വയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യവകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: മനു മഞ്ജിത്തിന്റെ വരികൾക്ക് ദിബു നയൻ ആൻഡ് തോമസ് ഈണം നൽകി. കെ എസ് ഹരിശങ്കറും അനില രാജീവും പാടിയത് ചിത്രം

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിലെ വന്ധ്യത, കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റജി മോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. സ്ത്രീകളിലെ വന്ധ്യതയുടെ കാരണങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: കുഞ്ഞുങ്ങളില്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ വന്ധ്യത എന്ന് പറയുന്നത്. എപ്പോഴായാലും നമ്മൾ ഒരു വന്ധ്യത

0: ആ അണ്ഡോത്പാദനം നടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനുണ്ട്. അതിനെ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിരുന്നത് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്നായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 2026 ജൂലൈയിൽ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞന്മാർ കൂടിയിരുന്ന് അതിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. പോളി മെറ്റബോളിക് ഒവേരിയൻ സിൻഡ്രോം, പോളി എൻഡോക്രൈൻ മെറ്റബോളിക് സിൻഡ്രോം എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു PCOS ആയ പഴയ PMOS ആണ് ഇപ്പോൾ കാണുന്ന സ്ത്രീകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വരും. രണ്ടാമതായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അണ്ഡവാഹിനിക്കുഴലിലുള്ള പ്രശ്നങ്ങൾ, അതായത് ട്യൂബിലുള്ള ഫാലോപ്യൻ ട്യൂബിലുള്ള പ്രശ്നങ്ങൾ കാരണം വന്ധ്യതയ്ക്ക് കാരണമാകാം. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ യൂട്രൈൻ ഫാക്ടേഴ്സ് എന്ന് പറയും, അതായത് ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, അഡിനോമയോസിസ് എന്ന് പറഞ്ഞ അസുഖമുണ്ട്, ജന്മനാ ഗർഭപാത്രത്തിലുള്ള വൈകല്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു പരിധിവരെ വന്ധ്യതയ്ക്ക് കാരണമാകാം. അത് കഴിഞ്ഞാൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓവറിയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ സിസ്റ്റുകൾ, അതായത് ചെറിയ ചെറിയ മുഴകൾ വരാം. അതിലേറ്റവും കോമൺ ആയിട്ട് കാണുന്നത് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അത് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം ആദ്യമായി നമ്മൾ ഓവറിയിലാണ് തുടങ്ങുന്നതെങ്കിലും അത് അടുത്തുള്ള ഈ അവയവങ്ങളായ ഫാലോപ്യൻ ട്യൂബിനെയും ഈ പെരിട്ടോണിയൽ ക്യാവിറ്റി, അതായത് വയറിനകത്തുള്ള പെരിട്ടോണിയത്തിലെയൊക്കെ ബാധിച്ച് ശരിയായ രീതിയിലുള്ള അണ്ടോത്പാദനം നടക്കാതിരിക്കുകയും, അതും ഒരു ഈ ഒരു അടുത്ത കാലത്ത് പോളി PMOS ശേഷം എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖവും വളരെയധികം കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ സെർവൈക്കൽ ഫാക്ടർ എന്ന് പറയും, അതായത് ഗർഭാശയഗിളം അവിടെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും, എന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബീജത്തിനെ അകത്തോട്ട് കടത്തിവിടാതെ വരികയും അതിനെ സെർവൈക്കൽ ഫാക്ടറായിട്ടുള്ളൊരു പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ ഏകദേശം ഒരു 10 മുതൽ 15% നമ്മൾ എല്ലാ കാരണങ്ങളും റൂൾ ഔട്ട് ചെയ്തിട്ടും ഒരു കാരണം പോലും കണ്ടുപിടിക്കാത്ത അൺഎക്സ്പ്ലെയിൻ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട നമ്മൾ 2-3 കാര്യങ്ങൾ: ഒന്ന്, ഈ പോളിയം എൻഡോക്രൈൻ മെറ്റബോളിക് സിൻഡ്രോം, അത് PMOS; രണ്ട്, എൻഡോമെട്രിയോസിസ്; പിന്നെ ഗർഭാശയത്തിലുള്ള മുഴകൾ. ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളുടെ വയസ്സാണ്. വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾ സാധാരണ രീതിയിൽ ആദ്യമായി ഒരു 13-ാമത്തെ വയസ്സിൽ മെൻസസ് ആകുമ്പം ഏകദേശം 30 മുതൽ 40 ലക്ഷം കുഞ്ഞ് അണ്ഡങ്ങളുമായിട്ടാണ് അവർ ജനിക്കുന്നത്. അതായത് ഏകദേശം 13-ാമത്തെ വയസ്സിലൊക്കെ ഇത്ര തന്നെ ഉണ്ടാവും. അത് ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ അണ്ഡാശയത്തിലുള്ള അണ്ടങ്ങളുടെ എണ്ണം ആ ഒരു വർഷത്തിൽ ഓരോ വർഷവും ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അത് ഭയങ്കരമായിട്ട് കുറയുന്നത് ഏകദേശം 34-35 വയസ്സാകുമ്പോഴാണ്. അപ്പം 34-35 വയസ്സാകുമ്പോഴത്തേക്ക് ഈ 30 ലക്ഷം അണ്ഡം എന്നുള്ളത് ഏകദേശം ഒരു 3 ലക്ഷത്തിനടുപ്പിച്ച് താഴോട്ട് വരികയാണ്. അപ്പോൾ അത് കഴിഞ്ഞൊരു 40-ാമത്തെ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് 10,000 മുതൽ 1,000 അണ്ടങ്ങളുടെ റിസർവേ വരുന്നുള്ളൂ. അപ്പോൾ അണ്ടങ്ങളുടെ റിസർവ് ഇങ്ങനെ ക്രമമായിട്ട് കുറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് വന്ധ്യതയുടെ ചാൻസസ് വളരെ കൂടുതലാണ്. അവർക്ക് ചികിത്സ ചെയ്താലുള്ള സക്സസ് റേറ്റും വളരെ കുറവായിട്ട് വരുന്നു. ഈ അണ്ടോത്പാദന ശേഷി കുറഞ്ഞു വരുമ്പോഴാണ് സാധാരണ രീതിയിൽ മെനോപോസ് എന്ന് പറഞ്ഞ, അതായത് ആർത്തവവിരാമം സംഭവിക്കുന്നത്. സോ സ്ത്രീകളുടെ വയസ്സ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ഈ മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൂടാതെ സ്ത്രീകളുടെ വയസ്സ് ഏറ്റവും പ്രാധാന്യം അർഹിക്കപ്പെട്ട ഒരു കാര്യം.
1: സർ, അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത ദമ്പതികൾ എപ്പോഴാണ് ഒരു വന്ധ്യതാ ക്ലിനിക്കിനെ സമീപിക്കേണ്ടത്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്?
0: വളരെ നല്ല ചോദ്യമാണ്. സാധാരണ രീതിയിൽ ഒരു വർഷം കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശ്രമിച്ച്, ചിലർ ശ്രമിക്കത്തില്ല, നല്ലോണം ശ്രമിച്ച് എല്ലാ മാസവും പ്രോപ്പറായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ആ ഓവുലേഷൻ ടൈമൊക്കെ നോക്കി ഒരു വർഷം നോക്കി അവർ പരാജയപ്പെട്ടാൽ മാത്രമാണ് ഒരു വന്ധ്യതാ ക്ലിനിക്കിലെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടി വരുന്നത്. കൂടാതെ സ്ത്രീകളുടെ വയസ്സ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 35 വയസ്സിന് മേലെയാണെങ്കിൽ ഈ ഒരു വർഷം എന്നുള്ളത് 6 മാസമാകും. ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. 6 മാസം കഴിയുമ്പോൾ തന്നെ ഈ ദമ്പതികൾ അവർ ശ്രമിച്ച് പരാജയപ്പെട്ടാൽ ഒരു ക്ലിനിക്കിനെ സമീപിക്കേണ്ടതാണ്. അതുകൂടാതെ ഇപ്പം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചിലപ്പം ചെറിയ അസുഖങ്ങളുണ്ടാവും, അതായത് ഓവുലേഷൻ കറക്റ്റായിട്ട് മാസം മുറ കറക്റ്റായിട്ട് വരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഫൈബ്രോയിഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗർഭാശയത്തിൽ ഒരു മുഴയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഓപ്പറേഷനോ അല്ലെങ്കിൽ മരുന്നോ കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അണ്ടാശയത്തിലുള്ള മുഴകൾ, എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം, ഇതിനൊക്കെ മരുന്ന് കഴിച്ചിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷം വരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല, അതിനു മുമ്പ് തന്നെ ഒരു ക്ലിനിക്കിനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഈ ദമ്പതികൾ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഒരു ഭർത്താവായിട്ടോ മാത്രമല്ല പോകേണ്ടത്, എപ്പോഴും ഒരു കപ്പിളായിട്ടാണ്, നിങ്ങളൊരു യൂണിറ്റാണ്, ഒരു ദമ്പതിമാരായിട്ട്, അതായത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വേണം ഒരു വന്ധ്യതാ ക്ലിനിക്കിൽ പോകേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക്

0: പഠനം ആദ്യമായിട്ടുള്ള ഒരു നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഹിസ്റ്ററി, അതായത് മുന്നേയുള്ള എന്തെല്ലാമാണ് അവർക്ക് നടന്നിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചറിയും. അതിലിപ്പോൾ സ്ത്രീകളുടെ കാര്യം എടുക്കുവാണെങ്കിൽ അവർക്ക് എന്താണ് മെൻസസ് മെനാർക്കി, അതായത് ആദ്യമായിട്ട് ആർത്തവം വന്ന ദിവസം, വന്ന ദിവസമല്ല വന്ന വർഷം, പിന്നെ അതെല്ലാം ക്രമമായിട്ട് വരുന്നുണ്ടോ, അത് വരുമ്പോൾ അമിതമായിട്ടുള്ള വേദനയുണ്ടോ, അത് വെച്ചിട്ടുള്ള എക്സ്ട്രാ ആയിട്ട് വെളുത്ത ദ്രാവകമോ അല്ലെങ്കിൽ ഡിസ്ചാർജ് വല്ലതും ഉണ്ടോ, ശാരീരിക ബന്ധത്തിൽ അവർ ഏർപ്പെടുന്നുണ്ടോ പ്രോപ്പറായിട്ട്, ആ ഓവുലേഷൻ ടൈമൊക്കെ അവർക്കറിയാമോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഹിസ്റ്ററിയിൽ അവരുടെ മുൻപുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചോദിച്ചറിയുന്നു. അതിനുശേഷം നമ്മൾ അവരുടെ ആന്തരികമായുള്ള പരിശോധനകൾ ചെയ്യുന്നു, പർവജനൽ എക്സാമിനേഷൻ ചെയ്യുന്നു, വയറ് എക്സാമിൻ ചെയ്യുന്നു. എക്സാമിൻ ചെയ്താൽ നമുക്ക് ഏകദേശം നമുക്ക് ഒരു കാര്യം കണ്ടെത്താം. ഫോർ എക്സാമ്പിൾ ഇപ്പം യൂട്രസിൽ ഒരു മുഴയാണെങ്കിൽ നമുക്ക് ഒരു പർവജനൽ എക്സാമിനേഷനിലൂടെ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ ഒരു പ്രൊവിഷണൽ ഡയഗ്നോസിസിലെത്തുകയാണ്. അപ്പം സ്ത്രീയുടെ പ്രശ്നമാണോ പുരുഷൻ്റെ പ്രശ്നമാണോ എന്ന് ഏകദേശം ഒരു 70 മുതൽ 80% വരെ നമുക്ക് ഈ പ്രോപ്പറായിട്ടുള്ള ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷമാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പരിശോധനകൾ വേണമോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നിശ്ചയിക്കുന്നത്.
1: സർ, അതുപോലെ തന്നെ ഇത്തരം ക്ലിനിക്കുകളിൽ ദമ്പതിമാർക്ക് അവിടെ എന്തെല്ലാം പരിശോധനകളാണ് ലഭ്യമാകുന്നത്?
0: ആദ്യമായിട്ടുള്ള ഈ ഹിസ്റ്ററി ടേക്കിംഗ് കഴിഞ്ഞ ശേഷം പുരുഷനാണെങ്കിൽ നമുക്ക് എന്താണ് പ്രത്യേകിച്ച് പുറമെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബീജപരിശോധന, ഒരു പ്രോപ്പറായിട്ട് ഒരു നല്ല രീതിയിലുള്ള ബീജപരിശോധനയോട് പുരുഷൻ്റെ ഒരു 90% പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനോ നമുക്ക് കണ്ടുപിടിക്കാനോ ആവും. സ്ത്രീകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ ആദ്യം നമ്മൾ സാധാരണ രീതിയിലുള്ള എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് അവരുടെ ഹോർമോൺസ് സാധാരണ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം മെൻസസിലോ അല്ലോ ചിരി പീരിയഡ്സിലോ ഒക്കെ ചെറിയ ഒരു ആർത്തവത്തിൽ ക്രമം തെറ്റിയൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ തൈറോയിഡ് അതിൻ്റെ അസുഖം ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു തൈറോയിഡ് എന്ന് പറഞ്ഞ ഹോർമോൺസ് ചെയ്യാറുണ്ട്, പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ചെയ്യാറുണ്ട്, പിന്നെ സാധാരണ രീതിയിലുള്ള ഷുഗർ, നമ്മുടെ എച്ച് പി അത് ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് അതൊക്കെ ചെയ്യും. അതുകൂടാതെ വന്ധ്യതയ്ക്ക് എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നതൊരു അൾട്രാസൗണ്ടാണ്, അതായത് സ്കാനിങ്. സ്കാനിങ് ആദ്യമായിട്ട് നമ്മളെപ്പോഴും നമ്മളുടെ താല്പര്യമുള്ള ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസും ഓവറിയുമാണ്. അവയെ ക്ലിയറായിട്ട് കാണണമെങ്കിൽ നമ്മൾ ട്രാൻസ് വജൈനൽ അല്ലെങ്കിൽ യോനി വഴി തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കണം. അങ്ങനെ ഒരു ട്രാൻസ് വജൈനൽ സോണോഗ്രാമാണ് നമ്മൾ ആദ്യമായിട്ട് സ്ത്രീകളിൽ ചെയ്യുന്നത്. അത് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മെൻസസ് ആയിട്ട് ആദ്യത്തെ 5 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യണം. എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസത്തിന് ശേഷമാണെങ്കിൽ സാധാരണ രീതിയിൽ ഒരു സ്ത്രീ കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ഫോളിക്കൽ ഡെവലപ്പ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല. അപ്പോൾ ആദ്യത്തെ മെൻസസ് ആയിട്ട് ആദ്യത്തെ 5-ാമത്തെ ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ആദ്യമായിട്ടൊരു ബേസ് ലൈൻ സ്കാൻ ചെയ്യുകയാണ്. ആ സ്കാനിൽ നമുക്ക് ഗർഭപാത്രത്തിൻ്റെ സ്ഥിതി അറിയാൻ പറ്റും, അണ്ടാശയത്തിൻ്റെ സ്ഥിതി അറിയാൻ പറ്റും, ഗർഭാശയഗളത്തിൻ്റെ കാര്യം അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം, നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ തന്നെ ഗർഭാശയത്തിലുള്ള മുഴകൾ, അണ്ടാശയത്തിലുള്ള മുഴകൾ, ട്യൂബിലുള്ള മുഴകൾ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സ്കാനിങ്ങിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അതുകൂടാതെ ഗർഭാശയത്തിൻ്റെ ആവരണമുണ്ട്, എൻഡോമെട്രി എന്ന് പറയും. എൻഡോമെട്രിയത്തിലുള്ള പ്രശ്നങ്ങളും ഈ വന്ധ്യതയ്ക്ക് കാരണമാകാം. ആ എൻഡോമെട്രിയത്തിൻ്റെ പ്രശ്നങ്ങളും നമുക്ക് ഈ സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ ജനറലായിട്ടുള്ള പരിശോധന, അതിനുശേഷം ഹോർമോൺ പരിശോധന, അതിനുശേഷമാണ് നമ്മൾ ഈ ട്രാൻസ് വജൈനൽ സ്കാൻ അല്ലെങ്കിൽ ഒരു അൾട്രാസൗണ്ട്, അബ്ഡമൻ അല്ലെങ്കിൽ പെൽവിസിൻ്റെ സ്കാനും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണെന്ന്. അതിനുശേഷമുള്ള പരിശോധന എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാരണത്തിനനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം പോളിസിസ്റ്റിക് ഓവറിൻ സിൻഡ്രോം ഒക്കെ നമുക്ക് സ്കാനിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഗർഭാശയത്തിലെ മുഴകളാണെങ്കിൽ നമുക്ക് സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ചില കാര്യങ്ങൾ, അതായത് ട്യൂബിൻ്റെ ബ്ലോക്ക് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് പ്രത്യേകതരമായിട്ടുള്ള പരിശോധനകളുണ്ട്. അത് 2-ാമത്തെ ഘട്ടമായിട്ടേ നമ്മൾ ചെയ്യത്തുള്ളൂ. ആദ്യത്തെ ഘട്ടത്തിൽ ഈ ജനറൽ പരിശോധന, ഹോർമോൺ പരിശോധന, പിന്നെ ഒരു ബേസ് ലൈൻ അൾട്രാസൗണ്ട്, ഇതോടെ നമ്മൾ സ്ത്രീകളുടെ പരിശോധന ഏകദേശം നമുക്ക് തീർക്കാം.
1: സർ, അവസാനമായി ഈ വന്ധ്യതാ പ്രശ്നം നേരിടുന്ന ദമ്പതികളോട് എന്ത് സന്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: സമയമാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 34-35 വയസ്സ് സ്ത്രീകളുടെ പ്രായമാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വനിതാ ചികിത്സാ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തണം. തീർച്ചയായിട്ടും വയസ്സാണ് ഏറ്റവും വലിയ പ്രധാനം. പിന്നെ ടൈംലി ട്രീറ്റ്മെൻറ്റ്, ചില ട്രീറ്റ്മെൻറ്റൊക്കെ ആ ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും വേണം. നമുക്ക് ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എടുക്കുക, നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഐഡിയൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അതിനായിട്ട് പ്രോപ്പറായിട്ട് എക്സസൈസും ഡയറ്റും വെച്ചിട്ട് കറക്റ്റായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തു പോവുക. അണ്ടാശയത്തിൻ്റെ റിസർവ് ഒരുപാട്

0: ഒരുപാട് വൈകിക്കാതിരിക്കുക, കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് വൈകിക്കാതിരിക്കുക എന്ന് വെച്ച്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ 35 വയസ്സ് തന്നെയാണ്. അതിൽ ഒരു കാരണം അണ്ഡാശയത്തിലെ അണ്ഡങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അണ്ഡങ്ങളുടെ റിസർവ് കുറഞ്ഞ അണ്ഡങ്ങളിലുള്ള ക്വാളിറ്റി വളരെ കുറഞ്ഞു വരികയാണ്. ക്വാളിറ്റി കുറഞ്ഞ അണ്ഡങ്ങൾ വെച്ചിട്ട് നമ്മൾ IVF ഒക്കെ ചെയ്യുമ്പോൾ അതിലുള്ള അന്യൂപ്ലോയിഡി പോലുള്ള, അതായത് ഡൗൺ സിൻഡ്രോം പോലുള്ള ബേബീസ് ജനിക്കാനുള്ള സാധ്യതയും സ്ത്രീകളുടെ വയസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളൊരുപാട് ലേറ്റായിട്ട് പോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇപ്പം നോർമലായിട്ട് കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഡൗൺ സിൻഡ്രോം പോലുള്ള അന്യൂപ്ലോയിഡീസ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അത് അണ്ഡാശയത്തിൻ്റെ അണ്ഡത്തിൻ്റെ ക്വാളിറ്റിയിൽ ഉള്ള ഒരു വ്യതിയാനം കാരണമാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്.
1: സ്ത്രീകളിലെ വന്ധ്യത, കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ റജി മോഹന്, റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു വെരി മച്ച്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടി ഏൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: ആകാശവാണി

ഇപ്പോൾ ശ്രീമതി എൻ സി വസന്തകോകിലത്തിന്റെ സംഗീത കച്ചേരി കേൾക്കാം. അരുണാചല കവിരായർ രചിച്ച ഏൻ പള്ളി കൊണ്ടീരയ്യ എന്ന് തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം മോഹനം, ആദിതാളം.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ VS മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321 9496556321 ഒരു നമ്പർ കൂടി, 9496596321 ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
4: കുട്ടികൾക്ക് കർക്കടക ചികിത്സ ആവശ്യമുണ്ടോ? ഡോക്ടർ GP സിദ്ധി സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ

സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാകുവാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവർക്കും ബിരുദം എന്ന ആശയവുമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG അഡ്മിഷൻ തുടരുന്നു. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒന്നിലധികം പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: ആകാശവാണി സമയം 11 മണി.
1: ആകാശവാണി
2: ഹരിതവാണി

0: ആമ്പലും താമരയും പുല്ലുകളും കുളവാഴിയുമെല്ലാം പടർന്നു കിടക്കുന്ന വിശാലമായ ജലാശയങ്ങളിലും കുളങ്ങളിലും സാധാരണ കാണാവുന്ന പക്ഷികളാണ് താമരക്കോഴികൾ. ഈർക്കിലിക്കാലൻ, ചവറുകാലി എന്നീ പേരുകളിലും ഇവ അറിയപ്പെടാറുണ്ട്. കേരളത്തിലെ ഏതാണ്ട് എല്ലാ പ്രദേശത്തും ഇവയെ കാണാനാകും. രണ്ട് ജാതി താമരക്കോഴികളെയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്.
1: നാടൻ താമരക്കോഴിയും വാലൻ താമരക്കോഴിയും. ഇവയിൽ നാടൻ താമരക്കോഴികളെയാണ് കേരളത്തിൽ കൂടുതലായി കാണാനാവുക. വാലൻ താമരക്കോഴികളെ എല്ലായിടങ്ങളിലും കണ്ടുകൊള്ളണമെന്നില്ല. എന്നാൽ തെക്കൻ തിരുവിതാംകൂറിൽ ഈ പക്ഷികളെ കൂടുതലായി കാണാനാകും. രണ്ട് ജാതി താമരക്കോഴികളെയും വേഗത്തിൽ തിരിച്ചറിയാവുന്ന വിധത്തിലാണ് ഇവയുടെ രൂപം. സുന്ദര പക്ഷികളാണിവ. വെളുപ്പം കാലത്തും സായം സന്ധ്യയിലും താമരക്കോഴികൾ പാറി നടക്കുന്ന താമരപ്പൊയ്കകളും ആമ്പൽ കുളങ്ങളും മായികമായൊരു അനുഭവമാണ് നമ്മിൽ ഉണ്ടാക്കുക. ഇവയുടെ സാമീപ്യം ഗ്രാമ

നാടൻ താമര കോഴികൾ പ്ലീ പ്ലീ പ്ലീ എന്നാണ് കരയുക. ആരോ ചൂളം വിളിക്കുന്നത് പോലെ ഇത് നമുക്ക് അനുഭവപ്പെടും. അരുവി ഒഴുകുമ്പോഴുള്ള കളകള ശബ്ദമുള്ളിൽ ഒളിപ്പിച്ചാണ് നാടൻ താമര കോഴികൾ പാടുക. താമരപ്പൂവുകളും ആമ്പൽപ്പൂവുകളും നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചപ്പാടങ്ങളിലും കാവിലെ കുളങ്ങളിലും നാടൻ താമരക്കോഴിയുടെ പാട്ട് കേൾക്കുമ്പോൾ ആരും കുറച്ചു നേരം ആ ശബ്ദം ആസ്വദിച്ചു നിന്നു പോകും. കവികളെയും ചിത്രകാരന്മാരെയും ഇത്തരത്തിലുള്ള അനുഭവം പ്രചോദിപ്പിക്കുക തന്നെ ചെയ്യും.

നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ താമരക്കോഴികളെ ശ്രദ്ധിക്കാത്തവരായി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ പക്ഷികളെ കാണേണ്ടതാണ്. നാടൻ താമരക്കോഴികളിൽ നിന്നും വ്യത്യസ്തമായാണ് വാലൻ താമരക്കോഴികൾ പാടുക. ശിശിരകാലത്തിവ ക്യോങ് ക്യോങ് എന്നിങ്ങനെ പാടും. ചില നേരത്ത് ക്യോങ് ക്യോങ് എന്ന് നീട്ടിപ്പാടുന്നത് കേൾക്കാം. കൂടൊരുക്കുന്ന കാലത്ത് അവയുടെ പാട്ട് പൂച്ച കരയുന്നത് പോലെ ആകാറുണ്ട്. മ്യാവൂ മ്യാവൂ എന്നിങ്ങനെ ഉച്ചത്തിൽ ശബ്ദിക്കും.

എന്നിങ്ങനെ പാടും. ചില നേരത്ത് കിയോങ് കിയോങ് എന്ന് നീട്ടി പാടുന്നത് കേൾക്കാം. കൂടൊരുക്കുന്ന കാലത്ത് അവയുടെ പാട്ട് പൂച്ച കരയുന്നത് പോലെ ആകാറുണ്ട്. മ്യാവൂ മ്യാവൂ എന്നിങ്ങനെ ഉച്ചത്തിൽ ശബ്ദിക്കും.

0: ജലാശയങ്ങളിലും വളരുന്ന താമര, ആമ്പൽ തുടങ്ങിയ സസ്യങ്ങളുടെ ഇലകൾക്ക് മീതെ അനായാസേന നടക്കുവാൻ കഴിയുന്ന തരത്തിൽ നീണ്ട കാലുകളിലും വിരലുകളിലും അനുകൂലനം സിദ്ധിച്ച പക്ഷികളാണ് താമരക്കോഴികൾ.
1: പക്ഷി നിരീക്ഷകനും ഇലക്ട്രിക്കൽ എഞ്ചിനീയറുമായ സി ജി അരുൺ.
0: കേരളത്തിൽ രണ്ടിനം താമരക്കോഴികൾ കാണപ്പെടുന്നു. നെൽപ്പാടങ്ങൾക്കിടയിലെ ചതുപ്പുകളിലും കുളങ്ങളിലും കായൽപ്പരപ്പിലെ പൊങ്ങിക്കിടക്കുന്ന സസ്യജാലങ്ങളുടെ മുകളിലൂടെ നടന്നു നീങ്ങുന്ന നാടൻ താമരക്കോഴികളെ ശ്രദ്ധിക്കാതിരിക്കാനാകില്ല. മയിലിനെ പോലെ കരിനീല നിറം കലർന്ന കറുപ്പ് ദേഹത്തിൽ വെയിൽ തട്ടുമ്പോൾ വെങ്കല നിറത്തിൽ തിളങ്ങുന്ന ചിറകുകൾ ഉള്ള നാടൻ താമരക്കോഴികൾക്ക് വാൽഭാഗത്ത് ചെമ്പിച്ച തൗട്ട് നിറവും കാണാം. ഇളം മഞ്ഞ നിറത്തിലുള്ള ചുണ്ടും ചുണ്ട് ചേരുന്നിടത്ത് ചുകപ്പും നെറ്റിയിൽ സ്ലേറ്റ് നിറത്തിലുള്ള ചർമ്മവും ഉണ്ട്. കണ്ണിന് മുകളിൽ നിന്നും പിന്നിലേക്ക് വെളുത്ത വരയും തെളിഞ്ഞു കാണാം. ഹ്രസ്വദൂര ദേശാടകരായ വാലൻ താമരക്കോഴികൾ തെക്കൻ കേരളത്തിലെ അടുത്തിടെയായി എണ്ണം കൂടുതലായി കാണാറുണ്ട്. നാടൻ താമരക്കോഴികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രജനന കാലത്ത് വാലൻ താമരക്കോഴികളുടെ തൂവലുകളുടെ നിറം മാറുന്നു. മങ്ങിയ തവിട്ട് നിറത്തിലുള്ള പുറവും ചിറകുകളും വെള്ള ഉദരവും നിറം മാറി കറുത്ത നിറമാകുന്നു. പിൻകഴുത്ത് മുതൽ ചുമൽ വരെയുള്ള ഭാഗം തവിട്ട് നിറം മാറി മഞ്ഞ നിറമാകും. കറുത്ത രണ്ട് നീളമുള്ള വാലുകളും ഈ കാലങ്ങളിൽ ഈ പക്ഷികൾക്കുണ്ടാകും. കഴുത്തിന് ഇരുവശത്തു കൂടി നീളുന്ന വരകൾ ഇക്കാലത്തുണ്ടാകുമെങ്കിലും മുഖവും കഴുത്തും തൂവെള്ള നിറമായിരിക്കും. ചിറകുകളും വെള്ള നിറമാണ്. ദേശാടന കാലങ്ങളിൽ 200-300 അധികമോ ഉള്ള എണ്ണങ്ങളിൽ കൂട്ടങ്ങളായി കാണാറുണ്ട്. സൗത്ത് അമേരിക്കയിലെ പ്രാചീന ഭാഷയായിരുന്ന ടുപ്പിയിൽ ചതുപ്പ് നിലങ്ങളിൽ കാണുന്നതും ഉച്ചത്തിൽ കരയുന്ന ഈ ഇനം പക്ഷികൾക്ക് ജസാന എന്നായിരുന്നു പേര്. മറ്റു ഭാഷകളിൽ ജക്കാന എന്നും വിളിക്കുന്നു. താമരക്കോഴികളിൽ പെൺപക്ഷികൾക്ക് ആണിനേക്കാൾ വലിപ്പമുണ്ടായിരിക്കും. ബഹുഭർത്തൃത്വ സ്വഭാവം പുലർത്തുന്നവരാണ് താമരക്കോഴികൾ. പ്രജനന കാലത്ത് ഒരേ സമയം 3-4 പൂവൻ പക്ഷികൾ ഉണ്ടാക്കുന്ന കൂടുകളിൽ മുട്ടയിടുന്നു. ആൺപക്ഷികളാണ് അടയിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകി വളർത്തുന്നതും ആൺപക്ഷികളാണ്. മെറ്റോപിഡിയസ് ഇൻഡിക്കസ് എന്ന ശാസ്ത്രനാമമുള്ള നാടൻ താമരക്കോഴികളെ ബ്രോൺസ് വിംഗ്ഡ് ജക്കാന എന്ന് ഇംഗ്ലീഷിൽ നാമകരണം ചെയ്തിരിക്കുന്നു. പെസന്റ് ടെയിൽഡ് ജക്കാന എന്ന ഇംഗ്ലീഷ് നാമമുള്ള വാലൻ താമരക്കോഴികളുടെ ശാസ്ത്രനാമം ഹൈഡ്രോഫാസിയാനസ് ചിറൂർഗസ് എന്നാണ്. ശുദ്ധജല തടാകങ്ങളിലും കുളങ്ങളിലും അനുബന്ധമായിട്ടുള്ള ആവാസ വ്യവസ്ഥകളിൽ മാത്രമേ ജക്കാനകളെ കാണാനാകൂ. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ചെടികൾക്ക് മീതെ നടക്കുന്ന ഈ പക്ഷികളെ ലില്ലി ട്രോട്ടർ എന്നും വിളിക്കാറുണ്ട്. സെൻട്രൽ അമേരിക്ക, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ജക്കാനകളെ ജീസസ് ബേർഡ് എന്നും വിളിക്കുന്നു. ഇന്ത്യയിൽ ചില ഭാഗങ്ങളിൽ ജല അപ്സരസുകളെന്നും മറാത്തിയിൽ കമൽ പക്ഷി, തമിഴിൽ ഇലയിക്കോഴി എന്ന പേരിലും അറിയപ്പെടുന്നു.
2: നാടൻ താമരക്കോഴിയെ ദൂരെ നിന്ന് നോക്കിയാൽ കറുത്തൊരു പക്ഷിയാണെന്നേ തോന്നും. വലിയ ആകർഷകത്വം തോന്നണമെന്നില്ല. എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ വിവിധ നിറത്താൽ അലങ്കരിക്കപ്പെട്ടൊരു സുന്ദര പക്ഷിയാണെന്ന് മനസ്സിലാകും. നാട്ടിൻപുറങ്ങളിലെ തൊഴിലാളികളും കർഷകരും തലയിൽ ഒരു തോർത്ത് വട്ടത്തിൽ പിരിച്ചു കെട്ടിയാവും സാധാരണ നടപ്പ്. ഇതിനെ ഓർമ്മിപ്പിക്കും വിധം നാടൻ താമരക്കോഴികളുടെ തലയ്ക്ക് ചുറ്റും വീതിയുള്ളൊരു വെള്ള വര കാണാനാകും.
3: ഇവയുടെ തല, കഴുത്ത്, മാറിടം, ഉദരം എന്നിവ നീലയും ഊതയും കലർന്ന തിളക്കമുള്ള കറുപ്പാണ്. ഇവയ്ക്ക് വാൽ തീരെ ഉണ്ടാകില്ല. ചിറകുകളും പുറവും സ്വർണവും മരതകവും പൊടിച്ച് പൂശിയ തവിട്ട് നിറം. സുവർണ നിറവും പച്ച നിറവും ദേഹത്ത് ഇളം വെയിൽ തട്ടുമ്പോൾ ഒളി മിന്നുന്നത് കാണാം. ഇവയുടെ ചിറകിൻ്റെ അറ്റത്ത് കടുപ്പമുള്ള തവിട്ട് നിറമാണ്. വാലും വാലിന് ചുറ്റുമുള്ള ഭാഗവും നല്ല ചെമ്പിച്ച തവിട്ട് നിറമാണ്. കൊക്കിൻ്റെ മുൻപകുതി മഞ്ഞയും കടും പച്ചയുമാണ്. നെറ്റിയിൽ ഒരു പൊട്ടുപോലെയുള്ള നഗ്നചർമ്മം നല്ല ചെമപ്പാണ്. കാലുകൾ മങ്ങിയ പച്ചയായിരിക്കും. ഓർക്കുക, ഒറ്റനോട്ടത്തിൽ വലിയ ആകർഷകമായി തോന്നാത്ത ഒരു പക്ഷിയിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന മനോഹാരിതകൾ എത്രയെന്ന്. ദൂരക്കാഴ്ചയിൽ ഒന്നിനെയും വിലയിരുത്തരുതെന്ന് നാടൻ താമരക്കോഴികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇവയുടെ ഇംഗ്ലീഷിലുള്ള പേര് ബ്രോൺസൺ വിംഗ്ഡ് ജക്കാന എന്നാണ്. മെറ്റോപിഡിയസ് ഇൻഡിക്കസ് എന്നാണ് ശാസ്ത്രീയ നാമം.
2: കൂടൊരുക്കുന്ന കാലത്താണ് വാലൻ താമരക്കോഴി അണിഞ്ഞൊരുങ്ങുന്നത്. ഇവയുടെ വാൽ നീണ്ട് അരിവാൾ പോലെയായിത്തീരും.

0: നീണ്ടു വളഞ്ഞ അംഗവാൽ കുലുക്കിയുള്ള ഇവയുടെ നടത്തം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇവയുടെ തല, മുഖം, മുൻകഴുത്ത് എന്നിവ തൂവെള്ളയായിരിക്കും. ഇക്കാലത്ത് പിൻകഴുത്ത് നല്ല മഞ്ഞയാവും. ദേഹത്തിന്റെ ഉപരിഭാഗവും അടിവശവും കടുത്ത തവിട്ട് നിറമായിരിക്കും. പൂട്ടിയ ചിറകുകളിൽ വീതിയുള്ള വെള്ള പട്ട തെളിഞ്ഞു കാണാനാകും. വാലും തലയ്ക്ക് പുറകിൽ പിൻകുടുമ പോലെ തോന്നിക്കുന്ന അടയാളവും കറുപ്പായിരിക്കും.
1: കൂടൊരുക്കാത്ത കാലത്ത് ഇത്ര നിറസൗകുമാര്യം ഇവയ്ക്കുണ്ടാകില്ല. മൂർധാവും പിൻകഴുത്തും പുറവും പച്ചകലർന്ന തവിട്ട് നിറവും മറ്റു ഭാഗങ്ങൾ വെള്ളയുമായിരിക്കും. കൊക്കിൽ നിന്ന് തുടങ്ങുന്ന ഒരു കറുത്ത വര കഴുത്തിൻ്റെ പാർശ്വത്തിൽ കൂടി ഇറങ്ങി മാറത്ത് ഒരു മാല പോലെ കിടക്കും. ചിറകുകൾ ഏതാണ്ട് വെള്ളയായിരിക്കും.
0: താമരക്കോഴികൾ പറക്കുന്നത് കാണുമ്പോൾ അവ വളരെ പ്രയാസപ്പെട്ടാണ് പറക്കുന്നതെന്ന് നമുക്ക് തോന്നും. കഴുത്ത് നീട്ടിപ്പിടിച്ച് കാലുകൾ തൂക്കിയിട്ടാണ് ഇവയുടെ പറക്കൽ. വെള്ളത്തിൽ നീന്താനും മുങ്ങാങ്കുഴിയിടാനും കഴിവുള്ള പക്ഷിയാണിത്. അപകടം മണത്താൽ വെള്ളത്തിൽ എല്ലാ അടവുകളും അവ പ്രയോഗിക്കും. പ്രത്യേകിച്ച് കൂടൊരുക്കാതെ തന്നെ താമര ഇലയിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ അടയിരുന്ന് വിരിയിച്ച് ഇറക്കാൻ ഇവയ്ക്ക് കഴിയും. എങ്കിലും പുല്ലും ചപ്പും ഉപയോഗിച്ച് ഇവ കൂടൊരുക്കി കാണാറുണ്ട്. കറുത്ത പൊട്ടും വരകളുമുള്ള നിറമുള്ള മുട്ടകളാണ് ഇവയിടുക. വാലൻ താമരക്കോഴികളുടെ ഇംഗ്ലീഷിലുള്ള പേര് ഫെസൻറ്റ് ടെയിൽ ജക്കാന എന്നാണ്. ശാസ്ത്രനാമം ഹൈഡ്രോഫാസിയനസ് എന്നും. ഇത്തരം വർണ്ണാഭമായ പക്ഷികൾ കൂടി ചേരുന്ന കേരളത്തെയാണ് നമുക്ക് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിക്കാനാവുക. ഇവിടെ ഓരോ പ്രകൃതി സ്നേഹിയും പ്രകൃതി സംരക്ഷകർ കൂടിയാകേണ്ടതുണ്ട്.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പ്രിൻസസ് സ്ട്രീറ്റ് എന്ന ചിത്രത്തിൽ സച്ചിൻ വാര്യർ പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് മനു മഞ്ജിത്, സംഗീതം ലോയ്ഡ് സാഗർ.

സ്വന്തം സംഗീത സംവിധാനത്തിൽ ഹേഷം അബ്ദുൾ വഹാബും കൂടെ ദർശന രാജേന്ദ്രനും പാടിയ ഗാനം. ഗാനരചന അരുൺ അലത്ത്, ചിത്രം ഹൃദയം.

അബ്രഹാം ഓസ്ലർ എന്ന ചിത്രത്തിൽ നിതിൻ കെ ശിവ പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം മിഥുൻ മുകുന്ദൻ.

ഗോപി സുന്ദറിന്റെ സംഗീത സംവിധാനത്തിൽ വിജയ് യേശുദാസും സിത്താരയും പാടിയത്. ഗാനത്തിന്റെ രചന റഫീഖ് അഹമ്മദ്, ചിത്രം ഉയരെ.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി. എല്ലാ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാരിയിൽ നമ്മളോടൊപ്പം ഉള്ളത് വാക്കുകളെ കവിതകളാക്കിയും അതുപോലെ കൽപ്പനകളെ ചിത്രങ്ങളാക്കിയും മാറ്റിയ ഒരു പ്രതിഭയാണ് മിനി മനോജ് മാഡം ആണ് ഇന്ന് നമ്മുടെ പരിപാടിയിൽ. നമസ്കാരം മാഡം.

0: സന്തോഷം. വസ്ത്രങ്ങളില് പെയിന്റ് ചെയ്യും, വാൾ പെയിന്റിംഗ് ചെയ്യും, പഴം പച്ചക്കറി ഇതിലെല്ലാം കർവിംഗ് ചെയ്യും. അപ്പൊ ഈ ഡിസൈനിങ് ഒക്കെ രക്തത്തിൽ അലിഞ്ഞ് ചേർന്ന ഒരു കാര്യമാണോ നേരത്തെ? അതിനെ കുറിച്ച് ഒന്ന് പറയാം.
1: ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ എന്റെ ഏട്ട നന്നായിട്ട് വരയ്ക്കും. അപ്പം ആ ഒരു വരയും ചിത്രരചനയും എല്ലാം ചെറുതാകുമ്പോഴേ കണ്ട് വളരാറുണ്ട്. പക്ഷെ അന്നൊന്നും ഞാൻ അത്ര വരയ്ക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മള് ഡിഗ്രി എല്ലാം എത്തി അതിനുശേഷം ഇവിടെ കോളേജിലേക്ക് നമുക്ക് ഡ്രസ് ഡിസൈൻ ചെയ്യാൻ നോക്കിയ സമയത്ത് എല്ലാവരും തിരക്കാണ്. അപ്പം നമ്മൾ തിരുവാതിര കളിയാണ് കാര്യമായിട്ട് എടുക്കാറ്. അപ്പൊ അതിനൊരു ബ്ലൗസ് നിർബന്ധമാണ്. അപ്പൊ നമ്മൾക്ക് അധിക ടൈലർമാരടുത്തും പോയി കേട്ടോ. പക്ഷെ എല്ലാവരും തിരക്ക്. എനിക്കാണെ ക്ലോസ് ഡേറ്റിലാ വരും ചെയ്തത്. എനിക്ക് എന്തുകൊണ്ട് നോക്കിക്കൂടാ വിചാരിച്ച് ഞാൻ വേഗം മമ്മിയുടെ ബ്ലൗസ് എടുത്ത് നിവർത്തി വെച്ചു. അതേപോലെ നോക്കി കട്ട് ചെയ്തു. വീട്ടിൽ മെഷീൻ ഉണ്ടായിരുന്നു, ഭാഗ്യത്തിന് അവിടെ ഉള്ളതുകൊണ്ട് അപ്പൊ തന്നെ അങ്ങോട്ട് ചെയ്തു. പിന്നെ ഒരു ടൈലർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർഫെക്ഷൻ ചിലപ്പോൾ ആ സമയത്ത് കുറവായിരിക്കാം. പക്ഷെ ഞാൻ ആ ബ്ലൗസ് ഇട്ട് ആത്മവിശ്വാസത്തോടെ ആ തിരുവാതിര കളി കളിച്ചു. ഞങ്ങളുടെ ഗ്രൂപ്പിന് ഫസ്റ്റ് പ്രൈസും കിട്ടി. എന്റെ കോസ്റ്റ്യൂം കൊണ്ട് മാർക്ക് പോയിട്ടൊന്നുമില്ല എന്തായാലും. അതൊരു നമുക്ക് ആത്മവിശ്വാസം, ധൈര്യം, പിന്നെ എന്തിലേക്കും ഇറങ്ങാൻ നമുക്ക് കഴിയും എന്നുള്ളൊരു പ്രചോദനമായി. അതാണ് എന്റെ ഏറ്റവും വലിയ തുടക്കം.
0: അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത്?
1: ഈ ഡ്രസ് ഡിസൈനിങ്ങിലാണ് കാര്യമായിട്ട് തുടങ്ങിയത്. പിന്നെ ചെറുതായിട്ടെല്ലാം വരച്ചു വെക്കുക. അത് ബുക്കിൽ മാത്രം വരച്ചു വെക്കുന്ന രീതിയിൽ, അല്ല പുറത്തേക്കൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്നൊക്കെ പിന്നെ ഡിഗ്രി കഴിഞ്ഞാൽ കല്യാണം എന്നുള്ളൊരു നിർബന്ധമായ ജോബൊന്നും അന്ന് നിർബന്ധമല്ല. എനിക്ക് മോളുണ്ടായി. മോളുണ്ടായ സമയത്താണ് പിന്നെ എനിക്ക് സുഖമായി. അവൾക്ക് പരീക്ഷിക്കാലോ, അവൾ കുഞ്ഞുടുപ്പുകൾ ചെയ്യുന്നു. അത് കാണുന്ന സമയത്ത് കസിൻസിന്റെ ആയാലും ആർക്കായാലും ഇഷ്ടാവുന്നു. മോള് വലുതാവുന്നതിനനുസരിച്ച് എന്റെ സ്റ്റിച്ചിങ് എബിലിറ്റിയും അങ്ങനെ
0: ഡെവലപ്പ്.
1: തീർച്ചയായിട്ടും പിന്നെ എവിടെയും പോയി പഠിച്ചതല്ല. എനിക്ക് ഇതിനോട് താല്പര്യമുള്ളത് കൊണ്ട് ഓരോ ഡ്രസ് കാണുന്ന സമയത്തും എന്റെ ശ്രദ്ധ അതിലേക്കാണ് വരുന്നത്. ഞാൻ അതങ്ങനെ തന്നെ കോപ്പി ചെയ്യാൻ എനിക്ക് ദൈവാനുഗ്രഹമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഹാൻഡ് വർക്ക് ഇതുപോലെ തന്നെയാണ്, അതിൽ ഡ്രസ്സിലും തന്നെയാണ് കേട്ടോ വരുന്നത്. ഡ്രസ് ഡിസൈനിങ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കച്ച് വർക്ക് എന്ന് പറഞ്ഞൊരു വർക്ക് ഉണ്ട് ഹാൻഡ് എംബ്രോയിഡറിയിൽ. അത് വളരെ ഡിഫിക്കൽട്ടാണ്. അത് പറഞ്ഞാൽ ഒരു മടഞ്ഞു മടഞ്ഞുള്ള വർക്കാണത്. അപ്പോൾ അത് എൻ്റെ വീടിനടുത്തുള്ള ഒരു ചേച്ചിയുടെ സാരിയിൽ കണ്ട സമയത്ത് എനിക്കത് ചെയ്യണം തന്നെ. പക്ഷെ ഞാൻ പോയി പഠിക്കാത്തത് കൊണ്ട് അതെങ്ങനെ തുടങ്ങണം എന്നറിയുന്നില്ല. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് പോയി ആ സാരി വാങ്ങി അതിൻ്റെ ആ സ്റ്റിച്ചിങ് സ്റ്റാർട്ടിങ് മുതൽ ഞാൻ നീഡിൽ കൊണ്ട് അങ്ങോട്ട് കൊണ്ട് നീക്കി നീക്കി നോക്കി അതിൻ്റെ ആ മടയുന്നത്, അത് കച്ച് വർക്കിനെ പറ്റി അറിയുന്നവർക്ക് അറിയാം മടയുന്ന കാര്യം എന്നുള്ളത്. അത് സ്റ്റാർട്ടിങ് ടു എൻഡ് ഞാൻ അത് ആ നീഡിൽ കൊണ്ട് അതിൻ്റെ പിന്നാലെ പോയി പോയി നോക്കിയിട്ട് ഞാൻ അതേപോലെ തന്നെ വിതിൻ 1 മന്ത് ഒരു സാരി ഞാൻ ഫുൾ കച്ച് വർക്കിൽ ചെയ്തു. അതും ഒരു എൻ്റെ തുടക്കം മോള് ചെറുതാകുമ്പോൾ തന്നെയാണ്. അവളെ ചെറിയ കുട്ടി ആയിരിക്കുമ്പോൾ തന്നെ അവളെ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഇതും ചെയ്തു. അപ്പം എല്ലാവരുടെ ഭാഗത്തും എനിക്ക് അപ്രീസിയേഷൻ, നന്നായിട്ട് വാക്കുകൾ കൊണ്ടുള്ളത് കിട്ടിയത് അത് വലിയൊരു പ്രചോദനം. പിന്നെ പെയിന്റിങ് വരുന്നത് പോലെ തന്നെ ഡ്രസ്സിൽ ചെയ്തു നോക്കാൻ വിചാരിച്ചു. അതിലങ്ങനെ തന്നെ തുടങ്ങിയതാണ്.
0: എനിക്കൊന്നും ഇന്നിപ്പം വളരെ സർവ്വസാധാരണമാണ്. പക്ഷെ ആ കാലത്ത് എനിക്ക് തോന്നുന്നു
1: റയറാണ്.
0: അത് മാത്രമല്ല, നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വിചാരിക്കും അവർക്ക് ഒരു യുണീക് ഗിഫ്റ്റ് എന്നുള്ള നിലയിൽ ഇങ്ങനെ പെയിന്റിംഗ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോയി കൊടുക്കും.
1: തീർച്ചയായിട്ടും അത് എന്റെ അടുത്ത് കാണുന്ന സമയത്ത് അവരതിനെ പറ്റി ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും അത് അവർക്ക് ഇഷ്ടമായിട്ടാണെന്നുള്ളതെന്ന്. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുന്ന സമയത്ത് ഞാനും നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ചെറിയതാണെങ്കിലും ഒരു ഗിഫ്റ്റായിട്ട് ഞാൻ തന്നെ ഗിഫ്റ്റ് ചെയ്യാറുണ്ട്.
0: പെയിന്റിങ്സ് മെയിൻലി സാരി അല്ലെങ്കിൽ ഡ്രസ്സിൽ ചെയ്യുമ്പോൾ എങ്ങനെയുള്ള പെയിന്റിങ്സ് ആണ് ചെയ്യുന്നത്?
1: പൂക്കളാണ് കൂടുതൽ ഇഷ്ടം. ഇത്രയൊക്കെ മൈന്യൂട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഷെമ്യൂറിലേക്ക് കടന്നിട്ടില്ല. പിന്നെ പിയ്യരായിട്ട് ഒരു 2 വർഷം മുമ്പേ നമ്മൾ, ഞാൻ കോഴിക്കോട്ടുകാരിയാണ്, കോഴിക്കോടിന്റെ മോണുമെന്റ്സ്, കോഴിക്കോടിൽ കുറച്ച് കുറച്ച് അതെല്ലാം ഒരു സാരിയുടെ പല്ലുവിൽ പെയിന്റ് ചെയ്തു. ഷാർജയിൽ ഇരിക്കുന്ന സമയത്ത്
0: പെയിന്റ് എങ്ങനെയാണ്?
1: ഫാബ്രിക് പെയിന്റ്.
0: എല്ലാരും സംശയിക്കുന്ന ഈ പെയിന്റ് ഇളകി പോവാ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഇങ്ങനെ
1: തീർച്ചയായിട്ടും ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് കാരണം അവർക്കും ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ അത് ഇളകി പോകുന്നൊന്നുമില്ല. പിന്നെ പ്രസ് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പെയിന്റ് ചെയ്തതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു മറ്റൊരു തുണി വെച്ചിട്ട് എത്ര ചൂടായാലും പ്രസ് ചെയ്താലും ഒരു കുഴപ്പവും വരില്ല കേട്ടോ.
0: പെയിന്റിങ് അതുപോലെ തന്നെ ഈ സാരിയുടെ ഡിസൈനിങ് ഇതെല്ലാം നടക്കുന്നതിനിടയിൽ എഴുത്ത് തുടങ്ങിയത് ഇപ്പൊ മുതലാണെന്ന് ഓർമ്മയുണ്ടോ?
1: 15-20 വർഷം മുമ്പ് തന്നെ കുത്തിക്കുറിച്ച് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ മുന്നിൽ കാണുന്നതാവാം, അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങളുടെ ചില സമയങ്ങളിൽ, അത് നമുക്ക് സന്തോഷം വരുമ്പോഴായാലും ചില സമയത്ത് ഏകാന്തത വരുന്നതാവും, ചിലപ്പം വിഷമം വരുന്നതാവും, എന്തു ആവാം നമുക്കത് അതിനെ ഡിപ്പെൻസ് വരികൾ വരുന്നു എന്ന് വേണമെങ്കിൽ പറയും ചെയ്യാം. ഡയറിയിൽ അല്ലെങ്കിൽ എൻ്റെ താളുകൾക്കിടയിൽ മാത്രം വെച്ചതായിരുന്നു. ഇപ്പൊ പുറത്തേക്ക് വന്നത് എന്ന് പറഞ്ഞാൽ മെയിൻലി ഒരു 5 വർഷമായതേ ഉള്ളൂ.
0: പുറത്തു കൊണ്ടുവരാൻ ആരാണ് ഒരു മോട്ടിവേഷൻ ആയത്?
1: ഒരു സെൽഫ് മോട്ടിവേഷൻ ആണെന്ന് എനിക്ക് ഫസ്റ്റ് തന്നെ പറയാം. പിന്നെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ, കാരണം നമ്മൾ ഒരാളെ കാത്തു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും വരട്ടെ എന്ന് കാത്തിരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. നമ്മൾക്ക് നമ്മൾ പ്രചോദനമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു വഴി വെട്ടുവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബുദ്ധിമുട്ടേണ്ടി വരും. ആ വഴി വെട്ടുന്ന സമയത്ത് അവിടെ ദുർഘടങ്ങൾ പലതും ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മളെ പിന്നിൽ വരുന്നവർക്ക് അത് വഴി എളുപ്പമാവല്ലോ എന്നുള്ള ഒരു വലിയൊരു ചിന്തയായിട്ടാണ് ഞാൻ തന്നെ ഇറങ്ങിയത്. ഞാൻ ഇറങ്ങിയ സമയത്ത് എൻ്റെ കൂടെ എല്ലാവരും, അതായത് ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് വന്നു. പിന്നെ മമ്മി ഇതിനെപ്പറ്റി അറിഞ്ഞതാ എൻ്റെ പുസ്തകം റിലീസ്

0: ഇതിപ്പോ മാത്രമാണ് സത്യത്തിൽ
1: അറിയുന്നത്.
0: അറിയുന്നത്. അത് മമ്മിയുടെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഒക്കെ കുത്തി കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അറിഞ്ഞിട്ടില്ല. മമ്മി ബുക്ക് റിലീസിങ്ങിന് ഞാൻ ഷാർജയ്ക്ക് മമ്മീനെ കൂട്ടി പോയപ്പോഴാണ് മമ്മി ഇങ്ങനെ ഒരു ബുക്ക് ഞാൻ ചെയ്യുന്നു എഴുതുന്നു എന്ന് സത്യത്തിൽ അറിയുന്നത്. അത് മമ്മിക്കും സന്തോഷമായി. ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ 5 വർഷമായിട്ട് സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. അവിടെ പല രാജ്യങ്ങളിൽ നിന്ന് പല ഭാഷകളിൽ നിന്നെല്ലാം വരുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ പുസ്തകങ്ങളുമായിട്ടും അവിടെ വരുന്ന എഴുത്തിനെ സ്നേഹിക്കുന്നവരുമായിട്ടൊക്കെ നമുക്ക് ചേർന്ന് നമ്മുടെ മനസ്സിന് തന്നെ ഒരു ആത്മവിശ്വാസം അതെല്ലാം വർദ്ധിക്കുന്ന ഒരു സ്ഥലമായി മാറി. ഫസ്റ്റ് പോയ സമയത്ത് തന്നെ ഞാൻ എഴുതി കുറിച്ച് വെച്ചതെല്ലാം ഈ ഇങ്ങനെ ഒരു അവസരം എനിക്കുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരാലോ എന്ന്. പിന്നെ അവിടെ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിന്റെ അമരക്കാരനായ മോഹനേട്ടനും അവരുടെ വൈഫ് ഗീത ചേച്ചി, അതെനിക്ക് നല്ല രീതിയിൽ എനിക്ക് അത് ആത്മവിശ്വാസം കൂടാനും സമ്മിലൂനി എന്ന് പറഞ്ഞൊരു കവിതാ സമാഹാരം എൻ്റെ മമ്മി തന്നെ അവിടെ ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ റിലീസ് ചെയ്തു. സെമിലൂനി എന്ന വാക്കിന്റെ അർത്ഥം കൂടി ഞാൻ വിശദീകരിച്ചു. അതൊരു അറബിക് വേർഡാണ്. സെമിലൂനി എന്ന് പറഞ്ഞാൽ സ്നേഹ പുതപ്പ് എന്ന് വേണേൽ നമുക്ക് ഓവറോൾ പറയാം. അത് മുഹമ്മദ് നബിക്ക് അരുളപ്പാടുണ്ടായ സമയത്ത് വിറയിലെല്ലാം വന്ന സമയത്ത് ഖദീജയോട് പറഞ്ഞൊരു വാക്കാണ് സെമിലൂനി എന്നുള്ളത്. സ്നേഹം ഉള്ളിലുണ്ടായിരിക്കാം, പക്ഷെ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ ഉള്ളിലുണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ തന്നെ കുടുംബത്തിന്റെ കാര്യമായാലും നമ്മളിപ്പം ഒരു ഫാമിലി അച്ഛനും അമ്മയും മക്കളായാലും സ്നേഹം പ്രകടിപ്പിക്കില്ല. അപ്പൊ ആ കുടുംബത്തിൽ മക്കൾക്കായാലും ഇനി ഈവൻ ഭർത്താവ് ഭാര്യയോട് ഭാര്യ ഭർത്താവിനോടൊക്കെ തന്നെ അത് എക്സ്പ്രസ് ചെയ്തെങ്കിൽ തന്നെ അതിൻ്റെ ആ ശരിക്കുള്ളൊരു രൂപം നമുക്കത് ഫീലാവുള്ളൂ. അപ്പം എൻ്റെ കവിതകളിലൂടെയും ഞാനത് തന്നെ പറയുന്നു, സ്നേഹം ഇറ്റുവീഴാതിരിക്കുന്ന തുള്ളിയാവരുത്, ഇറ്റു വീണ് തട്ടിത്തെറിക്കുന്നതെല്ലാം കുളിർമയേകുന്ന ജലഖണികളാവണമെന്നാണ് സ്നേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പം നമ്മളിത് കേൾക്കുന്നവരായാലും സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് കാര്യമില്ല, ഡെപ്പോസിറ്റ് എങ്ങാണ്ട് ഉള്ളിൽ വെച്ചാണ് അവിടെ വെച്ചുള്ളത്. ആർക്കെങ്കിലും ഉപയോഗം സ്നേഹം ജീവിക്കുന്ന സമയത്ത് തന്നെ നമുക്കത് എല്ലാവരിലേക്കും എക്സ്പ്രസ് ചെയ്ത് അത് നമ്മുടെ മുഖത്തൊരു സന്തോഷം കണ്ടാൽ കാണുന്നവർക്ക് സന്തോഷമാണ്, അത് തിരിച്ചു നമുക്ക് മിറർ ഇമേജ് മാതിരി തന്നെ നമുക്ക് കിട്ടും. അപ്പൊ സ്നേഹം എക്സ്പ്രസ് ചെയ്യാം. ഒരു ഏജ് കഴിഞ്ഞ് കുട്ടികൾ വളർന്നു കഴിഞ്ഞിട്ടെങ്കിൽ കുട്ടികളെ അച്ഛനും അമ്മയ്ക്കും കെട്ടിപ്പിടിക്കാൻ മടിയാണ്. അത് അയ്യോ അവൻ വളർന്നില്ലേ അല്ലെ അവള് വളർന്നില്ലേ എന്നുള്ളത് ഒരിക്കലും ചെയ്തു. നമ്മുടെ ഒരു തടവിക്കൊണ്ടല്ല ഒരു ഹഗ് ചെയ്യുന്ന ആ ഒരു സ്നേഹത്തു നിന്ന് വരുന്ന ഒരു ഊർജം, ഇപ്പൊ നമ്മള് സയന്റിഫിക്കലി പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് അതെല്ലാം പറയുന്നത്. അപ്പൊ നമ്മള് ഒരു കോമൺ ആയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു നിത്യ ജീവിതത്തിലൊരു ഭാഗമായിട്ട് ആ രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളൊന്ന് പോയിട്ട് ഇനി എത്ര വലുതായിക്കോട്ടെ, കുഞ്ഞ് 4 വയസ്സ് വേണ്ട 30 വയസ്സായാലും ഒരു ഉമ്മ കൊടുത്ത അല്ലെങ്കിൽ ഒന്ന് തലോടി അവർക്ക് ആ ദിവസത്ത് വരുന്ന ഒരു ഉഷാറ് അത് പ്രത്യേക തരം തന്നെയായിരിക്കും. എന്റെ ഒരു കവിത അതിലുണ്ട്, മടിത്തട്ട് എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട്. അപ്പൊ നമ്മൾ ആരായാലും ഒരു മടിത്തട്ട് കൊതിക്കും. അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്കൊരാശ്വാസത്തിന് അമ്മയുടെ മടിത്തട്ട് പോയി കിടക്കാം. അതേപോലെ ഈ അമ്മമാരും കൊതിക്കുന്നുണ്ടാവും
1: അതെ
0: ഒരു മടിത്തട്ടിനായിട്ട്. പക്ഷെ ഈ അമ്മമാര് പാവം ആരോടും പറയാതെ ഉള്ളിൽ ഒതുക്കുന്നത് കൊണ്ട് ആരും മനസ്സിലാക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, ചില ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ ഓട്ടം തിരക്ക് ബിസിനസ് ജോലി അമ്മ അവിടെ കാത്തിരിക്കുകയായിരിക്കും. പാവം അമ്മ അന്ന് ചായ കുടിച്ചോ വെള്ളം കുടിച്ചോ എന്ന് ചോദിക്കാൻ മക്കള് കരുതി കൂട്ടിയിട്ടായിരിക്കില്ല, അവരുടെ ജീവിത ചുറ്റുപാടിലെ ഓട്ടത്തിലായിരിക്കും. പക്ഷെ ആ അമ്മയ്ക്കൊരു ആശ്വാസത്തിന് ഒന്നവിടെ ഇരുന്ന് കൊടുത്ത് ഒന്ന് ആശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ വരുന്നൊരു വ്യത്യാസം അതൊക്കെ നമുക്ക് പ്രത്യേകം അത് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ വരുന്ന തലമുറയായാലും ഇപ്പോഴുള്ള തലമുറയായാലും കുടുംബത്തിന് കൂടുതലൊരു പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ നമുക്കത് കൊണ്ടുപോകണം.
1: ഈ കവിത എഴുതുന്നത് മാത്രമല്ല പാട്ടും എഴുതാറുണ്ട്.
0: അതെ അതെ.
1: അപ്പൊ പാട്ടുമായി ബന്ധപ്പെട്ട ഓർമ്മകളെ ഒന്ന് പറയാം.
0: ചിത്രചേച്ചി കോഴിക്കോട് വെച്ച് കാണാനിടയായ സമയത്ത് ചിത്രചേച്ചിയും കൈതപ്രം സാറും ഒരുമിച്ചൊരു വേദിയിലുണ്ടായിരുന്നു. അപ്പൊ ചിത്രചേച്ചിയുടെ അടുത്ത് ഞാൻ പോയിട്ട് നമസ്കരിച്ച സമയത്ത് ചിത്രചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത് തോൾ തട്ടി പറഞ്ഞു, നിങ്ങളൊക്കെ എഴുത്തുകാരല്ലേ, ആദ്യം കൈതപ്രം സാറിനെ വണങ്ങിക്കൊള്ളു. അത് സ്നേഹത്തോടുകൂടി ചിരിച്ചുകൊണ്ട് ഷോൾഡർ തട്ടി പറയുമ്പോൾ എനിക്കത് വലിയൊരു അംഗീകാരം. ഞാനതേപോലെ തന്നെ കൈതപ്രം സാറിൻ്റെ അടുത്ത് പോയി നമസ്കരിച്ചു, ചിത്രചേച്ചിയുടെ അടുത്തും പോയി, രണ്ടുപേരുടെ അടുത്തുനിന്നും അനുഗ്രഹം. അത് എനിക്ക് ആ ഒരു സ്നേഹം അനുഗ്രഹം ഇന്നും ഈ ഒഴുക്കിന് നല്ലൊരു അനുഭവമായിട്ട് നീങ്ങുന്നുണ്ട്.
1: ഇപ്പൊ നമ്മൾ എഴുത്തിന്റെ കാര്യങ്ങളാണ് സംസാരിച്ചത്, ഇതല്ലാതെ പഴം പച്ചക്കറിയിലൊക്കെ നന്നായിട്ട് കേർവ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്, അതിലേക്ക് എങ്ങനെയാണ് വന്നത്?
0: വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണത്തിന് പോയ സമയത്ത് കാവ്യ ഇത് നല്ല ഭംഗിയിൽ വെച്ചിരിക്കുന്നു, ഞാൻ ഫുഡ് കഴിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഇവിടെ പോയി നോക്കി നിൽക്കുക ചെയ്യുന്നത്. അതിൽ തന്നെ തുടങ്ങിയതാണ് എൻ്റെ ആ ഒരു കാവ്യങ്ങിലേക്കുള്ള യാത്ര എന്ന് പറയാം. പിന്നെ എൻ്റെ മാമൻ കാറ്ററിംഗ് സർവീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ മാമൻ്റെ അടുത്ത് ഞാനെല്ലാം ചോദിക്കും ഇങ്ങനെ എന്തെല്ലാമാണ് എങ്ങനെ. അപ്പം മാമൻ പറയും, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ ചെയ്തോളൂ. അങ്ങനെ മാമനും എനിക്ക് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഞാൻ നമ്മുടെ വീട്ടിൽ എന്ത് ഗെറ്റ് ടുഗദർ ഉണ്ടെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആയാലും ഞാൻ ഈവൻ ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഒരു വാട്ടർമെലൺ ചെയ്തിട്ട് കൊണ്ട് അവരുടെ മനസ്സിൽ സന്തോഷം, കാരണം ഇങ്ങനെ അതൊരു കോമൺ അല്ലല്ലോ. അപ്പൊ അവരുടെ ആ ടേബിൾ അത് കാണുന്ന സമയത്ത് വലിയ സന്തോഷമായി മാറി. അങ്ങനെ അത് എനിക്കതിന് വലിയൊരു പ്രചോദനം, എൻ്റെ ഫ്രണ്ട്സും ഫാമിലി ഇങ്ങനെയുള്ള ഒരു സപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ എല്ലാവരും തമാശ രൂപേണ പറയും, ഓ പാവ മക്കളുടെ ഒരു കഷ്ടകാലം ഒരു ഫ്രൂട്ട് കിട്ടിയിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് എനിക്ക് അംഗീകാരമായിട്ട് ഞാൻ കാണുന്നത്.
1: ആദ്യമൊക്കെ ചെയ്യുന്നത്

0: പഴങ്ങൾ ഏതാണ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഷേപ്സ് ഒക്കെ ഏതായിരുന്നു എന്നും കൂടി പറയാം.
1: ഫസ്റ്റിന് ഞാൻ എൻ്റെ കാവിങ് തുടങ്ങിയത് നമ്മൾ നല്ല സ്പേസുള്ള വാട്ടർമെലണിലാണ്. അതിൽ നല്ല സ്പേസ് ഉണ്ട്. എനിക്ക് എന്ത് കോരം അരച്ചിൻ്റെ ഒരു ഭാഗം അരച്ച് കഴിഞ്ഞിട്ട് ഞാനത് ഞാൻ പറഞ്ഞാൽ എവിടെയും പോയി പഠിക്കാത്തതുകൊണ്ട് എൻ്റേതായ ഒരു ഇതല്ല വരുന്നത്. ഒരു ഭാഗം ചെയ്യും നോക്കുമ്പോൾ വളരെ എനിക്ക് തന്നെ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതിൽ അങ്ങനെ തുടങ്ങി. കാർവിംഗ് നൈഫിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ സാധാ ഷാർപ്പുള്ള നൈഫ് നമ്മളിവിടെ എല്ലാം നാട്ടിൽ എവിടെ നോക്കിയിട്ടും എനിക്ക് അത്രയൊക്കെ പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ദുബായിൽ പോയ സമയത്ത് അവിടുന്ന് നോക്കി. പക്ഷെ എനിക്ക് എന്നാലും അത് സാറ്റിസ്ഫൈ. ഇപ്പം മോളിതാ കഴിഞ്ഞ വർഷം ജർമ്മനിയിൽ നിന്ന് ഒരു നൈഫ് സെറ്റ് കൊണ്ടുതന്നു. ഓൺലൈനെല്ലാം ഉണ്ട് കേട്ടോ, പക്ഷെ ഞാനതിലേക്കൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മോളെ എനിക്ക് പ്രസൻറ്റ് ചെയ്തത് ഇത്തവണ ഈ കാവിംഗ് സെറ്റാണ്. അതിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്.
0: അപ്പൊ ഈ കർവിംഗ് സെറ്റ് ആയിട്ട് ഓൺലൈനിൽ വാങ്ങിച്ചിട്ട് ചെയ്യാൻ പറ്റും അല്ലേ കുറെ?
1: തീർച്ചയായിട്ടും അത് ചെയ്യാം. പിന്നെ നമ്മൾക്ക് എന്തിനും വളരെ ക്ഷമയോടു കൂടിയിട്ട് നമുക്കത് ചെയ്യാൻ, ഏതൊരു ഡിസൈൻ ആണെങ്കിലും നമ്മളത് മനസ്സിൽ കരുതുന്നു അത് തീർച്ചയായിട്ടും അതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സക്സസ് ആവും.
0: തണ്ണിമത്തന്റെ കാര്യം പറയുമ്പോൾ അതിൽ ഏത് ഷേപ്പാണ് ഇങ്ങനെ കർവ് ചെയ്തെടുത്ത്?
1: ഫസ്റ്റ് ബാസ്കറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഹാഫ് പോർഷനിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിനൊരു ഹാൻഡിൽ ഉള്ളത് പോലെ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഈസിയാണ്, കാരണം അത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ ഈസി എന്ന് പറയാൻ കാരണം ബാസ്കറ്റിന്റെ ഹാൻഡിൽ ഭാഗം മാത്രം നമ്മൾ കാർവ് ചെയ്ത് വെച്ചാൽ മതി, ബാക്കി അത് ബാസ്കറ്റിന്റെ പോർഷനായിട്ട് അവിടെ ഇരിക്കും. അപ്പം അത് ചെയ്യാൻ ഈസിയാണ്. അതിന് ഞാൻ ഡെവലപ്പാക്കി ബാസ്കറ്റിന്റെ മുകളിൽ ഡിസൈൻ ചെയ്യുന്നത് തുടങ്ങി. അതൊക്കെ പിന്നെ കുറച്ച് ഡെവലപ്പ് ആയതിന് ശേഷമാണ് കേട്ടോ, കാരണം ഫസ്റ്റ് ഞാൻ ചെയ്തത് ഈ ബാസ്കറ്റാണ്. യെസ് ആ ഹാൻഡിൽ വെക്കുന്ന സമയത്ത് സിഗ്സാഗ് ചെയ്തിട്ട് അത് നല്ല, അത് നമ്മളൊരു ബോയിൽഡ് എഗ് ആണെങ്കിൽ അത് ചെയ്യാൻ സൗകര്യമാണ്. ഇതെല്ലാം മൈന്യൂട്ടായിട്ട് ചെയ്ത സമയത്ത് കുറച്ച് സമയം അത് എടുക്കുന്നേ ഉള്ളൂ. അതൊക്കെ ആർക്കും ചെയ്യാവും തന്നെ ക്ഷമ വേണം. ആപ്പിളും നമ്മൾ ബോൾ ടൊമാറ്റോ ഉണ്ട്, അതിന് നമുക്ക് എസ്വാനിന് ചെയ്യാൻ പറ്റും. ഇണയരയന്നങ്ങൾ അത് ആപ്പിളിൽ കാർവ് ചെയ്ത് അതിൻ്റെ ബീക്കെല്ലാം തന്നെ ആപ്പിളിൽ കൊണ്ട് തന്നെ ചെയ്യുന്നു. പിന്നെ ക്യാരറ്റിൽ കുരുവി, അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ലെറ്റ്യൂസ് ലീഫ് ഉണ്ടല്ലോ, അതിൽ ഇതുപോലെ തന്നെ സ്വാൻ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. കാരണം അതിൻ്റെ വിങ്സ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഫോട്ടോസിലെല്ലാം അത് ഹൈലൈറ്റ് ആകുമ്പോൾ അത് നമുക്ക് പ്രത്യേകം ഒരു വരുന്നത്. പിന്നെ ഇങ്ങനത്തെ കാര്യത്തിൽ നമ്മളെ താല്പര്യമാണ് ഫസ്റ്റ് വേണ്ടത്. അല്ല നമ്മളൊരാളെ നിർബന്ധത്തിനോ അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന സമയത്ത് നമുക്കതിന് പെർഫെക്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് എന്ത് കാര്യം നമ്മുടെ താല്പര്യം ആത്മാർത്ഥത എല്ലാം ചേർത്തിണക്കി കൊണ്ട് വന്നെങ്കിലാണ് ഇതിനെ ഒരു വിജയം വരുന്നുള്ളൂ എന്നുള്ളത് പറയുന്നു.
0: ധാരാളം വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ.
1: ആ അതെ അതെ.
0: അപ്പൊ അങ്ങനെ പോയിട്ടുള്ള ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള വർക്ക്ഷോപ്പിനെ കുറിച്ച് പറയാമോ?
1: വർക്ക്ഷോപ്പിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാം സന്തോഷം തരുന്നത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോന്ന് ഓരോ അനുഭവങ്ങളാണെങ്കിലും ഡിഫറെന്റ് ആർട്ട് സെന്ററിൽ പോയിട്ടുള്ളത് അത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണത്. കാരണം അവിടെ കുട്ടികൾക്ക് ഓരോ കാര്യത്തിലും അവർ കാണിക്കുന്ന ആ ഒരു താല്പര്യം അല്ലെങ്കിൽ അവരുടെ കഴിവ് അത് ഞാനിപ്പോൾ ഈ ഒരു കാർവിംഗ് വർക്ക്ഷോപ്പിലും അത് കണ്ടു. കാരണം അവർ ഒരു ക്യാരറ്റിൻ്റെ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ സ്നേഹം, ആത്മാർത്ഥമായി ആ സ്നേഹം വന്ന് എൻ്റെ പേര് മിനിയാന്ന് പറഞ്ഞപ്പോൾ തന്നെ മക്കൾ മിനി ആൻറ്റി എന്ന് പറഞ്ഞിട്ട് വന്ന് ഹഗ് ചെയ്യുന്നു. അത് പിന്നെ അവിടുത്തെ അവരുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് എന്താണ് താല്പര്യം ഏതാണ് താല്പര്യം പറയുന്നവർ അവർക്ക് ക്യാരറ്റിനെ കൊണ്ട് ഫ്ലവറാണ് ഉണ്ടാക്കേണ്ടെങ്കിൽ അതെടുത്ത് കാണിച്ചു തരുന്നു. അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവർ.
0: നമ്മളിങ്ങനെ പോയി പറഞ്ഞു കൊടുക്കുന്നു, അതിനുശേഷം ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു സ്നേഹം അല്ലേ?
1: അതെ തീർച്ചയായിട്ടും. അത് ആ പ്രസന്റ് മൊമെന്റ് തന്നെ എനിക്ക് ആ മക്കളുടെ സ്നേഹം അല്ലെങ്കിൽ അതെല്ലാം കിട്ടി. എല്ലാ സ്ഥലത്തും നല്ല നല്ല അനുഭവങ്ങളാണെങ്കിലും ഇതൊരു പ്രത്യേക അനുഭവം തന്നെ എടുത്തു പറയേണ്ടത്.
0: വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ പല വഴി സഞ്ചരിച്ച് പല കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനിയും ഒരുപാട് ദൂരം ഇതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതിൽ ഏറ്റവും എനിക്ക് തോന്നുന്നു എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും കാത്തു നിൽക്കണ്ട, നമ്മൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങ് തുടങ്ങുക, പിന്നാലെ ആളുകൾ എല്ലാരും വരും.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ താങ്ക് യു സോ മച്ച്.
1: ഓ വളരെ സന്തോഷം.
2: ഫ്രൂട്ട് കാർവിംഗ് മുതൽ പുസ്തകരചന വരെ മിനി മനോജുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത്. കൂട്ടുകാരി.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം സൈനൂജ് പാടിയതാണ്. ചിത്രം ഇവർ വിവാഹിതരായാൽ. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ കസേര വരിച്ചിൽ ഉപജീവനമാർഗമാക്കിയ സിമി ജെ പിയുമായി സെബിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർവഴിയിലേക്ക് സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ അതിഥി സിമിയാണ്. കസേര വരിച്ചിലാണ് ചെയ്യുന്നത് അല്ലേ?
2: അതെ.
1: സ്വദേശം എവിടെയാണ്?
2: സ്വദേശമായിട്ടിങ്ങൾ വഹം ചെയ്തുകൊണ്ട് വന്നത് പെരുക്കട.
1: പഠിച്ചതൊക്കെയോ?
2: പഠിച്ചതൊക്കെ സാധാ സ്കൂളിലാണ്. 1-7 ടൗൺ യു പി എസ് ആറ്റിങ്ങില്, 8-10 ഗേൾസില്, +1+2 ബോയ്സില്. കോളേജ് വർക്കല എസ് എൻ കോളേജ്.
1: ഏതാ ഡിഗ്രി ഒക്കെ ചെയ്തത്?
2: ഡിഗ്രി ഞാൻ ബികോം വിത്ത് ഹോട്ടൽ മാനേജ്മെന്റ് ആയിരുന്നു. ഫസ്റ്റ് ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ കാഴ്ച നഷ്ടപ്പെടേണ്ടത്. ഒരു 6 അതുവരെ പോയിട്ടുള്ളു.
1: കാഴ്ചക്ക് എങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ടായത്?
2: വേറൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. എനിക്ക് പനി വന്ന് ഇങ്ങനെ ഗുളിക കഴിച്ചു. ആകെ ഒരു ക്ഷീണവും ആവശ്യതയും ഒക്കെ ആയിരുന്നു. അപ്പൊ കണ്ണിന്ന് വെള്ളം വന്നോണ്ടേയിരുന്നു, രണ്ട് കണ്ണിന്നും.
1: സാധാ ഒരു കാര്യമാണെന്ന് വിചാരിച്ചാണല്ലോ?
2: അതെ, സാധാ. അപ്പൊ ഉച്ച സമയമായിരുന്നു, പനി ആയതുകൊണ്ട് പോയില്ല പഠിക്കാനായിട്ട്. വീട്ടിൽ എന്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വഹത്തിരിക്കാനായിട്ട് വയ്യ, ഭയങ്കര തണുപ്പ്. അങ്ങനെ ഞാൻ മൂടി പതിച്ച് പുറത്തിരുന്നു. അപ്പൊ അവരിങ്ങനെ അന്വേഷിച്ചിടുന്നു. ഹസ്സാൻ അവരെ വിളിച്ചപ്പോ അവർ എവിടെ നിൽക്കുന്നു എന്നുള്ളത് പോലും എനിക്ക് കാണാൻ
1: പറ്റുന്നില്ല.
2: അങ്ങനെ എന്റെ ചേച്ചിയെ ഞാൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, സാരമില്ല, അത് പനിയുടെ ഇതായിരിക്കും, അല്ല വേറെ ഒരു കുഴപ്പമില്ല എന്ന് എന്റെ ചേച്ചി എന്നെ ആശ്വസിപ്പിച്ച്. തീരെ ഒട്ടും വയ്യാതെ പിന്നെ വീട്ടിൽ കിടന്നു, പിച്ചും പെയും പറിച്ചു തുടങ്ങി. പിന്നെ

0: നമ്മുടെ മക്കളോടാണ് പറഞ്ഞത്, സഹോദരന്മാരോട് പറഞ്ഞത്, രക്ഷപ്പെടില്ല, 3 ദിവസത്തിനുള്ളിലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അത് എന്റെ അച്ഛൻ്റെയും അമ്മയുടെയും പറഞ്ഞില്ല. എന്നിട്ട് തന്നെ ഡോക്ടറുടെ ഓപ്ഷൻ വെച്ചിരുന്നു 110,000 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ. അത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഭാഗ്യം ആവാ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. പക്ഷെ അത് ബിപിൽ കാർഡ് ആണെങ്കിൽ ഫ്രീ ആയിട്ട്
1: ചെയ്യാൻ
0: പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ അത് ബിപിൽ കാർഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ അച്ഛൻ എടുത്തോണ്ട് വന്ന് കൊടുത്തു. അങ്ങനെ അവര് മരുന്ന് ഇഞ്ചക്ഷൻ ചെയ്തു. പക്ഷെ അതിലൂടെ ബെറ്റർ ആയി വന്നു,
1: വീണ്ടും തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ പറ്റിയല്ലേ.
0: അതെ, അത് എന്റെ അച്ഛന്റെയും അമ്മയുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ തിരിച്ച് വന്നതെന്ന് തന്നെ പറയാം.
1: അത് കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ പോവാനൊക്കെ?
0: പഠിക്കാൻ പോകും. പിന്നെ എനിക്ക് ബ്ലൈൻഡുകളുമായി ഒരു ബന്ധമില്ല. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നോ ഉള്ളൊരു പരിചയം പോലും എനിക്കില്ല, അറിവില്ല. കാഴ്ച നഷ്ടപ്പെട്ട് 6 വർഷം കഴിഞ്ഞപ്പോ എന്റെ ഡോക്ടർ എന്നെ പറഞ്ഞു, കണ്ണാശുപത്രിയിലെ റീന മാഡം, ആ മാഡത്തോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പാട് എനിക്കുള്ളത്. ആ മാഡമാണ് പറഞ്ഞത്, ബ്ലാമോട് ഒരു NAB എന്നും പറഞ്ഞിട്ട് ഒരു സ്ഥാപനമുണ്ട്, ഇയാൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് അവിടെ പോയി എന്തെങ്കിലും പഠിച്ചാൽ രക്ഷപ്പെടാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി കമ്പ്യൂട്ടർ പഠിക്കാനായി ശ്രമിച്ചു. ഞാൻ കമ്പ്യൂട്ടർ ഇനി മുമ്പേ സാധാ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ട്. ബ്ലൈൻഡുമായിട്ടുള്ള കമ്പ്യൂട്ടർ ഞാൻ അന്നാണ് ആദ്യമായിട്ടാണ് പഠിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും നമ്മൾ സാധാരണ പഠിക്കുന്നത് പോലെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. തൊഴിൽ പഠിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി. അങ്ങനെയാണ് കസേര അരിയാൻ പഠിച്ചത്.
1: കസേര വരച്ചല്ലേ ആ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി?
0: അതൊരു 10-12 വർഷം.
1: എങ്ങനെയാണ്, ഒരു ഓഫീസില് പോവോ കടയിലാണോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്?
0: നമ്മളുടെ കെബി ഓഫീസിലേക്ക് ഓഫീസിൽ നിന്ന് വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് അന്വേഷിച്ച് കണ്ടെത്തും. അങ്ങനെയാണ്.
1: വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: നിലവിൽ ഞാനും എന്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. സന്തോഷമായിട്ട്.
1: കസേര വരച്ചില്ലെന്ന് പറയുമ്പോ പഠിച്ചെടുക്കാനും അത്ര
0: പ്രയാസമാണ്,
1: എളുപ്പമല്ലല്ലോ.
0: അല്ല,
1: അപ്പൊ അത് പഠിപ്പിച്ചതെന്ന് ആരാ?
0: പഠിപ്പിച്ചെന്ന് സജു എന്ന് പറയുന്ന ഒരു അണ്ണാണ്. ആ അണ്ണോടും ഈ അവസരത്തിൽ നന്ദി പറയണം. അതോടൊപ്പം തന്നെ ഈ കാഴ്ച നഷ്ടപ്പെട്ട് എനിക്ക് ഇറങ്ങി നടക്കാനും ഒക്കെ എന്നെ പ്രേരിപ്പിച്ച ഒരു വിജയ എന്ന് പറഞ്ഞ ചേച്ചി, ഒരു ആനി ടീച്ചർ, അവിടെ NAB ഒരു ടീച്ചർ,
1: ടീച്ചർ,
0: ആ ടീച്ചറാണ് എനിക്ക് മൊബിലിറ്റി ട്രെയിനിങ് തന്നത്. ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരോട് പരിചയപ്പെടാനും ഇങ്ങനെ ഓരോ ആൾക്കാർ ഉണ്ടെന്ന് അവരിലൂടെയാണ് ഞാൻ
1: മനസ്സിലാക്കിയത്. ഈ മൊബിലിറ്റി ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അത് NAB വന്നിട്ടാണോ അങ്ങനെ?
0: ആ NAB വന്നിട്ടാണ് പഠിച്ചത്. അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ 6 വർഷം വരെ എന്റെ വീട്ടിനുള്ളിലായിരുന്നു. പുറത്ത് വല്ലപ്പുഴ കൂടിയാണ് ഇറങ്ങുന്നത്, അതും ആശുപത്രിയിൽ പോവാൻ വേണ്ടി മാത്രം. എനിക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ കാണുമ്പോൾ ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. ഈശ്വര, എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലോ, അപ്പൊ എന്റെ അമ്മ പേടിക്കേണ്ട, എന്തെങ്കിലും നടക്കും പറ്റും എന്ന് എന്നെ അമ്മ ആശ്വസിപ്പിക്കുക. പക്ഷെ എനിക്കത് ഒറ്റയ്ക്ക് പോവാനും വരാനും എല്ലാത്തിനും പറ്റും, ദൈവാനുഗ്രഹം.
1: അതല്ല, ഇപ്പോ ഇതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്, എല്ലാ ലെവൽ ജോലിയിലും ഉള്ളവരുണ്ട്. എത്തിപ്പിടിക്കാൻ പറ്റാത്ത ജോലിയോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളോ ഇല്ലാന്ന് പ്രൂവ് ചെയ്ത് ഈ നേർവഴി പരിപാടിയിൽ തന്നെ പലപ്പോഴും വരുന്നവര് എല്ലാ മേഖലകളിലും, ഇപ്പൊ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, പെയിന്റിംഗ് ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലെ, കുട്ടികളെ എടുത്തു നോക്കിയാൽ ഫുൾ A+ കിട്ടിയവരുണ്ട്, കമ്പ്യൂട്ടറിന്റെ കാര്യത്തിൽ നോക്കിയാൽ ഈ സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടുകൂടി വായിക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇപ്പൊ പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ ചേച്ചിക്ക് പഠിക്കാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ട്.
0: വിവാഹം ചെയ്തുകൊണ്ട് വന്ന സമയത്ത് എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ പഠിക്കാൻ TTC വിടാം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആ ജീവിതവും ഈ പഠിത്തവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം കാഴ്ച ഉണ്ടായിരുന്ന സമയത്ത് പഠിച്ചതുപോലെ പഠിച്ചെടുക്കാൻ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് വേണ്ടെന്ന് വെച്ചത്. മറ്റേ നമ്മൾ നോട്ട്സ് പറഞ്ഞാൽ നമ്മൾ എഴുതാനും വായിക്കാനും ബോർഡിൽ നോക്കാനൊക്കെ പറ്റുമല്ലോ, പക്ഷെ ഈ കാഴ്ച ഇല്ലാത്തവർക്ക് അത് പറ്റില്ല. അത് എന്നെ കൊണ്ട് എന്തോ
1: ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നാള് സാധാരണ സ്കൂളിൽ പഠിച്ചിട്ട് പിന്നെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് തിരിച്ച് വീണ്ടും എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പറ്റും, നമുക്ക് മനസ്സിലായ ഒരു ആഗ്രഹം മാത്രം മതി എന്നാണ് തോന്നുന്നത്. പിന്നെ ഈ സ്റ്റാർട്ടിങ് ട്രബിൾ അതിപ്പോ ഏതൊരു കാര്യത്തിലാണെങ്കിലും നമുക്കത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലേക്ക് ഇറങ്ങാൻ ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞൊരു TTC പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് പോവാം. പിന്നെ കമ്പ്യൂട്ടറിന്റെ തന്നെ പഠനം അങ്ങനെ ഒരു ഒരു തടസ്സമോ അല്ലെങ്കിൽ ഒരു വിഷമോ ആയിട്ട് വിചാരിക്കേണ്ടാന്ന് തോന്നുന്നു. എല്ലാത്തിനും ഇപ്പൊ സാഹചര്യങ്ങൾ ഒരുപാട് ബെറ്റർ ആയി വരികയാണല്ലോ. പണ്ട് ഒരാളുടെ സഹായം വേണം ഇത് വായിച്ചു തരാനോ അങ്ങനെ, ഇന്ന് അത് വേണ്ടല്ലോ. സ്ക്രീൻ റീഡർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും എല്ലാം അതിൽ എനേബിൾഡ് ആയിട്ടാണ് വരുന്നത്. വെബ്സൈറ്റുകൾ പോലും അങ്ങനെയല്ലേ വരുന്നത്, ആപ്ലിക്കേഷനെ നമ്മുടെ ഗവൺമെന്റ് സൈറ്റുകളിലെല്ലാം മിക്കവാറും സ്ക്രീൻ റീഡർ വെച്ച് വായിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്.

0: അപ്പൊ ഇനി എന്തായാലും ശ്രമിച്ചു നോക്കണം അല്ലേ, കുറച്ച് ഉത്സാഹത്തോടെ ശ്രമിച്ചു നോക്കണ്ടേ.
1: ശ്രമിക്കാം എന്ന് പറയാനേ പറ്റുള്ളൂ. ഇപ്പൊ കൂടുതൽ വിവാഹ ജീവിതത്തിലായി പോയി.
0: പാർട്ട് മാത്രാണല്ലോ,
1: പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള
0: പറ്റും. എല്ലാം ഒരു ജീവിതയാത്രയിലെ ഒരു ഭാഗം മാത്രാണല്ലോ. ഇപ്പൊ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത്
1: വിവാഹം കഴിഞ്ഞവരും പഠിക്കുന്നുണ്ട്,
0: പഠിക്കുന്നുണ്ട്
1: ഒരുപാട് പരിപാടി.
0: അതെ, അപ്പൊ ആഗ്രഹം മാത്രം മതി, അതിന് സമയം കണ്ടെത്തണം, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അതനുസരിച്ച് ഇതാവണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ.
1: അതെ.
0: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ?
1: ഹസ്ബൻഡും കസേര ഒരുച്ചില്ലേ. ഈ എന്നെ വന്ന് പറയുന്ന സ്ഥാപനത്തിൽ വന്നാണ് അദ്ദേഹത്തെയും
0: പരിചയപ്പെടുന്നത്. പലരും സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആലോചിക്കാം അല്ലെ. ഇപ്പൊ രണ്ടുപേർക്കും അറിയാലോ കസേര വരിച്ചില് പല പല സാധനങ്ങൾ ഉണ്ടാക്കാനോ അതിനുള്ള സഹായം സംഘടനകളിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്നോ ഒക്കെ കിട്ടുവാണെങ്കിൽ കുഞ്ഞു കസേരകള് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്താൽ ആളുകൾ ഇപ്പൊ അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച് അല്ലെങ്കിൽ വീടിനെ ഡെക്കറേറ്റ് ചെയ്യുന്നതിൽ ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സമയമാണല്ലോ. അപ്പൊ ഈ വരിച്ചിലറിയാമെങ്കിൽ അത്തരത്തിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുമല്ലോ പല സാധനങ്ങള്. അതിനൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ എന്തെങ്കിലും?
1: കസേരയിൽ പല ഡിസൈൻ വർക്കുകളും ഉണ്ട്, പക്ഷെ എനിക്ക് ഒറ്റ ഡിസൈൻ മാത്രമേ അറിയാവൂ.
0: അതൊക്കെ മാറ്റി പിടിക്കണം.
1: ഞാൻ ഈ കസേര തന്നെ പഠിക്കാൻ ശ്രമിച്ചതാണ്, ശ്രമിച്ചിട്ട് മാറ്റിവെച്ചതാണ്. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ വേണ്ട, ഒന്നും കൂടെ പഠിക്കും, കാരണം എന്നും എനിക്ക് എന്റെ അച്ഛനും അമ്മയും ചെലവിന് പോയി തരുമല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് പഠിച്ചെടുക്കാം, അവരുടെ സഹായം ഇല്ലാതെ എനിക്കൊരു വരുമാനം വേണമല്ലോ, അങ്ങനെ മനസ്സ് വിചാരിച്ച് പഠിച്ചപ്പോ പഠിച്ചു.
0: അത് തന്നെ, അതല്ല പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ വിചാരിക്കും ഇത് പറ്റത്തില്ലവോ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കും. പക്ഷെ നമുക്കത് ഏറ്റവും അത്യാവശ്യമോ അല്ലെങ്കിൽ വേറെ ഒരു വഴിയോ ഇല്ലാതാകുമ്പോ നമ്മൾ ആരാണെങ്കിലും പഠിക്കും. ചേച്ചിയാണെങ്കിലും പഠിക്കും, ഞാനാണെങ്കിലും പഠിക്കും.
1: ഇപ്പൊ എന്റെ അച്ഛനും ഇല്ല അമ്മയും ഇല്ല, അതുകൊണ്ട് എന്താ എനിക്ക് സ്വയം കാലിൽ നിക്കാനുള്ള ഒരു വഴി കാണിച്ചിട്ടുണ്ട്.
0: പറഞ്ഞല്ലോ ഒരു ഡിസൈനെ പഠിച്ചിട്ടുള്ളൂ, അത് ആ ഒരു സാഹചര്യത്തിൽ പഠിച്ചു. ഒരു ഡിസൈനും വെച്ചിട്ട് ഇപ്പൊ പറഞ്ഞ മാർക്കറ്റ് മാറുന്നു, ജോലിയുടെ സാധ്യതകൾ മാറുന്നു, എല്ലാം മാറുന്നതിനനുസരിച്ച് കുറച്ച് ഡിസൈൻസ് ഒക്കെ മാറി മാറി പരീക്ഷിക്കാനൊക്കെ പഠിക്കണം. അതും പറ്റും,
1: ശ്രമിച്ചാൽ പറ്റും.
0: ശ്രമിച്ചാൽ പറ്റും, ശ്രമിക്കുന്നതിന് എന്താണ് തടസ്സം? അതാണല്ലോ ചോദ്യം.
1: തടസ്സമൊന്നുമില്ല, നമ്മൾ ശ്രമിക്കാറില്ല. എങ്ങോട്ടോട്ടും ഇങ്ങോട്ടോട്ടും
0: ഇങ്ങോട്ടോട്ടെ ഇങ്ങോട്ടോട്ടെ 24 മണിക്കൂറിൽ എല്ലാവർക്കും ഏകദേശം ഒരേ സമയം തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ എന്താണെങ്കിലും ഒരു ആവശ്യം വരുമ്പോ നമ്മൾ എന്തായാലും ശ്രമിക്കൂലേ?
1: ശ്രമിക്കും ശ്രമിക്കും.
0: തീരെ മുങ്ങി അങ്ങ് മരിക്കാൻ പോകുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പി കയറി പിടിക്കാൻ നോക്കും. അതുപോലൊക്കെ ഉള്ളു. അപ്പൊ എന്തായാലും ശ്രമിക്കുക, ശ്രമിച്ച് അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോ പുതിയ പുതിയ ഐഡിയ ആയിട്ട് പുതിയ പുതിയ ഡിസൈൻ ആയിട്ട് എല്ലാം പഠിച്ചിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെ കാണാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുന്ന് ഇപ്പൊ മോമോ ഈ പറഞ്ഞില്ലേ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മനസ്സിൽ
1: ഉണ്ട്
0: ഇല്ലേ? അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരണം, എന്നാലേ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും.
1: ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് കഴിച്ച് പഠിച്ച് ജോലി കിട്ടും.
0: ഉണ്ടായിരുന്നു എന്നല്ല,
1: ഉണ്ട്
0: ഉണ്ടായിരുന്നു എന്നല്ല, കാരണം വെച്ചാൽ എന്തൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചാലും ഇനിയും നമുക്കതെല്ലാം പറ്റും. നമ്മളെക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേര് എത്രയോ മുന്നിലേക്ക് വരുന്നു. അപ്പോ അത് മാത്രം ആലോചിച്ചാൽ മതി. ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അത് മാത്രം വിചാരിച്ചിട്ട് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചോദിക്കുക. സംഘടനകളുണ്ടല്ലോ പഠിക്കാനുണ്ടെങ്കിൽ, അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ളവർ ഹെൽപ്പ് ചെയ്യും. നമുക്ക് കുറെ ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിൽ വെച്ചോണ്ടിരുന്ന നമ്മുടെ പ്രശ്നങ്ങൾ അതെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ആഗ്രഹം കുറച്ചു കാര്യം നമ്മൾ ട്രൈ ചെയ്യണം. വിഷമങ്ങൾ മാത്രം ആലോചിച്ചുകൊണ്ടിരുന്ന അങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. കാഴ്ച ഉണ്ടായിരുന്ന സമയത്ത് കുറെ ആഗ്രഹങ്ങൾ കാണുമല്ലോ. അത് ഇനിയിപ്പം ചെയ്യാൻ പറ്റത്തില്ല എന്നൊന്നുമില്ല, എല്ലാം പറ്റും. മനസ്സ് മാത്രം മതി, എഫേർട്ട് ഇട്ട് എന്തായാലും മുന്നോട്ട് പോയേ പറ്റൂ എന്ന് നമ്മൾ വിചാരിക്കണം. ആ വിചാരം മതി നമുക്ക് മുന്നോട്ട് പോവാൻ. തീർച്ചയായിട്ടും ഇനിയും മുന്നോട്ട് വരാൻ സാധിക്കട്ടെ. നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് നന്ദി, താങ്ക് യു സോ മച്ച്.
1: എനിക്ക് ഈ അവസരം തന്നതിനും താങ്ക്സ്.
2: കസേര വരിച്ചിൽ ഉപജീവനമാർഗമാക്കിയ സിമി ജെ പിയുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബീറ്റി.
3: നേർവഴി.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്രഗാനം. ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ, ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസും സുജാതയും പാടിയത്. വരികൾ യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിതാര.

ആകാശവാണി. ഇപ്പോൾ രാജികൃഷ്ണ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. രചന വെൺമണി സി കെ പ്രകാശ് കുമാർ. ആദ്യം മറവിതൻ പാതയിൽ പൂത്തൊര എന്ന് തുടങ്ങുന്ന ഗാനം, രചന ആതിര ലോപമുദ്ര.

0: രാജീകൃഷ്ണ പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 59:53. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ക്യാൻസർ ചികിത്സയിൽ വിവിധ ചികിത്സാ രീതികളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന LPST റാങ്ക് ഹോൾഡേഴ്സ് സമരം പിൻവലിച്ചു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സർവീസ് സമയം ദീർഘിപ്പിച്ച് കൊച്ചി മെട്രോ. ഹജ്ജ് തീർത്ഥാടകരായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആദ്യ ഗഡു തുക അടയ്ക്കുന്നതിനുള്ള സമയം ഒരാഴ്ച കൂടി നീട്ടി നൽകി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി. വാർത്തകൾ വിശദമായി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചു. ആദ്യം 12 മണിവരെ നിർത്തിവച്ച രാജ്യസഭാ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നതോടെ 2 മണിവരെ പിരിയുകയായിരുന്നു. കേരള പേരുമാറ്റ ബിൽ 2026 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. കേരളത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്നതിന് ബിൽ പരിഗണിക്കുന്നതിന് പ്രമേയം അദ്ദേഹം അവതരിപ്പിക്കും. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബിൽ 2026 അദ്ദേഹം സഭയിൽ അവതരിപ്പിക്കും. 1962 ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് ബിൽ. ട്രൈബ്യൂണൽസ് ഭേദഗതി നിയമം 2026 രാജ്യസഭയിൽ പരിഗണിക്കും. ക്യാൻസർ ചികിത്സയിൽ വിവിധ ചികിത്സാ രീതികളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വിവിധ ചികിത്സാ സമ്പ്രദായങ്ങളിലെ അറിവുകളും ചികിത്സാ രീതികളും രോഗികളുടെ ക്ഷേമത്തിനായി ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ഗവൺമെന്റ് ആയുർവേദ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആയുർവേദത്തിലെ രസായന ചികിത്സ, ആഹാരക്രമം തുടങ്ങിയ സമീപനങ്ങൾ ക്യാൻസർ പരിചരണത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നതും ശാസ്ത്രീയമായി വിലയിരുത്തേണ്ടതുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന LPST റാങ്ക് ഹോൾഡേഴ്സ് സമരം പിൻവലിച്ചു. ഭാരവാഹികളുമായി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളുടെ സാധ്യത പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സമരത്തോട് സർക്കാരിന് അനുഭാവമാണ് ഉള്ളതെന്നും ചർച്ചയിൽ സർക്കാരിന്റേത് തുറന്ന സമീപനമാണെന്നും മന്ത്രി പറഞ്ഞു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കൃഷിമന്ത്രി TC സിദ്ദിഖ് അധ്യക്ഷതയിലാണ് യോഗം. സഹകരണ വകുപ്പ് മന്ത്രി M ലിജുവും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ, കർഷകർക്ക് പുനഃകൃഷി നടത്തുന്നതിനായി പലിശരഹിത കാർഷിക വായ്പ ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്യും. ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരള

0: ക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. ഇതു സംബന്ധിച്ച് കായിക വകുപ്പ് രഹസ്യ സ്വഭാവത്തോടെ തയ്യാറാക്കിയ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി.
1: നിലവിൽ നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങളുണ്ടല്ലോ, ആ ചട്ടങ്ങൾക്ക് നിയമങ്ങൾക്ക് അനുസൃതമായി മാത്രമാണ് ഏത് അന്താരാഷ്ട്ര ടീമിനാണെങ്കിലും ഏത് അന്താരാഷ്ട്ര കളിക്കാർക്കാണെങ്കിലും രാജ്യത്തിനകത്തേക്ക് കടന്നു വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മാത്രമല്ല നമ്മുടെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തേണ്ടതായ ഇടപെടലുകളിൽ അതിൽ പാലിക്കപ്പെടേണ്ടതായ ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം തന്നെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ അതിൽ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കൂടുതലായ അന്വേഷണം ആവശ്യമാണെന്ന് തോന്നി, അതുകൊണ്ട് ഗവൺമെന്റിലേക്ക് കൈമാറിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നാളെയാണ് കർക്കിടക വാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. വാവ് ബലിയോടനുബന്ധിച്ച് KSRTC വിപുലമായ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പ്രധാന ബലിതർപ്പണ കേന്ദ്രമായ ആലുവ മണപ്പുറത്ത് ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. പ്രതികൂല കാലാവസ്ഥ മുന്നിൽ കണ്ട് സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. ഇന്ന് തൃപ്പുണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:15 11:30 സർവീസ് ഉണ്ടായിരിക്കും. നാളെ പുലർച്ചെ ആലുവയിൽ നിന്നും 5:00 5:30 തൃപ്പുണിത്തുറയിലേക്ക് സർവീസ് ഉണ്ടായിരിക്കും. അതേസമയം ബലിതർപ്പണത്തോടനുബന്ധിച്ച് നാളെ 1:00 മുതൽ പകൽ 2:00 ആലുവ ടൌണിലും പരിസരങ്ങളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. 400 പോലീസുകാരെയാണ് സുരക്ഷയുടെ ഭാഗമായി വിന്യസിക്കുന്നത്. കർക്കിടക വാവിനോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, വർക്കല പാപനാശം, ശംഖുമുഖം കടപ്പുറം തുടങ്ങി ജില്ലയിലെ 150 ക്ഷേത്രങ്ങളിലും കടൽത്തീരങ്ങളിലും ചടങ്ങുകൾക്കായി പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ പുലർച്ചെ 2:00 മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ ഇത്തവണ 25,000 ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനും തർപ്പണം തടസ്സമില്ലാതെ നടത്തുന്നതിനുമായി 20 കൌണ്ടറുകളും 8 സെഗ്മെന്റുകളും 250 പൂജാരികളെയും സജ്ജമാക്കിയിട്ടുണ്ട്. ഓൺലൈൻ ടിക്കറ്റ് വിതരണം ആരംഭിച്ചിട്ടുണ്ട്. വർക്കല പാപനാശം കടപ്പുറത്ത് 30,000 ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നത്. 7,000 ഭക്തരെ പ്രതീക്ഷിക്കുന്ന ശംഖുമുഖം കടപ്പുറത്തും സജ്ജീകരണങ്ങൾ പൂർത്തിയായി. കഠിനംകുളം മഹാവിഷ്ണു ക്ഷേത്രം, അരുവിക്കര ദേവീക്ഷേത്രം, കേരളാദിത്യപുരം, കേളമംഗലം മഹാവിഷ്ണു ക്ഷേത്രം എന്നിവിടങ്ങളിലും വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്.
0: തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്ക് വിപുലമായ ഗതാഗത സംവിധാനങ്ങളാണ് KSRTC ക്രമീകരിച്ചിരിക്കുന്നത്. ശംഖുമുഖം, തിരുവല്ലം, വർക്കല, അരുവിക്കര, അരുവിപ്പുറം, കഠിനംകുളം എന്നീ ബലിതർപ്പണ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് സ്പെഷ്യൽ ബസുകൾ കൂടുതലായി സർവീസ് നടത്തും. കൃത്യമായ ലേബൽ വിവരങ്ങൾ ഇല്ലാത്ത പാക്കറ്റ് ഭക്ഷ്യവസ്തുക്കൾ, മിഠായികൾ എന്നിവ ഉപയോഗിക്കരുതെന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. എല്ലാ ഭക്ഷ്യസ്ഥാപനങ്ങളും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ എടുക്കുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്യണം. ശീതളപാനീയങ്ങളിൽ ശുദ്ധജലം ഉപയോഗിച്ച് നിർമ്മിച്ച ഐസ് ആണോ ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. പരാതികൾ 1800 425 1125 എന്ന ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കാം. ഹജ്ജ് തീർത്ഥാടകരായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആദ്യ ഗഡു തുക അടയ്ക്കുന്നതിനുള്ള സമയം ഒരാഴ്ച കൂടി നീട്ടി നൽകി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് മന്ത്രി എൻ ഷംസുദ്ദീൻ കത്തയച്ചതിനെ തുടർന്നാണ് നടപടി. ഈ മാസം 17 പണം അടയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അടൂർ നഗരസഭ ഹോട്ടലുകളിൽ നടത്തിയ തിരച്ചിലിൽ പഴകിയ ഭക്ഷണം പിടികൂടി. നഗരസഭയുടെ ആരോഗ്യ വിഭാഗമാണ് പരിശോധന നടത്തിയത്. അടൂറിൽ SN ഹോട്ടൽ, ഡിങ്കന്റെ തട്ടുകട, അമ്മച്ചിക്കട, ഓലപ്പന്തൽ, രാജധാനി, സൺറൈസ്, പഴങ്കഞ്ഞിക്കട, അൽ റാസി തുടങ്ങിയ ഹോട്ടലുകളിൽ നിന്നുമാണ് പഴകിയ മീനും ഭക്ഷണവും പിടികൂടിയത്. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ ഗൌതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ 12 തുടരുകയാണ്. നേവിയുടെ നേതൃത്വത്തിൽ ശക്തമായ തിരച്ചിലാണ് നടക്കുന്നത്. കൂടുതൽ സജ്ജീകരണങ്ങളോടെ തിരച്ചിൽ തുടരുകയാണ്. നാവികസേനയുടെ സ്കൂബ ടീം, INS കൽപ്പന കപ്പൽ, മറൈൻ എൻഫോഴ്സ്മെന്റ് ടീം എന്നിവർ തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് മറ്റന്നാൾ രാവിലെ 5:30 കടലാക്രമണത്തിന് സാധ്യതയുണ്ട്.

0: തിരുവനന്തപുരം മുതലപ്പുഴയിൽ കായലിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. അഞ്ചുതെങ്ങ് സ്വദേശി തോമസ് ആണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരം മത്സ്യവിൽപ്പനയ്ക്കു ശേഷം വള്ളം വൃത്തിയാക്കുന്നതിനിടെയാണ് തോമസ് കായലിലേക്ക് വീണത്. കൊല്ലം കാവനാട് മത്സ്യബന്ധന ബോട്ടിൽ നിന്നും കായലിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. തിരുവനന്തപുരം പാറശാല സ്വദേശി സി കിരണാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രിയോടെയാണ് കിരൺ കായലിൽ വീണത്. തിരുവനന്തപുരം പൂന്തുറയിൽ മത്സ്യത്തൊഴിലാളി വള്ളത്തിൽ കുഴഞ്ഞുവീണ് മരിച്ചു. മീൻപിടുത്തം കഴിഞ്ഞ് കരയിലേക്ക് മടങ്ങി വരുമ്പോഴാണ് പൂന്തുറ സ്വദേശി യോഹനാൻ കുഴഞ്ഞുവീണത്. FIH ഹോക്കി ലോകകപ്പ് മത്സരങ്ങൾ ഈ മാസം 15 മുതൽ 30 വരെ ബെൽജിയത്തിലും നെതർലൻഡ്സിലുമായി നടക്കും. പരമ്പരാഗത ക്വാർട്ടർ ഫൈനൽ ഘട്ടം ഒഴിവാക്കി പുതുക്കിയ മത്സരക്രമവുമായാണ് ഇത്തവണ ടൂർണമെന്റ് നടക്കുന്നത്. ക്രോസ് ഓവർ പൂളുകളിൽ നിന്നും മുന്നിലെത്തുന്ന ആദ്യ രണ്ട് ടീമുകൾ നേരിട്ട് സെമിഫൈനലിലേക്ക് യോഗ്യത നേടും. പുരുഷ വിഭാഗത്തിൽ ഇന്ത്യ പൂൾ ഡിയിലാണ് മത്സരിക്കുന്നത്. ഇംഗ്ലണ്ട്, പാകിസ്ഥാൻ, വെയിൽസ് എന്നിവരാണ് ഗ്രൂപ്പിൽ ഇന്ത്യയുടെ എതിരാളികൾ. വനിതാ വിഭാഗത്തിൽ പൂൾ ഡിയിലാണ് ഇന്ത്യ. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ക്യാൻസർ ചികിത്സയിൽ വിവിധ ചികിത്സാ രീതികളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിവന്ന LPST റാങ്ക് ഹോൾഡേഴ്സ് സമരം പിൻവലിച്ചു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് കർക്കടക വാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സർവീസ് സമയം ദീർഘിപ്പിച്ച് കൊച്ചി മെട്രോ. ഹജ്ജ് തീർത്ഥാടകരായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആദ്യ ഗഡു തുക അടയ്ക്കുന്നതിനുള്ള സമയം ഒരാഴ്ച കൂടി നീട്ടി നൽകി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: കുട്ടികൾക്ക് കർക്കടക ചികിത്സ ആവശ്യമുണ്ടോ? കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ GP സിദ്ധി സംസാരിക്കുന്നു.
3: കർക്കടകം എന്ന പദം സൂചിപ്പിക്കുന്നത് പോലെ മനുഷ്യ ശരീരത്തിന്റെയും പ്രകൃതിയുടെയും ഒക്കെ ബലം കർക്കടകം അഥവാ ഞണ്ട് പിടിക്കുന്നത് പോലെ ക്ഷയിക്കപ്പെടുന്ന കാലമാണ് ഇത്. വേനൽ കഴിഞ്ഞ് മഴ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് കർക്കടകം. ഈ കാലാവസ്ഥാ വ്യതിയാനം രോഗസാധ്യത കൂട്ടുന്നു. ഏതു പ്രായക്കാരിലും കൂടുതൽ ശ്രദ്ധ വേണ്ട കാര്യമാണിത്. ആഹാരം, ഉറക്കം, വ്യായാമം എന്നീ കാര്യങ്ങളിലും ജീവിത ശൈലിയിലുമൊക്കെ ശ്രദ്ധ ചെലുത്തേണ്ട കാലമാണ് ഈ കാലഘട്ടം. രോഗസാധ്യത കൂടുതലായതിനാൽ അത് മുൻകൂട്ടി കണ്ട് അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ജലദോഷപ്പനി, പകർച്ചപ്പനികൾ, ത്വക്ക് രോഗങ്ങൾ ഇവയൊക്കെയാണ് ഈ സമയത്ത് കൂടുതൽ കാണുന്നത്. പ്രത്യേകിച്ചും കുട്ടികൾ, വൃദ്ധജനങ്ങൾ, ജീവിതശൈലി രോഗമുള്ളവർ, പ്രതിരോധ ശേഷി കുറഞ്ഞവർ, ഇവർക്കൊക്കെ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. കർക്കടകത്തിൽ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ കർക്കടക മാസത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നതിനേക്കാളും മഴയും തണുപ്പും അധികരിച്ചു കാണുന്ന കാലത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നതായിരിക്കും ഉത്തമം. മഴക്കാലം വളരെ സുന്ദരമായൊരു കാലഘട്ടമായിരുന്നു നമുക്ക്. പക്ഷേ ഇപ്പോൾ വളരെ ഭീതിജനകമായിട്ടുള്ള അസുഖങ്ങളുടെ കാലമായി മാറിപ്പോയിട്ടുണ്ട്. തീർച്ചയായും ഈ കാലഘട്ടം കുട്ടികളിൽ രോഗപ്രതിരോധ ശേഷി കുറയുന്ന സമയമാണ്. പ്രധാനമായും ഈ കാലത്ത്, അതായത് ഒരു മൺസൂൺ സീസണില്, കുട്ടികളിൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ചുമ, ശ്വാസം മുട്ടൽ, ആസ്മ, അലർജിക് റൈനൈറ്റിസ് പോലുള്ളവ, ദഹന സംബന്ധമായ അസുഖങ്ങൾ, ഉദാഹരണത്തിന് ഫുഡ് പോയിസണിങ്, വയറിളക്ക രോഗങ്ങൾ, ഛർദി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് ഫീവർ, ത്വക്ക് രോഗങ്ങൾ, അത് ഫംഗലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഇവയൊക്കെ അധികരിച്ച് കാണുന്നുണ്ട്. ഇവയൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി കുട്ടികളിൽ ചില മുൻകരുതലുകൾ എടുക്കണം. കുട്ടികളെ ശരിയായ ശുചിത്വശീലങ്ങൾ പഠിപ്പിക്കുകയും ആഹാര കാര്യങ്ങളിലും ഉറക്ക കാര്യങ്ങളിലും വ്യായാമ കാര്യങ്ങളിലും കുറച്ചധികം ശ്രദ്ധയും ഈ സമയത്ത് വേണ്ടതാണ്. ആയുർവേദം പ്രധാനമായും ഒരു ചികിത്സാശാസ്ത്രത്തിനോടൊപ്പം തന്നെ ഒരു ജീവിതചര്യ ശാസ്ത്രത്തിനും പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് മുൻകരുതലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഓരോ കാലാവസ്ഥയിലും ഉണ്ടാകുന്ന അസുഖത്തെ മുൻകൂട്ടി കണ്ട് അവയെ ഒഴിവാക്കാൻ വേണ്ട രീതിയിൽ ഋതുചര്യ അഥവാ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. കുട്ടികളിൽ തീവ്രമായ ചര്യകളൊന്നും നമുക്ക് സാധ്യമല്ല എങ്കിലും ചെറിയ ചെറിയ ചര്യ മാറ്റങ്ങൾ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ ചെറുക്കാൻ നമ്മുടെ കുട്ടികളുടെ രോഗപ്രതിരോധ സംവിധാനം കൃത്യമാക്കുകയാണ് വേണ്ടത്. ആരോഗ്യത്തിന്റെയും അനാരോഗ്യത്തിന്റെയും മാർക്കറായി ആയുർവേദത്തിൽ പറയുന്ന ത്രിദോഷങ്ങൾ അഥവാ ഇന്റേണൽ ഹ്യൂമേഴ്സ് മൂന്നും ഒരുപോലെ ദുഷിക്കാൻ സാധ്യതയുള്ള സമയമാണ് ഇത്. അതുകൊണ്ട് കുട്ടികളെ പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും ശീലിപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറിയ ശുദ്ധജലം കുടിക്കുവാൻ ശീലിപ്പിക്കുക. പൊതുവെ കുട്ടികൾക്ക് വിയർപ്പ് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ദാഹം കുറവേ ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാൽ തന്നെയും വെള്ളം കുടിക്കുന്ന ശീലം കുട്ടികളിൽ ഉണ്ടാക്കേണ്ടതാണ്. ആയുർവേദത്തിൽ പറയുന്ന ഷഡംഗം എന്ന ചൂർണം തിളപ്പിച്ച് പല പ്രാവശ്യമായി കുടിപ്പിക്കുന്നത് നന്നായിരിക്കും. ചൂടോടുകൂടി തന്നെ കുടിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. ആഹാരം പാകം ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നേരം വെച്ചിരുന്ന് തണുത്ത ആഹാരം കൊടുക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതായത് കോള പോലുള്ളവ ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി മാത്രം ഉപയോഗിക്കാൻ ശീലിക്കുക. പച്ചക്കറികൾ നന്നായി വേവിച്ച് കഴിക്കുന്നതായിരിക്കും ഈ സമയത്ത് നല്ലത്. ഗ്രീൻ വെജിറ്റബിൾ സാലഡ് ഈ സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. തൈര് മോര് ഇവയൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്താം. പക്ഷേ ഇത് ഒരു ദിവസത്തിൽ കൂടുതൽ പഴകിയാൽ അത് ആരോഗ്യ പ്രശ്നമുണ്ടാകാൻ കാരണമാകുന്നു. പുറത്തുനിന്നുള്ള ആഹാരം ഹോട്ടൽ ഫുഡ് സ്ട്രീറ്റ് ഫുഡ് ജങ്ക് ഫുഡ് കഴിവതും ഈ സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ദഹന വ്യവസ്ഥ അനുസരിച്ച് നോൺ വെജിറ്റേറിയൻ ആഹാരം ശീലിപ്പിക്കാവുന്നതാണ്. പക്ഷേ അത് നന്നായി വേവിച്ച് മാത്രം ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആഹാരം പാകം ചെയ്യുന്ന സ്ഥലത്തെ ശുചിത്വവും തീർച്ചയായും ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് ഇപ്പോൾ ഷിജെല്ല വൈറസ് പോലുള്ള രോഗസാധ്യത കൂടുതലായതിനാൽ ആഹാരം പാകം ചെയ്യുന്ന ആളിന്റെയും പാകം ചെയ്യുന്ന പ്രതലത്തിന്റെ ശുചിത്വം, അതുപോലെ തന്നെ ആഹാരം പാകം ചെയ്യാൻ എടുക്കുന്ന സാധനങ്ങളുടെ ശുചിത്വം ഇവയൊക്കെ പ്രധാനമാണ്. ആഹാരം പാകം ചെയ്യുന്ന ആളിന് വയറിളക്ക രോഗങ്ങൾ ഉണ്ടെങ്കിൽ അവർ പാകം ചെയ്യുന്നതിൽ നിന്നും മാറി നിൽക്കുകയും വേണം. കുട്ടികൾ വ്യക്തി ശുചിത്വത്തിനും വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ചില ചര്യാ മാറ്റങ്ങൾ ശീലിച്ചാൽ ആഹാരം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. കർക്കിടക കഞ്ഞി കുട്ടികളിൽ ഉപയോഗിക്കാമോ എന്നുള്ളത് പലരുടെയും ഒരു സംശയമാണ്. കർക്കിടക കഞ്ഞി എന്നത് ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്നതിനും സഹായകമാണ്. മുതിർന്നവരിൽ ഉപയോഗിക്കുന്ന രീതിയിൽ അത്രയും ഔഷധങ്ങൾ ഉപയോഗിക്കാതെ രുചികരമായിട്ടും അതിനെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാകത്തിലും കൊടുത്താൽ നന്നായിരിക്കും. ഒരു നേരത്തെ ആഹാരമായിട്ടായിരിക്കണം കർക്കിടക കഞ്ഞി കൊടുക്കേണ്ടത്. അല്ലാതെ മൂന്ന് നേരം കൃത്യമായ ആഹാരം കഴിക്കുകയും അതിന്റെ കൂട്ടത്തിൽ കുട്ടികളിൽ കർക്കിടക കഞ്ഞി കൂടുതൽ കൊടുക്കുന്നത് ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകും. കർക്കിടക കഞ്ഞി വളരെയധികം എളുപ്പത്തിൽ കുട്ടികളിൽ അബ്സോർബ് ചെയ്യുവാനും അത് ലോ ഫാറ്റും ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റും അടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ഔഷധയുക്തം കൂടി ആക്കുമ്പോൾ രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്നു. കുടകപ്പാലയരി, കൊത്തമ്പാലയരി, കാർഗോഗില്, ഏലത്തരി, ചെറുപുന്നയരി, വിഴാലരി, ഞവരയരി ഇവയൊക്കെ ബേസിക്കായിട്ട് ചേർത്ത് ഉണ്ടാക്കുന്ന കർക്കിടക കഞ്ഞി കുട്ടികൾക്ക് ആരോഗ്യനായകമാണ്. കുട്ടികൾക്ക് പാകം ചെയ്യുമ്പോൾ അത് കരിപ്പട്ടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ രുചികരമാക്കുവാനും സഹായകമാണ്. കർക്കിടകത്തിൽ ചെയ്യുന്ന ചികിത്സാക്രമങ്ങളായ പഞ്ചകർമ്മ ചികിത്സ, അതിന്റെ പൂർവ്വകർമ്മങ്ങളായ എണ്ണ തേച്ചുകുളി, പിഴിച്ചിലൊഴിച്ചിലൊക്കെ വെറുതെ കുട്ടികൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അസുഖത്തിന്റെ അതായത് എന്തെങ്കിലും രോഗത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ കുട്ടികൾക്ക് ഏത് രോഗമാണുള്ളത് അതിനനുസരിച്ച് ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ഈ ചികിത്സ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതിയാകും. അഭ്യംഗം അഥവാ ദിവസവും എണ്ണ തേച്ച് കുളിക്കുക എന്നത് കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അത് വീട്ടിൽ തന്നെ വളരെ മൃദുവായി എണ്ണ തേച്ച് കുളിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ കുറച്ചുകൂടി ആരോഗ്യദായകമാണ്. തണുത്ത വെള്ളം കുളിച്ച് ശീലമുള്ള കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് ചൂടുവെള്ളത്തിലുള്ള കുളി ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. എണ്ണ തേക്കുന്നു എങ്കിൽ അത് നന്നായി തുടച്ചു മാറ്റുന്നതായിരിക്കും നല്ലത്. അല്ലാതെ എണ്ണ തേച്ചുകൊണ്ട് കുട്ടികൾ കൂടുതൽ കളിക്കുകയോ അല്ലെങ്കിൽ കിടന്നുറങ്ങുകയോ ചെയ്താൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും. ഈ സമയത്ത് പൊതുവെ കുട്ടികൾക്ക് രജന്യാദി ചൂർണം അഥവാ ബാലാഷ്ടകം എന്ന് പറയുന്ന ഒരു ഔഷധം ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം കൊടുക്കുകയാണെങ്കിൽ പൊതുവെ വരുന്ന ദഹന സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ കൃത്യമായ ഡോസ് നിശ്ചയിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരുടെ രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്നതിനും സഹായകമാണ്. കർക്കിടക മാസത്തിൽ അന്തരീക്ഷത്തിൽ നല്ല ഹ്യൂമിഡിറ്റി ഉള്ളത് കാരണം രോഗകാരകമായ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് ഇവയ്ക്കൊക്കെ വളരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗാണുസംക്രമണം കുട്ടികളിൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളുടെ വസ്ത്രധാരണത്തിലും അതുപോലെ കുട്ടികളുടെ പരിസര ശുചിത്വ ശീലങ്ങളിലും കൃത്യത വരുത്തേണ്ടതുണ്ട്. വെയിലത്തുണങ്ങിയ വസ്ത്രം മാത്രം ഉപയോഗിക്കുക, കുട്ടികളുടെ ഷൂസ്, സോക്സ് ഇവയൊക്കെ ഈർപ്പരഹിതമാക്കി വയ്ക്കുക. പ്രത്യേകിച്ച് മഴ സമയത്ത് കുളിക്കുവാൻ മടി കാണിക്കുന്ന കുട്ടികളുണ്ടാവും. തീർച്ചയായും ഈ നേരം തണുപ്പ് മാറിയ വെള്ളത്തിൽ കുളി ശീലിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ശരീരം ഈർപ്പരഹിതമാക്കി വയ്ക്കുകയും വേണം, ഇല്ലായെങ്കിൽ ഫംഗസ് ബാധയും അതുമൂലം

0: ആകുന്ന ത്വക്രോഗങ്ങൾക്കും സാധ്യത കൂടുന്നു. കുട്ടികൾ ഉറങ്ങുന്ന മുറിയിൽ വസ്ത്രങ്ങൾ നനച്ചുണക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ദിവസേന വീടുകളിൽ മഴക്കാലത്ത് സന്ധ്യാസമയത്ത് വേപ്പില, വെളുത്ത കടുക് ഇവ പുകയ്ക്കുന്നത് നല്ലതായിരിക്കും. ഈർപ്പത്തിന്റെ അംശം കുറയ്ക്കുന്നതിനും അതുകൊണ്ടുതന്നെ രോഗാണു സംക്രമണം ഒഴിവാക്കുന്നതിനും ഇത് സഹായകമാണ്. സ്കിൻ ഇൻഫെക്ഷൻസ് ഒഴിവാക്കാനും ഇത് സഹായിക്കുന്നു. അപരാജിത ധൂപചൂർണം എന്നൊരൌഷധം സന്ധ്യാനേരത്ത് പുകയ്ക്കുന്നത് അന്തരീക്ഷത്തിലെ ഈർപ്പാംശം കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ബാക്ടീരിയൽ ലോഡ് കുറയ്ക്കുന്നതിനും സഹായകമാണ്. പൊതുവെ മഴക്കാലത്ത് കുട്ടികളിൽ മടി കൂടാറുണ്ട്. ആയതുകൊണ്ട് തന്നെ കുട്ടികൾ വ്യായാമത്തിൽ നിന്നും വിട്ടുവെക്കാനും സാധ്യതയുണ്ട്. പുറത്ത് കളിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കുട്ടികളെ എന്തെങ്കിലും ഇൻഡോർ കളികളിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. കാരണം ആഹാരം, അതുപോലെ തന്നെ ഉറക്കത്തിന്റെ കൃത്യത, വ്യായാമം ഇവയൊക്കെയാണ് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിന്റെ മാർക്കർ. അതുകൊണ്ട് ഒട്ടും വ്യായാമമില്ലാതിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യത കൂട്ടുന്നു. ഈ കാലഘട്ടത്തിൽ എല്ലാ ആൾക്കാരുടെയും ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വേണ്ടതാണ്. കുട്ടികൾ പൊതുവെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും രോഗസാധ്യത കൂടിയവരുമായതിനാൽ ഈ സമയത്ത് ആഹാര കാര്യങ്ങളിലും അവരുടെ ശുചിത്വ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ്. അശാസ്ത്രീയമായ കർക്കടക ചികിത്സയോ അശാസ്ത്രീയമായ രീതിയിൽ ഔഷധക്കഞ്ഞി സേവയോ ഒന്നും കുട്ടികൾക്ക് ആവശ്യമില്ല എന്നതാണ് വാസ്തവം.
1: കുട്ടികൾക്ക് കർക്കടക ചികിത്സ ആവശ്യമുണ്ടോ? കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജി പി സിദ്ധി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ഹർഘർ തിരംഗ പ്രചാരണത്തിന് രാജ്യത്ത് മികച്ച സ്വീകരണം. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കർക്കിടക വാവുബലിക്കുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനത്ത് അന്തിമഘട്ടത്തിൽ. പ്രത്യേക യാത്രാ ക്രമീകരണമൊരുക്കി KSRTCയും കൊച്ചി മെട്രോയും. കൊളംബിയയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 132, പരിക്കേറ്റത് 570 പേർക്ക്. Under-23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 17 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിന് നേരെ നടന്ന പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം തുടങ്ങി. വിഷയത്തിൽ പാർലമെന്റിൽ മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇതിനകം വ്യക്തമാക്കിയതാണെന്നും പ്രതിപക്ഷം നടപടികളുമായി സഹകരിക്കണമെന്നും സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
4: मैंने व्यक्तिगत रूप से कई बार आग्रह किया कि प्रश्नकाल सबसे महत्वपूर्ण समय होता है. प्रश्नकाल के अंदर सरकार की जवाबदेही भी तय होती है, कार्यपालिका में पारदर्शिता भी आती है. मैंने पहले भी व्यवस्था दे रखी है, चाहे सत्ता पक्ष हो चाहे प्रतिपक्ष हो, प्रश्नकाल के अंदर केवल प्रश्नकाल ही होगा.
3: രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. ആദ്യം 12 മണിവരെ നിർത്തിവച്ച സഭ ബഹളം തുടർന്ന സാഹചര്യത്തിൽ 2 മണിവരെ പിരിയുകയായിരുന്നു. കേരള എന്നതിന് പകരം സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്ന ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും. ദേശീയ സഹകരണ വികസന ഭേദഗതി ബില്ലും ഇന്ന് സഭയുടെ പരിഗണനയ്ക്കെത്തും. NDAയുടെ പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം മംഗൾമിലൻ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ഝാർഖണ്ഡിലെ വിദ്യാർത്ഥി സമരത്തിന് നേരെ നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് NDA MPമാർ ഇന്ന് പാർലമെന്റ് വളപ്പിൽ പ്രകടനം നടത്തി. 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കും. ഗ്യാൻപതിൽ 2500 NCC കേഡറ്റുകളും മൈഭാരത് അംഗങ്ങളും ചേർന്ന് വന്ദേമാതരം ഒരുക്കും. വ്യോമസേനയുടെ MI-7 ഹെലികോപ്റ്ററുകളിൽ

0: ചടങ്ങിൽ പുഷ്പവൃഷ്ടി നടത്തും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഹർഘർ തിരംഗയുടെ ഭാഗമായി നിരവധി പരിപാടികളാണ് നടക്കുന്നത്. തിരംഗായാത്രകളും ദേശസ്നേഹമുണർത്തുന്ന പരിപാടികളും വിവിധ സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നു. ഡൽഹി നിയമസഭാ പരിസരത്ത് ഇന്ന് തിരംഗായാത്ര സംഘടിപ്പിച്ചു. ഹർഘർ തിരംഗ പരിപാടിയിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യസമര സേനാനി ഖുദിറാം ബോസിന്റെ 119th രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. 1908 18 വയസ്സിലാണ് ഖുദിറാം ബോസിനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുന്നത്. ബംഗാളിൽ നിന്നുള്ള വിപ്ലവകാരിയായ അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളുടെ ഭാഗമായി. 1908 ബീഹാറിലെ മുസഫർപൂരിൽ ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് ഡഗ്ലസ് കിങ്സ്ഫോർഡിനെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കുറ്റത്തിനാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്. ദേശസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ധീരതയുടെയും പ്രതീകമായാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ ഖുദിറാം ബോസ് നിലകൊള്ളുന്നത്. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കൃഷിമന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ സഹകരണ വകുപ്പ് മന്ത്രി എം ലിജുവും പങ്കെടുക്കുന്നുണ്ട്. കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ, പലിശരഹിത കാർഷിക വായ്പകൾ ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ളവ യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സെക്രട്ടേറിയറ്റിന് മുന്നിൽ LPST റാങ്ക് ഹോൾഡേഴ്സ് നടത്തി വന്നിരുന്ന സമരം പിൻവലിച്ചു. ഭാരവാഹികളുമായി വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളുടെ സാധ്യത പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. പിതൃതർപ്പണ ചടങ്ങുകൾ നാളെ പുലർച്ചെ മുതൽ ആരംഭിക്കും. ക്ഷേത്രങ്ങളിലും പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലും എല്ലാ സൌകര്യങ്ങളും ഇതിനകം ഒരുക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: നാളെ പുലർച്ചെ 4 തുടങ്ങുന്ന ചടങ്ങുകൾക്ക് മിക്കയിടങ്ങളിലും ടോക്കൺ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഭാരതപ്പുഴയിലെ തിരുമിറ്റക്കോട്, ഷൊർണൂർ, ലക്കിടി തുടങ്ങിയ കടവുകളിൽ ക്രമീകരണങ്ങൾ പൂർത്തിയായി. പാലക്കാട് കൽപ്പാത്തിപ്പുഴ കടവിലും മുക്കൈ ശിവക്ഷേത്ര കടവിലും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കും. തൃപ്പാളൂരിൽ ഗായത്രിപ്പുഴ കടവിലാണ് ബലിതർപ്പണത്തിനുള്ള സൌകര്യം ഒരുക്കിയിരിക്കുന്നത്. ബലിയിടാനെത്തുന്നവർ നദികളിലെ ഒഴുക്ക് കണക്കിലെടുത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: ബാബുബലിയോടനുബന്ധിച്ച് KSRTC വിപുലമായ ഗതാഗത സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. കൊച്ചി മെട്രോയും സർവീസ് സമയം ദീർഘിപ്പിച്ചു. കൻവർ തീർത്ഥാടന യാത്രയ്ക്ക് ഇന്ന് സമാപനം. യാത്രയുടെ ഭാഗമായി ഹരിദ്വാറിൽ ഇന്നലെ നടന്ന ചടങ്ങിൽ 4.5 crore ഭക്തരാണ് പങ്കെടുത്തത്. ഝാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രക്ഷോഭ നേതാവ് ദേവേന്ദ്രനാഥ് മഹത്തോയെ ദേഹാസ്വസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമല്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. സംസ്ഥാനത്തെ നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ കഴിഞ്ഞ 9 ദിവസമായി നിരാഹാര സമരത്തിലായിരുന്നു മഹത്തോ. അതേസമയം റാഞ്ചിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് BJP ഇന്ന് സംസ്ഥാന വ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തു. കൊളംബിയയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 132 570 പേർക്ക് പരിക്കേറ്റതായാണ് ഇതുവരെയുള്ള കണക്കുകൾ. 100 കെട്ടിടങ്ങളും തകർന്നു. ഇന്നലെ വൈകുന്നേരമാണ് 7.4 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം ഉണ്ടായത്. നിരവധി പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവർക്കായി രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. നൈജീരിയയിൽ നടക്കുന്ന U23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 17 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ ദിനം 4 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടം. സാബിർ, ഫോയിൽ, എപ്പി ഇനങ്ങളിൽ വ്യക്തിഗത മെഡലുകളാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. നിഖിൽ വാഗ്, അക്ഷയ് ബാസ്ദർ, അശ്വിനി ആര്യ, തേജസ് പാട്ടീൽ, ലോകേഷ് വേമാനി തുടങ്ങിയവർ മികച്ച പ്രകടനം കാഴ്ചവച്ചു. തായ്വാൻ മേഖലയിൽ ചൈനയുടെ സൈനിക സാന്നിധ്യം വീണ്ടും ശക്തമാകുന്നു. 24 മണിക്കൂറിനിടെ ചൈനയുടെ 2 യുദ്ധവിമാനങ്ങളും 7 നാവികസേനാ കപ്പലുകളും മേഖലയിൽ പ്രവേശിച്ചതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ വ്യവസായി ഗൌതം അദാനിക്കെതിരെയുള്ള ക്രിമിനൽ കേസുകൾ US ഫെഡറൽ കോടതി തള്ളി. വഞ്ചന, കൈക്കൂലി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കാൻ ഫെഡറൽ പ്രോസിക്യൂട്ടർ നൽകിയ അപേക്ഷ ബ്രൂക്ലിൻ ഡിസ്ട്രിക്ട് ജഡ്ജി അംഗീകരിക്കുകയായിരുന്നു. ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കാനും ചെലവുകൾ കുറയ്ക്കാനുമായി അപേക്ഷകൾ പൂർണ്ണമായും ഓൺലൈനാക്കാനൊരുങ്ങി അമേരിക്ക. ഗ്രീൻ കാർഡ്, പൌരത്വം, അഭയാർത്ഥി അപേക്ഷകൾ, തൊഴിൽ അനുമതി പത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇനി മുതൽ ഓൺലൈൻ വഴി മാത്രമേ സമർപ്പിക്കാൻ സാധിക്കൂവെന്ന് US അധികൃതർ അറിയിച്ചു. ഇ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇതിൽ ഭോപ്പാൽ, തിരുപ്പതി വിമാനത്താവളങ്ങളും അട്ടാരി, അഗർത്തല ലാൻഡ് പോർട്ടുകളും ഉൾപ്പെടുന്നു. ഇതോടെ ഇ വിസയുള്ള വിദേശികൾക്ക് പ്രവേശനാനുമതിയുള്ള അന്താരാഷ്ട്ര പോർട്ടുകളുടെ എണ്ണം 88 ഉയർന്നു. 37 വിമാനത്താവളങ്ങളും 38 തുറമുഖങ്ങളും 13 അതിർത്തി പ്രവേശന കവാടങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ നിന്നുള്ള എംപിമാർ, കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു, എംപിമാരായ അഖിലേഷ് യാദവ്, ഗൌരവ് ഗഗോയി, അമരീന്ദർ രാജ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് മറ്റന്നാൾ രാവിലെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ഹർഘർ തിരംഗ പ്രചാരണത്തിന് രാജ്യത്ത് മികച്ച സ്വീകരണം. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കർക്കിടക വാവ് ബലിക്കുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനത്ത് അന്തിമഘട്ടത്തിൽ. പ്രത്യേക യാത്രാ ക്രമീകരണമൊരുക്കി KSRTCയും കൊച്ചി മെട്രോയും. കൊളംബിയയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 132, പരിക്കേറ്റത് 570 പേർക്ക്. അണ്ടർ 23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 17 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി, സമയം 1:00. ഇപ്പോൾ മഞ്ഞണിപ്പൂനിലാവ്.

ദിവ്യ ദർശനം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് മഞ്ഞണിപ്പൂനിലാവിൽ ഇന്നാദ്യം. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

0: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്കർ.
1: മഞ്ഞണിപ്പൂനിലാവിൽ ഇനി പി ജയചന്ദ്രനും അമ്പിളിയും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ചിറയിൻകീഴ് രാമകൃഷ്ണൻ നായർ, സംഗീതം എം കെ അർജുനൻ, ചിത്രം കരിപുരണ്ട ജീവിതങ്ങൾ.

പപ്പു എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീലയും പട്ടം സദനും പാടിയ ഗാനം ഇനി കേൾക്കാം. ബിജു തിരുമലയുടെ വരികൾ, കെ ജെ ജോയിയുടെ സംഗീതം.

0: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രദാനം ചെയ്യുന്ന ഡിഗ്രി UGC റെഗുലേഷൻ പ്രകാരം റെഗുലർ ഡിഗ്രിക്ക് തുല്യമാണ്. കൂടാതെ തുല്യ വെയിറ്റേജും ഉണ്ട്. ഇനി എന്തിനും പഠിക്കണം, അഡ്മിഷൻ നേടും, ഒരു ബിരുദധാരിയാകും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
1: മഞ്ഞണിപ്പൂനിലാവിൽ ഇനി കേൾക്കാം. ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, MS വിശ്വനാഥൻ ഈണം പകർന്ന്, P ജയചന്ദ്രൻ ആലപിച്ച ഗാനം. ചിത്രം ചന്ദ്രകാന്തം.

ചേട്ടത്തി എന്ന ചിത്രത്തിനു വേണ്ടി പി ബി ശ്രീനിവാസും എസ് ജാനകിയും പാടിയ ഗാനം ഇനി കേൾക്കാം. വരികൾ വയലാർ, സംഗീതം എം എസ് ബാബുരാജ്.

ഒരു അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ അടുക്കള തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, അടുത്ത നമ്പർ 9496556321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

പച്ച വെളിച്ചം എന്ന ചിത്രത്തിലെ ഗാനമാണ് മഞ്ഞണിപ്പൂനിലാവിൽ അടുത്തത്. എസ് ജാനകി പാടിയത്. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

ഒരു അറിയിപ്പ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 20 ആഗസ്റ്റ്. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. മഞ്ഞണിപ്പൂനിലാവിൽ ഇനി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി എം കെ അർജുനൻ ഈണം പകർന്ന് യേശുദാസും ബി വസന്തയും പാടിയ ഗാനം. ചിത്രം പച്ചനോട്ടുകൾ.

രാജപരമ്പര എന്ന ചിത്രത്തിനുവേണ്ടി അപ്പൻ തച്ചേത് വരികളെഴുതി എ ടി ഉമർ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയിരിക്കുന്നു. യേശുദാസ് പാടിയ ഗാനം ചിത്രം പാടുന്ന പുഴ.

യേശുദാസ്, എസ്. ജാനകി, അനിത റെഡ്ഡി എന്നിവർ പാടിയ ഗാനം. രചന ബിജു തിരുമല. സംഗീതം എ. ടി. ഉമർ. ചിത്രം അനുഭവം.

മഞ്ഞണി പൂനിലാവിൽ. ഇനി പി ജയചന്ദ്രൻ പാടിയ ഗാനം. രചന കെ വിജയൻ, സംഗീതം കെ ജെ ജോയ്, ചിത്രം അനുപല്ലവി.

0: വേനൽ മഴ തുടർ നാടകം. രചന കല്ലയം കൃഷ്ണദാസ്. ശബ്ദം നൽകുന്നവർ സിനി സുനിൽ, ഷിബു ആശ്രാമം, കെ സുനിൽകുമാർ, സിന്ധു വിജയൻ, ലീന ആനന്ദം, ആർ ജി മഹേഷ്, അമ്പൂരി ജയൻ, സുനിത വിജയകുമാർ, വിഷ്ണു സി വി, മിനി ചന്ദ്രൻ. സംവിധാനം എൻ വാസുദേവ്.
1: അമ്മേ.
2: മോനെ, നീ?
1: ഞാൻ ഈ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. അമ്മയുടെ വർത്തമാനം കേൾക്കാൻ അച്ഛൻ ഇത്തിരി നേരം ക്ഷമിച്ചിരുന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, അമ്മയുടെ സംഭാഷണം എന്റെ പേരിൽ തന്നെ അവസാനിക്കുമെന്നും അച്ഛനിൽ നിന്ന് ഒരു പൊട്ടിത്തെറി ഉണ്ടാവുമെന്നും.
2: അപ്പോ പറഞ്ഞതൊക്കെ നീ കേട്ടോ?
1: ആ കേട്ടു. പിന്നെ വേറെന്തൊക്കെയോ അച്ഛൻ പറയുന്നത് കേട്ടല്ലോ, ഏതോ ഹൈറേഞ്ചിനടുത്തുള്ള ഒരു പെണ്ണിനെ നമ്മുടെ ക്ലിനിക്കിൽ അഡ്മിറ്റ് ചെയ്ത കാര്യം.
2: അതെ, ഗർഭിണിയായ ഒരു ഭ്രാന്തി പെൺകുട്ടിയുടെ കാര്യം. പിന്നെ അവൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കി നിൽക്കുന്ന ഒരു അനിയത്തി, ശോഭ എന്ന പേര്.
1: ശോഭ?
3: ആരാ? മനസ്സിലായില്ല.
1: നിങ്ങളാരാ?
3: എന്റെ പേര് മായ. ഞാൻ ഈ രോഗിയെ പരിചരിക്കാൻ വേണ്ടി നിൽക്കുന്നതാ.
4: രോഗിയുടെ ബന്ധുവാണോ?
3: അല്ല, ഞാൻ അജന്ത ആശുപത്രിയിൽ അറ്റൻഡറായിരുന്നു, ഇപ്പൊ അവിടെ ഇല്ല. എന്നെ അറിയുന്ന അവിടുത്തെ ഒരു ഡോക്ടറാ ഇവിടെ കൊണ്ടാക്കിയത്.
1: ഈ പേഷ്യന്റിന്റെ പേരെന്താ?
3: സരളാന്നാ.
4: സ്ഥലം എവിടാന്നറിയാമോ?
3: ബോണക്കാടിനടുത്തെന്നാ ആ കൊച്ചിന്റെ അനിയത്തി പറഞ്ഞത്.
1: അനിയത്തിയുടെ പേരെന്താ?
3: ശോഭ.
4: അവരെവിടെ പോയതാ?
3: അറിയില്ല, കുറെ കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. ശോഭ വരുമ്പോ എന്തെങ്കിലും പറയണോ?
1: വേണ്ട, നേരിട്ട് കാണുമ്പോ പറഞ്ഞോളാം.
3: നിങ്ങളുടെ പേര്?
4: എല്ലാം നേരിട്ട് പറഞ്ഞോളാം.
5: അയ്യോ അയ്യോ അയ്യോ അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നേ! അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നേ!
3: മോള് പേടിക്കണ്ട,
5: രക്ഷിക്കണേ.
3: കൊല്ലാനും തല്ലാനും ഇവിടെ ആരും വരുന്നില്ല, ആരും വരികയില്ല.
5: നീ നീ ആരാ? ആരാ നീ?
3: ഞാൻ ഞാൻ മോളുടെ അമ്മയാ.
5: അല്ല, നീ യക്ഷിയാ? നാഗയക്ഷി? എന്റെ ചോര കുടിക്കാൻ വന്ന യക്ഷി?
3: അല്ല മോളെ, മോളുടെ സ്നേഹമുള്ള അമ്മയാ.
5: എന്നിട്ടാണോ എന്റെ കൈയൊക്കെ കെട്ടിയിട്ട് എന്നെ കൊല്ലാൻ നോക്കിയത്?
3: അത് സ്വപ്നം കണ്ടതാ. മോൾ ഉറങ്ങിക്കിടക്കല്ലായിരുന്നോ?
5: അല്ല, സ്വപ്നമല്ല, സത്യമാ. നീ എന്നെ കൊല്ലാൻ വന്നതാ. എന്റെ കയ്യില് കെട്ടഴിക്കടി, അഴിച്ചുവിട്, നിന്നെ ഞാൻ കൊല്ലട്ടെ.
2: മായമ്മേ.
3: ആ, ശോഭക്കുഞ്ഞു വന്നോ? മോഹൻ സാറേ നമസ്കാരം.
6: നമസ്കാരം ചേച്ചി.
2: മായമ്മ ഒരുപാട് സഹിക്കുന്നുണ്ടല്ലേ?
3: എന്ത് സഹിക്കുന്നുന്ന്? സരളക്കുഞ്ഞിന്റെ ഈ അവസ്ഥ കാണുമ്പോ എന്റെ ഉള്ളിലൊരു പിടച്ചിലാ. ഈ കട്ടിലില് സരളക്കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഒന്ന് കരയാൻ പോലും പറ്റുന്നില്ലെന്ന സങ്കടം എനിക്ക്.
2: ഞാനിപ്പൊ കരഞ്ഞാലും കണ്ണീര് വരില്ല, അത്രത്തോളം കരഞ്ഞു കഴിഞ്ഞു.
6: മനുഷ്യജന്മമാവുമ്പോ ജീവിതകാലം മുഴുവൻ സന്തോഷം മാത്രമായിട്ട് ദൈവം തരില്ല, സങ്കടം മാത്രമായിട്ടും ആവില്ല, മാറി മാറി വരും. രണ്ടും നമ്മൾ സ്വീകരിച്ചല്ലേ പറ്റൂ.
3: എന്നാലും ഇത് ഈശ്വരന്റെ ഒരു വലിയ പരീക്ഷണം തന്നെ സാറേ. ഞാൻ രണ്ടു കുഞ്ഞുങ്ങളെ പ്രസവിച്ചവളാ, പേറ്റുന്നു ഒരുപാട് സഹിച്ചു. പക്ഷേ പിന്നീട് എനിക്കത് മനസ്സിനൊരുപാട് സുഖം നൽകിയ വേദനയായിരുന്നു. ഇതങ്ങനെയാണോ ഈ കുഞ്ഞിന്റെ പ്രസവം തന്നെ?
6: മയച്ചി, വേണ്ട.
3: ഓ, ഞാൻ പരിസരം മറന്നുപോയി സാറേ. ഇപ്പോ ഉണർന്നൊന്ന് ബഹളം വെച്ചു. എന്താന്നറിയില്ല, മോഹൻ സാറും മുറിയിലോട്ട് കടന്നു വരുമ്പോ സരളക്കുഞ്ഞൊരൊറ്റ നോട്ടം നോക്കിയിട്ട് പെട്ടെന്ന് ശാന്തമാവും.
2: അത് ദൈവാംശം ചേർന്ന നല്ല മനസ്സുള്ളവർ കടന്നു വരുമ്പോ എത്ര സ്വബോധം ഇല്ലാത്തവരും ആ സാമീപ്യം തിരിച്ചറിയും.
6: അത് ശരി. അപ്പോ യാദൃശികമായി ഞാൻ ഇനി എപ്പോഴെങ്കിലും കടന്നു വരുമ്പോ ചേച്ചി ബഹളം കാണിച്ചാൽ ഞാൻ ദൈവാംശം അല്പം പോലും ഇല്ലാത്ത ദുഷ്ടനാണെന്ന് പറയൂ.
3: ഒരു പ്രധാന കാര്യം ഞാൻ പറയാനിരിക്കുകയായിരുന്നു.
2: എന്താ മായമ്മേ?
3: ശോഭക്കുഞ്ഞിനെ അന്വേഷിച്ച് ഇവിടെ രണ്ടുപേര് വന്നിരുന്നു.
2: എന്നെ അന്വേഷിച്ചോ?
3: അതെ, മോഹൻ സാറിന്റെ അത്രയും പ്രായം വരും, പക്ഷേ രൂപവും ഭാവവും ഇങ്ങനല്ല.
6: അത് ചിലപ്പോ നാട്ടീന്നാരെങ്കിലും?
2: സാധ്യതയില്ല, ഞങ്ങളെ അന്വേഷിച്ച് വന്ന് ബുദ്ധിമുട്ടാൻ മാത്രം മഹാമനസ്കതയുള്ളവര് അവിടെ കുറവാ.
3: അല്ലെങ്കിലും നാട്ടുംപുറത്തുകാരെ പോലെ സൗമ്യ സ്വഭാവക്കാരല്ല. ഒരുത്തനെ കണ്ടാൽ അസലൊരു മുരടനാ. ജീൻസും ജെർക്കനും ഒക്കെ ധരിച്ച് രണ്ടു കൈയും ജീൻസിന്റെ പോക്കറ്റിൽ തിരികെ കയറ്റി കുറ്റിത്താടിയും വെച്ച് ഒരു നെട്ടക്കോലൻ. കൂടെയുള്ളവൻ രൂപത്തിൽ മൊരടനല്ലെങ്കിലും കറുത്ത കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല വില്ലത്തുമുണ്ട്, ചില സിനിമകളിൽ കാണും പോലെ.
7: ഇത് അവൻ അയച്ച ആളുകൾ തന്നെയായിരിക്കും.
6: ആരാ ശോഭേ?
7: ബാവ.
6: അവൻ അങ്ങനെ വീണ്ടും പിന്തുടരാൻ ശ്രമിക്കുമോ?
7: പണത്തിന്റെ മുഷ്കും ഗുണ്ടകളുടെ പിൻബലവും വെച്ചോണ്ട് എന്ത് നാരത്തരവും കാണിക്കുന്ന ഒരു ക്രിമിനൽ ആണവൻ.
6: മയച്ചി,
3: എന്താ സാറേ?
6: അവരുടെ പേരെന്താണെന്നോ എന്തിനു വന്നു എന്നോ വല്ലതും പറഞ്ഞു.
3: ഞാൻ ചോദിച്ചു ആരാ എന്താന്നൊക്കെ. എല്ലാം ശോഭയോട് പറഞ്ഞോളാന്ന് കടുപ്പിച്ചാ പറഞ്ഞത്. പേര് ചോദിച്ചപ്പോഴും നേരിട്ട് പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോവുകയും ചെയ്തു.
7: മോഹൻ, അവന്റെയൊക്കെ ലക്ഷ്യം ഞാനാ. പക്ഷേ മോഹനും സൂക്ഷിക്കണം, പകയുള്ള വർഗങ്ങളാ.
6: എന്റെ കാര്യം ഓർത്ത് ശോഭ പേടിക്കണ്ട. മയച്ചി,
3: എന്താ സാർ?
6: ഈ ചുറ്റുപാടിൽ നിന്ന് നമുക്കൊരു ശത്രുവിന്റെ മണം വരുന്നുണ്ട്. രാത്രിയും പകലും ഒക്കെ ഒരു ശ്രദ്ധ വേണം. സെക്യൂരിറ്റിക്കാരോടും രഹസ്യമായി ഞാൻ സൂചിപ്പിച്ചോളാം.
3: ശോഭക്കുഞ്ഞെ, കുഴപ്പമുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ?
7: അതെ മായമ്മേ, ഞങ്ങളൊരു മൂർഖൻ പാമ്പിനെ നോവിച്ചു വിട്ടിട്ടുണ്ട്.
8: എന്നാലും അപ്പേട്ടാ, ഈ രണ്ടു വള്ളത്തിൽ കാലുവയ്ക്കുന്ന പണി എന്നോട് വേണ്ടായിരുന്നു.
9: സത്യം പറഞ്ഞ എന്റെ ഇപ്പോഴത്തെ സ്ഥിതി അത് തന്നെയാ.
8: ലക്ഷണം കെട്ട എത്രയോ എണ്ണത്തിന് ഇവിടെ കൊണ്ട് വന്നിട്ട് അവളുമാര് കൊണ്ടുപോയതിന്റെ ഇരട്ടി കാശ് പപ്പേട്ടൻ എന്റെ അടിച്ചോണ്ട് പോയിട്ടുള്ളതാ.
9: അത് പിന്നെ മോനെ പ്രാരാബ്ദം കൊണ്ട്.
8: എന്ത് പ്രാരാബ്ദം? ഈ വക പരിപാടിയിലൂടെ ലക്ഷങ്ങൾ സമ്പാദിച്ചില്ലേ? ലേബലിന് വേണ്ടിയും ദരിദ്രവാസിയാണെന്ന് കാണിക്കാനും പേരിനൊരു ഓട്ടോ.
9: അത് വെറും ഒരു ഓട്ടമൊന്നുമല്ല ബാബ, എന്റെ ജീവിത പങ്കാളിയാ. എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, എന്റെ ഇഷ്ടത്തിന് എന്റെ ഒപ്പം നിന്ന അധ്വാനിയാ, ആത്മമിത്ര വാഹനമാ.
8: മറ്റേവള് ഇതിനകത്തുനിന്ന് പറഞ്ഞതുപോലെ ഒരുപാട് പെണ്ണുങ്ങളുടെ കണ്ണീര് ആ ഓട്ടോക്ക് അകത്തും വീണിട്ടുണ്ട്. ചതി എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാം.
9: അതൊന്നും ഉണ്ടാവില്ല ബാബ. എന്റെ സ്വന്തം ഭാര്യ എന്നെ ചതിച്ചാലും ഈ പപ്പുവിന്റെ ആട്ടോ ഈ പപ്പുനെ ചതിക്കത്തില്ല. ആ
8: എന്തായാലും ഞാൻ സംശയിച്ചതുപോലെയാണ് സംഭവിച്ചതെങ്കിൽ.
9: എന്താ സംശയിച്ചേ?
8: റോഡിൽ വെച്ച് ശോഭയെ മറ്റവൻ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയത് പപ്പേട്ടന്റെ അറിവോടെയാണോ എന്ന്.
9: അയ്യോ, ദൈവദോഷം പറയരുത് ബാബ. അവള് വിട്ടുപോയപ്പം എന്റെ ഒരു വൻ വരുമാന ശേഖരമാ നഷ്ടമായത്. അറിഞ്ഞോണ്ട് അങ്ങനെ വിട്ടുകൊടുക്കുമോ? ഞാൻ
8: കൊടുക്കും. പപ്പേട്ടൻ ബുദ്ധിമാനാ. എന്റെ മുമ്പിൽ വെച്ച് അവള് ശീലാവതിയായപ്പോ ബലം പ്രയോഗിച്ച് കൂട്ടിക്കേറ്റൻ സഹായിക്കാതെ പപ്പേട്ടൻ നയത്തിൽ അവളെ രക്ഷപ്പെടുത്തി. എന്റെ മേശപ്പുറത്തിരുന്നതൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചതും എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവളെന്നെ തള്ളി എറിഞ്ഞപ്പോ ഞാൻ വീട് നട്ടല് പൊട്ടിയതും മാത്രം മിച്ചം.
9: അതേ ബാബാട് ആക്രാന്തം കൂടിപ്പോയതുകൊണ്ട് സംഭവിച്ചതാ. അവിവേകം കാണിച്ചിട്ടേ എന്നെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ?
8: പപ്പുവേട്ടനെ കുറ്റപ്പെടുത്തുകയോ സംശയിക്കുകയോ ചെയ്യില്ലായിരുന്നു. റോഡിൽ വെച്ച് അവളെ കാറിൽ കയറ്റി കൊണ്ടുപോയവൻ പ്രസംഗിച്ചതും പ്രകടനം നടത്തിയതുമൊക്കെ സത്യമായിരുന്നെങ്കിൽ.
9: അപ്പോ അവൻ പറഞ്ഞത് കള്ളമായിരുന്നു?
8: ഗൗരവമായി തന്നെ ഞാനത് അന്വേഷിച്ചു. അജന്ത ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയതും ഹൃദയം മാറ്റിവെച്ചതുമൊക്കെ സത്യമാണ്. പക്ഷേ അത് നടത്തിയത് മെഡിക്കൽ കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത രണ്ട് പ്രൊഫസർമാരും രണ്ടു മൂന്ന് ലേഡി ഡോക്ടർമാരും ചേർന്ന ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരുന്നില്ല.
9: അപ്പോ അവൻ ആരായിരിക്കും? സപ്പോസ്
8: അവര് തമ്മിൽ പരിചയമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടതല്ലേ?
9: ഞാൻ പറഞ്ഞില്ലേ

0: അതിൻ്റെതായ ഒരു ജെന്റിൽ ഗമയെ ഉണ്ടെന്ന് എനിക്കൊരു ഡൗട്ട് അടിച്ചതാ.
1: ഡൗട്ട് ഞാൻ തീർക്കും. ആശുപത്രിയിൽ ചെന്ന് കലക്കും ഞാൻ. എന്റെ ഈ മുറിയിൽ വെച്ച് അവളുടെ നിലവിളി സ്റ്റീരിയോ എഫക്റ്റിൽ എനിക്ക് കേൾക്കണം.
0: അതൊന്നും വേണ്ട, അവിടെ പോയി കലക്ക് ചെളിയൊന്നും ആക്കണ്ട. നല്ലൊരു ദൈവദൂതനെ പോലെ ഈ ഞാൻ പോകാം. ഐ ടേക്കിംഗ് ഡീറ്റെയിൽസ്. പിടിച്ചിട്ടാ ഒരിക്കലും ചാടിപ്പോകാത്തൊരു വലയുമായി. സപ്പോസ് ഐ ഗോ. കോമള, മൈ ഡിയർ ഫൈവേ, കോമളവല്ലി.
2: ഓ, വീട്ടിനകത്തോട്ട് കേറിയിട്ട് നില വിളിച്ച പോരെ മനുഷ്യ, മെയിൻ റോട്ടിനേ കൂവണോ?
0: കോവിക്കല്ലേടി ഭാര്യ. മിസ്സിസർ പപ്പു.
2: ഏ, എന്തൊരു സീസർ?
0: സീസർ അല്ല, അതേ വിലപിടിപ്പുള്ളതാ. ഇത് മിസ്സിസർ പപ്പു, അതായത് പപ്പുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഐ ലവ് യു.
2: അല്ല, ഇന്നും വെള്ളം അടിച്ചോണ്ട് വന്ന് ചവിട്ട് നാടകം കളിക്കാനാണോ ഭാവം?
0: നോ നോ നോ നോ, ഞാൻ വെള്ളമടിക്കത്തില്ല. മദ്യപാനവേ ആരോഗ്യത്തിന് ഹാനികരമാ എന്ന് കുപ്പികളിൽ എഴുതി വെച്ചിരിക്കുന്നത് നീ കണ്ടിട്ടില്ലേ?
2: ആ, അത് വെള്ളമടിക്കാത്ത നിങ്ങളെങ്ങനെ കണ്ടു? ഓ, ഒഴിച്ചൊഴിച്ച് കുടിക്കുമ്പോ കുപ്പിയിൽ എഴുതിയിരിക്കുന്നത് കാണാനാണോ പാട്? മനുഷ്യ, കരള് പഴുത്ത് ചത്തുപോയാൽ എന്റെ കൊച്ചിന് തന്തയില്ലാതെ പോകും. അതുകൊണ്ട് പറയുക, നിർത്തിക്കോ.
0: ഓ ഓ, നിർത്തി എടി, കംപ്ലീറ്റ് നിർത്തി.
2: ഓ, ഇത് എത്ര കാലം കൊണ്ട് ഞാൻ കേക്കണതാ. പിന്നെ ഓരോരുത്തർ പറയുന്നത് കേക്കാം, പപ്പേട്ടൻ ബാറുകളിലും വലിയ വലിയ ഹോട്ടലുകളിലും കടന്ന് വിലസണെന്ന്.
0: ഞാൻ ഇത്തിരി അന്തസ്സായിട്ട് ജീവിക്കുന്നോണ്ടേ ആളുകളുടെ അസൂയ.
2: അല്ല, കുറേ നാളെ ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട്.
0: എന്താ? എന്നാ പിന്നെ ഇപ്പൊ തന്നെ ചോദിച്ചു.
2: നിങ്ങളുടെ ഓട്ടോ ലേഡീസ് ഓട്ടോയാണോ?
0: വണ്ടി കുടിപ്പിച്ച് കുട്ടപ്പനാക്കി കുറിയും പിടിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് കണ്ടില്ലേ? അവൻ നല്ല ആണത്തമുള്ള ഓട്ടോയാ. അല്ല, നീ എന്താ അങ്ങനെ ചോദിക്കുന്നത്?
2: അല്ല, ഞാൻ കടയിലും ചന്തയിലും ഒക്കെ പോകുമ്പോ ചില ആട്ടോക്കാര് എന്തോ അർത്ഥം വെച്ച് പറയും പോലെ, ചേച്ചിയേ, പപ്പേട്ട നല്ല ചന്തമുള്ള പെണ്ണുങ്ങളെ മാത്രമേ ആട്ടയെ കേറ്റുന്നുള്ളൂ, വല്ലപ്പോഴുമൊക്കെ ആണുങ്ങളെയും കേറ്റണം, അല്ലെങ്കിൽ അവർക്ക് നാണക്കേടാണെന്ന്.
0: അതോ കോമള, നല്ല ചന്തമുള്ള പെണ്ണുങ്ങള് നല്ല ചന്തമുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോ എന്റെ ഈ ഐശ്വര്യമുള്ള ആട്ടോയിൽ കയറും. ആ, അല്ലാതെ ഞാൻ നിർബന്ധിച്ച് ഓടിച്ചിട്ട് പിടിച്ച് ആരെയും കേറ്റത്തില്ല.
2: ആ, വേറെയും ഉണ്ട് എനിക്ക് ചില സംശയങ്ങള്.
0: എഗൈൻ സംശയം? ടോക്കിയോ ടോക്കിയോ, വാട്ട് എ ഡൗട്ട്, ചോദിച്ചോളൂ.
2: ചിലര് രാപ്പകല് കഷ്ടപ്പെട്ട് ആട്ടോ ഓടിച്ചാൽ ഞെക്കിയും ഞെരുക്കിയും വീട്ടിലെത്തിക്കാൻ കിട്ടുന്നത് 200-300 രൂപയാ. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുന്നാ അവർ പറയുന്നത്. അപ്പോ പിന്നെ നേരെ ചെവി ഓട്ടോ ഓടിക്കാത്ത നിങ്ങൾ വന്നു കയറിയ ഉടനെ 1000-ക്കണക്കിന് രൂപ അലമാരയിൽ അടുക്കി വെക്കുന്നത് കാണാം.
0: അതെങ്ങനെയാ? അതല്ലേ പറഞ്ഞത്, എന്റെ ആട്ടോ ഐശ്വര്യവും ആണത്തവും ഉള്ളവനാണെന്ന്.
2: എന്തായാലും കൊള്ളാം, തെറ്റായ പ്രവൃത്തിയിലൂടെ സമ്പാദിക്കുന്ന പണം കുടുംബത്തിന് ഗുണം ചെയ്യില്ല, നാശമേ വരുത്തൂ. ദേ, ഞാൻ ഗുണദോഷിക്കുന്നതല്ല, ഈശ്വരൻ പറഞ്ഞിട്ടുള്ളതാ, താൻ താൻ നിരന്തരം ചെയ്യുന്ന പാപകർമ്മത്തിൻ ഫലം താൻ താൻ അനുഭവിക്കുമെന്ന്.
0: ഓ, അവളുടെ സമകൃത വേദം.
2: ഏ, സമകൃതമോ?
0: ആ, അതൊരു ഭാഷയാ. വേദങ്ങളും മന്ത്രങ്ങളും ഒക്കെ ഒരുപാടുള്ളതേ സമകൃത ഭാഷയില. പണ്ട് ഈശ്വരൻ സീക്രട്ടായിട്ട് മനുഷ്യൻ ഈ മന്ത്രം പറഞ്ഞു കൊടുക്കായിരുന്നെങ്കിൽ ഈ കോടാനുകോടി മനുഷ്യരും പരമ്പരയും ഉണ്ടാവുമായിരുന്നു.
2: എന്റെ ദൈവമേ, ഇയാൾക്ക് വട്ടായോ?

വേനൽ മഴ ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15. രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുനിൽ, പപ്പു, ഷിബു ആശ്രാമം, ഡോക്ടർ മോഹൻ, കെ സുനിൽകുമാർ, മായമ്മ, സിന്ധു വിജയൻ, ലക്ഷ്മി, ലീന ആനന്ദം, വിശ്വൻ, ആർ ജി മഹേഷ്, ബാമ, അമ്പൂരി ജയൻ, മനു, വിഷ്ണു സി വി, കോമളവല്ലി, മിനി ചന്ദ്രൻ, സരള, സുനിത വിജയകുമാർ.

0: तो अब मुझे यानी अजीत को उमंग कार्यक्रम की तकनीकी टीम यानी कुसुम लता, जगबंधु
1: और मंजू जी के साथ विमलेश को कल तक के लिए आज्ञा दीजिए।
0: नमस्कार।
2: उमंग उमंग उमंग उमंग।
3: CIET സ്പോൺസർഡ് പരിപാടി ഉമംഗ് ആണ് കേട്ടത്. ആകാശവാണി
4: പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം? പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ കേൾക്കാം.
5: അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ.
6: എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പ്രകൃതി ക്ഷോഭങ്ങളെക്കുറിച്ചിട്ടാണ്. നമ്മൾ പൊതുജനങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഇന്ന് നമ്മോടൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റ് ശ്രീ ഫഹദ് മർസൂഖ് ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
7: നമസ്കാരം.
6: നമസ്കാരം. നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം ഇന്ന് അടിക്കടിയുള്ള ഈ പ്രകൃതി ദുരന്തങ്ങൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 2018 മഹാപ്രളയം, 500 പരം ആൾക്കാർ അന്ന് മരിക്കുകയുണ്ടായി. അതിനുശേഷം ഉണ്ടായ 2019 കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരന്തം, പിന്നീട് 2024 വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം, ഇപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത ജില്ലകളിൽ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലൊക്കെ ഉണ്ടായ വെള്ളപ്പൊക്കം, അതിലും കുറേ ജീവനുകൾ നഷ്ടപ്പെടുകയുണ്ടായി. അതുപോലെ വലിയ വസ്തുവകകൾക്കൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. ഈ ഓരോ ദുരന്തങ്ങളും നമുക്കൊരു പാഠം നൽകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് നിന്നൊക്കെ ഓരോ പാഠം ഉൾക്കൊള്ളുന്നുണ്ട്. എന്താണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാകുന്ന അടിക്കടി ഉണ്ടാകുന്ന ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ്?
7: ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത് മാറുന്നൊരു കാലാവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിതീവ്ര പ്രകൃതി പ്രതിഭാസങ്ങൾ, അതിതീവ്ര മഴ, ചുഴലിക്കാറ്റുകൾ, ചൂട്, ഹീറ്റ് വേവ്സ്, അങ്ങനെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഹസാർഡ്സ് നമ്മൾ വിളിക്കും, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തീവ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു എഫക്റ്റായിട്ട്, ആഫ്റ്റർ എഫക്റ്റായിട്ട് കാണുന്നത്. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മുടെ ആസാമിൽ വലിയ പ്രളയമാണ്, എന്നാൽ നമ്മുടെ ഗുജറാത്തിൽ വലിയ ഒരു ചെറിയ പ്രളയം ഉണ്ടായി, നോർത്ത് ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും പ്രളയമുണ്ടായി, മുന്നേ മുംബൈയിൽ പ്രളയമുണ്ടായി ഈ സീസണിൽ തന്നെ. എന്നാൽ ഈ സീസണിൽ നമുക്ക് മഴ കുറവാണ്, ഇന്ത്യയിലാകെ നോക്കുവാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒക്കെ. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ വലിയ മാറ്റം വരുന്നു. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മളൊരു സവിശേഷമായ ഭൂപ്രകൃതിയാണ് നമുക്ക്, മല നാട്, ഇടനാട്, കോസ്റ്റൽ. അപ്പോൾ ഈ ചെറിയ വിടുത്തിലുള്ള പല വൈവിധ്യങ്ങളുള്ള ഒരു പ്രകൃതി, അതും തന്നെ വളരെ ഫ്രജൈലായിട്ടുള്ളൊരു പ്രകൃതിയാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് സ്വാഭാവികമായിട്ട് തന്നെ നമ്മൾ പലതരത്തിലുള്ള ദുരന്ത സാധ്യതയുള്ള ഒരു പ്രദേശമാണ്, മൾട്ടി ഡയമെൻഷനായിട്ടുള്ള ദുരന്ത സാധ്യതയുള്ള പ്രദേശമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ കാലാവസ്ഥ മാറുന്നു. കാലാവസ്ഥ മാറുമ്പോൾ തന്നെ മഴയുടെ സ്വഭാവത്തിൽ, മഴയുടെ പെയ്ത്ത് രീതിയിൽ മാറ്റം വരുന്നു. അപ്പോൾ നമ്മൾ ആകെ ഒരുപക്ഷെ സീസൺ കഴിയുമ്പോഴേക്കും നമ്മുടെ മഴ നോർമൽ മഴ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും, പക്ഷെ നമ്മുടെ പെയ്ത്ത് രീതി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് പെയ്യേണ്ട മഴ 4-5 മണിക്കൂറുകൾ കൊണ്ട് പെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള അതി തീവ്ര പ്രകൃതി പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥ മാറുന്നു. ആ കാലാവസ്ഥ മാറുന്നതിനോട് എങ്ങനെ നമ്മൾ അനുനയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. ആലോചിച്ച് തുടങ്ങേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ലേണിംഗ് എന്നുള്ളത് പറയാനുള്ളത്.
6: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ.
8: ഹലോ.
6: ആ ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
8: അനിൽകുമാർ.
6: ആ അനിൽകുമാർ, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
8: നേരത്തെ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളൊന്നും ഇതുപോലെ ഉണ്ടായിട്ടില്ല. ഈ അടുത്ത ഒരു 5-6 വർഷമായിട്ടാണ് ഇത്രയും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. എനിക്കൊരു സംശയമുണ്ട്. നമ്മളിപ്പോ ഈ 6-ന്റെ തീരത്ത് താമസിക്കുന്ന നമ്മുടെ എന്റെ അമ്മയുടെ വീട് 6-ന്റെ തീരത്ത് തന്നെ അവിടെ നിന്ന് നേരത്തെ വെള്ളം പൊങ്ങിയിട്ട് ഇല്ലാത്ത സ്ഥലങ്ങളാണ്. ഇപ്പൊ ഈ നേരത്തെ ഈ മണൽ ഊറ്റി ഊറ്റി ആൾക്കാർ ഇതിനെ ആഴം കൂട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും നടക്കുന്നില്ല. അന്നേരം അതുകൊണ്ടാണ് ഇപ്പൊ ചെറിയൊരു മഴ വന്നാൽ പോലും വീടുകളിലൊക്കെ വെള്ളം കയറുന്നതിന്റെ കാരണം അത് തന്നെയാണോ അതോ വേറെ വല്ലോ ആണോ?
7: അതില് അനിൽ സർ, അതിൻ്റെ അകത്തുള്ളത്

0: ഒരു 5, 6, 7, 8 ദിവസങ്ങളാണ്. പക്ഷേ എന്നാൽ നമ്മുടെ മഴ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സീസണിൽ പെയ്യേണ്ട മഴ നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ആ മഴയുടെ സ്വഭാവം മാറുമ്പോൾ വലിയ ഹ്യൂജ് വോളിയമാണ്, വലിയ അളവിലുള്ള വെള്ളമാണ് നമ്മുടെ മലയോര മേഖലയിലും നമ്മുടെ വനപ്രദേശങ്ങളിലൊക്കെ മഴയായിട്ട് പെയ്യുന്നത് ഈ ചെറിയ സമയത്ത്. അപ്പോൾ ആ വെള്ളം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എത്ര മടൽ മാറ്റി കഴിഞ്ഞിരുന്നെങ്കിലും നമ്മുടെ നദികൾ കരകവിഞ്ഞ് ഒഴുകാനുള്ള സാധ്യതയുണ്ട്, നമ്മളെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതിന് കൂടെ തന്നെ ഇതുപോലെ ഓരോ വർഷവും നമുക്ക് ഇതുപോലെ അതിൽ കുത്തിയൊലിച്ചുള്ള പെയ്ത്ത് വരുമ്പോഴും അതുപോലെ അതിൻ്റെ കൂടെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ നദികളുടെ കാര്യിങ് കപ്പാസിറ്റി അത് ബാധിക്കുന്നുണ്ട്. അവിടങ്ങളിലും മണലും എക്കലൊക്കെ അടിഞ്ഞു കൂടുന്നുണ്ട്. പക്ഷേ അത് മാറ്റിയത് കൊണ്ട് മാത്രം നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അതിനുവേണ്ടി ഒരു പ്രത്യേക കർമ്മ പദ്ധതി രൂപം കൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അധികം വൈകാതെ നദികളിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടക്കും. പക്ഷേ അതിനേക്കാൾ പ്രധാനം ഇതൊരു പ്രകൃതിദത്തമായ പ്രോസസ്സാണ്, ഇത് കാലാകാലങ്ങളായിട്ടുള്ളതാണ്. നദികൾ മണലും കാര്യങ്ങളും കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു കാലാകാലങ്ങളായിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ നമ്മുടെ നദികളുടെ വീതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് പലപ്പോഴും നമ്മുടെ കയ്യേറ്റങ്ങളും മറ്റ് ഇടപെടലുകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് വേണം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ. എന്തായിരുന്നാലും താങ്കൾ ഉന്നയിച്ച പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് അതുകൊണ്ട് മാത്രം നമ്മുടെ പ്രളയം ഒഴിവാകുമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം കാലാവസ്ഥ മാറുകയാണ്, മഴയുടെ പെയ്ത്തിരീതി മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി മണൽ മാറ്റിയാലും അല്ലെങ്കിൽ ഈ പറയുന്ന ചെളിയൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഇത്തരത്തിലുള്ള അപകട സാധ്യത പ്രതീക്ഷിക്കണം. ആറ്റിൻ്റെ കരയിൽ ജീവിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് തൊട്ടടുത്ത് ജീവിക്കുന്ന ആൾക്കാർ.
1: സാർ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. സാറേ, ഈ ഒരു 8-9 വർഷത്തിന് മുമ്പുള്ളേക്കാട്ടിലും മഴകൾ ഇപ്പം കൂടുതലാണോ നമുക്കിപ്പം കിട്ടണിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടാണോ ഇപ്പോഴും?
0: അതെ, മഴ ആകെ പെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളെ കർക്കിടക മാസം ജൂലൈ മാസത്തിൽ നമുക്ക് പൊതുവെ വലിയ മഴ കിട്ടും. ഈ വർഷം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജൂലൈ മാസത്തിൽ നമുക്ക് കാര്യമായി മഴ കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടും മഴ പെയ്യുന്ന ജില്ലകളായിട്ടുള്ള ഇടുക്കി, വയനാട് പോലുള്ള ജില്ലകളിൽ പോലും വലിയ മഴ കുറവ്, 50% മഴ കുറവായിരുന്നു. ഇപ്പോൾ ഓഗസ്റ്റ് 1 നിങ്ങൾ കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 35% മഴ കുറവാണ് കേരളത്തിൽ. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് 20% കുറഞ്ഞു. അതായത് 15% മഴക്കുറവിനെ വെറും 4 ദിവസം കൊണ്ട് മറികടന്നു. സാധാരണ ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ച കിട്ടേണ്ട മഴയുടെ 400%, അതായത് 4.5 മഴയാണ് നമുക്ക് ഈ ഓഗസ്റ്റിൽ ഒരാഴ്ച കൊണ്ട് കിട്ടിയത്, 4 ദിവസം കൊണ്ട് കിട്ടിയത്. അതിൽ തന്നെ പിന്നെ പത്തനംതിട്ട ജില്ലയിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയ മഴ എന്ന് പറയുന്നത് 4 മണിക്കൂറിൻ്റെ ഇടയിൽ 300 മില്ലിമീറ്റർ മഴ. അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു മാസം കൊണ്ട് പെയ്യുന്ന മഴയാണ്, ആ ഒരു ശരാശരി മഴയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പം മഴയുടെ പെയ്ത്തി സ്വഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്നു. അത് വലിയ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. കാലാവസ്ഥ ആഗോളതലത്തിൽ തന്നെയുള്ള കാലാവസ്ഥയുടെ ഭാഗമാണ്, നമുക്ക് മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലും ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് എമൗണ്ട് വെള്ളം എത്തുന്നു. ആ വെള്ളത്തെ ക്യാരി ചെയ്യാനുള്ള നദികളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് നാച്ചുറലായിട്ടില്ല. ഇപ്പോൾ നഗരങ്ങളിലൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അതും വെള്ളക്കെട്ടാവും. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള മഴയുടെ സ്വഭാവം മാറുന്നതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് കുറേ സൊല്യൂഷൻ ഉണ്ടാക്കാനും പറ്റില്ല. നമ്മളിപ്പോൾ പെട്ടെന്ന് ഇത്രയും വലിയൊരു മഴ പെയ്യുമ്പോൾ ആ മഴക്കനുസരിച്ച് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും കഴിയില്ല. അത് ഗ്രാജുവലായിട്ട് പതുക്കെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ അറിവ് നമുക്കുണ്ടാവണം. ഈ കാലാവസ്ഥയിൽ വരുന്ന ഈ മാറ്റത്തെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതിനകത്ത്. അപ്പോൾ ആ മഴക്കനുസരിച്ച് നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ പ്രദേശത്ത് മഴ വെള്ളം കയറാൻ സാധ്യതയുള്ളൊരു പ്രദേശമാണെങ്കിൽ താങ്കളും ഫാമിലിയും ചെയ്യേണ്ട കാര്യം, അവിടെ മഴ കൂടുന്നു അല്ലെങ്കിൽ നമ്മുടെ പ്രദേശം നമ്മുടെ മുറ്റത്ത് പെയ്യുന്ന മഴവെള്ളം മാത്രമല്ല നമ്മുടെ പുഴയിലെത്തുന്നത്, അത് കടൽ നമ്മുടെ വനപ്രദേശങ്ങളിലും മലയോര മേഖലയിലൊക്കെ പെയ്യുന്ന മഴ നമ്മൾ കാണുന്നില്ല, ആ വെള്ളം കൂടി നമ്മുടെ പ്രദേശം എത്തുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ താൽക്കാലികമായെങ്കിലും അവിടുന്ന് മാറാൻ ശ്രമിക്കണം. ഇനി അത്തരം പ്രദേശങ്ങളിൽ നമ്മൾ വീടോ കാര്യങ്ങളോ റിനോവേഷനൊക്കെ നടക്കുന്ന സമയത്ത് വെള്ളം കയറാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്താണ് നമ്മൾ താമസിക്കുന്നത് എന്നുള്ള ധാരണ അടിസ്ഥാനത്തിലാണ് മാറ്റാൻ. ഇപ്പോൾ കുട്ടനാട്ടിലൊക്കെ നമ്മളിപ്പോൾ വീട് വെക്കുമ്പോൾ ഈ സ്റ്റിൽറ്റിലൊക്കെയാണ് ആൾക്കാർ വീട് വെക്കുക, അതായത് ഒരു തൂണിൻ്റെ മുകളിൽ വീട് വെക്കുന്ന രീതിയിലൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ശ്രമങ്ങളും ഇടപെടലും നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. നമ്മൾ ഇങ്ങനൊരു സാധ്യതയുള്ള സ്ഥലത്താണ് ജീവിക്കുന്നത്. താങ്കൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു ധാരണയുടെ പുറത്ത് വേണം നമ്മളുടെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ.
2: ഓക്കെ, അനിൽകുമാർ വിളിച്ചതിൽ വളരെ സന്തോഷം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ കാലാവസ്ഥ വ്യതിയാനം ഇതൊരു പ്രാദേശികമായുള്ള ഒരു പ്രശ്നമല്ല, ഒരു ആഗോള പ്രതിഭാസമാണ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഈ വെള്ളപ്പൊക്കത്തെ നമുക്ക് പ്രാദേശികമായത് എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും?
0: അത് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് കാലാവസ്ഥ വ്യതിയാനത്തെയോ അതുപോലെ ഈ അതിതീവ്ര സ്വഭാവത്തിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെയൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ആഗോളതലത്തിൽ തന്നെ അതിനനുകൂലമായ നിലപാടുകൾ ഉണ്ടായാൽ പോലും ഒരുപാട് വർഷങ്ങളെടുക്കും അതിൻ്റെ ഇമ്പാക്റ്റ്, നമ്മൾ ഒരുപാട് കാലങ്ങൾ കൊണ്ട് ചെയ്ത കാര്യത്തിൻ്റെ ഇമ്പാക്റ്റ് കുറയാൻ. എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ ജീവിതം പിന്നെ തരപ്പെടുത്തുക എന്നുള്ളത് അത് പെട്ടെന്ന് നടക്കുന്നില്ല. കാരണം നമ്മൾ നൂറ്റാണ്ടുകളെ കൊണ്ട് നമ്മൾക്ക് നമ്മുടെ ശീലം, നമ്മുടെ ജീവിതം, നമ്മുടെ കൾച്ചർ, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കാലാവസ്ഥയും കൂടി ബന്ധപ്പെട്ടുകൊണ്ടാണ്, ഒരു മലയാളിയുടെ സ്വത്തം രൂപപ്പെടുന്നത് നിർണായകമാണ് നമ്മുടെ കാലാവസ്ഥ. അപ്പോൾ അതിൽ മാറ്റം വരുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ചില

0: ഇടപെടലുകൾ നമ്മൾ നടത്തണം. പക്ഷെ അത് അത്രത്തോളം ഗൗരവത്തിൽ നമ്മൾ ഒരു അതിന് രണ്ട് തലത്തിലുള്ള ഇടപെടൽ വേണം. ഒന്ന് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഇടപെടൽ വേണം, ഒന്ന് പൊതുജനങ്ങൾ ജനങ്ങളുടെ നിലക്ക് തന്നെ. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മതി, ഇപ്പോൾ ഈ പ്രദേശത്ത് തന്നെ ഇപ്പോൾ വെള്ളക്കെട്ടുണ്ടായ വെള്ളപ്പൊക്കം ഉണ്ടായ പ്രദേശങ്ങൾ, അപകട സാധ്യത ഉണ്ടാകുന്ന പ്രദേശങ്ങൾ, ഇവിടെയൊക്കെ 2018 വലിയ പ്രളയമുണ്ടായി. പക്ഷെ അതിനുശേഷവും നമ്മൾ കാര്യമായ എന്തെങ്കിലും മാറ്റം, സർക്കാരിൻ്റെ ചില സംവിധാനങ്ങളിൽ മാറ്റം വരുന്നു എന്നല്ലാതെ, നമ്മളുടെ ഒരു പൊതുജനം അല്ലെങ്കിൽ നമ്മൾ ഈ സ്ഥലത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് നമ്മൾ എത്രത്തോളം മാറ്റങ്ങൾ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മളൊന്ന് സ്വയം വിമർശനപരമായി ഒന്ന് ചിന്തിച്ചാൽ, എല്ലാവരും സർക്കാരും മറ്റ് സംവിധാനങ്ങളും എല്ലാവരും ചിന്തിച്ചാൽ അപ്പോൾ നമുക്ക് അതിന് ഉത്തരങ്ങൾ കിട്ടും. ഇപ്പോൾ ഒരു 10 വർഷം മുന്നേ നമ്മുടെ പ്രദേശത്ത് വെള്ളം കെട്ടിക്കടന്നിരുന്ന സ്ഥലങ്ങൾ, വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങൾ, വെള്ളം പരന്നൊഴുകിയിരുന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ വലിയ കെട്ടിടങ്ങളാണ്. നമ്മുടെ വലിയ റോഡുകൾ, വലിയ കെട്ടിടങ്ങൾ, അങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നു. എന്നാൽ ഇങ്ങനെ വരുമ്പോൾ പോലും ഇവിടെ ഒരു പ്രളയം മുന്നേ ഉണ്ടായതാണെന്നുള്ള എന്തെങ്കിലും ധാരണയുടെ പുറത്തല്ല അത്തരം നിർമ്മിതികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടനാട്ടിൽ എപ്പോഴും വെള്ളക്കുപ്പൊക്കെ ഉണ്ടാകുന്നതാണ്.
1: ഒരുപക്ഷെ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ അവഗണിക്കുകയാണ്.
0: അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും ഒരുപക്ഷെ ആളുകൾക്ക് ഇപ്പോൾ കേരളത്തിൽ 16% പ്രളയ സാധ്യതയുള്ള സ്ഥലമാണ്, 15% ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ കോസ്റ്റലാണ് 500-500 km. അപ്പോൾ ഇവിടെ ഒന്നും ആൾക്കാർ താമസിക്കാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും വളരെ ആയിട്ടുള്ള ഏറ്റവും അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കാനുള്ള പദ്ധതി സർക്കാരിൻ്റെ പദ്ധതികളുണ്ട്. തയ്യാറാവുകയാണെങ്കിൽ, അവരതും കൂടി തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് വീട് വെച്ച് മാറി താമസിക്കാൻ ഇപ്പോൾ 10 ലക്ഷമാണ്, അത് കൂട്ടുമെന്ന് പുതിയ മന്ത്രിസഭ തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികളുണ്ട്. പക്ഷേ എല്ലാവരെയും നമുക്ക് കേരളത്തിൽ നിന്ന് മാറ്റി താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലം ചെറിയ പ്രളയ സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ, വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ, അവിടെ നമ്മൾ പുതിയ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുമ്പോഴെങ്കിലും നമ്മളതിന് നമ്മളിവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ്, അപ്പോൾ നമ്മൾ കുറച്ച് ഉയർത്തി ഉണ്ടാക്കണം, ആ ഒരു ധാരണയിലേക്ക് പോകണം. ഇന്ന് നമ്മുടെ പുരയിടം ഉയർത്തി ഉണ്ടാക്കിയിട്ട് അപ്പുറത്തെ സ്ഥലത്തേക്ക് വെള്ളം പോകുന്ന രീതിയിലാവുകയും ചെയ്യരുത്. അപ്പോൾ ഡ്രൈനേജ് സംവിധാനം കൃത്യമായിട്ട് ഉണ്ടാവണം. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടൽ നമ്മൾ പൊതുജനങ്ങളിൽ നിന്ന് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം, സർക്കാരിൻ്റെ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഈ ഒരു മാറ്റം നമുക്ക് നിർണായകമായിരുന്നു. ഇതിൻ്റെ കൂടെ മറ്റു പല സംവിധാനങ്ങളിൽ നമുക്ക് വരേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ പറയുക എന്താ വെച്ചാൽ, നമ്മുടെ ഡേ ടു ഡേ ജീവിത രീതി മുതൽ നമ്മുടെ ആസൂത്രണം ലോങ് ടേം പ്ലാൻ വരെയുള്ള കാര്യത്തിലേക്ക്, ആ ഫ്രം ആ സ്ക്രാച്ച് മുതൽ പോയിൻ്റ് മുതൽ ഈ വലിയ ക്യാൻവാസ് വരെയുള്ള കാര്യത്തിൽ നമുക്ക് മാറ്റം വരണം. കുറേ കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊരു സ്ലോ പ്രോസസ്സാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്കതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റില്ല, കുറച്ച് സമയമെടുക്കും. പക്ഷേ സ്റ്റിൽ അടുത്ത വർഷങ്ങളിലേക്ക് ഇതിൻ്റെ കൂടുതൽ കൂടുതൽ ആഘാതമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഇപ്പോൾ ഒരു ദിവസത്തെ ഈ 4 മണിക്കൂറുള്ള മഴ കൊണ്ട് നമുക്ക് അവിടെ വെള്ളക്കെട്ടുണ്ടായെങ്കിൽ, ചിലപ്പോൾ അടുത്ത വട്ടം പെയ്യുന്നത് ഒരു 1-2 മണിക്കൂർ കൊണ്ട് ഈ 4 മണിക്കൂറിൻ്റെ മഴയായിരിക്കും പെയ്തത്. അപ്പോൾ ഇതിനേക്കാൾ ആഘാതം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യണം.
1: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്കാരം സാറേ.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ ആലപ്പുഴ പുന്നപ്രയെന്നാണ്.
1: നയനൻ, ചോദിച്ചോളൂ, എന്താണ് അറിയാനുള്ളത്? സംസാരിച്ചോളൂ അദ്ദേഹത്തോട്.
2: ചോദിക്കാൻ വന്നത് സാറേ, ഇപ്പം അതിതീവ്ര മഴ നമ്മൾ പ്രതിദിനം തന്നെയാണ്. അതിനെ തടയിടാനായിട്ട് ഇപ്പം വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം വളരെ കുറവാണ്. ചെളത്തോടുകൾ, ഇപ്പൊ നമ്മൾ താമസിക്കുന്ന കോസ്റ്റ് ഏരിയയാണ്, ധാരാളം ഇടത്തോടുകൾ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ഇപ്പം നികത്തി, സ്വകാര്യ വ്യക്തികളെ കുളങ്ങളും തോടുകളും ഒക്കെ നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ആഴം കൂട്ടിയാലും നിലവിൽ പുനഃസ്ഥാപിച്ചാലും വെള്ളശ്ശേരി ഒഴുകി പോകുമല്ലോ സാറേ.
0: തീർച്ചയായിട്ടും
2: അത് നിയമം സർക്കാരിനെ കൊണ്ടുവരാൻ പറ്റുമല്ലോ. തോടുകളും കുളങ്ങളും നികത്തുന്ന ഒഴിവാക്കാമല്ലോ.
0: തീർച്ചയായിട്ടും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് സർക്കാർ സംവിധാനങ്ങളുടെ ചുമതലയുണ്ട് തീർച്ചയായിട്ടും. അതിൻ്റെ കൂടെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണയും
1: സപ്പോർട്ടും.
0: കാരണം ഇതൊക്കെ നികത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സർക്കാരിൻ്റെ പദ്ധതികൾക്ക് വേണ്ടിയല്ലല്ലോ. പൊതുജനങ്ങൾ വ്യക്തിപരമായി ഇപ്പോൾ നമ്മളിപ്പം അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പലതും നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നികത്തുന്നത് പലപ്പോഴും നമ്മുടെ പുരയിടത്തിൻ്റെ ചെറിയ സ്കെയിലായിരിക്കും. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ആളുകൾ, പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ അവർക്കൊന്ന് വീട് എക്സ്റ്റെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ വീട് നിർമ്മിക്കുന്നതിനൊക്കെ വേണ്ടി ചില നികത്തലുകളും കാര്യങ്ങളും നടത്തുമ്പോഴാണ് അതിനൊക്കെ വേണ്ടിയാണ് ചില നിയമങ്ങളിൽ ചില ഇളവുകൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത് ആളുകൾ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓരോ ആളുകളും ഇതുപോലെ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതൊരു മാസീവ് ഇതായി. ഇത് ഉപയോഗപ്പെടുത്തി ഈ ഒരു സാധ്യതകൾ കാണുമ്പോൾ അതനുസരിച്ച് അത് ദുരുപയോഗം ചെയ്യുന്ന വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും വരും. അപ്പോൾ ഇതിൻ്റെ ഭാഗത്തിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആളുകളുടെ, പൊതുജനങ്ങളുടെ സഹകരണം നമുക്ക് ഇക്കാര്യത്തിൽ നിർബന്ധമായും വേണം. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് അതിൽ കർശനമായ നടപടികൾ ഉണ്ടാവുമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളും നയപരമായിട്ടുള്ള തീരുമാനങ്ങളും വന്നിട്ടുണ്ടാവും. അതനുസരിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ജനങ്ങളുടെ കൂടി സഹകരണത്തോടു കൂടി നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഈ കുറച്ച് വർഷങ്ങൾ കൂടി നമ്മൾ ഇത്തരത്തിലുള്ള ആഘാതങ്ങൾ പ്രതീക്ഷിക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ അപകട സാധ്യതയുള്ള ഒരു പ്രദേശത്താണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ഇടപെടുന്ന, നമ്മൾ എടുക്കുന്ന നിലപാടുകൾ, നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളിൽ കൂടി നമ്മൾ ചില ശ്രദ്ധകൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആലപ്പുഴയിൽ നിന്ന് താങ്കൾ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടനാട്ടിൽ ചില ആളുകൾ വീട് വെച്ചു പ്രളയത്തിന് ശേഷം, അത് തൂണുകളുടെ മുകളിൽ, സിൽറ്റിൻ്റെ മുകളിലാണ് വീട് വെച്ചത്. എന്നാൽ ചില ആളുകൾ അപ്പോഴും മുന്നത്തെ രീതിയിൽ തന്നെ വീട് വെച്ചു, അവരുടെ പുരയിടം കുറച്ച് ഉയർത്തി കെട്ടാൻ മാത്രം ശ്രദ്ധിച്ചു. അപ്പോൾ അത് പ്രളയത്തിൻ്റെ അവരുടെ

0: ആഘാതം കുറയ്ക്കുന്ന സംഗതിയല്ല. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ നമ്മൾ വീട് വെക്കുന്നതിൽ സർക്കാരിന് നിർബന്ധ ബുദ്ധി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ തോട് അതുപോലെ ഈ തോടുകൾ പലപ്പോഴും ഉള്ള തോടുകളിൽ തന്നെ അതിൻ്റെ വെള്ളം കയറിയുള്ള കപ്പാസിറ്റി പലപ്പോഴും ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതിൻ്റെ അകത്ത് മാലിന്യം കൊണ്ടിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അത് വലിയ രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞൊരു 3-4 വർഷം കൊണ്ട് കുറവ് വന്നിട്ടുണ്ട്, എന്നാൽ പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടില്ല. അപ്പോൾ അതും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടുന്ന ഒരു കരുതലാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല നമ്മളിടുന്ന മാലിന്യം കൊണ്ട് പ്രശ്നം ഉണ്ടാവുക. പലപ്പോഴും സംഭവിക്കുന്നത് കുട്ടനാട്ടിലും ആലപ്പുഴയിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ മറ്റ് പല നാടുകളിലും ഇടുന്ന വേസ്റ്റ് വന്ന് അടിയുന്നു. ഇപ്പോൾ പ്രളയത്തിൻ്റെ ഭാഗമായൊക്കെ വന്ന് വരുന്ന വേസ്റ്റുകൾ പലതും അടിയെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ തോടോ കാര്യങ്ങളോ നമ്മളത് നികത്തുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്ന ഒരുപക്ഷെ വേറെ ഏതൊരു സ്ഥലത്ത് നമ്മൾ കാണാത്ത മനുഷ്യരായിരിക്കും അതിൻ്റെ അപകടം അനുഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു ധാരണയും ജാഗ്രതയും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നൊരു സഹകരണവും നമ്മളൊരു ഒരു ഒരു നല്ല രീതിയിൽ വിദ്യാഭ്യാസം കിട്ടിയ നല്ല ബോധമുള്ള ഉയർന്ന മാനവവിഭവശേഷിയുള്ള ഒരു സമൂഹമാണ് കേരളം. അപ്പോൾ നമ്മളുടെ ആളുകളുടെ എല്ലാവരുടെയും ഒരു ബോധതലത്തിൽ നിന്നുകൊണ്ടും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ ഒരു കാര്യത്തിൽ നേരിടാൻ കഴിയുള്ളൂ. ഈ കാര്യത്തിൽ നമുക്ക് വേണ്ട നിലപാടുകൾ എടുക്കാനും ചെയ്യാനും പറ്റുള്ളൂ. അപ്പോഴും നമുക്ക് അപകടം പൂർണ്ണമായി ഇല്ലാതാവില്ല. ഈ പ്രകൃതി പ്രതിഭാസങ്ങൾ അപ്പോഴും ഉണ്ടാവും. അതിൻ്റെ ഇമ്പാക്റ്റ് ആഘാതം പരമാവധി കുറയ്ക്കുന്ന രീതിയിലൊക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചോദിച്ചോളൂ.
1: ഇപ്പൊ മീനച്ചിലാറിലെ കാര്യം പറയും. ഞാൻ എന്റെ തീരത്ത് വർക്ക് ചെയ്തിട്ടുള്ളായിരുന്നു. 8 വർഷം 9 വർഷം ഉണ്ടായിരുന്നു. ഈ പുഴയിൽ മണൽ വാരിക്കൊണ്ടിരുന്നപ്പോഴേ ഇത്രയും പ്രളയം വെള്ളം പൊങ്ങത്തില്ലായിരുന്നു. ഇപ്പൊ തന്നെ മണൽ വാരിച്ച് നിർത്തിയല്ലോ. മണൽ മാറിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പുഴയിൽ കൂടി നല്ലൊരു വെള്ളമൊഴുക്കുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പ്രദേശം ഈ പുന്നപ്പുഴ മുമ്പലപ്പുഴ ഭാഗം എന്ന് പറയുന്ന ഇടത്തോട് നിറയെ ഉണ്ടായിരുന്നു. ആ തോടുകളെല്ലാം നികത്തി. ആ തോടിലൊക്കെ വെള്ളം ഉണ്ടായിരുന്ന കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളപ്പൊക്കം അത്രയില്ല. ഇപ്പൊ ഒരു മഴ തന്നെ മുറ്റത്തെ വീടിനെ വരെ വെള്ളം കയറുക. അത് കടലിലേക്ക് ഒഴുകി പോയാൽ കടൽ ഇറക്കുവാണെങ്കിൽ ഒഴുകി പോകത്തില്ല. കടലിലേക്ക് ഒഴുകി പോയാലേ വെള്ളം കുറയുള്ളൂ. അപ്പൊ തോടുകൾ നികത്തുന്നതും പുഴകൾ കാലം കൂട്ടുന്നതും ഒരു പരിഹാരമാവുന്നു.
0: ഇതിൻ്റെ അകത്ത് ശാസ്ത്രീയമായ ഒരു ഇടപെടലാണ് നമുക്ക് ആവശ്യം. നമ്മളെപ്പോഴും ഇത്തരത്തിലുള്ള എന്ത് പ്രശ്നം വരുമ്പോഴും നമ്മളതിന് ഇതായിരിക്കും കാരണം എന്നങ്ങ് ഉറപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത് നമ്മുടെ പുഴകളുടെ ഈ മണൽ വാരിയൽ പ്രശ്നം പരിഹരിക്കപ്പെടുന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ അകത്ത് ചില സംഗതികൾ മാറ്റേണ്ടതുണ്ട് തീർച്ചയായിട്ടും. അതിൻ്റെ പുഴയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ വന്നടിഞ്ഞതും മാലിന്യങ്ങൾ വന്നടിഞ്ഞതും എക്കലുകൾ കൂടിയിട്ട് ചില മണൽത്തിട്ടകൾ രൂപം കൊണ്ടതൊക്കെ ഉണ്ടാവും. അതെല്ലാം മാറ്റി കൊടുക്കേണ്ടത്. എന്നാൽ പുഴയുടെ മണൽവാരൽ എന്ന് പറയുന്നത് മുന്നേ ചെയ്തതുകൊണ്ട് പ്രളയം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ശരിയല്ല. അതായത് പുഴ എന്ന് പറയുന്നത് പുഴകളുടെ രൂപം കൊള്ളുന്നത് മുതൽ സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ വെസ്റ്റേൺ ഘട്ടിൽ നിന്നാണ് പുഴകൾ ഉത്ഭവിക്കുന്നത്. അവിടെ നിന്ന് എപ്പോഴും ഇത്തരത്തിലുള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ള പിന്നെ അവശിഷ്ടങ്ങൾ ഈ മണൽ കൊണ്ടുവന്ന് കൊണ്ടിരിക്കുക എന്നുള്ളത് പുഴയുടെ ഒരു പ്രോസസ്സാണ്. വെള്ളം വരുമ്പോൾ അതിൻ്റെ കൂടെ എപ്പോഴും ഈ മണലും അവശിഷ്ടങ്ങളും കൊണ്ടുവന്നേ ഇരിക്കും. ഇത് നമ്മുടെ പ്രകൃതിതരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സിവിലൈസേഷൻസ് എല്ലാം പുഴയുടെ കരകൾ നദിക്കരകളിലാണ് നമ്മുടെ എല്ലാ സിവിലൈസേഷൻസ് ഉണ്ടായത്. നമ്മുടെ കൃഷി അവിടെ നടന്നത് ഫലഭൂയിഷ്ടമായ മണ്ണ് കൊണ്ടിരുന്നു എന്നുള്ള പ്രോസസ്സ് കാലാകാലങ്ങളായി നടക്കുന്നതാണ്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ നാച്ചുറൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ റിവർ ബെഡ് സെറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ അത് ആ റിവർ ബെഡിൽ നമ്മൾ പോയി മാന്താൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി വെള്ളത്തെ പിടിച്ചെക്കുന്ന കപ്പാസിറ്റിയൊക്കെ ചിലപ്പോൾ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യത. അപ്പോൾ അത് ശാസ്ത്രീയമായി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അല്ലാതെ ആരെങ്കിലും പിന്നെ മണൽ വാരം നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ ആളുകൾ ചെയ്യുക, അല്ലെങ്കിൽ മുന്നേ മണൽ വാരിക്കൊണ്ടിരുന്നത് അതിനെന്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കഴിഞ്ഞാൽ മണൽ വാരുക ആളുകൾക്ക് പെട്ടെന്ന് എത്താൻ പെട്ടെന്നെടുത്തും അതും അവർക്ക് ഉപയോഗപ്രദമാവുന്ന മണലാണ് അവർ വാരുക. കാരണം അവർക്ക് വിൽപ്പന സാധ്യതയുള്ള മണൽ ആളുകൾ വാരം തയ്യാറാവുള്ളൂ. ഈ മണൽ വാരുമ്പോൾ അവിടെ കുഴികൾ രൂപപ്പെടുകയും പിന്നീട് പലപ്പോഴും അപകടങ്ങൾ അതിൻ്റെ മൂലമായിട്ട് ചുഴികൾ രൂപപ്പെടുകയും ഈ പുഴയിൽ കൂടുതൽ അപകടം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന പ്രോസസ്സുകളുടെ ഭാഗമായിട്ടാണ് ചില നിയന്ത്രണങ്ങൾ ആ കാര്യത്തിൽ വരുന്നത്. അപ്പോൾ ഇത് ശാസ്ത്രീയമായി ചെയ്യേണ്ടത് വലിയൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനെ നമ്മൾ വെറും മുന്നേ മണൽ വാരിയത് കൊണ്ട് നമുക്ക് പ്രളയം ഉണ്ടായിരുന്നു. പക്ഷേ ആ കാലത്ത് നമുക്ക് ആ മഴ പെയ്യാത്തതുകൊണ്ടാണ്. പക്ഷേ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ അകത്ത് മണൽ തിട്ടകൾ രൂപം കൊണ്ടതുണ്ടാവും പലയിടത്തും. അതുപോലെ പുഴയുടെ മുന്നേ പുഴ ഒഴുകിയിരുന്ന സ്ഥലങ്ങളിലേക്ക് ചിലപ്പോൾ വാഴക്കൃഷി വ്യാപിച്ചിട്ടുണ്ടാവും. പല കൃഷി നിങ്ങൾ പലയിടത്തും പോയി നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പുഴയുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അവിടെ ചില കൃഷിയായിരിക്കും ഉണ്ടാവുക. കുറച്ച് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് പോകണമെങ്കിൽ അവിടെ വീട് വരും, ഈ കൃഷിയിടം മാറി വീടായി മാറും. അപ്പോൾ അങ്ങനെയുള്ള പുഴ മുന്നേ ഒഴുകിയിരുന്ന പുഴ എന്ന് പറഞ്ഞാൽ പുഴ ഒഴുകുന്ന സ്ഥലം മാത്രമല്ല, അതിന് ചില സമയങ്ങളിൽ വെള്ളപ്പൊക്കം വരാം. 1924 നമുക്ക് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് പുഴ പിന്നെ എന്താ പറയുക, സാധാരണ പുഴ ഒഴുകിയിൽ നിന്ന് പുറത്തേക്ക് പരന്നൊഴുകിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പരന്നൊഴുകുക കൂടി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പോൾ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ജനസാന്ദ്രതയുടെയും നമ്മുടെ വികസനങ്ങൾ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് വന്നതാണ്. അതൊന്നും പൂർണ്ണമായി നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ ഇതൊരൊറ്റമൂലി സൊല്യൂഷൻ ആണെന്ന് നമ്മൾ ചിന്തിക്കരുത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇതിലൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു അതിന് പ്രത്യേകമായ പദ്ധതി നമ്മൾ വെക്കുകയാണ്. ഈ ഡാമുകളിൽ വന്നടിഞ്ഞിട്ടുള്ള മണലും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്നതും അതുപോലെ പുഴയുടെ പുഴയിൽ വന്നടിഞ്ഞിട്ടുള്ള ഇതിൻ്റെ അർത്ഥം എല്ലാവരും വന്ന് മണൽ വാരിയാൽ നമ്മുടെ സേഫ് ആവുമെന്നല്ല, ശാസ്ത്രീയമായി അതിൽ വന്ന തടസ്സങ്ങൾ, ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന തടസ്സങ്ങൾ അത് മനസ്സിലായി. ഞാൻ സാറിനോട് മാത്രമല്ല, ഞാൻ എല്ലാവരും നമ്മളെ കേൾക്കുന്ന എല്ലാവർക്കും അതൊരു ധാരണ വരട്ടെ എന്ന് കരുതിയിട്ട് താങ്കളുടെ ചോദ്യം ഉപയോഗപ്പെടുത്തി പറഞ്ഞതേ ഉള്ളൂ. തീർച്ചയായിട്ടും
1: ഉറപ്പായിട്ടും
0: നമ്മുടെ നിലവിലുള്ള തോടുകൾ സംരക്ഷിക്കുകയും മുന്നേ ഉള്ള കയ്യേറ്റങ്ങളും കാര്യങ്ങളും ഒഴിപ്പിച്ച് അത് പുനരുജ്ജീവിപ്പിക്കുകയും വേണം. തീർച്ചയായിട്ടും അത് താങ്കൾ സൂചിപ്പിച്ചത് വളരെ കൃത്യമായിട്ട കാര്യമാണ്. അത് ചെയ്യാൻ വേണ്ടി എല്ലാവരുടെയും സഹകരണം വേണം. പുഴകളുടെ കാര്യത്തിൽ ഈ പറഞ്ഞ മണൽ വാരുക എന്നുള്ളതല്ല, മറിച്ച് അവിടെ മണൽത്തിട്ടകൾ രൂപം കൊണ്ടതും അത് ഒഴുക്ക് സുഗമമാക്കാൻ വേണ്ട ഇടപെടലുകളും നടത്തണം. അത് ശാസ്ത്രീയമായി ഇപ്പോൾ ഒരു പദ്ധതി അതിനുവേണ്ടി മുഖ്യമന്ത്രി ഗവൺമെൻറ് തയ്യാറാക്കുന്നുണ്ട്. അത് നടപ്പിലാക്കും. അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സഹകരണവും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. പുഴക്ക് ഒഴുകാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് അത് ആ അർത്ഥത്തിൽ എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് താങ്കളുടെ ചോദ്യം ഉപയോഗിച്ച് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ താങ്കൾ പറഞ്ഞത് തെറ്റാണെന്നല്ല, താങ്കൾ പറഞ്ഞ ഉന്നയിച്ച വിഷയം തീർച്ചയായിട്ടും റെലവൻ്റ് ആണ്, അത് ശരിയാണ്.
2: ഓക്കെ, നയനാൻജി വിളിച്ചതിൽ വളരെ സന്തോഷം. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ തടയുന്ന അല്ലെങ്കിൽ അതിന് തടസ്സമുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പുഴയ്ക്ക് സ്വാഭാവികമായ അതിൻ്റെ ഒരു ഒഴുക്ക് സ്വതന്ത്രമായി ഒഴുകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ?
0: തീർച്ചയായിട്ടും അതെ. അത് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം പുഴ മാത്രമല്ല നമ്മുടെ വാട്ടർ ബോഡി നിന്ന്, ഇപ്പോൾ പുഴ ഒരു പുഴ എന്ന് പറയുമ്പോൾ അതിനൊരു ക്യാച്ച്മെൻറ്റ് ഏരിയ ഉണ്ട്. അപ്പം ആ ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ നിന്ന് പുഴയിലേക്ക് എങ്ങനെ വെള്ളത്തുന്നത്? ഈ വെള്ളത്തുന്നത് ഇടനോടുകളിലൂടെയും ഇതിൻ്റെ കൈവഴികളിലൂടെയൊക്കെയാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുഴയേ ഉള്ളൂ, പലയിടത്തും കൈവഴികളില്ല. അപ്പോൾ ആ കൈവഴികൾ വഴി പുഴയിലേക്ക് എത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഈ തോടുകൾ വഴി പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ് പലപ്പോഴും ഇത് പരന്നൊഴുകുന്നത്. ഇനി പുഴകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പുഴയുടെ വീതി എത്രത്തോളം ഉണ്ട്, ഇപ്പോൾ അതെവിടെ പോകുന്നു, അതെങ്ങനെ മാറുന്നു? അപ്പോൾ അതിൻ്റെ അകത്ത് വന്ന് ഈ മണൽത്തിട്ടകൾ പോലെ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് തീരെ ഇതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റിയെ ബാധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് ശരിയാണ്. അത് പ്രകൃതിയാൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ പ്രകൃതിയാൽ ഉണ്ടായതാണെങ്കിലും നമ്മളതിന് ഒരു എഫേർട്ട് എടുത്ത് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്തെന്ന് വെച്ചാൽ, ഈ മണൽ വാരുക അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോസസ്സ് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിവർ ബെഡ് എന്ന് പറയുന്നത് ഒരു സ്വാഭാവികം നാച്ചുറലി ഉണ്ടാവേണ്ടതാണ്. ആ നാച്ചുറൽ പ്രോസസ്സ് വഴി ഉണ്ടാവുന്ന കാര്യത്തെ നമ്മൾ ചിലപ്പോൾ ഇടപെടുമ്പോൾ അത് തിരിച്ച് വേറൊരു തരത്തിലുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പോഴുള്ള ക്യാരിയിങ് കപ്പാസിറ്റിയോ ഹോൾഡിംഗ് കപ്പാസിറ്റി തന്നെ പോകും.
2: അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ളൊരു നിയന്ത്രണം നമുക്ക് കൊണ്ടുവരേണ്ടി വന്നത്.
0: അതെ, കാരണം ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഈ പ്രളയം കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അങ്ങ് വാട്ടർ ലെവൽ വളരെ താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. 2018 ഓർക്കുന്നുണ്ടാവും, 2019 ആകുമ്പോഴേക്കും നമ്മുടെ വാട്ടർ ലെവൽ വളരെയധികം താഴ്ന്നു. അപ്പോൾ എല്ലാവരും ഉന്നയിച്ചിരുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെട്ടിരുന്ന കാര്യമാണ് നമ്മുടെ റിവേഴ്സിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ, വാട്ടർ ക്യാരിയിങ് കപ്പാസിറ്റി എങ്ങനെയാണ് ബാധിക്കുന്നത്. തീർച്ചയായിട്ടും അതിലൊരു ശാസ്ത്രീയമായ ഇടപെടലുകൾ വേണം. പക്ഷേ അപ്പോഴും ഈ നമ്മുടെ പുഴകളുടെ ഒരു പ്രത്യേകത നമ്മൾ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു ഒരു സാധാരണക്കാരൻ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ, നമ്മുടെ ഈ അപകടങ്ങൾ സംഭവിക്കുന്ന പലയിടങ്ങളിലും നമ്മുടെ പുഴകൾ വെറുതെ ഗൂഗിൾ മാപ്പിൻ്റെ അകത്തൊന്ന് സൂം ചെയ്ത് നോക്കുക. നമ്മുടെ പുഴകളിങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് ഒരു പാമ്പ് പോകുന്ന പോലെയുള്ള രീതിയിൽ വളഞ്ഞ് പുളഞ്ഞ് ഒഴുകുന്ന നദികളാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ക്യാരിയിങ് കപ്പാസിറ്റി കുറയുമ്പോൾ അത്തരം ജംഗ്ഷൻസിലാണ് നമുക്ക് ഈ പറയുന്ന മണൽത്തിട്ടകളൊക്കെ രൂപപ്പെടുക. അപ്പോൾ അത് റിമൂവ് ചെയ്ത് കൊടുക്കണം. അത് റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ സുഖമായ അല്ലെങ്കിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് പരന്നൊഴുകാൻ നോക്കും. അപ്പോൾ അത്തരത്തിലുള്ള ശാസ്ത്രീയമായി പരീക്ഷിച്ച് പഠിച്ച് അതിനനുസരിച്ചായിരിക്കും ചെയ്യേണ്ടി വരിക ചില കാര്യങ്ങൾ. പിന്നെ ഈ കൂടുതൽ ലക്കലുകളും കാര്യങ്ങളൊക്കെ അടിഞ്ഞിട്ടുണ്ടാകും, ചിലപ്പോൾ വനപ്രദേശങ്ങളായിട്ടുള്ള ചെറിയ സ്ഥലങ്ങളായിരിക്കും, അവിടെയാണ് ഉരുൾപൊട്ടി മണ്ണൊക്കെ വന്ന് വീഴുന്നൊക്കെ. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഇതിന് സാങ്കേതികമായൊക്കെ കുറച്ച് കുറച്ച് നിയമപരമായ തടസ്സങ്ങളും മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പ്രോസസ്സല്ല. ഇത് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ഇനിയിപ്പോൾ ഒരു ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും അത് നമുക്ക് മറ്റൊരു ഇമ്പാക്റ്റ് ഉണ്ടാവാത്ത രീതിയിൽ വേണം അത് ചെയ്യാൻ പറ്റാൻ. അതൊരു ഒരു ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ അവിടെയും പൊതുജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ പുഴയിലേക്ക് വെള്ളത്തുന്ന ചാലുകൾ, തോടുകൾ, നീർച്ചാലുകൾ, ഈ പറയുന്ന കൈവഴികൾ, ഇതെല്ലാം തടസ്സപ്പെടുന്ന രീതി ഇപ്പോൾ ഉണ്ട്, അത് മാറ്റണം. അതിന് അത് നമ്മളുടെ ഇടപെടൽ കൊണ്ടാണ് നടക്കാത്തത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടി നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യണം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കർമ്മപദ്ധതി വരുന്നു, അത് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
2: ഓക്കെ, നമ്മൾ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലെ സ്വാഗതം.
3: നമസ്കാരം,
2: ആരാണ് വിളിക്കുന്നത്? ചോദിച്ചോളൂ, എന്താണ് അറിയാനുള്ളത്?
3: ഞങ്ങളിപ്പം പൊതുവായിട്ടുള്ള ചോദ്യങ്ങൾ രണ്ട് ശ്രോതാക്കൾ മറുപടിയും
2: കേട്ടോ.
3: ഇനിയുള്ള നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ അറിയാം. ഒന്നാമത്തെ കാര്യം, ഇനി കുട്ടനാട് വാർഷികമാണോ ഇനിയുള്ള തലമുറയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? തന്നെയല്ല ഇനിയുള്ള പുതിയതായിട്ട് ഇതിന്റെ ചട്ടങ്ങൾ നോക്കണം, അതുപോലെ വീടുകൾ എന്തെല്ലാം മാനദണ്ഡങ്ങൾ പാലി
2: പറഞ്ഞു. താങ്കൾ വിളിക്കുന്നത് എടത്വായിന്നാണല്ലേ?
3: എടത്വായ കുട്ടനാട്.
2: ഓക്കെ, കുട്ടനാട്ടിൽ നിന്ന്.

0: വാസി
1: വെള്ളത്തിൽ ഞാനിപ്പോൾ അതിജീവനത്തിന്
0: തീർച്ചയായിട്ടും തങ്ങളുടെ ചോദ്യം തങ്ങളുടെ ആശങ്ക കൂടി അത് ആ ചോദ്യത്തിലുണ്ടെന്ന് എനിക്കറിയാം. ഈ വാസയോഗ്യമാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കേരളത്തിൽ വലിയ ഏരിയ, ഇപ്പോൾ കുട്ടനാട് മാത്രമല്ല മറ്റു പല പ്രദേശങ്ങളും വാസയോഗ്യമല്ല യഥാർത്ഥത്തിൽ. എന്നാൽ നമുക്ക് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ വസിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ഉരുൾപൊട്ടൽ സാധ്യത ഉറപ്പുള്ള ഒരു സ്ഥലത്താണെങ്കിൽ പിന്നെ അത് അവിടെ താമസിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവിടെ താമസിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ആത്മഹത്യാപരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ വാസയോഗ്യമല്ലാത്ത അത്ര പ്രദേശങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ കോസ്റ്റൽ മേഖലയിൽ കടൽ കയറിക്കൊണ്ടിരിക്കുന്ന, കടലാക്രമണം രൂക്ഷമാകുന്നൊരു സ്ഥലത്ത്, എന്തായാലും കടലെടുത്ത് പോകുന്ന തോന്നുന്നൊരു സ്ഥലത്ത് താമസിക്കുന്നത് ഒരു പ്രശ്നമുള്ള സ്ഥലമായിരിക്കും. ഇപ്പോൾ കുട്ടനാട് പോലെയുള്ള സ്ഥലം ഒരു വലിയ ഏരിയയാണ്, അവിടെ കാലാകാലങ്ങളായി നമ്മൾ മനുഷ്യർ താമസിക്കുന്നുണ്ട്. അത് വാസയോഗ്യമല്ല എന്ന് പറയാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്കൊന്നും നമ്മൾ ഇപ്പോൾ എത്തിയിട്ടില്ല. എന്നാലും അവിടെയും ചില പ്രയോറിറ്റി ഏരിയാസ് ഉണ്ടാകും, എപ്പോഴും കൂടുതൽ അപകട സാധ്യതകളുള്ള, കൂടുതൽ എപ്പോഴും അതായത് എല്ലാ സാധാരണ മഴക്ക് പോലും വെള്ളം കയറുന്ന സ്ഥലങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളുണ്ടാകും. പക്ഷേ കുട്ടനാട്ടുകാരുടെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ ജീവിത രീതിയുടെ ഭാഗം കൂടിയാണ് അവിടുത്തെ വെള്ളപ്പൊക്കവും വെള്ളവും അതിൽ ജീവിക്കുകയൊക്കെ. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, പിന്നെ കുട്ടനാട്ടിലെ ആളുകളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ അവരെ നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ അവർ പറയാറുള്ള കാര്യം, തലക്ക് മീത വെള്ളം വന്നാൽ അതിൻ്റെ മുകളിൽ വള്ളം മറക്കുന്നവരാണ് കുട്ടനാട്ടുകാർ, ആലപ്പുഴക്കാരെന്നാണ്. അപ്പോൾ അത് ആ ജീവിത രീതിയിലുള്ള ആളുകളാണ് അവർ, അവർക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ പുതിയ തലമുറക്ക് അത് ഉണ്ടാവണമെന്നില്ല അത്രത്തോളം, എന്നാലും അത് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ കാലാവസ്ഥയിൽ വന്നിരിക്കുന്നു, ആ കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ നമ്മളിപ്പോൾ നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന സൗകര്യങ്ങളിൽ നിന്ന് നമ്മുടെ സൗകര്യങ്ങൾ മാറി. അപ്പോൾ ആ സൗകര്യങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റണം. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ, ചോദിച്ച പോലെ, നമ്മളിപ്പോൾ അത്തരം വെള്ളം കയറുന്നൊരു പ്രദേശം, ആ പ്രദേശത്തൊരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ ആ നിർമ്മിക്കുന്ന കെട്ടിടം അവിടെ വെള്ളം കയറുന്ന സ്ഥലമാണെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിർമ്മിക്കാൻ. അതായത് ഇപ്പോൾ കൊച്ചിയിൽ, കൊച്ചി ഞാൻ പറയുന്നില്ല, കൊച്ചിയും വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള, പ്രളയ സാധ്യത കുറച്ച് കുറവുള്ള ഒരു സ്ഥലത്ത്, ഒരു നഗരത്തിൽ വീട് അല്ലെങ്കിൽ കെട്ടിടം നിർമ്മിക്കുന്ന രീതിയിലാവരുത്, അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലോ മറ്റെവിടെയെങ്കിലും നമ്മൾ കാണുന്ന കെട്ടിട നിർമ്മാണ രീതിയിലായിരിക്കരുത് നമ്മൾ വെള്ളം കയറുന്ന, സ്ഥിരമായി വെള്ളം കയറാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കേണ്ടത്. അവിടെ നമ്മൾ മറ്റൊരു മാതൃക, അതിന് മാതൃകകളൊക്കെ ഉണ്ട്, കുട്ടനാട്ടുകാർക്ക് തന്നെ കൃത്യമായി ലോകത്തിന് അവർ കാണിച്ചു കൊടുത്ത മാതൃകകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മാതൃകകൾ, പുതിയ വീട്, പ്രത്യേകിച്ച് വീട് പോലെയുള്ള കാര്യങ്ങൾ നിർമ്മിക്കുമ്പോൾ, പിന്നെ അതുപോലെ ഈ വെള്ളം ഒഴുകിപ്പോകുന്നത് കുട്ടനാട്ടിൽ എല്ലാവർക്കും അറിയാം, എവിടെയൊക്കെയാണ് അവിടെ മുന്നേ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്, ആ വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ എങ്ങനെയൊക്കെ വന്നു, ആ മാറ്റങ്ങൾ എങ്ങനെ നമുക്ക് അതിൽ മാറ്റം വരുത്താം. ഇനിയിപ്പോൾ അവിടെ പാലങ്ങൾ ഉണ്ടാക്കുമ്പോൾ, അവിടെ കൾവെർട്ടുകൾ ഉണ്ടാക്കുമ്പോൾ, ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴുള്ള സാഹചര്യം മാത്രമല്ല, ഇനി വരാൻ പോകുന്ന സാഹചര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഉയർത്തി അതിനനുസരിച്ചുള്ള ഹൈറ്റിലും അതിനനുസരിച്ചുള്ള ബലത്തിലും അതിനനുസരിച്ചുള്ള കാര്യങ്ങളിലും വേണം ചെയ്യാൻ. ഈ പ്രളയത്തെ അതിജീവിക്കുന്ന നിർമ്മാണം, ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ പ്രളയത്തെ അതിജീവിക്കുന്ന തരത്തിലുള്ള നിർമ്മിതികളാവണം നമ്മൾ ആ പ്രദേശങ്ങളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് സേഫായിട്ട് അതിജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെള്ളം കയറും, വെള്ളം കയറില്ല, വെള്ളം കയറുക എന്നുള്ള പ്രോസസ്സ് അപ്പോൾ ഇല്ലാതാവില്ല. കാരണം ഈ പറയുന്ന വടശ്ശേരിക്കരയിലോ അല്ലെങ്കിൽ റാന്നിയിലോ പെയ്യുന്ന പെയ്ത്ത് വെള്ളം, കുട്ടനാട്ടിൽ പെയ്തിട്ടില്ലെങ്കിലും ഈ പറയുന്ന പിന്നെ അപ്പർ കുട്ടനാട്ടിലോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വനപ്രദേശത്തോ ആലപ്പുഴ പിന്നെ പത്തനംതിട്ടയിലൊക്കെ പെയ്യുന്ന വെള്ളം എന്തായാലും എത്താനുള്ളത് കുട്ടനാട്ടിലാണ്. ഇത് വഴിയാണ് നമുക്ക് തോട്ടപ്പള്ളി വഴിയും മറ്റു വഴിയും നമുക്ക് പിന്നെ കടലിലേക്ക് എത്താൻ. അപ്പോൾ അതെന്തായാലും വെള്ളം കയറും, വെള്ളം എത്തും. ഈ എത്തുന്ന വെള്ളം കയറി വെള്ളം ഇറങ്ങി പോകുന്ന രീതിക്ക് അത് നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നു, നമ്മുടെ കടകളിൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നു. അത് നഷ്ടപ്പെടാത്ത രീതിയിലേക്ക് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്കുള്ള നിർമ്മിതികളും നിർമ്മാണങ്ങളും നമുക്കുണ്ടാക്കണം. ഇതെല്ലാം പൂർണ്ണമായി സർക്കാരിന് ചെയ്യാൻ പറ്റില്ല, അതിൽ ജനങ്ങൾ എല്ലാവരും നമ്മൾ തന്നെ സമേധയാ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, കമ്മ്യൂണിറ്റി എന്ന നിലക്ക് നമ്മൾ സമൂഹത്തിൻ്റെ ഒരു സഹായം കൂടി ഇതിലേക്ക്, പൊതുവെ പൊതുസഹായം എന്ന നിലക്ക് വന്നാൽ നമുക്ക് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റും. അത് നല്ല മാതൃകയായിരിക്കും. അല്ലാതെ നമുക്ക് നമ്മൾ ജീവിച്ച, നമ്മുടെ മുൻ തലമുറകളൊക്കെ ജീവിച്ച നാട് പൂർണ്ണമായും ഉപേക്ഷിച്ച് പോവുക, പലായനം ചെയ്യുക എന്നുള്ള രീതിയിലേക്കൊന്നും ഉള്ളൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അങ്ങനെ പോകേണ്ട കാര്യം നിലവിലില്ല, ചില ഇടങ്ങളിലുണ്ട്. ഈ പറയുന്ന പോലെ ഭയങ്കര വളരെയായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ നമ്മൾ അവിടെ നിന്ന് മാറി താമസിക്കുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം. അത്തരത്തിലുള്ള പദ്ധതിയും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്, ആളുകൾക്ക് ഏറ്റവും വളരെയായിട്ടുള്ള സ്ഥലത്ത് നിന്ന് മാറി താമസിക്കാൻ. പക്ഷെ അപ്പോഴും നമ്മൾ എവിടെ പോയാലും നമുക്ക് പലതരത്തിലുള്ള കാലാവസ്ഥാ ദുരന്തങ്ങളുടെ സാധ്യതകളിൽ തന്നെയാണ് നമ്മളുള്ളത്. അപ്പോൾ ആ ദുരന്തങ്ങളെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് നമ്മൾ ഒരു അപകടം വരുമ്പോൾ മാത്രമല്ല ചിന്തിക്കേണ്ടത്. നമ്മളൊരു ജനുവരി മാസത്തിലൊരു ഹൗസ് വാമിങ്ങിന് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ അപ്പോൾ കെട്ടിടം ഉണ്ടാക്കുമ്പോൾ അടിപൊളി വീട് എന്ന് പറയുന്നതിന് പകരം, അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വെള്ളം കയറുന്ന ഒരു സ്ഥലത്താണ് വീടുള്ളതെങ്കിൽ ഇതിങ്ങനെ ആയിരുന്നില്ല ഉണ്ടാക്കേണ്ടതെന്നില്ല. അപ്പോൾ വീടുണ്ടാക്കി ഹൗസ് വാമിങ്ങിനെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കുറ്റിയടിക്കാൻ വരുന്ന സമയത്ത് നമ്മളത് ആലോചിക്കണം. അപ്പോൾ ഒരു പ്രളയം ഉണ്ടാകുന്ന സമയത്തല്ല, ഒരു സീസണിന് മുന്നേ അല്ലെങ്കിൽ ഒരു അപകടമില്ലാത്ത സമയത്ത് നമ്മൾ അത് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് മലയാളിയുടെ സർവൈവൽ ഏറ്റവും സേഫായിട്ട് സുരക്ഷിതമായൊരു കേരളത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. താങ്ക് യു.
1: കഴിഞ്ഞ പ്രളയത്തിനു ശേഷമുള്ള

0: അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ ആദ്യം സംസാരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ചോദിച്ചാൽ അവരോട് മുതൽ പറയുന്നത് കുട്ടനാട് മാതൃകയാണ് നിങ്ങൾക്ക് എന്നുള്ളത്. കുട്ടനാട്ടിലെ ജനങ്ങൾ നമുക്ക് അത് സർക്കാരൊന്നും ചെയ്തതല്ല, കുട്ടനാട്ടിലെ ജനങ്ങൾ തന്നെ ചെയ്തതാണ്. ചില സഹായങ്ങളൊക്കെ ചില പ്രളയ ശേഷമൊക്കെ കിട്ടിയതൊക്കെ ഉണ്ടോ, പക്ഷേ അപ്പോഴും അവിടുത്തെ ജനങ്ങളുടെ അവിടുത്തെ വ്യക്തികളുടെ തീരുമാനമാണ്, കുടുംബങ്ങളുടെ തീരുമാനമാണ് ഇങ്ങനെ മതി ഞങ്ങൾക്ക് വീട് വെക്കാനുള്ളത്. നമ്മൾ ആകെ ചെയ്തത് ആളുകൾക്ക് അങ്ങനെ ഒരു മാതൃകയുണ്ട് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. അത് ചെയ്തതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഇപ്പോൾ വെള്ളമുണ്ട് കുട്ടനാട്ടിൽ, പക്ഷേ പലയിടത്തും മറ്റ് പല സ്ഥലങ്ങളിലും പോലെ വീടുകളിൽ വെള്ളം കയറുകയോ വീട്ടിലെ ചെളിയും വെള്ളവും വന്ന് അടിഞ്ഞു കൂടിയിട്ട് അവിടെയുള്ള പാത്രങ്ങളും മറ്റ് സാധനങ്ങളും എല്ലാം നശിച്ചു പോകുന്ന സാഹചര്യം കുട്ടനാട്ടിലെ ആളുകൾക്ക് ഈ ഇത്തരത്തിൽ വീട് വെച്ചവർക്കെങ്കിലും ഇല്ല. അതെ, അപ്പോൾ അവരുടെ കടകളിലാണെങ്കിൽ അവരുടെ വീടുകളിലാണെങ്കിൽ അവരുടെ നാശനഷ്ടങ്ങൾ കുറച്ചു. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ മുതലേ പറയുന്നതാണ്, നമ്മളിനി എന്തൊക്കെ ചെയ്താലും ഈ പ്രളയജലം വരും, വലിയ മഴ പെയ്യും, ഇനിയും പെയ്യും. അത് ഇനിയിപ്പോൾ ഇപ്പോൾ ഈ പ്രളയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വലിയൊരു വരൾച്ചയും പിന്നെ ജലക്ഷാമമൊക്കെ വരാൻ പോവാണ്. നമുക്ക് എൽനിനോ വർഷമാണ്, മഴ കുറവാണ്, ഈ പെയ്ത മഴ മുഴുവൻ ഈ ഒരു നാല് ദിവസമാണ് പെയ്തത്. അപ്പോൾ ആ വെള്ളമൊന്നും നമുക്ക് സംഭരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി കഴിഞ്ഞാൽ ഇനി അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത്തരത്തിലുള്ള ആവർത്തിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾ ഇനിയും നമ്മൾ നേരിടേണ്ടി വരും. അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ ഇപ്പോൾ കുട്ടനാട്ടിലെ ഈ നേരത്തെ 18-ലെ പ്രളയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാറി ചിന്തിച്ച കുട്ടനാട്ടുകാർക്ക് സാധിച്ചതുപോലെ മറ്റ് പ്രദേശങ്ങളിലും പ്രളയ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ആ രീതിയിലേക്ക് മാറി ചിന്തിക്കാൻ സാധിക്കണമെന്നാണ് നമ്മൾ സംസാരിച്ചത്. അതിന് ഗുണപരമാവട്ടെ എന്ന് വിചാരിക്കുന്നു.
1: ഓക്കെ, സജീവ് വിളിച്ചതിൽ വളരെ സന്തോഷം. അദ്ദേഹത്തിൻ്റെ ഒരു ആശങ്കയായിരുന്നു ഇതോട് പങ്കുവച്ചത്. അങ്ങനെ ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പലർക്കും ഒരു പക്ഷേ തോന്നിയേക്കാം, കേരളത്തിലെ പല ഭാഗങ്ങളും ഇപ്പോൾ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണോ എന്നുള്ളൊരു തോന്നൽ. ഇപ്പം റാന്നി അല്ലെങ്കിൽ പത്തനംതിട്ട കോട്ടയമൊന്നും അത്തരത്തിലുള്ള ഒരു വൾനറബിൾ ആയിട്ടുള്ളൊരു സ്ഥലമല്ലായിരുന്നു നേരത്തെ.
0: ഇത് ഇതിൻ്റെ കേസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ല. ഈ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ പ്രദേശം നമ്മൾ വെള്ളത്തിൽ ജീവിച്ച് വളർന്ന കൾച്ചറുള്ള മനുഷ്യരാണ്. അതായത് 3000 മില്ലിമീറ്റർ മഴ എന്ന് പറയുന്നതാണ് നമ്മുടെ ആവറേജ് ഒരു വർഷത്തിൽ നമുക്ക് കിട്ടുന്ന മഴ. ഈ മഴ എന്ന് പറയുന്നത് മറ്റ് പല രാജ്യങ്ങളുടെയും 10-20 വർഷം കൊണ്ടൊക്കെ പെയ്യുന്ന മഴയായിരിക്കും. അപ്പം നമ്മൾക്ക് ആ വെള്ളം ഉണ്ട്, നമ്മൾ ചെരിഞ്ഞ പ്രദേശമാണെങ്കിൽ വെള്ളവും മഴയും വെള്ളപ്പൊക്കവും ഒക്കെ പരിചിതരായിട്ടുള്ളതാണ്. പക്ഷേ നമ്മളിടക്ക് നമ്മുടെ ജീവിത രീതിയിൽ കുറച്ച് റാപ്പിഡായിട്ടുള്ള ഗ്രോത്ത് വന്നു. ആ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഒരു നഗരം പോലെയാണ് കേരളം മുഴുവൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ കുറച്ച് ക്രൈസിസാണ് ഇപ്പോൾ ഉള്ളത്. ഈ ക്രൈസിസിനെ മുന്നേ പല ക്രൈസിസുകളെയും മലയാളികൾ അതിജീവിച്ച പോലെ ഒരു വിഷനോടുകൂടി നമുക്ക് നേരിട്ടാൽ, നമ്മൾ കൈകാര്യം ചെയ്താൽ, ഇപ്പോൾ നമ്മളെപ്പോലെ ഇപ്പോൾ കുട്ടനാടിനെ പോലെയാണ് നെതർലാൻഡ്സ്, ഹോളണ്ട് എന്ന് പറഞ്ഞ രാജ്യം കുട്ടനാടിനെ പോലെ താഴ്ന്ന ഒരു പ്രദേശം. അപ്പോൾ അവർ പക്ഷെ അവർ സർവൈവ് ചെയ്ത് അവർ ജീവിക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് കുട്ടനാടും ആലപ്പുഴയൊക്കെ ഇതിനേക്കാളും മോശപ്പെട്ട സാഹചര്യമാണ് ഇപ്പോൾ പറയുന്ന. നമ്മൾ പല പ്രദേശങ്ങളിലും പ്രളയമൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലെയും ലോകത്തെയും വിവിധ സ്ഥലങ്ങളിൽ കേരളം അത്ഭുതമാണ് അവർക്ക്. ഇത് എത്രത്തോളം വേഗത്തിലാണ് നമ്മൾ തിരിച്ചു വരുന്നതെന്നുള്ളത്. നമ്മുടെ അതിജീവനം ലോകം കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. 2018 ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ലോകത്ത് പലയിടത്തും വന്ന് നമ്മളോട് പറയുമ്പോഴാണ് നമ്മൾ ആ മാതൃ നമ്മളെപ്പോഴും വിചാരിക്കുക ലോകത്ത് പലയിടത്തും ഭയങ്കര അടിപൊളിയായിരിക്കും അങ്ങനെ. പക്ഷേ റിക്കവറിയൊക്കെ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ഭയങ്കര അത്ഭുതകരമായ രീതിയിൽ നമ്മൾ നടത്തി. അത് നമ്മളൊരു കമ്മ്യൂണിറ്റി എന്നുള്ളവർക്ക്, നമ്മൾ ഏതെങ്കിലും സംവിധാനമോ ആരെങ്കിലും എന്നുള്ളതിലൊക്കെ അല്ല, കുറച്ച് നമ്മളൊരു സമൂഹം എന്നുള്ളവർക്ക് നമുക്കുള്ള അതിജീവന ശേഷിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രൈസിസ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷേ ക്രൈസിസ് എന്ന് പറയുന്നത് ക്രൈസിസ് വരുമ്പോൾ മാത്രമല്ല, ഒരു പ്രളയം ഒരു വർഷത്തിലൊരു 4 ദിവസം പ്രളയം ഉണ്ടാവുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോരാ, അതല്ലാത്ത സമയത്ത് നമ്മൾ അതിന് എത്രത്തോളം ചിന്തിക്കുന്നുണ്ടോ അതിൻ്റെ ഇമ്പാക്റ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങൾ വൾനറബിൾ ആവുന്നുള്ളത് മഴയുടെ രീതിയുടെ മാറ്റം കൊണ്ടാണ്. ഈ മഴയുടെ രീതിയുടെ മാറ്റം വരുമ്പോൾ ഈ വൾനറബിൾ ആവുന്ന സ്ഥലങ്ങൾ ഈ സ്ഥലങ്ങളിൽ നമ്മൾ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകളും പ്ലാനിങ്ങുകളും നടത്തണം. അപ്പോൾ കേരളം മുഴുവൻ നമ്മൾ ഇതിൽ ഈ കാര്യത്തിൽ ഒരൊറ്റ മനസ്സോടുകൂടി, ഫ്രം കാസർഗോഡ് ടു പാറശാല, നമ്മൾ ഒറ്റ മനസ്സോടുകൂടി നമ്മളൊരു സമൂഹം എന്നുള്ളവർക്ക് നമുക്കിതിൽ ഇടപെടാൻ പറ്റിയാൽ, ഈ പ്രകൃതിയെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റിനെ അത് നമുക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഭയങ്കര പ്രശ്നമുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ മറ്റ് പല സ്ഥലങ്ങളിൽ നമ്മൾ ആളുകൾ കാണാൻ വരുവാണ്. ഈ കാണാൻ വരുമ്പോൾ നാളെ ആൾ കാണേണ്ടത് ഇതിനൊക്കെ നേരിടുകയും അതിജീവിക്കുകയും ഒരു പ്രശ്നവും ഇല്ലാതെ ഇതിനോടൊക്കെ ഒത്തൊരുമിച്ച് ഇതിനെ കുസില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യരായിട്ട് നമ്മൾ മാറാമെന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുകയും വേണ്ടി വരും. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ അപകടത്തിൽപ്പെടുന്നത് എപ്പോഴും നമ്മൾ കയ്യേറ്റം എന്നൊക്കെ പറയുമ്പോഴും ഇതൊക്കെ ഇതിൻ്റെ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽപ്പെടുന്ന ആളുകൾക്കാണ്. തീരെ നിവൃത്തിയില്ലെങ്കിലാണ് മനുഷ്യർ പുഴയുടെ അടുത്ത് പോയി താമസിക്കേണ്ടാവുക. അവരുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ സാമൂഹ്യ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതായിരുന്നെങ്കിൽ അവർ മലയോരത്ത് ഈ ഉരുൾപൊട്ടൽ സാധ്യത ഉണ്ടാകുന്ന സ്ഥലത്ത് രാത്രി ജീവനും കയ്യിൽ പിടിച്ച് കിടക്കില്ല. അവർ ബെറ്ററായിട്ടുള്ള സ്ഥലത്തേക്ക് കൂടുതൽ മെച്ചപ്പെട്ട സ്ഥലത്തേക്ക് വരും. അപ്പോൾ അതിനെ ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് സർക്കാർ സമീപിക്കുന്നത്. സർക്കാർ അതിനെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന രീതിയിലുള്ള ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ എന്ന നിലക്കാണ്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചർച്ചകളിൽ നമ്മൾ ഒരു വിഭാഗം മനുഷ്യരെയും വെട്ടുപോവാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന രീതിയിൽ അവരുടെ യഥാർത്ഥ സാഹചര്യങ്ങളെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പദ്ധതികൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.

0: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
1: എന്റെ പേര് ബാലു എന്നാണ്. ഞാൻ കല്ലിയൂരിലാണ് താമസിക്കുന്നത്.
0: കല്ലിയൂർ, തിരുവനന്തപുരം ജില്ല.
1: തിരുവനന്തപുരം ജില്ല. ഞാൻ ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പൊ ഇതിന്റെ പ്രകൃതി ദുരന്തം സംഭവിക്കാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനെ കുറിച്ച് പറയാൻ വേണ്ടിട്ടാണ് വിളിക്കുന്നത്. സാറ് സംസാരിക്കുന്നത് ആകാശവാണി സ്റ്റാഫ് ആണോ അതോ മറ്റു?
0: അതെ അതെ, അദ്ദേഹത്തോട് സംസാരിച്ചോളൂ. അദ്ദേഹം താങ്കൾ നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹം സംസാരിച്ചു തുടങ്ങും.
1: ആ ശരി ശരി. ആ സാർ നമസ്കാരം. സാർ
2: നമസ്കാരം. നമസ്കാരം
1: സാർ. ഇത് ഞാൻ ഒരു മരാമത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എഞ്ചിനീയർ ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഞാൻ 77 വെള്ളപ്പൊക്കം, തിരുവനന്തപുരത്ത് 77 വെള്ളപ്പൊക്കം കണ്ട ആളാണ്. എനിക്കിപ്പോഴ് 65 വയസ്സായി. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. ഈ ഇപ്പോഴ് ചില ആൾക്കാരൊക്കെ സംസാരിക്കുന്നു പുഴയിലിനെ കുറിച്ചൊക്കെ പറയുന്നൊക്കെ കുറച്ചൊക്കെ ഞാൻ കേട്ടു. പക്ഷെ പണ്ട് കാലത്ത് നദികൾ ഉത്ഭവിക്കുന്ന മലമുകളിൽ നിന്നാണ് അതിലുള്ള അതുകൊണ്ട് മണ്ണും ചരറും എല്ലാം ഒഴുകി വരും, നേരെ ഒഴുകി കടലിലോട്ട് പോകും. ഇന്ന് കേരളത്തിലെ എല്ലാ നദികളിലും ഡാം നിർമ്മിച്ചിരിക്കുകയാണ്. ആ ഡാമിന്റെ നിർമ്മിച്ച സമയത്തുള്ള ഡെപ്ത് അല്ല ഇപ്പോഴുള്ളത്. ഡാമിന്റെ വളരെയധികം 40% 60% 60% എക്കലും മണ്ണും കൊണ്ട് കമ്പനി നിറഞ്ഞു കിടക്കുകയാണ്. പണ്ട് ഈ ബാബുപോൾ സാർ ചീഫ് സെക്രട്ടറി, അദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ടുണ്ട്. അതായത് കേരളത്തിൽ ഹൈഡ്രോഗ്രാഫിക് സർവേയിങ് എന്ന് പറയുന്ന ഒരു വിങ് ഉണ്ട്, പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. അതില് ഈ ഹൈഡ്രോഗ്രാഫിക് സർവേയിങ്ങിന് എങ്ങനെയൊക്കെ ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു റിപ്പോർട്ട് ബാബുപോൾ സാർ ഗവൺമെന്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടില് ഡ്രെഡ്ജിങ് ഒക്കെ നടത്താം. ഡാമില് ഡ്രെഡ്ജിങ് നടത്തിയ എക്കലും മണ്ണും എല്ലാം അതൊന്ന് ക്യാച്ച്മെന്റ് ഈ വെള്ള ഇത് ഡ്രെഡ്ജ് ചെയ്ത് ഈ വെള്ളത്തിനെ ക്യാച്ച്മെന്റ് ഏരിയ തന്നെ ഇട്ട് കഴിഞ്ഞാൽ മണല് അവിടെ അടിയും, വെള്ളം ഒഴുകി ഡാമിലേക്ക് വരും. ഈ മണലിനെ വിൽക്കുകയോ ലേലം ചെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഈ നമ്മുടെ ഈ പുഴകളിൽ നിന്നും മണ്ണ് മണൽ വാരി നിരോധിക്കുന്ന പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പുഴകളിൽ നിന്ന് മണൽ വാരി കഴിഞ്ഞാൽ ഈ പുഴകൾ കടന്നു പോകുന്ന ഭാഗത്തുള്ള പാലങ്ങളുടെയൊക്കെ ബീബിന് ഇതിന്റെ സ്ട്രക്ചറിനൊക്കെ ബലക്ഷയം ഉണ്ടാകും. അതുകൊണ്ട് യഥാർത്ഥത്തില് പുഴകളില് ആവശ്യത്തിനുള്ള ആഴമൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ആദ്യം ചെയ്യേണ്ടത് ഈ കേരളത്തിലെ എല്ലാ ഡാമുകളിലും, അത് ഇറിഗേഷന്റെ ഡാമുണ്ട്, ഇലക്ട്രിക് KSEB ഡാമുണ്ട്, പിന്നെ വാട്ടർ അതോറിറ്റി ഡാമുണ്ട്. തിരുവനന്തപുരത്ത് പേപ്പാറ ഡാം എന്ന് പറഞ്ഞ വാട്ടർ അതോറിറ്റിയാണ്. നെയ്യാർ ഡാം എന്ന് പറഞ്ഞ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റാണ്. പക്ഷേ നേരത്തെ പറഞ്ഞത് സാറ് എല്ലാം ഈ പൊതുജനങ്ങളെ കുറ്റം പറയുന്ന രീതി.
0: ഹലോ, കോൾ കട്ടായോ?
2: ഓക്കെ, ഞാൻ അതിനകത്തേക്ക്
0: മറുപടി.
2: ഒരിക്കലും ഞാൻ പൊതുജനങ്ങളെ കുറ്റം പറഞ്ഞതല്ല. പക്ഷേ നമ്മളൊരിക്കലും പൊതുജനങ്ങൾ ഇതിൻ്റെ ഭാഗമല്ല എന്ന് ചിന്തിക്കുന്നതും ശരിയല്ല. നമ്മളെല്ലാവരും ഇതിൻ്റെ ഉത്തരവാദികളാണെന്ന് ഞാനൊരു ഉദ്യോഗസ്ഥ എന്ന നിലക്കല്ല പറയുന്നത്, ഒരു വ്യക്തി എന്ന നിലക്ക്, കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്കാണ് ഞാൻ പറയുന്നത്. ഞാനുൾപ്പെടെ എല്ലാവരും ഇതിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. സർക്കാരിന് സ്വാഭാവികമായിട്ടും ചില ഉത്തരവാദിത്തങ്ങൾ കൂടുതലുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നുള്ളതിൽ ജനങ്ങളുടെ, അതും ജനങ്ങളാണല്ലോ ചോദ്യം ചെയ്യേണ്ടത്, ജനങ്ങൾക്കാണല്ലോ, നമ്മളൊരു ജനായത്ത സംവിധാനമല്ലേ. ഇതിൻ്റെ അകത്ത് സാറ് പറഞ്ഞതിലെ ഒരു കാര്യം, ഇപ്പം ഡാം എന്ന് പറയുന്നതിൽ ഈ കഴിഞ്ഞ ദിവസം അതും മുഖ്യമന്ത്രി പ്രത്യേകമായി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഡാമുകളിലൊക്കെ പിന്നെ സിൽട്ടിങ് നമ്മുടെ ഡ്രഡ്ജിങ് നടത്തും, അതിൻ്റെ അകത്ത് വന്ന കൂടി അവശിഷ്ടങ്ങളും കാര്യങ്ങളും മാറ്റും എന്നുള്ളത് നേരത്തെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്, അതായത് മണൽ വാരുക എന്ന് പറയുന്നത് അതിന് അനിയന്ത്രിതമായ മണൽ വാരിയാൽ അതിൻ്റെ അകത്ത് ചുഴികൾ രൂപപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒഴുക്ക് തളനെറ്റും. അതുപോലെ ഈ പറഞ്ഞ പാലങ്ങളെ ബാധിക്കാൻ സാധ്യത പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മണൽവാരലിൻ്റെ കാര്യം. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഡാമിലെ ക്യാച്ച്മെൻറ്റ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്ന കാര്യം തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടതാണ്, അത് നടത്തേണ്ടതാണ്. അത് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി തീരുമാനിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ഇത് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിനുള്ള മറുപടിയല്ല, പക്ഷേ പൊതുവെ എല്ലാവരും ചിന്തിക്കുന്ന ഒരു തെറ്റായ കാര്യം കേരളത്തിലുള്ളത്, ഡാമാണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ്. ഇപ്പോൾ മീനച്ചിൽ നദിയിൽ ഡാമില്ല. മീനച്ചിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഒരു നദി,
0: കോട്ടയം ജില്ലയിൽ.
2: കോട്ടയം ജില്ലയിൽ. ഇനിയിപ്പോൾ പമ്പയാറ്റിലാണെങ്കിൽ പമ്പയാറ്റിൽ ഇപ്പോൾ ഉണ്ടായ അപകടത്തിൻ്റെ ആഘാതം കുറയ്ക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് യഥാർത്ഥത്തിൽ കക്കിയാനത്തോട് ഡാമും പമ്പ ഡാമുമാണ്. കാരണം ഈ രണ്ട് ഡാമിലും വെള്ളം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അവിടെ 50-60% വെള്ളമേ ആയിട്ടുള്ളൂ. പമ്പ ചെറിയ ഡാമാണ്, കക്കിയാനത്തോട് വലിയ ഡാമാണ്. ഈ ഡാമിൻ്റെ അകത്ത് നമുക്ക് ജലം സംഭരിക്കാൻ, അധികമായി വന്ന പ്രളയവെള്ളം ഡാമിൽ സംഭരിക്കാൻ സാധിച്ചതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴുള്ള ഇപ്പോഴുള്ളതിനേക്കാൾ 1-2 meters കൂടുമായിരുന്നു ഈ ഡാമുകൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്നാണ് ഇതിനകത്ത് പിന്നെ എന്താ പറയുക, എക്സ്പെർട്ടൈസ് ഉള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ ഡാമുകൾ എപ്പോഴും നമുക്ക് പ്രശ്നമല്ല. അപ്പോൾ മാത്രമല്ല, നമ്മളെല്ലാ ഡാമിനും ഒരേപോലെയാണ്, ഡാം എന്ന് വിളിച്ചാൽ എല്ലാം ഒരുപോലെ തന്നെയായിരിക്കും. അപ്പോൾ പമ്പ ഡാം 30-35 dashlakhs വെള്ളം സ്റ്റോറേ ക്യൂബിക് മീറ്റർ, അതായത് MCM എന്ന് പറയും നമ്മൾ, മില്യൺ ക്യൂബിക് മീറ്റർ. ഇപ്പോൾ 30-35 million cubic meters വെള്ളം സംഭരിക്കാൻ ശേഷിയുള്ള ഡാമാണ് പമ്പ.

0: എന്നാൽ കക്കി എന്ന് പറയുന്നത് 400-ലധികം ക്യൂബിക് മീറ്റർ ഷോർ ചെയ്യാൻ കപ്പാസിറ്റി. ഇടുക്കി ഡാം 1300-1500 MCM ഉണ്ട്. ഇടമലയാർ 1000-ത്തിന് മുകളിൽ MCM ഉണ്ട്. എന്നാൽ നമ്മുടെ അരുവിക്കരയും ഈ മൂഴിയാറും 1 MCM ആണ്, 1 ദശലക്ഷം ഘനാടിയാണ്. ഇത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ മഴയുടെ സെന്റിമീറ്ററിലും മില്ലിമീറ്ററിലും ഒക്കെ നമ്മൾ പറയുമല്ലോ. ഇപ്പം നമ്മൾ ഈ ഒരു സെന്റിമീറ്റർ മഴ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ പിന്നെ പെയ്യുന്ന മഴയിൽ അത്ര ഹൈറ്റ് കൂടുന്നതിനെ കുറിച്ചാണ്. അപ്പം അതുണ്ടാക്കുന്ന വെള്ളം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ കേരളത്തിൽ ഇപ്പം നമ്മൾ, ഞാൻ അത്ര ടെക്നിക്കാലിറ്റിയിലേക്ക് പോകുന്നില്ല, ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10 സെന്റിമീറ്റർ മഴ, 10 സെന്റിമീറ്റർ മഴ നമ്മുടെ ഒരു ക്യാച്ച്മെൻറ്റിൽ പെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഈ മുഴിയാറാണെങ്കിലും അരുവിക്കരയാണെങ്കിലും ഒക്കെ നിറയും. അതായത് 10 സെന്റിമീറ്റർ മഴ പിന്നെ ക്യാച്ച്മെൻറ്റിൽ പെയ്താൽ കൊള്ളാൻ, അത്ര വെള്ളം കൊള്ളാനുള്ള സൗകര്യം മാത്രമേ അതിൻ്റെ ഈ ഡാമുകൾക്കുള്ളൂ. അപ്പോൾ അതിന് മുകളിലേക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ ആ ഡാമുകളിൽ നിന്ന് വെള്ളം, അപ്പോൾ അത്, അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ഡാം തുറന്നിട്ടുകൊണ്ട് ഇവിടെ പ്രളയം ഉണ്ടാവുന്നു, അതല്ല സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ അതൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു സ്ട്രക്ചറായിട്ട് അത് വർക്ക് ചെയ്യുന്നുള്ളൂ. ഇതിനൊന്നും നമ്മൾ ഡാം വിളിക്കേണ്ട കാര്യമില്ല. നമ്മൾ മുഴിയാറിനെയും അരുവിക്കരനെയും ഒക്കെ നമ്മൾ ഡാം എന്ന് വിളിക്കുന്നത് മാറ്റാൻ മതി ശരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനൊക്കെ ഒരു ബാരേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനൊന്നും ഒരുപാട് വെള്ളം സംഭരിച്ച് വെക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. പ്രളയത്തെ കൈകാര്യം ചെയ്യാൻ അതിന് പറ്റില്ല. അതിനാകെ പറ്റുക, ആകെ പറ്റുക തടയണ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായി പോകുന്നതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പിന്നെ അത് വെള്ളം കുറച്ച് അതിൻ്റെ ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 15 സെന്റിമീറ്റർ ആണ് മുഴിയാർ ഉയർത്തി വെക്കുന്നതെന്ന് പറയുമ്പോൾ അത്ര വെള്ളമേ പുറത്ത് വരുന്നുള്ളൂ. അരുവിക്കര അത്ര ഉയർത്തി വെക്കുന്നു പറയുമ്പോൾ അത്ര വെള്ളമേ, കാരണം ഇതൊക്കെ ജലസേചന പദ്ധതികൾക്കും അതുപോലെ നമ്മുടെ കുടിവെള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഡാമുകളാണ്, അല്ലാണ്ട് ഇലക്ട്രിസിറ്റി ജനറേഷനോ സ്റ്റോറേജിനോ വേണ്ടി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഡാമുകളെ നമ്മൾ കുറച്ചുകൂടി യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി മനസ്സിലാക്കണം. ഡാം അല്ല നമ്മുടെ എപ്പോഴുള്ള പ്രശ്നം. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ, അതായത് ഇപ്പോൾ വലിയ പ്രളയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡാമിൽ നിന്നും കൂടി വെള്ളം വരുമ്പോൾ അതിൻ്റെ കൂടി ക്യുമുലേറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവും. അതല്ലാതെ പക്ഷെ അത് ആ സമയത്ത് അത് അങ്ങനെ മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം അതിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ അതൊക്കെ വളരെ വളരെ ശാസ്ത്രീയമായി നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തവണ കക്കിയും പമ്പയിലും വെള്ളമില്ലാതിരുന്നത് നമ്മുടെ ആഘാതം കുറയ്ക്കുന്നതിൽ നമുക്ക് നിർണായകമായി. മീനച്ചിലെ നമുക്ക് ഡാമേ ഇല്ല. ഒരുപക്ഷെ മീനച്ചിലും അച്ചൻകോവിലാറിലൊക്കെ ഡാം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ആഘാതം കുറയ്ക്കാൻ പറ്റുമെന്നാണ് ആ രംഗത്തെ വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മുന്നേയുള്ള ചില പഠനങ്ങളിലും അങ്ങനെ സൂചനയുണ്ട്. ചില സ്ഥലങ്ങളിൽ കേരളത്തിൽ ഡാം പുതിയത് നിർമ്മിക്കേണ്ടതുണ്ട് എന്നുള്ളത്. പക്ഷേ അതൊക്കെ പോളിസി ലെവലിൽ സർക്കാർ തലത്തിൽ വലിയ തലത്തിൽ പൊളിറ്റിക്കലായിട്ടൊക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഡാം എപ്പോഴും ഒരു പ്രശ്നമാണ് നമ്മൾ ചിന്തിക്കരുത്. ഡാം എല്ലാ ഡാമും ഒരുപോലെയല്ല. ഇടുക്കിയും ഇടമലയാറും കക്കിയും അതുപോലെ പിന്നെ നമ്മുടെ കല്ലടയും മലമ്പുഴയൊക്കെ വലിയ ഡാമുകളാണ്. ബാണാസുരയൊക്കെ 200 MCMന്റെയൊക്കെ മുകളിൽ ഡാം വെള്ളമുള്ള. പക്ഷെ മറ്റുള്ളത് പലതും കല്ലാറും കല്ലാർകുട്ടിയും ലോവർ പെരിയാറും ഈ പറയുന്ന മുഴിയാറൊക്കെ ചെറിയ ഡാമാണ്. ഒരു രാത്രി കൊണ്ട് നിറയുന്നതാണ്. 10 സെന്റിമീറ്റർ വന്നാൽ നിറയും. അപ്പോൾ പിന്നെ 300 മില്ലിമീറ്റർ 30 സെന്റിമീറ്റർ മഴ പെയ്ത് കഴിഞ്ഞാലുള്ള കാര്യം നമ്മൾ പറയണ്ടല്ലോ. ഇത് നമ്മൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഡാം മാത്രമല്ല നമ്മുടെ പ്രശ്നം മനസ്സിലാക്കണം. ഡാമിലെ മണലും എക്കലും നീക്കം ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നുള്ള ഒരു തീരുമാനം പറഞ്ഞു. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയകൾ ഉണ്ടാവുക വനപ്രദേശങ്ങളിലാണ്. അപ്പോൾ അതിന് ചില നിയമ തടസ്സങ്ങളും പരിസ്ഥിതി അനുമതികളൊക്കെ ആവശ്യമുണ്ടാവും. അപ്പോൾ അത്തരം അനുമതികളും കാര്യങ്ങളും എടുത്തുകൊണ്ട് അത് നീക്കം ചെയ്യുകയും
1: ചെയ്യും. നമുക്ക് വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, ഞാൻ റേഡിയോ
1: ചേർത്തല. ആരാണ്, എന്താണ് പേരെന്താണ്?
2: അശികുമാർ. സംസാരിച്ചേട്ടാ, നിന്നാണ് ഞാൻ നേരത്തെ നാടക ട്രൂപ്പ് നടത്തുവായിരുന്നു ചേർത്തല.
1: എന്താണ് അറിയേണ്ട കാര്യം ചോദിച്ചേട്ടെ?
2: പ്രകൃതി ദുരന്തത്തെ എങ്ങനെ തടയാവുന്നതാണല്ലോ വിഷയം.
1: അതെ അതെ.
2: അതെ. പത്തനംതിട്ട ജില്ലയിൽ കോട്ടയം ജില്ലയിലൊക്കെ വലിയ പ്രകൃതിക്ഷോഭം ഉണ്ടായല്ലോ. അപ്പൊ അതിനെ കുറെ വിവരങ്ങൾ കേട്ടു നേരത്തെ ഓരോരുത്തർ പറഞ്ഞത്. അതായത് പ്രകൃതി ദുരന്തം ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ, സർക്കാർ തലത്തിൽ എടുക്കേണ്ട കാര്യങ്ങൾ, കൂടാതെ മനുഷ്യരും അതിനുവേണ്ടി സഹകരിക്കണമല്ലോ.
1: അതെ അതെ.
2: അതുവരെ അറിയാനാ വിളിച്ചത്.
1: അത് തന്നെയാണ്, ആ കാര്യങ്ങൾ തന്നെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. ജനങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണെങ്കിലും സഹകരിക്കേണ്ടത്, സർക്കാരിനോട് എങ്ങനെ സഹകരിക്കണമെന്നൊക്കെയാണ്.
2: താമസിക്കുന്ന ഭാഗത്തൊന്നും വലിയ കുഴപ്പമില്ല. തൈക്കലേ അവിടെ കുഴപ്പമൊന്നുമില്ല.
0: ഓക്കെ, അപ്പം താങ്കൾ സുരക്ഷിതനായിട്ടിരിക്കൂ. ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പൊതുവിൽ പറഞ്ഞാൽ രണ്ട് തരത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് അതിനോട് പ്രതികരിക്കുന്ന രീതിയിൽ, ഇപ്പോൾ ഉണ്ടായ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, വലിയ മഴ വരുമ്പോൾ, മഴക്കാലം വരുമ്പോൾ അതിനെ നേരിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നാണ്. രണ്ടാമത്, ഇത്തരത്തിലുള്ള അപകടങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും നമ്മൾ നടത്തണം. അപ്പോൾ അതിൽ ആണ് നേരത്തെ നമ്മൾ സംസാരിച്ച രണ്ട് രീതി. ഒന്ന്, നമ്മൾ വീട് വെക്കുമ്പോൾ മുതൽ നമ്മളൊരു അപകട സാധ്യതയുള്ള സ്ഥലത്താണ് വീട് വെക്കുന്നത്, അവിടെ എന്ത് ദുരന്ത സാധ്യതയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി വീട് വെക്കാനും മറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും, സ്കൂൾ പണിയാൻ, സർക്കാരാണെങ്കിൽ സ്കൂൾ പണിയാനും ആശുപത്രി പണിയാനും ഒക്കെ തീരുമാനിക്കുമ്പോൾ, ആ സ്ഥലം മുന്നേക്കെ നമ്മൾ അങ്ങോട്ട് ആക്സസ് ഉണ്ടോ, റോഡ് ഉണ്ടോ, റോഡ് സൈഡാണെന്നൊക്കെയാണ് നോക്കുന്നതെങ്കിൽ, ഇനി നോക്കേണ്ടത് നമ്മൾ

0: അവിടെ എന്ത് തരത്തിലുള്ള ദുരന്ത സാധ്യതയാണ് കൂടുതൽ? ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലമാണോ പ്രളയ സാധ്യതയുള്ള സ്ഥലമാണോ? പ്രളയ സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ എത്രത്തോളം പ്രളയ സാധ്യതയുള്ള സ്ഥലമാണ്? ഇത്തരം കാര്യങ്ങളായിരിക്കണം നമ്മുടെ മുൻഗണനയായിട്ട് ഇനി മാറേണ്ടത്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, സർക്കാർ ചെയ്യുമ്പോഴും ജനങ്ങൾ ചെയ്യുമ്പോഴും. അപ്പോൾ അത് ഒരു ലോങ് ടേം പ്ലാനാണ്. നമ്മൾ നമ്മുടെ നാട്ടിലൊരു റോഡ് ഉണ്ടാക്കുമ്പോൾ, ഒരു റോഡ് ഉണ്ടാക്കുമ്പോൾ ആദ്യം അതിൻ്റെ കൂടെ നമ്മളൊരു ഡ്രൈനേജ് ഉണ്ടാക്കണം എന്നുള്ള കാരണം ബോധ്യം ഉണ്ടാവണം. അപ്പോൾ റോഡിന് വലിയ ഫണ്ട് അനുവദിക്കുമ്പോൾ ഡ്രൈനേജിന് കുറച്ച് ഫണ്ട് മതി, ഇന്ന് അത്ര ചെറുത് മതി. ഇപ്പോൾ ഒരു നമ്മുടെ കയ്യിൽ 10 ലക്ഷം രൂപയാണുള്ളത്, 10 ലക്ഷം രൂപയ്ക്ക് 1 മീറ്ററാണ് നമുക്കൊരു ഡ്രൈനേജ് ഉണ്ടാക്കേണ്ടതെങ്കിൽ, ഇപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് കൂടുതൽ ദൂരം കിട്ടിയാലേ നമുക്ക് ഗുണമുള്ളൂ. അതുകൊണ്ട് നമ്മൾ 1.5 മീറ്ററിൻ്റെ ഉണ്ടാക്കാം എന്നുള്ളൊരു കോംപ്രമൈസിങ് പൊസിഷൻ എടുക്കാൻ പാടില്ല. 10 മീറ്ററിന് 1 മീറ്റർ കൊണ്ട് എത്ര ഉണ്ടാക്കാൻ പറ്റും, അത്ര ഉണ്ടാക്കിയാൽ മതി എന്ന് തീരുമാനിക്കുകയും, അത്തരത്തിലുള്ള വെള്ളം ഒഴുകി പോകുക എന്നുള്ളത് നമുക്കൊരു റോഡ് ഉണ്ടാക്കുമ്പോൾ എന്തുണ്ടാക്കുമ്പോഴും അത് ആവശ്യമാണെന്നുള്ള കാര്യം നമുക്ക് ബോധ്യം ഉണ്ടാവണം. കാരണം മഴ നിൽക്കാൻ പോകുന്നില്ല, മഴ ഇനിയും പെയ്യും, ഈ രീതിയിൽ പെയ്യും. അപ്പോൾ ആ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും ഒറ്റയടിക്ക് പോയില്ലെങ്കിലും പതുക്കെയെങ്കിലും പോകാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ആളുകളെ ബാധിക്കാത്ത രീതിയിലേക്ക് പോകണം. അപ്പോൾ അത്തരത്തിലുള്ള ലോങ് ടേം വിഷൻ വേണം. അതുകൂടാതെ ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ നേരിടാൻ വേണ്ടി, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, സർക്കാരിൻ്റെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ മെച്ചപ്പെടുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഞങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടായി വരുന്നുണ്ട്. 2018 ഒരുപാട് മാറ്റം ഇപ്പം നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാകും. ഇത് ഇനിയും ഇമ്പ്രൂവ് ചെയ്യുമെന്നല്ല മുഖ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ എവിടെയാണ് പ്രയാസം അനുഭവിക്കുന്നത് വെച്ചാൽ, മുന്നറിയിപ്പുകൾ കിട്ടിയാലും പലപ്പോഴും ആളുകൾ മാറാൻ തയ്യാറാവാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു ശീലമാക്കി മാറ്റണം. നമുക്ക് താൽക്കാലികമായ ഒരു സമയത്തേക്ക് സുരക്ഷിതമായ ക്യാമ്പുകളിലേക്കോ മറ്റൊരു സ്ഥലത്തേക്കോ മാറാൻ പറ്റുന്ന മാറി താമസിക്കാനുള്ള ഒരു വില്ലിങ്നെസ് ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അത്തരം ഇടപെടലുകൾ നമ്മളെപ്പോഴും അതിന് ഗൗരവത്തിൽ കാണണം. കാരണം ഇപ്പോൾ പോലും ഈ ദുരന്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീടിൻ്റെ ഒന്നാം നിലയിൽ വെള്ളം കയറിയിട്ടുള്ള ആൾക്കാർ പോലും രണ്ടാം നിലയിൽ കയറി നിൽക്കുകയാണ്. മാറാൻ പറയുമ്പോൾ അവർ മാറാതിരിക്കുന്നു. ഭാഗ്യത്തിന് നമുക്ക് കൂടുതൽ മഴ ഉണ്ടായില്ല. മഴ കൂടുതൽ പിന്നെയും പെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ 2018 പോലെ അടുത്ത ഫ്ലോറിലേക്ക് കൂടി വെള്ളം കയറുകയും കൂടുതൽ ആളുകൾ അപകടത്തിൽ പെടുകയും ചെയ്യും. മാത്രമല്ല ആ സമയത്ത് രക്ഷാപ്രവർത്തനം ബുദ്ധിമുട്ടുമായിരിക്കും. എന്തെങ്കിലും അപകടം സംഭവിച്ചതിന് ശേഷം മാറുന്നതല്ല അർത്ഥം. പണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇനി ഈ മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം അപകടം സംഭവിച്ചാൽ എന്താണ്, എന്തൊക്കെയാണ് പ്രശ്നം വരാൻ പോകുന്നത്, ഒരു പ്രളയം എന്താണെന്നും ഒരു ഉരുൾപൊട്ടൽ എന്താണെന്നൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കണ്ടു. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് അപകടത്തിന് മുന്നേ ആൻറ്റിസിപ്പേറ്ററി ആയിട്ട് ഒരു മുന്നറിയിപ്പ് കിട്ടുമ്പോൾ, ഒരു റെഡ് അലേർട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് മെമ്പറോ നമ്മുടെ വില്ലേജ് ഓഫീസറോ നമ്മൾ പറയുന്നു ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്, വലിയ മഴ പെയ്യുന്നുണ്ട്, രാത്രി സമയത്തെങ്കിലും നിങ്ങളൊന്ന് മാറി നിൽക്കൂ എന്ന് പറയുമ്പോൾ, അത് മാറുന്നൊരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളെല്ലാവരും ക്യാമ്പിലേക്ക് ആൻറ്റിസിപ്പേറ്ററി ആയിട്ട് വരുമ്പോൾ ആ ക്യാമ്പുകൾ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ പറ്റും. അങ്ങനെ നമ്മളിതൊരു ശീലമാണ്. ഇപ്പോൾ ജപ്പാനിലോ അല്ലെങ്കിൽ നമ്മൾ ലോകത്ത് പലയിടത്തും അതിഗംഭീരമായ ദുരന്ത നിവാരണ സംവിധാനം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന പ്രദേശങ്ങളിലെല്ലാം നടക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അവിടെ നിന്ന് ദുരന്തങ്ങളില്ലാതാവുമല്ല ചെയ്യുന്നത്, അവിടെ ആളുകൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറുന്ന ശീലം, അവർക്ക് മുന്നറിയിപ്പ് കിട്ടിയാൽ മാറുക എങ്ങനെയാണ്, എങ്ങോട്ടാണ് മാറേണ്ടതെന്ന് അറിയാം, എങ്ങനെയാണ് മാറേണ്ടത്, എപ്പോഴാണ് മാറേണ്ടതെന്ന് അറിയാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം ഇനി മെച്ചപ്പെടേണ്ടതുണ്ട്. അത് മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ കിട്ടുന്ന മുന്നറിയിപ്പ് വെച്ചിട്ടും നമ്മളൊരു ആക്ഷൻ എടുക്കണം. നമ്മൾ മാറ പ്രത്യേകിച്ച് ഏറ്റവും വളറബിൾ ആയിട്ടുള്ള ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ നിർബന്ധമായും ഒരു രാത്രി ഒരു മുന്നറിയിപ്പ് കിട്ടി, മഴയും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മാറണം. ഇനി പകൽ സമയത്ത് മഴ ഇല്ലെങ്കിലും മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ രാത്രി സമയത്തെങ്കിലും നമ്മൾ മാറി. ഇപ്പോൾ ക്യാമ്പിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ബന്ധുവീടുകളിലേക്കോ സുരക്ഷിതമായ മറ്റു സ്ഥലങ്ങളിലേക്കോ മാറണം. ഈ സഹകരണം എല്ലാ ആളുകളുടെ ഭാഗത്തുനിന്നും വേണ്ടതാണ്. ഇത് നമ്മുടെ ശീലമാക്കി മാറ്റണം. നമുക്ക് ചിലപ്പോൾ ഒരു ഓറഞ്ചോ റെഡോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അന്നൊന്നും സംഭവിക്കില്ലായിരിക്കും. അപ്പോൾ നമ്മളെ പരിഹസിക്കുന്നതിന് പകരം നമ്മൾ ചിലപ്പോൾ കാലാവസ്ഥ വകുപ്പ് പറഞ്ഞിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ, ദുരന്ത നിവാരണ വകുപ്പ് ഉരുൾപൊട്ടുന്നു പൊട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരിഹസിക്കുന്നതിനും അവിശ്വാസം രേഖപ്പെടുത്തുന്നതിനും പകരം നമ്മൾ ചെയ്യേണ്ട കാര്യം അത് മാറാൻ തയ്യാറാണ്. അതൊരു ശീലമാക്കണം. അത് ചിലപ്പോൾ ഒരു വർഷത്തിൽ 4 5 10 ദിവസമായിരിക്കും നമുക്ക് ചെയ്യേണ്ടി വരിക. അത് 10-9 തവണ പരാജയപ്പെട്ടാലും ഒരു തവണ വിജയിക്കുന്ന അല്ലെങ്കിൽ ഒരു തവണ മുന്നറിയിപ്പ് കറക്റ്റാവുന്നതിന് വേണ്ടി നമ്മളത് പരിശീലിക്കുകയും ശീലിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു അമാന്തം ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ മുന്നേ ഇതിനു മുന്നേ 2018 പ്രളയം വന്നപ്പോൾ നമുക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്നുള്ളൊരു ഫേക്ക് കോൺഫിഡൻസ് ആളുകൾക്കുണ്ട്. ആ ഒരു മിഥ്യാധാരണയെ നമ്മൾ മാറ്റണം. മുന്നേ അപകടം സംഭവിച്ചിടത്തല്ല ഇനി അപകടം ചിലപ്പോൾ സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് അപകട സാധ്യതയുള്ള ഒരു സ്ഥലത്തു നിന്ന് മാറാനുള്ള തയ്യാറ് ഒരു സന്നദ്ധത നമ്മൾ കാണിക്കണം.
1: ഇപ്പം താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി മുന്നറിയിപ്പുകളെ കുറിച്ചിട്ട്, അതുപോലെ റെഡ് അലർട്ട്, യെല്ലോ അലർട്ട്, എന്താണ് നമ്മുടെ സംസ്ഥാനത്തെ ഇന്നത്തെ ഒരു ഈ മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ ഒരു സ്ഥിതി എങ്ങനെയാണ്?
0: പ്രധാനമായിട്ടും നമ്മൾ ആശ്രയിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പാണ്. ഐ എം ഡി, ഇന്ത്യൻ മെറ്റോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, 150 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഈ രംഗത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ മാത്രമല്ല ലോകത്തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്.
1: കേന്ദ്ര ഗവൺമെൻറ്
0: കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഐ എം ഡി എന്ന് പറയുന്നത്. ഐ എം ഡിയുടെ മുന്നറിയിപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ എം ഡി മഞ്ഞ, ഓറഞ്ച്, റെഡ് ഇങ്ങനെ 3 കളർ കോഡുകൾ അനുസരിച്ചാണ് അവരുടെ മുന്നറിയിപ്പുകൾ പ്രകടിപ്പിക്കുക. സാധാരണ നിലക്ക് അതിനൊരു ഒരു മഴയുടെ അളവ് പറയുവാണെങ്കിൽ ഒരു 24 മണിക്കൂറിനുള്ളിൽ 64 മില്ലിമീറ്റർ മുതൽ 115 പിന്നെ മില്ലിമീറ്റർ വരെ, അതായത് 6.5 സെൻറ്റിമീറ്റർ മുതൽ 11 സെൻറ്റിമീറ്റർ വരെയുള്ള മഴ പെയ്യുമെന്നുണ്ടെങ്കിൽ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിക്കും. മഞ്ഞ അലേർട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വാച്ച് ചെയ്യൂ, നിങ്ങൾ നോക്കൂ, സൂക്ഷിക്കൂ, മഴ പെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ സാധാരണ മഴയാണ്. നമ്മൾ കേരളത്തിൽ

0: എപ്പോഴും സാധാരണ പെയ്യുന്ന മഴയാണ് ഈ മഴ. ഇനി വേറൊരു അടുത്ത ലെവൽ ഓഫ് മുന്നറിയിപ്പ് ഓറഞ്ചാണ്. നിങ്ങൾ പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ടുള്ള മുന്നറിയിപ്പ്, അതായത് നിങ്ങൾ തയ്യാറെടുപ്പുകൾ ആരംഭിക്കൂ എന്ന് പറയുന്ന ഒരു മുന്നറിയിപ്പാണ്. അത് 115 മില്ലിമീറ്റർ മുതൽ 204 മില്ലിമീറ്റർ വരെ മഴ 24 മണിക്കൂറിലാണ് ഈ പറയുന്ന മഴയൊക്കെ പ്രതീക്ഷിക്കേണ്ടത്. ഈ അളവിലുള്ള മഴ പ്രതീക്ഷിക്കുമ്പോഴാണ് ഓറഞ്ച് അലർട്ട്, വെരി ഹെവി, ഹെവി ടു വെരി ഹെവി, അതിശക്തമായ മഴ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അതും കഴിഞ്ഞ് 204 മില്ലിമീറ്ററിൻ്റെ മുകളിൽ 24 മണിക്കൂറിൽ മഴ പെയ്യുന്നുണ്ടെങ്കിൽ റെഡ് അലർട്ടാണ്, നിങ്ങൾ ആക്ഷൻ എടുത്തേ മതിയാകൂ എന്നുള്ള നിലവിലുള്ള അലർട്ടാണ്. അത് 204, അതായത് 24 മണിക്കൂറിൽ 20 സെൻറ്റിമീറ്ററിൻ്റെ മുകളിൽ മഴ പെയ്യുന്നുള്ള പ്രതീക്ഷ ഉണ്ടാകുമ്പോഴാണ്. പക്ഷേ എവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ മഴ പെയ്യുന്ന പെയ്ത്ത് ഇതൊക്കെ മുന്നേ കേരളത്തിലുള്ളതാണ്, അതായത് 18 മുന്നേ ഒക്കെ നമുക്ക് ഈ മഴയൊക്കെ പെയ്തിട്ടുണ്ട്. ഒരുപാട് 200 മുകളിൽ വരുന്ന അതിതീവ്ര മഴകൾ നമ്മൾ പെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ അന്ന് നമുക്കത് കുറേ സമയമെടുത്ത് പെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ 3-4 മണിക്കൂറിലാണ്, 4 മണിക്കൂർ കൊണ്ട് 300 മില്ലിമീറ്റർ മഴ, അതായത് അതിതീവ്ര മഴയേക്കാളും അതിൻ്റെ പകുതി, അതിൻ്റെ 1.5 മഴ നമുക്ക് ഒരു 4 മണിക്കൂർ കൊണ്ട് പെയ്തു. ആ അതാണ് നമുക്ക് ക്രൈസിസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ നൌ കാസ്റ്റിംഗ് എന്ന് പറയും അടുത്ത 3 മണിക്കൂറിലേക്ക് എന്താണെന്ന് പ്രത്യേകമായിട്ട്. ഇത് നമ്മൾ ആളുകളിലേക്ക്, അതാത് ജില്ലകൾക്ക് പ്രഖ്യാപിക്കുമ്പോൾ അത് നമുക്ക് ആളുകളിലേക്ക് SMS ആയിട്ട് ഇപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണത്, ക്യാപ് അലേർട്ട് എന്നാണ്. അപ്പോൾ SMS ആയിട്ട് അതിലും ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ത്രെട്ട് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ, നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ഫോൺ നിശ്ചലമായിട്ട് ഈ അലേർട്ട് പുഷ് ചെയ്യുന്നൊരു പ്രോസസ്സ്, സെൽബാസ് എന്നാണ് നമ്മൾ പറയുന്നത്, സെൽ ബ്രോഡ്കാസ്റ്റ്. ഇത്തരം മുന്നറിയിപ്പ് സംവിധാനങ്ങൾ നമ്മളുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 126 സ്ഥലങ്ങളിൽ സൈറൻ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പല പല സാങ്കേതിക സംവിധാനങ്ങളോടുകൂടി, മാധ്യമങ്ങളിൽ, ആകാശവാണി വഴി, ഇതെല്ലാം വഴി നമ്മൾ ഇപ്പോൾ റേഡിയോൻ്റെ ഒരു പ്രാധാന്യം കൂടി ഞാൻ ഈ സമയത്ത് പറയാം. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ളൊരു സ്ഥലമാണ് കടൽ. കടൽ നമുക്ക് പലപ്പോഴും മൊബൈൽ നെറ്റ്വർക്കുകൾ കിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായും ആശ്രയിക്കുന്ന റേഡിയോ നെറ്റ്വർക്കുകളാണ്. ഈ റേഡിയോ നെറ്റ്വർക്കുകൾ കടലിൽ വലിയൊരു ദൂരം വരെ നമുക്ക് അവൈലബിൾ ആവും. അപ്പോൾ എല്ലാ മത്സ്യത്തൊഴിലാളികളോടും നമ്മൾ എപ്പോഴും പറയും, നിങ്ങളൊരു റേഡിയോ കയ്യിൽ കരുതണം നിങ്ങൾ പോകുമ്പോൾ. നമ്മൾ ഏത് എമർജൻസി കിറ്റ് പറയുമ്പോഴും റേഡിയോ കയ്യിൽ കരുതണം എന്ന് പറയും. കാരണം മറ്റെല്ലാ സംവിധാനങ്ങളും, മാധ്യമങ്ങളും എല്ലാം നമുക്ക് നിന്ന് പോകും. കാരണം ഒരു വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടുത്തെ പവർ സപ്ലൈ പോകും, നെറ്റ്വർക്ക് പോകും, ഒക്കെ
1: പോകും.
0: അതെ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹായമാകുന്ന ഒരു കാര്യമാണ് റേഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കും. ഇത്തരത്തിലുള്ള പല പല മാർഗങ്ങളിലൂടെ മുന്നറിയിപ്പുകൾ ഡിസിമിനേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ മുന്നറിയിപ്പുകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ മുന്നറിയിപ്പുകൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യണം. കാരണം ഒരു ജില്ലക്കാണ് ഇപ്പോൾ നമ്മൾ മുന്നറിയിപ്പ് പറയുന്നെങ്കിൽ ഇനി ഒരു പഞ്ചായത്തിന് പറയാൻ പറ്റണം. അതിന് ചില പരിമിതികൾ ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ മറികടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബ്ലോക്ക് ലെവൽ ഫോർകാസ്റ്റുകളൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷേ അത് അക്യുറസി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയാലും നമ്മൾ ആളുകൾക്ക് കൊടുത്തു തുടങ്ങും. പഞ്ചായത്ത് തലത്തിൽ തന്നെ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മുന്നറിയിപ്പുകൾ കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല, എന്ത് ആക്ഷൻ എടുക്കുന്നുള്ളതാണ്. അത് നമ്മുടെ ഓറഞ്ച് ബുക്കിനകത്ത്, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് ബുക്കിനകത്ത് ഓരോ മുന്നറിയിപ്പും എന്താണ് അർത്ഥമാക്കുന്നത്, ഇതനുസരിച്ച് എന്തൊക്കെ നടപടികളാണ് സർക്കാരിൻ്റെ ഓരോ സംവിധാനങ്ങളും ചെയ്യേണ്ടത്, പൊതുജനങ്ങൾ എന്താണ് തയ്യാറെടുക്കേണ്ടത് എന്നുള്ള കൃത്യമായ
1: ഇപ്പോഴത്തെ നമ്മുടെ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ ഇപ്പോഴത്തെ അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു, ആൾക്കാരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു?
0: ആൾക്കാരുടെ റെസ്പോൺസ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ആന്റിസിപ്പേറ്ററി ആയിട്ട് ആളുകൾ മാറിയില്ല, എന്നാൽ അതിനുശേഷം ആളുകൾ മാറാൻ തയ്യാറായി. പക്ഷേ അതിന് നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല, കാരണം പകൽ സമയത്ത് നമുക്ക് മഴ മാറി നിന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ആ ഒരു ഫേക്ക് കോൺഫിഡൻസ് വരും. കാരണം മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞു, എല്ലാവരും വല്ല ഗൗരവത്തിലൊക്കെ പറഞ്ഞു, പക്ഷേ മഴ പെയ്യുന്നില്ല പകൽ. അപ്പോൾ ഇവർ പറഞ്ഞു, സാധാരണ പലപ്പോഴും നമുക്ക് നമ്മുടെ മുന്നറിയിപ്പുകൾ പരാജയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുപോലെ ആയി പോകുമോ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, നമ്മുടെ മുറ്റത്ത് മഴ പെയ്യുമ്പോൾ മാത്രമല്ല ഈ വെള്ളം മാത്രമല്ല നമ്മൾ അപകടത്തിൽപ്പെടുത്തുന്നത്. വനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ മറ്റേതെങ്കിലും സ്ഥലത്ത്, ഇപ്പോൾ നോക്കൂ, ആലപ്പുഴ ജില്ലയിലെ പ്രശ്നം ഉണ്ടാക്കുന്നത് കുട്ടനാട്ടിൽ മഴ പെയ്തിട്ടില്ല അത്രത്തോളം. പക്ഷേ ആ പെയ്ത വെള്ളം 4 ദിവസം മുന്നേ ഈ വടശ്ശേരിക്കരയോ അല്ലെങ്കിൽ ആ റാന്നിയിലോ ഒക്കെ പെയ്ത വെള്ളമാണ് ഇപ്പോൾ കുട്ടനാട്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളം എത്തും. അപ്പോൾ നമ്മുടെ മുറ്റത്ത് പെയ്തിട്ടില്ലെങ്കിൽ അലേർട്ട് പരാജയപ്പെട്ടു, കാലാവസ്ഥ വകുപ്പ് റെഡ് അലേർട്ട് പറഞ്ഞിട്ട് ഒന്നും മഴ പെയ്തില്ല, നമുക്ക് ഇന്ന് പിന്നെ ഡ്രസ്സ് അലക്കി ഉണക്കായിട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രോൾ. അതൊക്കെ നമ്മുടെ സന്തോഷത്തിൻ്റെ കാര്യമാണെന്ന് നല്ലതാണ്. പക്ഷേ അത് മാത്രമല്ല, ഒരു ജില്ലയിൽ പറയുമ്പോൾ ആ ജില്ലയിലെ മലയോര മേഖലയിൽ പെയ്യുന്ന മഴവെള്ളവും നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ മനസ്സിലാക്കുക. മറ്റെവിടെയെങ്കിലും പെയ്യുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ അതിനനുസരിച്ച് തയ്യാറെടുപ്പുകൾ, പ്രത്യേകിച്ച് ഏറ്റവും വളരെപ്പെട്ടായിട്ടുള്ള സ്ഥലത്തുള്ള ആളുകൾ മാറി താമസിക്കുക. അപകടം സംഭവിച്ചതിന് ശേഷമല്ല, സംഭവിക്കുന്നതിന് മുന്നേ മാറി താമസിക്കാൻ തയ്യാറായാൽ നമുക്ക് വലിയ രീതിയിൽ കാഷ്വാലിറ്റി കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഇത് റെസ്പോൺസാണ്. മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും അപകട സാധ്യതയുള്ള സ്ഥലത്തുനിന്ന് പൂർണ്ണമായിട്ടും നമ്മൾ കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുന്ന ഒരു പ്രൊജക്ട് പ്രപ്പോസലല്ല, പ്രൊജക്ട് ഓൾറെഡി ഉണ്ട്. അതിൽ 10 ലക്ഷം രൂപയാണ് ഇപ്പോൾ ആളുകൾ കൊടുക്കുന്നത്. അത് വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പുതിയ പദ്ധതിയായിട്ട് നമുക്ക് പ്രഖ്യാപിച്ച് അതും കൂടി നടപ്പിലാക്കിയാൽ നമുക്ക് കുറച്ചുകൂടി സേഫറാകാൻ പറ്റും. അത് നമ്മൾ നടത്തേണ്ട കാര്യമാണ്.
1: ഓക്കെ. അപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് തടയാൻ കഴിയില്ല, നമുക്ക് അതിനെ അതിജീവിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ളൊരു സഹകരണവും പിന്തുണയും അവരുടെ ഒരു ബോധം ഇതിനെക്കുറിച്ചുള്ള ഒരു അതും ആവശ്യം അത്യാവശ്യമാണ്. അപ്പോൾ വളരെ നല്ല കാര്യങ്ങൾ ഈ ഒരു മണിക്കൂർ കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയുണ്ടായി. ഈ അവസരത്തിൽ ഈ പരിപാടിയിൽ

0: പങ്കെടുക്കുകയും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ഫഹദ് മർസൂഖിനോടുള്ള നന്ദി ആകാശവാണിയുടെയും ശ്രോതാക്കളുടെയും നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
1: നന്ദി. നമസ്കാരം.
2: പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം? പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ഇതുവരെ കേട്ടത്.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോളം കൊമ്പനോക്ക്.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: നിങ്ങൾക്കറിയാമോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രദാനം ചെയ്യുന്ന ഡിഗ്രി UGC റെഗുലേഷൻ പ്രകാരം റെഗുലർ ഡിഗ്രിക്ക് തുല്യമാണ്. കൂടാതെ തുല്യ വെയിറ്റേജും ഉണ്ട്. ഇനി എന്തിനും പഠിക്കണം, അഡ്മിഷൻ നേടും, ഒരു ബിരുദധാരിയാകും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.

ഒരു അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ അടുക്കള തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9496553321, 9496593321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

അറിയിപ്പ് ശ്രദ്ധിക്കൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 20 ഓഗസ്റ്റ്. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക.

0: നേർമൊഴി.
1: പ്രിയ ശ്രോതാക്കളെ, സ്റ്റംപ് ആർട്ടിസ്റ്റായ ഡഗ്ലസ് വി ഹരിഹരപുരമാണ് നേർമൊഴിയിലെ ഇന്നത്തെ അതിഥി. അദ്ദേഹത്തോടൊപ്പം മനീഷ് എം പി.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നേർമൊഴിയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ യുണീക്കായിട്ടുള്ള ഒരു കലാരൂപത്തെയും അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിനെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ശ്രീ ഡഗ്ലസ് വി ഹരിഹരപുരം സ്റ്റംപ് ആർട്ട് എന്നൊരു കലാരൂപമാണെന്ന് പരിചയപ്പെടുന്നത്. ഈ കലാരൂപത്തിന് ശരിക്കും പറഞ്ഞാൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ ഇതിലേക്ക് പ്രചോദിപ്പിച്ചതും ഒരു പക്ഷേ ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു ചിത്രത്തിൽ നിന്നാണ്. നമുക്ക് വിശേഷങ്ങളൊക്കെ വിശദമായി ചോദിച്ചറിയാം. പരിപാടിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
2: ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ സ്റ്റംപ് ആർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രോതാക്കൾക്ക് ഒരു സംശയം ഉണ്ടാവും, എന്താണ് ഇത്, അത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം.
3: തീർച്ചയായിട്ടും. കാര്യം അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചിത്രകലയാണ്. അങ്ങനെ ഒരു ചിത്രം ഞാൻ കാണാൻ ഇടയായത് കൊണ്ടാണ് അത് കൂടുതൽ അറിയാനായിട്ട് ശ്രമിച്ചതും. കേരളത്തിലെ ഒരുവിധം മുതിർന്ന ചിത്രകാരന്മാരെയൊക്കെ കണ്ട് സമീപിച്ച് അപ്പോൾ അവരിൽ ചില ആൾക്കാർക്ക് മാത്രം ഈ ചിത്രകലയെക്കുറിച്ച് അറിയാമായിരുന്നു. അവർ ചെയ്തിട്ടുമുണ്ട്. അവർക്കെല്ലാം 80-90 വയസ്സൊക്കെ ഉള്ളവരാണ്. പക്ഷെ അവരാരും ഇന്ന് ആ ചിത്രകല ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു ചിത്രം കണ്ട് ഇത് എങ്ങനെ വരയ്ക്കണം എന്നതിനെക്കുറിച്ചും എനിക്കറിയില്ലായിരുന്നു. പിന്നീട് ഈ ചിത്രകാരന്മാരെയൊക്കെ കണ്ടതിന് ശേഷം അവരിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചിട്ടാണ് ഈ സ്റ്റംപ് ഡ്രോയിങ് ചിത്രം സ്വായത്തമാക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം തോന്നി. അതിന് ഏകദേശം ഒരു 5 വർഷം ഞാൻ അതിൻ്റെ ഒരു പരിശ്രമം നടത്തി.
2: പരിശീലനത്തിന് വേണ്ടി മാത്രം,
3: പരിശീലനവും അന്വേഷണവും, പിന്നെ ഇതിൻ്റെ എന്തിലാണ് വരയ്ക്കുന്നത്, എന്തുകൊണ്ട് വരയ്ക്കണം എന്നൊക്കെ ഒരു വലിയ കൺഫ്യൂഷൻ ആയിരുന്നല്ലോ. കാണുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്,
2: ജീവൻ
3: ചൊടിക്കുന്ന ചിത്രം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് പെൻസിൽ കൊണ്ട് വരയ്ക്കാം, ചാർക്കോൾ കൊണ്ട് വരയ്ക്കാം, അങ്ങനെ ഇത് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. പക്ഷേ സ്റ്റംപ് ഡ്രോയിങ് ഇപ്പോൾ പെൻസിൽ ഡ്രോയിങ്ങിനെയും ചാർക്കോളിനെയൊക്കെ മാറ്റി നിർത്തുന്ന അല്ലെ. ഇതുകൊണ്ട് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പലർക്കും തോന്നാം ഈ ചിത്രം കാണുമ്പോൾ ആ ഇത് ചാർക്കോളല്ലേ, ആ ഇത് പെൻസിൽ ഡ്രോയിങ് അല്ലേ എന്ന് പറയാം. പക്ഷേ ഇത് തങ്ങൾ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഈ സ്റ്റംപ് ഡ്രോയിങ് ചിത്രം വരച്ചാൽ നമ്മൾ വരച്ചിട്ട് ഇത് നമ്മൾ കൈകൊണ്ട് നല്ല രീതിയിൽ തൂത്താൽ നമ്മൾ ഫോട്ടോയിൽ തുടർന്ന് കണക്കായിരിക്കും. ഇത് മായില്ല, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം.
2: അതുകൊണ്ടാണല്ലോ ഈ നൂറ്റാണ്ടുകൾ
3: കടന്നിരിക്കുന്നത്. പിന്നെ പെൻസിൽ കൊണ്ട് വരച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ കൈകൊണ്ട് മായ്ച്ചാൽ അറിയാമല്ലോ,
2: അതെ
3: അത് മായും.
2: ആ ഷെയ്ഡിൽ തന്നെ വ്യത്യാസം വരും.
3: അതെ, ചാർക്കോളിലായാലും ശരി തന്നെ, വരച്ചാൽ നമ്മൾ കൈകൊണ്ട് തേച്ചാൽ അത് മായും. സ്റ്റംപ് ഡ്രോയിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ഫോട്ടോ എങ്ങനെയാണോ അതേപോലെ ഒരു കേടുപാടും ഇല്ലാതെ വർഷങ്ങളോളം ഇരിക്കും എന്നതും ഈ ചിത്രകലയുടെ ഒരു പ്രത്യേകതയാണ്.
2: ഇതിന്റെ ഈ ക്യാൻവാസ് ഒരുക്കലിൽ മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളില്ലേ?
3: തീർച്ചയായിട്ടും.
2: അപ്പോൾ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
3: ഇതില് കെൻഡ് എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട്. ഇതാണ് സ്റ്റംപ് ഡ്രോയിങ്ങിനായിട്ട് പൂർവ്വകാലം തൊട്ടേ ഉപയോഗിച്ചിട്ടിരിക്കുന്നത്. ഇതൊന്നും നമ്മുടെ നാട്ടിലുള്ള പേപ്പറല്ല, വിദേശത്തുനിന്ന് വരുന്ന പേപ്പറാണ്. പിന്നെ സ്റ്റംപ് പൗഡറായിട്ട് സെപ്പറേറ്റ് പൗഡർ തന്നെ ഇപ്പോഴും നിലവിലുണ്ട്. സ്റ്റംപ് പൗഡർ എന്ന് പറഞ്ഞ ബ്ലാക്ക് പൗഡർ, പക്ഷേ അത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്കത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല. പിന്നെ കാലങ്ങളായിട്ട് ആർട്ടിസ്റ്റുമാർ ഈ സ്റ്റംപ് ഡ്രോയിങ് ചെയ്യുമ്പോൾ അവരവർക്ക് അവരവരേതായ ബ്ലാക്ക് പൗഡറുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. കാര്യം ഇതിൻ്റെ ഉപജ്ഞാതാവ് ആയിരുന്നോ, ഇത് എവിടെ നിന്നുണ്ടായിരുന്നോ, അതിനെക്കുറിച്ചൊന്നും ഒരു അറിവും നമ്മൾ ഒരു രേഖയിലും ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ ആധികാരികതയെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പുറകോട്ട് പോയാൽ അറിയാനും പറ്റുന്നില്ല. പക്ഷേ ചിത്രകാരന്മാരൊന്നും ജീവിച്ചിരിപ്പുണ്ട്, ഇത് വരച്ചിട്ടുള്ളവരും ജീവിച്ചിരിപ്പുണ്ട്, പിന്നെ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരും ജീവിച്ചിരിപ്പുണ്ട്. അപ്പം അവരിൽ നല്ലൊരു ശതമാനം പറഞ്ഞത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ, അവരവർക്ക് ഇഷ്ടമുള്ള പിന്നെ പൗഡറുകൾ, ബ്ലാക്ക് പൗഡർ അവരവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണെന്നാണ് മുതിർന്ന ആർട്ടിസ്റ്റുമാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ ആർട്ടിസ്റ്റ് കൂടുതലാരും ഉപയോഗിച്ചിരുന്നത് ഉള്ളത്, ഇത് സ്റ്റുഡിയോകളിലാണ് കൂടുതൽ ആർട്ടിസ്റ്റുമാരും ഈ വർക്ക് ചെയ്തിരുന്നത്. കാരണം ഇത് ഒരു 100-200 വർഷം മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ ഈ വലിയ എൻലാർജ്മെൻ്റൊക്കെ ചെയ്യുന്നത് അതിനുള്ള എക്യുപ്മെൻസൊക്കെ നമ്മുടെ നാട്ടിൽ കുറവായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ സ്റ്റംപ് ഡ്രോയിങ് ചിത്രകാരന്മാരാണ് ഈ ചിത്രങ്ങൾ വരച്ചിരുന്നത്. ഇപ്പോൾ സ്റ്റുഡിയോകളിലാണ് കൂടുതലും ചിത്രകാരന്മാർ ഇരുന്ന് വരയ്ക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ പോലുള്ള IT പാർക്ക് പോലെ അന്ന് ചിത്രകാരന്മാരുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു ഈ സ്റ്റുഡിയോകൾക്ക് വേണ്ടി വലിയ വലിയ ചിത്രങ്ങൾ വരച്ചു കൊടുക്കുക. വലിയ ചിത്രം വെച്ചാൽ വലിയ ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരച്ചപ്പോൾ സ്റ്റുഡിയോയുടെ പേരായിരിക്കും ഈ ഫോട്ടോയിൽ വരുന്നത്.
2: അതെ,
3: സ്റ്റുഡിയോകൾക്ക് വേണ്ടി വരയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരവരെ പേരായി നിൽക്കും. മറ്റവർക്ക് വരയ്ക്കുന്ന എൻ്റെ കൂലി മാത്രമാണ് കിട്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നതും പിന്നെ കാലങ്ങൾ കഴിഞ്ഞു, പ്രിൻറ്റിങ് മെത്തേഡുകൾ മാറി, സ്റ്റുഡിയോകളിൽ വലിയ വലിയ എത്ര ചിത്രം വേണമെങ്കിൽ എല്ലാവരും ചെയ്ത് പ്രിൻ്റ് ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് വന്ന്, പ്രിൻറ്റിങ് ടെക്നോളജി കൂടിയതോടുകൂടി ഈ ഒരു കല അവകാശം മാറി മാറി മാറി ഇപ്പം തീർത്തും അന്യം നിന്നുപോയി.
2: ഇപ്പോൾ ഇതിനകത്ത് താങ്കൾ ഇപ്പോൾ കെൻ പേപ്പറിനെ കുറിച്ച് സൂചിപ്പിച്ചു, അതുപോലെ തന്നെ റോസാ ചെടിയുടെ കമ്പൊക്കെ ഉപയോഗിക്കുന്നു ഞാൻ വായിച്ചു.

0: എനിക്ക് തോന്നിയിട്ടുണ്ട്. വിവിധ പൗഡറുകൾ ബ്ലാക്ക് ഞാൻ ഉപയോഗിച്ച് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പൗഡർ വരെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അത് തൃപ്തി തന്നില്ല. അത് കുറച്ചുകാരുടെ ക്ലിയർ ബ്ലാക്ക് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന പേപ്പർ, കെൻ്റ് പേപ്പർ, ആ പേപ്പറിൽ നമ്മൾ വരച്ച് കഴിയുമ്പോഴാണ് ശരിക്കും ഈ പടം അല്ലെങ്കിൽ ഒരു ചിത്രം ഒരു ഫോട്ടോഗ്രാഫ് പോലെ തന്നെ. അതിൽ മാച്ച ഒരു കാരണവശാലും ആയില്ല. നമ്മൾ ഫോട്ടോയിൽ തുടങ്ങുക അതേ ഫീലാണ്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, പല ആർട്ടിസ്റ്റുമാരും എന്നോട് പറഞ്ഞതാണ്, ഇത്രയും കളറിൻ്റെ ലോകത്ത് ആർട്ടെന്ന് പറയുമ്പം ഇഷ്ടം പോലെ ഇങ്ങനെ വർണ്ണങ്ങൾ വാരി വിതറുന്ന ഈ ലോകത്ത് താങ്കൾ എന്തിനാണ് ഇപ്പോഴും ഈ കറുപ്പും വെളുപ്പിൻ്റെ പുറകെ നടന്ന് സമയം കളയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് വളരെ സ്നേഹബഹുമാനത്തോടെ തന്നെ പറഞ്ഞത്, ഈ കല എന്ന് പറയുന്നത് കളർ മാത്രമല്ലല്ലോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് വലിയൊരു കല തന്നെയാണ്. അപ്പം കലയ്ക്ക് കളറെന്നോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നോ ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എങ്ങനെ ചെയ്യുന്നു എന്നതിലാണ് അതിൻ്റെ പ്രാധാന്യമുള്ളത്. എങ്ങനെ ചെയ്യുന്നു, അത് ഏത് രീതിയിൽ ചെയ്യുന്നു, അതിൻ്റെ പൂർണ്ണത എന്താണ്. ഇപ്പം ഒരു പോർട്രേറ്റ് വർക്ക്, ഒരാളെ വർക്ക് നമ്മൾ വരയ്ക്കുമ്പോൾ, വരച്ച് കഴിയുമ്പം അത് അദ്ദേഹമാണെന്ന് ഇപ്പം ഞാൻ മാത്രമല്ല കാണുന്നവരും കൂടി പറഞ്ഞു കഴിയുമ്പോഴാണ് അതിലൊരു പൂർണ്ണത വരുന്നത്. അപ്പം അങ്ങനെ സ്റ്റംപ് ഡ്രോയിങ്ങിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ടാവാം, ഒരു പക്ഷേ അതിൻ്റെ പരിശ്രമം നടത്താത്തത് കൊണ്ടാവാം, ഇങ്ങനെ സംശയങ്ങൾ ഒരുപാടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഒരുപാട് ചിത്രകാരന്മാർക്ക് ഇത് സംശയമുണ്ട്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ചാർക്കോളാണ്, ഇത് പെൻസിലാണ് എന്നൊക്കെ. അല്ല, ഒരു കാരണവശാലും അല്ല. അതിൻ്റെ വ്യത്യാസം ഞാൻ ഈ പറഞ്ഞതാണ്. പിന്നെ ഈ സ്റ്റംപ് ഡ്രോയിങ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്ത് പെൻസിൽ എങ്ങാനും ടച്ച് ചെയ്താൽ ശരിക്കും നമ്മളെ ചേമ്പലെ വെള്ളം വീഴ് നടക്കുക, അതിനകത്ത് പിടിക്കില്ല. അപ്പോഴത്തന്നെ ഈ ഗ്ലെയർ വരും. പിന്നെ ഈ സ്റ്റംപ് ഡ്രോയിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫോട്ടോഗ്രാഫ് കണക്ക് തന്നെ, ഗ്ലെയർ വരില്ല. അങ്ങനെ ഒരുപാട് സവിശേഷതയുള്ള ഒരു ചിത്രകലയാണത്.
1: ചിത്രങ്ങളിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ചിത്രം ഒരു ഇമോഷൻ ക്യാരി ചെയ്യുന്നു എന്ന് പറയും.
0: അതെ.
1: അപ്പോൾ താങ്കൾ ആദ്യം ഇതിൽ അറ്റംപ്റ്റ് ചെയ്തതും താങ്കളെ വൈകാരികമായി സ്വാധീനിച്ച ഒരു മൊമെന്റ് പകർത്താൻ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
0: തീർച്ചയായിട്ടും.
1: അത് പക്ഷേ ഇങ്ങനെ ഒരു പുതിയ മീഡിയം, പുതിയ മീഡിയത്തിൽ ഇത്രയും ഷെയ്ഡുകൾ അതിനകത്ത് കൊണ്ടുവരണം. ആ ഷെയ്ഡുകളും വരുമ്പോഴത്തേക്ക് ആ ഇമോഷൻ കൺവേ ചെയ്യപ്പെടത്തുള്ളൂ. അതിനകത്ത് ഒന്നിലധികം ക്യാരക്ടേഴ്സ് ഉണ്ട്, മെയിൽ ഫീമെയിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ ആദ്യം പരീക്ഷിക്കാനുള്ളൊരു ധൈര്യം എങ്ങനെയാണ്?
0: അതൊരു നല്ല ചോദ്യമാണ്. കാരണം അതൊരു വലിയ പരീക്ഷണം തന്നെയായിരുന്നു. പല ചിത്രങ്ങൾ വരച്ച്, 10-30 ചിത്രങ്ങൾ വരച്ചിട്ട് ഇത് കരിയല്ലേ, അതുമല്ല ഇതിന് പെൻസില്, പേന, ബ്രഷ് ഇതൊന്നും യൂസ് ചെയ്യാനും പറ്റില്ല. ഈ കലയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. പെൻസില്, പേന, ബ്രഷ്, നൈഫ് ഇങ്ങനെ സാധാരണ ഉപയോഗിക്കുന്ന ടൂളുകളൊന്നും ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ പേപ്പർ ചുരുട്ടി അത് പ്രത്യേക ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയും അല്ലെങ്കിൽ സ്റ്റംപ് പുറത്ത് മേടിക്കാനേ കിട്ടും. അത് കുറച്ച് റഫാണത്. നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് ഞാൻ കുറേ പടങ്ങൾ വരച്ചു. വരച്ചു കഴിയുമ്പോൾ ഒരു കരിക്കൂട്ട് മാത്രം കാണും, അത് പൂർണ്ണമാവുന്നില്ല. പിന്നെ ഒരുപാട് ക്ഷമയുള്ള ഒരു വർക്കായതുകൊണ്ട് ഞാൻ കുറച്ച് ക്ഷമ കൂടുതലുള്ള ആളാണെന്ന് എനിക്ക് തന്നെ തോന്നുന്നതുകൊണ്ട് ഞാൻ തുടർന്ന് അത് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഞാനിത് ആദ്യമായിട്ട് ഒരു ചരിത്രപടമാണ്. ചരിത്രപടമെന്ന് ഞാൻ പറയുമ്പോൾ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ഗൗരി ലക്ഷ്മിബായ് തമ്പുരാട്ടിയും മകൻ ആദിത്യവർമ്മയും, ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു അമ്മയും മകനും ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രമാണ് ഞാൻ ആദ്യം വരയ്ക്കുന്നത്. അപ്പോൾ അത് ആദ്യം വരച്ചു, അതിനെനിക്ക് തൃപ്തി തോന്നിയില്ല, ഞാൻ വീണ്ടും വരച്ചു. അങ്ങനെ വരച്ച് പൂർത്തിയാക്കിയപ്പോൾ ഞാനത് പലരെയും കാണിച്ചു. ഈ ചിത്രം കാണിച്ചപ്പോൾ അവരെല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, അവരെല്ലാവരും പറഞ്ഞു ഇത് ഗംഭീര ചിത്രമാണ്, നന്നായിട്ടുണ്ട് എന്ന് പലരുടെയും അഭിപ്രായം, പല ആർട്ടിസ്റ്റുമാരും പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ആദ്യമായിട്ട് വരയ്ക്കുന്നത് തിരുവിതാംകൂർ പാലസിലെ ഗൗരി ലക്ഷ്മിബായ് തമ്പുരാട്ടിയമ്മയുടെയും ആദിത്യവർമ്മയുടെയും ചിത്രമാണ്. അപ്പോൾ അത് അവർക്ക് കൊടുക്കാനുള്ളൊരു അവസരവും എനിക്ക് കിട്ടിയായിരുന്നു.
1: അവരുടെ ഒരു റിസപ്ഷൻ എങ്ങനെയായിരുന്നു ഈ ചിത്രം കണ്ടിട്ട്?
0: ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും അവിടെ വലിയ സ്വീകരണം അവർ തന്നെ. തിരുവിതാംകൂർ കൊട്ടാരം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പാഠപുസ്തകത്തിലൊക്കെ പഠിച്ചിട്ടേ ഉള്ളൂ, നമുക്ക് അതിനകത്ത് കയറാനോ നമ്മൾ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഈ ഒരൊറ്റ ചിത്രം കൊണ്ട് മാത്രം ആ ഒരു കാരണത്താൽ ഞങ്ങൾക്ക് അവിടെ ചെല്ലാൻ പറ്റി. അപ്പോൾ ഞങ്ങളെ ക്ഷണിച്ചു അവിടുത്തെ വിസിറ്റിംഗ് റൂമിൽ കൊണ്ടിരുത്തി. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ചിത്രങ്ങളുണ്ടെങ്കിലും ഈ സ്റ്റംപ് ഡ്രോയിങ് എങ്കിലൊരു ചിത്രം ഞങ്ങളെ കയ്യിലില്ല എന്ന് വന്ന് പറഞ്ഞായിരുന്നു അവർ. അപ്പോൾ എനിക്കും അതൊരു വലിയ
1: ചിത്രങ്ങളുള്ള സ്ഥലം.
0: അതെ അതെ. അപ്പോൾ കൊട്ടാരം എന്ന് പറയുമ്പോൾ അറിയാലോ, അവിടെ ചിത്രങ്ങളുടെ ഒരു ശേഖരം തന്നെയുണ്ട് വലിയ. അപ്പോൾ ഈ സ്റ്റംപ് ഡ്രോയിങ് എന്താണെന്നുള്ളത്, അങ്ങനെ ഒരു ചിത്രം കൂടി അവരുടെ കളക്ഷനിൽ എത്തി എന്നുള്ളതാണ്. അതുമല്ല തമ്പുരാട്ടി അതൊരു വീഡിയോ ആയിട്ട് അവരതിനെക്കുറിച്ച് പറയും, ലക്ഷക്കണക്കിന് പേരെ അത് കേട്ടെ. അങ്ങനെ ഒരു പ്രോത്സാഹനം കൂടി എനിക്ക് അവരിൽ നിന്ന് കിട്ടി.
1: അപ്പൊ ആദ്യത്തെ ചിത്രം തന്നെ ഇങ്ങനെ വെൽ റിസീവ്ഡ് ആയി, അതിൽ നിന്നൊരു ആവേശം കൊണ്ടിട്ട് പിന്നെ താങ്കൾ ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ മിക്കവാറും എല്ലാം തന്നെ പോർട്രേറ്റ്.

0: ആണ്.
1: അതെ
0: അതിൽ കൂടുതലും തിരഞ്ഞെടുത്തിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളെ.
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ?
1: തീർച്ചയായിട്ടും. കാരണം ഈ നമ്മുടെ നാട്ടിൽ എല്ലാ മുഖ്യമന്ത്രിമാരെയാണ് ഞാൻ പിന്നെ വരച്ചത്. കേരളത്തിലെ പട്ടംതാണുള്ള സാർ തൊട്ട് അങ്ങനെ ഒരുപാട് പേരുടെ, തിരുക്കൊച്ചി മന്ത്രിസഭയിലുണ്ടായിരുന്നവർ തൊട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ പിണറായി സഖാവ് മന്ത്രിസഭ വരെയുള്ള എല്ലാ മുഖ്യമന്ത്രിമാരുടെ ചിത്രങ്ങൾ വരച്ച് ഞാൻ പൂർത്തിയാക്കിയായിരുന്നു. പക്ഷെ അതിനും എനിക്ക് വലിയ ഒരു അംഗീകാരം എന്ന് വെച്ചാൽ എല്ലാവർക്കും വളരെ ഇഷ്ടമായി. അപ്പോൾ അതും ഒരുപാട് പേര് കാണുകയും എനിക്ക് ഒരുപാട് പ്രോത്സാഹനം തരികയൊക്കെ ചെയ്തായിരുന്നെന്ന്. ചാനലുകാർ എല്ലാവരും ഒരുപാട്
0: ചിത്രകാരനാണല്ലോ, അപ്പോൾ ചിത്രങ്ങൾ കാണാനുള്ളത് കൂടിയാണ്.
1: അതെ, തീർച്ചയായിട്ടും.
0: രാഷ്ട്രീയ നേതാക്കളുടെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിമാരുടെ കാര്യം പറയുമ്പോൾ മിക്കവാറും എല്ലാവരും തന്നെ കന്നഡയുള്ള ആൾക്കാരായിരുന്നു.
1: അതെ.
0: അപ്പോൾ ഈ കന്നഡ എന്ന് പറയുന്നത് പോർട്രേറ്റില് ചിത്രകാരന്റെ പൊതുവേ ചലഞ്ചുള്ളൊരു
1: സ്ഥലമാണ്.
0: പക്ഷേ വളരെ മിഴിവോടുകൂടി താങ്കളത് വളരെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അവരുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കാണുന്ന പോലെ തന്നെ താങ്കൾക്ക് അത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓരോ ചിത്രത്തിനും ഈ ഇത്രയും പെർഫെക്ഷനായിട്ടൊക്കെ ചെയ്തെടുക്കാൻ എത്ര സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും?
1: പ്രത്യേക സമയം നോക്കി ഇതുവരെ ചെയ്തിട്ടില്ലെന്നുള്ളതാണ് സത്യം. കാര്യം ഈ ചിത്രം വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ഒരു കലയാണ്. മുകളിൽ നിന്ന് തന്നെ തുടങ്ങി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ശൈലിയിൽ ചെയ്താൽ ഓരോ പോർഷൻ ചെയ്യുമ്പോഴും അത് ഫിനിഷ് ചെയ്താണ് താഴോട്ട് വരുന്നത്. രണ്ടാമത് അതിനകത്ത് ഒരു റീടച്ച് വരാത രീതിയിൽ ആണ് അത് ചെയ്തു വരുന്നത്. അപ്പം അതേ സമയമെടുക്കും. പിന്നെ ഞാൻ അതിനു വേണ്ടി മാത്രം അങ്ങ് ഇരുന്ന് മണിക്കൂറുകളോളം ഇരിക്കാറില്ല. ഒരു ദിവസം എൻ്റെ മറ്റ് ജോലികളും ഇതും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് അങ്ങ് ചെയ്തെടുക്കുന്ന ഒരു കലയാണ്. എങ്കിലും ദിവസങ്ങളെടുക്കും, ദിവസങ്ങളെടുത്ത് വരച്ച് പൂർത്തിയാക്കാൻ പറ്റും. അത്
0: പല ചിത്രകാരന്മാർക്കും പല രീതിയാണ്. മിക്കവാറും പേര് ഒരു സ്കെച്ച് അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കി വരയ്ക്കുന്ന ആൾക്കാരുണ്ടാവും, ഗ്രിഡ് തയ്യാറാക്കി വരയ്ക്കുന്ന ഒരു രീതി ഉണ്ടാവും. ഇത് ഒരു പുതിയ കലാരൂപം കൂടി ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇതിനകത്ത് അത്തരത്തിലുള്ള സാങ്കേതികതയ്ക്കുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ താങ്കൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അതായത് ഗ്രിഡോ ഇട്ടോ അല്ലെങ്കിൽ സ്കെച്ച് ഇട്ടോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണോ ഇത്?
1: തീർച്ചയായിട്ടും. കാര്യം നമുക്ക് സ്കെച്ച് എന്ന് പറയുന്നത് എല്ലാ ചിത്രകലയ്ക്കും
0: വേണം,
1: സ്കെച്ച് അനിവാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാനിത് സ്കെച്ച് ഇടുക എന്ന് പറയുന്നത് ഈ സ്റ്റമ്പിൻ്റെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, അത് വിവിധ ഷേപ്പിലുണ്ട്. അപ്പോൾ അത് വളരെ പെൺ മോഡലിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്ന ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈൻ ഇടുന്നത് വരെയും സ്റ്റമ്പിൽ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെൻസിലിട്ട് കഴിഞ്ഞാൽ പിന്നീട് സ്റ്റമ്പ് ഈ പെൻസിലിൽ പിടിക്കുമ്പോൾ അത്രയും സ്ഥലത്ത് പിടിക്കത്തില്ല, അവിടെ തെറ്റി തെറ്റി പോകും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ സ്റ്റമ്പ് വെച്ച് തന്നെയാണ് സ്കെച്ച് ഉൾപ്പെടെയുള്ള എല്ലാം വരച്ച് പൂർത്തിയാക്കുന്നത്.
0: പഠിച്ചത് ചിത്രകലയാണ്.
1: അതെ.
0: പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഏത് രീതിയിൽ പെയിന്റിംഗ് ആണ് കൂടുതൽ ആകർഷിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ആവണം എന്ന് ആഗ്രഹിച്ചിരുന്നത്?
1: തുടക്കം എന്ന് പറയുന്നത് എപ്പോഴും അറിയാലോ, നമ്മൾ കുട്ടിയായിരിക്കുമ്പോഴേ നമ്മൾ വരയ്ക്കുന്ന പെൻസിലിൽ തന്നെയായിരിക്കും. അത് കഴിഞ്ഞിട്ട് വാട്ടർ കളറായി, പിന്നെ കുറച്ച് മുതിർന്ന് വന്നപ്പോഴത്തേക്ക് ഓയിൽ പെയിന്റ് ആ ഒരു മീഡിയത്തിലോട്ട് മാറി. ഒരുപാട് പോർട്രേറ്റുകൾ ഞാൻ ഓയിൽ പെയിന്റിൽ ചെയ്തിട്ടുണ്ട്, അക്രിലിക്കിൽ ഒക്കെ ചെയ്യാറുണ്ട്. എല്ലാ മീഡിയത്തിലും വരയ്ക്കുന്നത് സംതൃപ്തി തന്നെയാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഈ ഓയിൽ പെയിന്റിങ്ങിൽ വരയ്ക്കുന്നതും കളർ മീഡിയയിൽ, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സ്റ്റമ്പ് തന്നെയാണ്, അതിൽ ഒരു സംശയം വേണ്ട. കളറിൽ ഓയിൽ പെയിന്റിൽ വരയ്ക്കുന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും തൃപ്തി തന്നിട്ടുള്ളത്.
0: താങ്കൾ ജനിച്ചു വളർന്ന സ്ഥലം വളരെ പ്രകൃതി രമണീയമായ ഒരു കായൽ തീരവും അങ്ങനെയുള്ളൊരു വളരെ മനോഹരമായ ഒരു നാട്ടിൻപുറമാണ്. നാട്ടിൻപുറം താങ്കളുടെ കലയെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്?
1: തീർച്ചയായിട്ടും. കാരണം എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഹരിഹരപുരം, അത് തിരുവനന്തപുരം ജില്ലയാണ്, വർക്കലയെന്ന് 10 കിലോമീറ്ററിലുള്ളിൽ ഇലകമ്മൻ ഗ്രാമപഞ്ചായത്തിൽ 18-ാം വാർഡിൽ പെടുന്ന ഹരിഹരപുരം എന്ന് പറയുന്ന ഏകദേശം 4 കിലോമീറ്റർ മാത്രമുള്ള ഒരു കൊച്ചു ഗ്രാമം. അവിടെ പുഴയും കുറച്ച് കുന്നും കായലും നീരുറവകളും ഒക്കെയുള്ള ഒരു ചെറിയ ഗ്രാമമാണ്. അപ്പോൾ ആ ഗ്രാമത്ത് ജനിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനമായിട്ട് ഞാൻ കാണുന്നത്. കാര്യം ഇത്രയും കലാപ്രകൃതിയുള്ളൊരു നാട്ടിലാണ് ഞാൻ ജനിച്ചത്. ആ നാട് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ആ നാട്ടിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ തൂമ്പെന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. തൂമ്പ് എന്ന് പറയുന്നത് ഈ ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന വെള്ളമുണ്ട്, ഉറവ. അപ്പോൾ ഇത് നേരത്തെയൊക്കെ
0: പാളയൊക്കെ വെച്ച്
1: അതെ ഒക്കെ ആയിരുന്നു. ഇപ്പോൾ പൈപ്പ് വെച്ച് അവിടെയാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ തൊടിയിൽ പോയിട്ട് കുളിക്കുകയും നമ്മുടെ നനയ്ക്കുകയും ചെയ്യുന്ന അവിടെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രകൃതി രമണീയമായ ഹരിഹരപുരം എന്ന എൻ്റെ ഗ്രാമത്ത് ജനിച്ച് വളർന്നതിൻ്റെ ആ ഗുണം കൂടി എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ
0: കലാചിത്രൂപപ്പെടുത്തി
1: വലിയ സഹായമുണ്ട് എൻ്റെ ഗ്രാമം.
0: എപ്പോഴാണ് ഒരു ചിത്രകല വളരെ ഗൗരവമായിട്ട് എടുക്കണം എന്നൊരു പഠിക്കണം എന്നൊക്കെ ഒരു തീരുമാനം വരുന്നത്?
1: അതായത് ചിത്രകല ഞാൻ ഗൗരവമായിട്ട് എടുക്കുന്നതെന്ന് പറയുന്നത് ഒരു 30 വർഷം മുമ്പാണ്. അതായത് 1988 ഞാൻ ചിത്രകല ഗൗരവമായിട്ട് എടുക്കുന്നത്. ഒരാൾ എന്നെ കൊണ്ടൊരു ചിത്രം വരപ്പിച്ചു, വരച്ച് കൊടുത്തു കഴിഞ്ഞപ്പം എനിക്ക് നല്ലൊരു തുക കിട്ടി. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇത്രയും പൈസയും കിട്ടുമെന്നൊരു സ്ഥിതി വന്നപ്പോൾ എനിക്ക് പ്രോത്സാഹനമായി. പിന്നെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ട് ചിത്രങ്ങൾ വരപ്പിക്കും, കൊണ്ടുപോകും. അപ്പോൾ അതിനുള്ള കൂലി എനിക്ക് തരും. ഞാൻ പിന്നെ ഈ ചിത്രങ്ങൾ എക്സിബിഷൻ പിന്നെ നടത്തിയിട്ടില്ല. കാരണം ഞാൻ ഈ

0: ചിത്രം വരച്ചിരിക്കുന്ന നമ്മൾ ഒരുപാട് സമയമെടുത്തൊക്കെയാണല്ലോ. അപ്പം ഞാൻ വരച്ചു കൊടുക്കുമ്പോൾ പൈസ കിട്ടണം, കാര്യം ഈ പൈസ ഉണ്ടെങ്കിൽ അന്നൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മുടെ വരുമാനം കൂടിയാണിത്, ഓർഡറാണ്. പോർട്രേറ്റ് ചിത്രങ്ങളാണ് കൂടുതലും, പിന്നെ ലാൻഡ്സ്കേപ്പ് എല്ലാം വരും, എങ്കിലും പോർട്രേറ്റ് ചിത്രങ്ങളാണ് കൂടുതലും വരച്ചിട്ടുള്ളത്.
1: പിന്നീട് വാട്ടറും ഓയിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ ഈ സ്റ്റമ്പ് സീരിയസ് ആയിട്ട് എടുത്തതിന് ശേഷം?
0: തീർച്ചയായിട്ടും എനിക്ക് ഓർഡർ വരുന്ന വർക്കുകൾ ഞാൻ ചെയ്തു കൊടുക്കും, എങ്കിലും ഓയിൽ കളറാണ് കൂടുതലും. ഈ പോർട്രേറ്റ് ചിത്രങ്ങളാണ് എന്നെ കൊണ്ട് ഒരുപാട് ഒരു വരപ്പിക്കാറുള്ളത്.
1: ഒരുപാട് ഫ്ലെക്സിബിലിറ്റി,
0: അതെ, എനിക്ക് അതിനൊരു തൃപ്തി വരും. പിന്നെ ഈ തൃപ്തി എനിക്ക് മാത്രമല്ല, എനിക്ക് തരുന്നവർക്കും വരും.
1: അതെ,
0: അതുകൊണ്ടാണല്ലോ അവരെന്നെ കൊണ്ട് വരപ്പിക്കുന്നത്.
1: അപ്പം കുറച്ചുകൂടി തുടിച്ചിരിക്കുന്ന,
0: അതെ അതെ, എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഒരുപാട് വീടുകളിൽ ഞാൻ വരച്ച ചിത്രങ്ങൾ, പെയിന്റിങ്ങുകളുണ്ട്.
1: ഒരു റെംബ്രാൻ സ്റ്റൈൽ ഓഫ് ലൈറ്റിംഗ് ആണോ താങ്കൾ അതിൻ്റെ അത് മിക്കവാറും ഫോളോ ചെയ്യുന്നത്? മൊത്തം പിക്ചറിൽ സോഴ്സ് കൊണ്ട് ഇലൂമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുന്ന ഒരു രീതിയാണോ താങ്കൾക്കുള്ളത്?
0: അങ്ങനല്ല, ഇപ്പം ഒരു പോർട്രേറ്റ് ചിത്രം വരയ്ക്കാൻ, ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരു ചിത്രമാണെങ്കിൽ വരയ്ക്കാനാണെങ്കിൽ ഞാൻ പോയി ഫോട്ടോ എടുത്തിട്ടാണ് വരയ്ക്കുന്നത്. കാരണം ഞാൻ ആർട്ടിസ്റ്റ് മാത്രമല്ല, ഞാൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറും കൂടിയാണ്. അപ്പം ഞാൻ പോയി ഫോട്ടോ എടുക്കും, വരും അവരെ നിർത്തി ശരിക്കുള്ള ലൈറ്റിങ്ങിൽ. ലൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോട്ടോഗ്രാഫിയിൽ. അപ്പം ആ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എങ്ങനെ, ലൈറ്റിങ്ങിൽ ഫോട്ടോ എടുത്തിട്ട് ഞാൻ അതാണ് വരയ്ക്കുന്നത്. നമുക്കിപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുന്നതും നമ്മൾ ഔട്ട്ഡോർ ഒരാളെ നിർത്തി എടുക്കുന്നതും വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇത് രണ്ടും വരച്ചാൽ രണ്ടും രണ്ട് ഫീലായിരിക്കും, കാണുന്നതിന് ഫീൽ ഉണ്ടാവും. അപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നവരെ ഫോട്ടോ വരയ്ക്കണമെന്ന് പറയുകയാണെങ്കിൽ അവരെ, ഇപ്പോൾ കുടുംബ ഫോട്ടോ ആയാലും ശരി, ഞാൻ അവരെ വീട്ടിൽ പോയി കുടുംബത്തോടെ നിർത്തിയെടുത്ത് ആയിട്ടാണ് ആ ചിത്രം വരയ്ക്കുന്നത്. ക്യാൻവാസിലോട്ട് മാറ്റുന്നത് അപ്പം തന്നെയാണ്.
1: കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ചിത്രം ഒരു ഇമോഷനും കൂടിയാണല്ലോ കൺവേ ചെയ്യുന്നത്. കുടുംബത്തെക്കുറിച്ച്
0: ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നെങ്കിൽ എനിക്ക് ആദ്യം പറയാനുള്ള എൻ്റെ അച്ഛനും അമ്മയാണ്. എൻ്റെ പപ്പ വർഗീസ്, അമ്മ റോസ്ലി വർഗീസ്, രണ്ടുപേരും മരണപ്പെട്ടു. എൻ്റെ പപ്പ മത്സ്യത്തൊഴിലാളിയായിരുന്നു, എൻ്റെ അമ്മ കയർ തൊഴിലാളിയായിരുന്നു. ഇപ്പോൾ എൻ്റെ ഭാര്യ, രണ്ട് മക്കൾ. വൈഫിൻ്റെ പേര് ജോസഫൈൻ, സെക്രട്ടേറിയറ്റിൽ അഡീഷണൽ സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യുന്നു. മോന് ഗാൾഡിൻ ഡഗ്ലസ്, മറിയൻ എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് വിദ്യാർത്ഥിയാണ്. മോള് ക്രൈസ്തനഗർ സ്കൂളിൽ പ്ലസ് ടു കഴിഞ്ഞു.
1: ഇവർക്കെല്ലാം വരയൊക്കെ ഉണ്ടോ?
0: തീർച്ചയായിട്ടും മക്കൾ രണ്ടുപേരും വരയ്ക്കും, പക്ഷെ ഇപ്പം അവരുടെ പഠനം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ.
1: അതെ, അവർക്ക് ഈ സ്റ്റംപ് ആർട്ടിലാണോ അതോ?
0: ഇല്ല, സ്റ്റംപ് ആർട്ടിലോട്ട് അവർ കൈവയ്ക്കാൻ പറ്റിയില്ല. സമയം മാത്രമൊന്നുമല്ല, അവരിങ്ങ് നോക്കിയിട്ട് പറയും, അപ്പോൾ ഈ കരി എങ്ങനെ അപ്പോൾ പടാവുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് പരിസരത്തെ വരില്ല, അല്ലാതെ വരയ്ക്കും, പക്ഷെ അവരുടെ പഠനമാണ് ഇപ്പം പ്രധാനം. രണ്ടുപേരും വരയ്ക്കും.
1: ഈ കോവിഡിന് മുൻപ് നമ്മുടെ മുഖ്യമന്ത്രിമാരുടെ എല്ലാവരുടെയും പടം വരച്ച സമയത്ത് ഒരു എക്സിബിഷൻ പോലെ താങ്കളുടെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ നടക്കുമായിരുന്നില്ലേ?
0: തീർച്ചയായിട്ടും. അത് ഈ കോവിഡ് ഒരുപാട് നല്ലതും വന്നിട്ടുണ്ട്, മോശവും വന്നിട്ടുണ്ട്. അതിൽ കോവിഡ് സമയത്തിരുന്ന് പടം വരച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ ഞാൻ പറയാൻ പറ്റൂ. കൂടുതലൊന്നും വരയ്ക്കാൻ പറ്റിയിട്ടില്ല. കാര്യം അപ്പോഴും ഞങ്ങൾ ജോലി സംബന്ധമായിട്ട് തിരുവനന്തപുരത്ത് ഡെയിലി വരണമായിരുന്നു. അങ്ങനെയാണ് തിരുവനന്തപുരത്തോട്ട് മാറുന്നത് തന്നെ. ഒരു എക്സിബിഷൻ ആ സമയത്ത് നമ്മളതിനെ കുറിച്ച് ചിന്തിക്കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് എക്സിബിഷനെ കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു കുറച്ച്. ഈ വരച്ച പടങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ അത് മുന്നോട്ട് പോയില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ തന്നെ ചിത്രങ്ങൾ വരച്ചു. അപ്പോൾ അതിൽ സർക്കാരിൽ നിന്ന് ഒരു പ്രോത്സാഹനം എനിക്ക് വലിയ

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 26, ശകവർഷം 1948, ശ്രാവണം 20, 2026 ആഗസ്റ്റ് മാസം 11 ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 4:30 35 സെക്കൻഡും. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

സ്പൈസ് എഫ്എമ്മിൽ ആദ്യം ഇന്നത്തെ ചോദ്യമാണ്, ഇന്ത്യയിൽ ക്ഷേത്രനഗരം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ചോദ്യമൊരിക്കൽ കൂടി പറയാം, ഇന്ത്യയിൽ ക്ഷേത്രനഗരം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 5:40 അറിയിപ്പുകളിൽ കേൾക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മകളുടെ പഴയ താളുകളിലേക്ക് മധുരിക്കുന്ന ഈണങ്ങളുടെ വഴിയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട പഴയകാല ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് നമുക്ക് ഒരു സംഗീതയാത്ര നടത്താം. കാലം എത്ര മുന്നോട്ട് പോയാലും ചില പാട്ടുകൾക്ക് പ്രായമാകാറില്ല. അവ കേൾക്കുമ്പോൾ മനസ്സിൽ തെളിയുന്നത് പഴയൊരു കാലത്തിൻ്റെ ചിത്രങ്ങളാണ്. മറന്നുപോയ വഴിത്താരകൾ, മഴ നനഞ്ഞ സായാഹ്നങ്ങൾ, പൂക്കളുടെ സുഗന്ധം നിറഞ്ഞ മുറ്റങ്ങൾ, ഒപ്പം ഹൃദയത്തിൽ നിന്നും മായാതെ നിൽക്കുന്ന ചില മുഖങ്ങൾ. ഒരു കാലത്ത് റേഡിയോയിൽ നിന്ന് ഒഴുകിയെത്തിയിരുന്ന ആ ഗാനങ്ങൾ വീടുകളുടെ സ്വീകരണമുറികളിൽ മാത്രമല്ല മലയാളിയുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിലും ഇടം നേടിയിരുന്നു. വരികളിൽ കവിതയുണ്ടായിരുന്നു, ഈണങ്ങളിൽ മാധുര്യമുണ്ടായിരുന്നു, ശബ്ദങ്ങളിൽ ആത്മാവുണ്ടായിരുന്നു. ഓർമ്മകളുടെ ആ പഴയ ഗ്രാമഫോൺ താളത്തിലേക്ക് നമുക്ക് ഇനി മടങ്ങിപ്പോകാം. മലയാള സിനിമയുടെ സുവർണകാലത്തെ ഒരു അനശ്വര ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്. ചിത്രം പുഷ്പശരം, രചന സുബൈർ അൻവർ, സംഗീതം MS ബാബുരാജ്.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ,
1: കുടുങ്ങി.
0: അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: കാലത്തിൻ്റെ കുത്തൊഴുക്കിലും മനസ്സിൽ നിന്നും മാഞ്ഞു പോകാത്ത ചില ഗാനങ്ങളുണ്ട്. അവ പാട്ടുകൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരു പ്രണയത്തിൻ്റെ ഓർമ്മയായിരിക്കാം, ഒരു വിരഹത്തിൻ്റെ നിഴലായിരിക്കാം, അല്ലെങ്കിൽ ബാല്യത്തിൻ്റെ നിഷ്കളങ്കമായ സ്മരണയായിരിക്കാം. അടുത്തതായി കേൾക്കുന്നത് അത്തരമൊരു മധുര ഗാനമാണ്. കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിന് വേണ്ടി ഗാനം പാടിയത് യേശുദാസും പി സുശീലയും ചേർന്ന്. രചന ഭരണികാവ് ശിവകുമാർ, സംഗീതം ആർ കെ ശേഖർ.
1: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.

0: അഭിമാനം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച ഏറ്റവും അറിയണ നൽകി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ഇനി ആർക്കും പഠിക്കാം, എപ്പോഴും പഠിക്കാം, എവിടെ ഇരുന്നും പഠിക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ മലയാളത്തിൽ പരീക്ഷയും എഴുതാം. കേരള സർക്കാരിന്റെ പ്രഥമ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ തുടരുന്നു. www.stou.ac.in സന്ദർശിക്കും. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ചേരൂ, ഡിഗ്രി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ.
0: ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഇനി ഉത്സവം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഈണം നൽകിയത് എ ടി ഉമ്മർ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഒരുക്കിയ ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫം ആധ്യാത്മരാമായണ പാരായണം 26-ാം ദിവസം പാരായണം ചെയ്യുന്നത് ശ്രീയുക്ത രാജ.
1: കൈകസി നന്ദനായ വിഭീഷണൻ ഭാഗ

0: Aten.
1: അധ്യാത്മ രാമായണ പാരായണം 26-ാം ദിവസം പാരായണം ചെയ്തത് ശ്രീയുക്ത രാജ. പ്രിയ ശ്രോതാക്കളെ, സമയം 5 മണി കഴിഞ്ഞ് 4:45. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം നായകൻ എന്ന ചിത്രത്തിനു വേണ്ടി മനുവും ചിത്രയും പാടിയത് രചന വാലി, സംഗീതം ഇളയരാജ.

0: അടുത്ത ഗാനം യേശുദാസ് പാടിയത്. ചിത്രം മൂന്നാം പിറൈ. രചന കണ്ണദാസൻ, സംഗീതം ഇളയരാജ.
1: പ്രായഭേദമന്യേ മാർക്ക് മാനദണ്ഡങ്ങൾ ഇല്ലാതെ മിനിമം യോഗ്യതയുള്ള ആർക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 55 ഓളം പഠന

பூங்காற்று புதிதானது, புது வாழ்வு சதிராடுது. ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്രഗാന പരിപാടി സമാപിക്കുന്നു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിലെ വന്ധ്യത, കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റജി മോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. സ്ത്രീകളിലെ വന്ധ്യതയുടെ കാരണങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: കുഞ്ഞുങ്ങളില്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ വന്ധ്യത എന്ന് പറയുന്നത്. എപ്പോഴായാലും നമ്മൾ ഒരു വന്ധ്യതാ ക്ലിനിക്കിൽ പോവുകയാണെങ്കിൽ സ്ത്രീയും പുരുഷനും ആ കപ്പിൾ അല്ലെങ്കിൽ ഒരു പങ്കാളിയുമായിട്ട് വേണം തീർച്ചയായിട്ടും ഒരു ക്ലിനിക്കിൽ പോകേണ്ടത്. അതിൽ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 50% സ്ത്രീകളുടെ മാത്രമായിട്ടുള്ള പ്രശ്നങ്ങൾ ആകാം വന്ധ്യതയ്ക്കുള്ള കാരണം. മറ്റുള്ള 50% അതിൽ പുരുഷന്മാർക്കുള്ള പ്രശ്നങ്ങളാവാം കാരണം. അപ്പോൾ സ്ത്രീകൾക്കുള്ള വന്ധ്യതയ്ക്കുള്ള അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധിയുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയേണ്ടത് അണ്ടോത്പാദനത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ.

0: ആ ഒരു കൃത്യമായിട്ടുള്ള മാസമുറ വരാതിരിക്കുകയും അണ്ടോത്പാദനം നടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനുണ്ട്. അതിനെ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിരുന്നത് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്നായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 2026 ജൂലൈയിൽ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞന്മാർ കൂടിയിരുന്ന് അതിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. പോളി മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം, പോളി എൻഡോക്രൈൻ മെറ്റബോളിക് സിൻഡ്രോം എന്നാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു PCOS ആയ പഴയ PMOS ആണ് ഇപ്പോൾ കാണുന്ന സ്ത്രീകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വരും. രണ്ടാമതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അണ്ടവാഹിനിക്കുഴലിലുള്ള പ്രശ്നങ്ങൾ, അതായത് ട്യൂബിലുള്ള ഫാലോപ്യൻ ട്യൂബിലുള്ള പ്രശ്നങ്ങൾ കാരണം വന്ധ്യതയ്ക്ക് കാരണമാകാം. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ യൂട്രൈൻ ഫാക്ടേഴ്സ് എന്ന് പറയും, അതായത് ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, അഡിനോമയോസിസ് എന്ന് പറഞ്ഞ അസുഖമുണ്ട്, ജന്മനാ ഗർഭപാത്രത്തിലുള്ള വൈകല്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു പരിധിവരെ വന്ധ്യതയ്ക്ക് കാരണമാകാം. അത് കഴിഞ്ഞാൽ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഓവറിയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ സിസ്റ്റുകൾ, അതായത് ചെറിയ ചെറിയ മുഴകൾ വരാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അത് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം ആദ്യമായി നമ്മൾ ഓവറിയിലാണ് തുടങ്ങുന്നതെങ്കിലും അത് അടുത്തുള്ള ഈ അവയവങ്ങളായ ഫാലോപ്യൻ ട്യൂബിനെയും ഈ പെരിട്ടോണിയൽ ക്യാവിറ്റി, അതായത് വയറിനകത്തുള്ള പെരിട്ടോണിയത്തിലെയൊക്കെ ബാധിച്ച് ശരിയായ രീതിയിലുള്ള അണ്ടോത്പാദനം നടക്കാതിരിക്കുകയും അതും ഒരു ഈ ഒരു അടുത്ത കാലത്ത് PMOSന് ശേഷം എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖവും വളരെയധികം കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ സെർവൈക്കൽ ഫാക്ടർ എന്ന് പറയും, അതായത് ഗർഭാശയ ഗിളം അവിടെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും, എന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബീജത്തിനെ അകത്തോട്ട് കടത്തി വിടാതെ വരികയും അതിനെ സെർവൈക്കൽ ഫാക്ടറായിട്ടുള്ളൊരു പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ ഏകദേശം ഒരു 10 മുതൽ 15% നമ്മൾ എല്ലാ കാരണങ്ങളും റൂൾ ഔട്ട് ചെയ്തിട്ടും ഒരു കാരണം പോലും കണ്ടുപിടിക്കാത്ത അൺഎക്സ്പ്ലെയിൻ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവവും കൂടെ ഉണ്ട്. അപ്പം പ്രധാനപ്പെട്ട നമ്മൾ 2-3 കാര്യങ്ങൾ, ഒന്ന് ഈ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് സിൻഡ്രോം, അത് PMOS, രണ്ട് എൻഡോമെട്രിയോസിസ്, പിന്നെ ഗർഭാശയ മുഖത്തിലുള്ള മുഴകൾ. ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളുടെ വയസ്സാണ്. വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾ സാധാരണ രീതിയിൽ ആദ്യമായി ഒരു 13-ോ 14-ാമത്തെ വയസ്സിൽ മെൻസസ് ആകുമ്പം ഏകദേശം 30 മുതൽ 40 ലക്ഷം കുഞ്ഞ് അണ്ടങ്ങളുമായിട്ടാണ് അവർ ജനിക്കുന്നത്. അതായത് ഏകദേശം 13-ാമത്തെ വയസ്സിലൊക്കെ ഇത്ര തന്നെ ഉണ്ടാവും. അത് ഓരോ വർഷം കൂടുന്തോറും നമ്മളുടെ അണ്ടാശയത്തിലുള്ള അണ്ടങ്ങളുടെ എണ്ണം ആ ഒരു വർഷത്തിൽ ഓരോ വർഷവും ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അത് ഭയങ്കരമായിട്ട് കുറയുന്നത് ഏകദേശം 34-35 വയസ്സാകുമ്പോഴാണ്. അപ്പോൾ 34-35 വയസ്സാകുമ്പോഴത്തേക്ക് ഈ 30 ലക്ഷം അണ്ടം എന്നുള്ളത് ഏകദേശം ഒരു 3 ലക്ഷത്തിനടുപ്പിച്ച് താഴോട്ട് വരികയാണ്. അപ്പോൾ അത് കഴിഞ്ഞൊരു 40-ാമത്തെ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് 10,000 മുതൽ 1,000 അണ്ടങ്ങളുടെ റിസർവേ വരുന്നുള്ളൂ. അപ്പോൾ അണ്ടങ്ങളുടെ റിസർവ് ഇങ്ങനെ ക്രമമായിട്ട് കുറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് വന്ധ്യതയുടെ ചാൻസസ് വളരെ കൂടുതലാണ്. അവർക്ക് ചികിത്സ ചെയ്താലുള്ള സക്സസ് റേറ്റും വളരെ കുറവായിട്ട് വരുന്നു. ഈ അണ്ടോത്പാദന ശേഷി കുറഞ്ഞു വരുമ്പോഴാണ് സാധാരണ രീതിയിൽ മെനോപോസ് എന്ന് പറഞ്ഞത്, അതായത് ആർത്തവവിരാമം സംഭവിക്കുന്നത്. സോ സ്ത്രീകളുടെ വയസ്സ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ഈ മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൂടാതെ സ്ത്രീകളുടെ വയസ്സ് ഏറ്റവും പ്രാധാന്യം അറിയിക്കപ്പെട്ട ഒരു കാര്യം.
1: സർ, അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത ദമ്പതികൾ എപ്പോഴാണ് ഒരു വന്ധ്യതാ ക്ലിനിക്കിനെ സമീപിക്കേണ്ടത്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്?
0: വളരെ നല്ല ചോദ്യമാണ്. സാധാരണ രീതിയിൽ ഒരു വർഷം കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നല്ലോണം ശ്രമിച്ച് എല്ലാ മാസവും പ്രോപ്പറായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ആ ഓവുലേഷൻ ടൈമൊക്കെ നോക്കി ഒരു വർഷം നോക്കി അവർ പരാജയപ്പെട്ടാൽ മാത്രമാണ് ഒരു വന്ധ്യതാ ക്ലിനിക്കിലെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടി വരുന്നത്. കൂടാതെ സ്ത്രീകളുടെ വയസ്സ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 35 വയസ്സിന് മേലെയാണെങ്കിൽ ഈ ഒരു വർഷം എന്നുള്ളത് 6 മാസമാകും. ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. 6 മാസം കഴിയുമ്പോൾ തന്നെ ഈ ദമ്പതികൾ അവർ ശ്രമിച്ച് പരാജയപ്പെട്ടാൽ ഒരു ക്ലിനിക്കിനെ സമീപിക്കേണ്ടതാണ്. അതുകൂടാതെ ഇപ്പം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചിലപ്പം ചെറിയ അസുഖങ്ങളുണ്ടാവും, അതായത് ഓവുലേഷൻ കറക്റ്റായിട്ട് മാസമുറ കറക്റ്റായിട്ട് വരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഫൈബ്രോയിഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗർഭാശയത്തിലൊരു മുഴയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഓപ്പറേഷനോ അല്ലെങ്കിൽ മരുന്നോ കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അണ്ടാശയത്തിലുള്ള മുഴകൾ, എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം, ഇതിനൊക്കെ മരുന്ന് കഴിച്ചിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷം വരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അതിന് മുമ്പ് തന്നെ ഒരു ക്ലിനിക്കിനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഈ ദമ്പതികൾ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഒരു ഭർത്താവായിട്ടോ മാത്രമല്ല പോകേണ്ടത്, എപ്പോഴും ഒരു കപ്പിളായിട്ടാണ്, നിങ്ങളൊരു യൂണിറ്റാണ്, ഒരു ദമ്പതിമാരായിട്ട്, അതായത് ഭാര്യയും ഭർത്താവും.

0: ഒപ്പം ഒരുമിച്ച് വേണം ഒരു വനിതാ ക്ലിനിക്കിൽ പോകേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ആദ്യമായിട്ടുള്ള ഒരു നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഹിസ്റ്ററി, അതായത് മുന്നേയുള്ള എന്തെല്ലാമാണ് അവർക്ക് നടന്നിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചറിയും. അതിലിപ്പോൾ സ്ത്രീകളുടെ കാര്യം എടുക്കുവാണെങ്കിൽ അവർക്ക് എന്നാണ് മെൻസസ് മെനാർക്കി, അതായത് ആദ്യമായിട്ട് ആർത്തവം വന്ന ദിവസം, വന്ന ദിവസമല്ല വന്ന വർഷം, പിന്നെ അതെല്ലാം ക്രമമായിട്ട് വരുന്നുണ്ടോ, അത് വരുമ്പോൾ അമിതമായിട്ടുള്ള വേദനയുണ്ടോ, അത് വെച്ചിട്ടുള്ള എക്സ്ട്രാ ആയിട്ട് വെളുത്ത ദ്രാവകമോ അല്ലെങ്കിൽ ഡിസ്ചാർജ് വല്ലതും ഉണ്ടോ, ശാരീരിക ബന്ധത്തിൽ അവർ ഏർപ്പെടുന്നുണ്ടോ പ്രോപ്പറായിട്ട്, ആ ഓവുലേഷൻ ടൈമൊക്കെ അവർക്കറിയാമോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഹിസ്റ്ററിയിൽ അവരുടെ മുൻപുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചോദിച്ചറിയുന്നു. അതിനുശേഷം നമ്മൾ അവരുടെ ആന്തരികമായുള്ള പരിശോധനകൾ ചെയ്യുന്നു, പർവജനൽ എക്സാമിനേഷൻ ചെയ്യുന്നു, വയർ എക്സാമിൻ ചെയ്യുന്നു. എക്സാമിൻ ചെയ്താൽ നമുക്ക് ഏകദേശം നമുക്ക് ഒരു കാര്യം കണ്ടെത്താം. ഫോർ എക്സാമ്പിൾ ഇപ്പം യൂട്രസിൽ ഒരു മുഴയാണെങ്കിൽ നമുക്ക് ഒരു പി വി ഒരു പർവജനൽ എക്സാമിനേഷനിലൂടെ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ ഒരു പ്രൊവിഷണൽ ഡയഗ്നോസിസിലെത്തുകയാണ്. അപ്പം സ്ത്രീയുടെ പ്രശ്നമാണോ പുരുഷൻ്റെ പ്രശ്നമാണോ എന്ന് ഏകദേശം ഒരു 70 മുതൽ 80% വരെ നമുക്ക് ഈ പ്രോപ്പറായിട്ടുള്ള ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷമാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പരിശോധനകൾ വേണമോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നിശ്ചയിക്കുന്നത്.
1: സർ, അതുപോലെ തന്നെ ഇത്തരം ക്ലിനിക്കുകളിൽ ദമ്പതിമാർക്ക് അവിടെ എന്തെല്ലാം പരിശോധനകളാണ് ലഭ്യമാകുന്നത്?
0: ആദ്യമായിട്ടുള്ള ഈ ഹിസ്റ്ററി ടേക്കിംഗ് കഴിഞ്ഞ ശേഷം പുരുഷനാണെങ്കിൽ നമുക്ക് എന്താണ് പ്രത്യേകിച്ച് പുറമേ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബീജപരിശോധന, ഒരു പ്രോപ്പറായിട്ട് ഒരു നല്ല രീതിയിലുള്ള ബീജപരിശോധനയോടെ പുരുഷൻ്റെ ഒരു 90% പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനോ നമുക്ക് കണ്ടുപിടിക്കാനോ ആവും. സ്ത്രീകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ ആദ്യം നമ്മൾ സാധാരണ രീതിയിലുള്ള എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് അവരുടെ ഹോർമോൺസ് സാധാരണ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം മെൻസസിലോ അല്ലോ ചിരി പീരീഡ്സിലൊക്കെ ചിരി ഒരു ആർത്തവത്തിൽ ക്രമം തെറ്റിയൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ തൈറോയിഡ് അതിൻ്റെ അസുഖം ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു തൈറോയിഡ് എന്ന് പറഞ്ഞ ഹോർമോൺസ് ചെയ്യാറുണ്ട്, പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ചെയ്യാറുണ്ട്, പിന്നെ സാധാരണ രീതിയിലുള്ള ഷുഗർ, നമ്മുടെ എച്ച് പി അത് ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് അതൊക്കെ ചെയ്യും. അതുകൂടാതെ വന്ധ്യതയ്ക്ക് എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നതൊരു അൾട്രാസൗണ്ടാണ്, അതായത് സ്കാനിങ് ആദ്യമായിട്ട് നമ്മൾ എപ്പോഴും നമ്മളുടെ താല്പര്യമുള്ള ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസും ഓവറിയുമാണ്. അവയെ ക്ലിയറായിട്ട് കാണണമെങ്കിൽ നമ്മൾ ട്രാൻസ് വജൈനൽ അല്ലെങ്കിൽ യോനി വഴി തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കണം. അങ്ങനെ ഒരു ട്രാൻസ് വജൈനൽ സോണോഗ്രാമാണ് നമ്മൾ ആദ്യമായിട്ട് സ്ത്രീകളിൽ ചെയ്യുന്നത്. അത് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മെൻസസ് ആയിട്ട് ആദ്യത്തെ 5 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യണം. എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസത്തിന് ശേഷമാണെങ്കിൽ സാധാരണ രീതിയിൽ ഒരു സ്ത്രീ കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുന്നൊരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല. അപ്പോൾ ആദ്യത്തെ മെൻസസ് ആയിട്ട് ആദ്യത്തെ 5-ാമത്തെ ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ആദ്യമായിട്ടൊരു ബേസ് ലൈൻ സ്കാൻ ചെയ്യുകയാണ്. ആ സ്കാനിൽ നമുക്ക് ഗർഭപാത്രത്തിൻ്റെ സ്ഥിതി അറിയാൻ പറ്റും, അണ്ടാശയത്തിൻ്റെ സ്ഥിതി അറിയാൻ പറ്റും, ഗർഭാശയഗളത്തിൻ്റെ കാര്യം അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം, നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ തന്നെ ഗർഭാശയത്തിലുള്ള മുഴകൾ, അണ്ടാശയത്തിലുള്ള മുഴകൾ, ട്യൂബിലുള്ള മുഴകൾ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സ്കാനിങ്ങിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അതുകൂടാതെ ഗർഭാശയത്തിൻ്റെ ആവരണമുണ്ട്, എൻഡോമെട്രി എന്ന് പറയും. എൻഡോമെട്രിയത്തിലുള്ള പ്രശ്നങ്ങളും ഈ വന്ധ്യതയ്ക്ക് കാരണമാകാം. ആ എൻഡോമെട്രിയത്തിൻ്റെ പ്രശ്നങ്ങളും നമുക്ക് ഈ സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ ജനറലായിട്ടുള്ള പരിശോധന, അതിനുശേഷം ഹോർമോൺ പരിശോധന, അതിനുശേഷമാണ് നമ്മൾ ഈ ട്രാൻസ് വജൈനൽ സ്കാൻ അല്ലെങ്കിൽ ഒരു അൾട്രാസൗണ്ട്, അബ്ഡമൻ അല്ലെങ്കിൽ പെൽവിസിൻ്റെ സ്കാനും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണെന്ന്. അതിനുശേഷമുള്ള പരിശോധന എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാരണത്തിനനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം പോളിസിസ്റ്റിക് ഓവറിൻ സിൻഡ്രോം ഒക്കെ നമുക്ക് സ്കാനിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഗർഭാശയത്തിലെ മുഴകളാണെങ്കിൽ നമുക്ക് സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ചില കാര്യങ്ങൾ, അതായത് ട്യൂബിൻ്റെ ബ്ലോക്ക് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് പ്രത്യേകതരമായിട്ടുള്ള പരിശോധനകളുണ്ട്. അത് 2-ാമത്തെ ഘട്ടമായിട്ടേ നമ്മൾ ചെയ്യത്തുള്ളൂ. ആദ്യത്തെ ഘട്ടത്തിൽ ഈ ജനറൽ പരിശോധന, ഹോർമോൺ പരിശോധന, പിന്നെ ഒരു ബേസ് ലൈൻ അൾട്രാസൗണ്ട്, ഇതോടെ നമ്മൾ സ്ത്രീകളുടെ പരിശോധന ഏകദേശം നമുക്ക് തീർക്കാം.
1: സർ, അവസാനമായി ഈ വന്ധ്യതാ പ്രശ്നം നേരിടുന്ന ദമ്പതികളോട് എന്ത് സന്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: സമയമാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 34-35 വയസ്സ് സ്ത്രീകളുടെ പ്രായമാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വനിതാ ചികിത്സാ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തണം. തീർച്ചയായിട്ടും വയസ്സാണ് ഏറ്റവും വലിയ പ്രധാനം. പിന്നെ ടൈംലി ട്രീറ്റ്മെൻറ്റ്, ചില ട്രീറ്റ്മെൻറ്റൊക്കെ ആ ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും വേണം. നമുക്ക് ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എടുക്കുക, നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഐഡിയൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അതിനായിട്ട് പ്രോപ്പറായിട്ട് എക്സസൈസും ഡയറ്റും വെച്ചിട്ട് കറക്റ്റായിട്ടുള്ള

0: ഒരു ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്തു പോവുക. അണ്ടാശയത്തിൻ്റെ റിസർവ് ഒരുപാട് വൈകിക്കാതിരിക്കുക, കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് വൈകിക്കാതിരിക്കുക എന്നൊക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ 35 വയസ്സ് തന്നെയാണ്. അതിൽ ഒരു കാരണം അണ്ടാശയത്തിലെ അണ്ടങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അണ്ടങ്ങളുടെ റിസർവ് കുറഞ്ഞ അണ്ടങ്ങളിലുള്ള ക്വാളിറ്റി വളരെ കുറഞ്ഞു വരികയാണ്. ക്വാളിറ്റി കുറഞ്ഞ അണ്ടങ്ങൾ വെച്ചിട്ട് നമ്മൾ IVF ഒക്കെ ചെയ്യുമ്പോൾ അതിലുള്ള അന്യൂപ്ലോയിഡി പോലുള്ള, അതായത് ഡൗൺ സിൻഡ്രോം പോലുള്ള ബേബീസ് ജനിക്കാനുള്ള സാധ്യതയും സ്ത്രീകളുടെ വയസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളൊരുപാട് ലേറ്റായിട്ട് പോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇപ്പം നോർമലായിട്ട് കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഡൗൺ സിൻഡ്രോം പോലുള്ള അന്യൂപ്ലോയിഡീസ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അത് അണ്ടാശയത്തിൻ്റെ അണ്ടത്തിൻ്റെ ക്വാളിറ്റിയിൽ ഉള്ള ഒരു വ്യതിയാനം കാരണമാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്.
1: സ്ത്രീകളിലെ വന്ധ്യത, കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ റജിമോഹന്, റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു വെരി മച്ച്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിൻ്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുക് കടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിൻ്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
1: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് FM 101.4. സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നാടക ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം 3 വിക്കറ്റിന് 365 റൺസ് എന്ന നാടകത്തിനു വേണ്ടി തെന്നൽ പാടിയതാണ്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 5 മണിക്കഴിഞ്ഞ് 40 മിനിറ്റും 15 സെക്കൻഡും. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല. സ്പോൺസേഡ് പരിപാടി 6 മണിക്ക് പദ്ധതികൾ ജനതന്മയ്ക്ക്. നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻവാണി. ജൈവകൃഷിക്കായി ജൈവ വളക്കൂട്ടുകൾ. 6:00 രവീന്ദ്രനുമായി അഭിമുഖം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. ഇടുക്കി ജില്ലയിലെ മികച്ച അങ്കണവാടി അധ്യാപക

0: ഇരുപത്തിയേഴാം ദിവസം പാരായണം ചെയ്യുന്നത് ശ്രീ യുക്താരാജ. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 5:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താ വീക്ഷണം, 6:50 കാർഷിക ജീവനം, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 അമൂല്യ ഗീതികൾ, ലളിത ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി, 8:00 ചിത്രീകരണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി, 10:00 പാർലമെന്റിലെ ചോദ്യോത്തര വേളയുടെ ശബ്ദലേഖനം.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.

0: ഇനി കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് മൂന്നാറും പരിസര പ്രദേശങ്ങളിലും പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. ചില പ്രദേശങ്ങളിൽ നേരിയ മഴ പെയ്തു. മൂന്നാറിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 35.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഫലവർഗ വിളകൾ ഫലസമൃദ്ധമാകുന്നതിന് കൈത്താങ്ങാകുന്ന ഹോർട്ടികൾച്ചർ മിഷന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് ഇന്ന് ഞാറ്റുവേലയിൽ. ചെറുതും വലുതുമായ ഫലവർഗത്തോട്ടങ്ങൾക്ക് വിവിധതരം ധനസഹായങ്ങൾ ഹോർട്ടികൾച്ചർ മിഷൻ നടപ്പിലാക്കി വരുന്നുണ്ട്. ഓരോ കൃഷിയിടത്തിനും അനുയോജ്യമായ പദ്ധതികൾ കണ്ടറിഞ്ഞ് നടപ്പിലാക്കുക എന്നതാണ് മിഷന്റെ വിഷൻ. അതുകൊണ്ടുതന്നെ ഇടത്തരം കർഷകർക്കും വാണിജ്യ അടിസ്ഥാനത്തിലുള്ള കർഷകർക്കും SHM പദ്ധതികൾ ഒരുപോലെ ഗുണം ചെയ്യാറുണ്ട്. ഫലവർഗ വിളകൾക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിന് സാമ്പത്തിക സഹായം അത്യാവശ്യമാണ്. അതുമുതലുള്ള ഓരോ ഘട്ടത്തിലും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞാണ് SHM കർഷകരെ സഹായിക്കുന്നത്. നമുക്കിന്ന് എറണാകുളം ജില്ലയിലെ ഒരു പ്രമുഖ കർഷകനായ ശ്രീ ജോസ് മാത്യു എന്ന ജോസി കൊച്ചുവിടിയെ പരിചയപ്പെടാം.

0: ഞാൻ ഫോർത്ത് ജനറേഷൻ ആണ് അഗ്രികൾച്ചറിൽ. അന്നേരം പാരമ്പര്യമായിട്ട് ഞങ്ങളിവിടെ കൃഷി ചെയ്ത് തന്നെയാണ് വന്നിരുന്നത്. അന്ന് പ്രധാനമായിട്ടും നെൽകൃഷി ഉണ്ടായിരുന്നു, ബാക്കി തെങ്ങ് അങ്ങനെയുള്ള കൃഷികളിലായിരുന്നു പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ചെറുപ്പം തൊട്ട് എനിക്ക് കൃഷിയോടുള്ള ഒരു ആഭിമുഖ്യം അതിൽ നിന്നുണ്ടായി വന്നതാണ്. നാല് ബ്രദേഴ്സ് ഉണ്ട്, ഞങ്ങൾ നാല് ബ്രദേഴ്സ് ഇപ്പോഴും അഗ്രികൾച്ചറിൽ തന്നെ നിൽക്കുന്നത്. ഞങ്ങളെല്ലാ കൃഷികളും തന്നെ ചെയ്യാറുണ്ട്. കൃഷിയാണ് ഞങ്ങളുടെ ഒരു പാഷൻ, അതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ വളരെ സന്തോഷത്തോടെയും അതിന് വരുമാനമില്ല എന്ന് പലരും പറയുമ്പോഴും അവരെ എതിർത്ത് അതിന് വരുമാനമുണ്ടെന്ന് കാണിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് വളരെയധികം അഭിപ്രായമുള്ളവരുമാണ്. തീർച്ചയായിട്ടും കൃഷി ലാഭകരമായിട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. പിന്നെ അത് കാലത്തിനനുസരിച്ച് മാറാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് കൃഷി നഷ്ടമായിട്ട് വരുന്നത്. ഓരോ കാലഘട്ടത്തിനും ആ കാലഘട്ടത്തിൻ്റെ കൃഷികളിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ ചേഞ്ച് ചെയ്യണം. ആ ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റിയാൽ കൃഷി ഇന്നും ലാഭകരമായിട്ട് പോകും. ഇപ്പോഴും ഞങ്ങൾ ചെയ്യുന്ന കൃഷികൾ ഞങ്ങൾ ലാഭകരമായിട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടാണ് കൃഷി നഷ്ടമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇപ്പോഴും ഞങ്ങൾക്ക് അത് അത്ര ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ലാഭകരമായിട്ട് തന്നെ പോകുന്നുണ്ട്.
1: കാലഘട്ടത്തിനനുസരിച്ച് കർഷകർ മാറേണ്ടതുണ്ട്. ആവശ്യകത കണ്ടറിഞ്ഞ് ഫലവർഗ വിളകളിലേക്ക് ചുവടുമാറ്റിയതിന്റെ രീതികൾ ഏറെ ഫലപ്രദമായി.
0: മാറ്റം, ആ മാറ്റം എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ കൃഷി മേഖലകളിലും മാറ്റമുണ്ട്. 70 കാലഘട്ടങ്ങൾ നമ്മൾ നോക്കി, അത് റബ്ബർ കൃഷിക്കാരുടേതായിരുന്നു. റബ്ബർ കൃഷി ചെയ്തിരുന്ന ഒരു വളരെ സമ്പന്നരായിരുന്നു. പക്ഷേ ഒരു 2005 കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഞങ്ങളുടെ ഈ വാഴക്കുളം സൈഡിൽ വലിയ വീടുകൾ കാണാം, അത് പൈനാപ്പിൾ കൃഷി ചെയ്തവരാണ്. അന്നേരം അവർ ആ പൈനാപ്പിളിലേക്ക് മാറിയപ്പോഴാണ് ആ സമ്പത്ത് അങ്ങോട്ട് മാറാൻ തുടങ്ങിയത്. 2020 കാലഘട്ടം എന്ന് പറയുന്നത് എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ കാലമാണ്. ആ എക്സോട്ടിക് ഫ്രൂട്ട്സിലേക്ക് നമ്മൾ, അതിന് ഏറ്റവും നല്ല ക്ലൈമറ്റുള്ള സ്ഥലങ്ങളാണ് ഈ മധ്യ കേരളം എന്ന് പറയുന്നത്. ആ മധ്യ കേരളത്തിൽ നമ്മൾ എക്സോട്ടിക് ഫ്രൂട്ട്സിലേക്ക് മാറിയാൽ മാത്രമേ നമ്മുടെ പ്രൊഡക്ഷനും കൂട്ടാനും പറ്റുള്ളൂ. അത് ഒരിക്കലും തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ അത് വെച്ചുപിടിപ്പിക്കാൻ പറ്റത്തില്ല. കേരളത്തിൽ മാത്രമാണ് അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്.

0: രണ്ട് ദേശീയ അവാർഡുകൾ സ്വന്തമാക്കി.
1: എൻ്റെ നഴ്സറിയിലും തൈകളുടെ ഉൽപ്പാദനം എന്ന് പറയുന്നത് ജാതി കൃഷിയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വെറൈറ്റി സ്കേയു കൊച്ചുകുടി എന്ന് പറയുന്ന വെറൈറ്റി, അത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും ഫാമേഴ്സുമായിട്ടുള്ള ഇതിലും വേർതിരിച്ചെടുത്ത 5 വെറൈറ്റികളിലൊരു വെറൈറ്റി എൻ്റെ KAU കൊച്ചുകുടി. അന്നേരം അതുകൊണ്ട് എനിക്ക് എപ്പോഴും എൻ്റെ ജാതി തൈകൾക്കാണ് കൂടുതൽ ഡിമാൻഡ്. ഇതിന് പുറമെ എനിക്ക് ഈ വെറൈറ്റിയിൽ 2 നാഷണൽ അവാർഡുണ്ട്. ഒരു ഇന്നോവേഷൻ ഫൗണ്ടേഷൻ്റെ അവാർഡും രാഷ്ട്രപതി ഭവനിൽ വെച്ചും, ഒരു പ്ലാൻ ജീനോ സേവർ അവാർഡും എനിക്കുണ്ട്. 2010-11 ആദ്യമായിട്ടൊരു ഇൻഡിവിജ്വലിന് കിട്ടിയ പ്ലാൻ ജീനോ സേവർ അവാർഡ് എന്ന് പറയുന്നത് എനിക്കായിരിക്കും കേരളത്തിൽ. ആ തൈകളുടെ ഉൽപ്പാദനമാണ് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. ഈ 2022 ആയപ്പോഴത്തേക്കും ഞാൻ മാംഗോസ്റ്റിൻ തൈകളും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി.
0: SHM ധനസഹായം കൃഷിയിൽ ഏറെ കൈത്താങ്ങായെന്ന് ഇദ്ദേഹം എടുത്തു പറയുന്നു. തുടക്കത്തിൽ ലഭിച്ച സഹായവും തുടർന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ധനസഹായങ്ങളുമെല്ലാം കൂടുതൽ കരുത്താർജിക്കാൻ സഹായിച്ചു.
1: SHM വഴിയാണ്, അതായത് 2010-11 ഞാനൊരു നഴ്സറി, അതായത് ഈ ജാതി തൈകളുടെ ആവശ്യകത കൂടിയപ്പോഴത്തേക്കും ഞാനൊരു 1.5 ഏക്കർ 2 ഏക്കർ സ്ഥലത്തോളം ഒരു നഴ്സറി ഡെവലപ്പ് ചെയ്യാനായിട്ട് തെളിക്കുകയും, അങ്ങനെയുള്ളൊരു സമയത്ത് തൊടുപുഴയിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറായിരുന്ന മണക്കാട്ട് ഷാജി സാറ് പറഞ്ഞ് ഞാൻ SHM വഴി ബന്ധപ്പെടുകയും, SHM വഴി അന്ന് എൻ്റെ നഴ്സറി മോഡൽ നഴ്സറിയായിട്ട് അവർ അംഗീകരിക്കുകയും അതിന് എനിക്ക് ആ കോസ്റ്റ് വന്നതിൻ്റെ 50% സബ്സിഡി എനിക്ക് അനുവദിക്കുകയും ചെയ്തിരുന്നു. അതുമൂലമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ നഴ്സറി അത്രയും കണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത്. ഞാൻ അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് ഞാൻ ഒത്തിരി വളർന്നുപോയി കാര്യം, പക്ഷേ എൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് മുഴുവൻ എന്നെ ഈ SHM ആണ് അതിൻ്റെ പുറയിൽ നിന്നാണ് അത് സഹായിച്ചിരുന്നത്. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് മാറ്റി എനിക്ക് സെപ്പറേറ്റ് സെയിൽസ് കൗണ്ടർ ഉണ്ടാക്കി. അതൊക്കെ ഞാൻ ഇതിൽ നിന്നുണ്ടായ പൈസ വെച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുക ചെയ്തിരിക്കുന്നത്. അതിനൊന്നും ഞാൻ സബ്സിഡി മേടിച്ചിരുന്നില്ലെങ്കിലും, പക്ഷേ ആദ്യ കാലഘട്ടങ്ങളിൽ എന്നെ സഹായിച്ചിരുന്നത് മുഴുവൻ SHM ആണ്. അതിനുശേഷം 2025-26 ഞാൻ നഴ്സറി വീണ്ടും എനിക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യേണ്ടി വന്നപ്പോഴത്തേക്കും ഒരു റെയിൻ ഷെൽട്ടറും ഗ്രീൻ ഹൗസിനും വേണ്ടി അവരെനിക്ക് വീണ്ടും 50% സബ്സിഡി തന്നിട്ടുമുണ്ട്. ആക്ച്വലി SHM വഴി എനിക്ക് അതിൽ കൂടുതൽ ഉണ്ടാകുന്ന ഉപകാരങ്ങൾ, SHM ആണ് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള ആദ്യത്തെ എൻക്വയറി പോയിന്റ് തൈകൾക്കുള്ള. SHM ആണ് അതിൻ്റെ ഒരു ലീഡ് പോയിന്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്.
0: കേരളത്തിലെ മികച്ച ജാതി നഴ്സറികളിലൊന്നാണ് ശ്രീ ജോസി കൊച്ചുവിടിയുടേത്. കാര്യക്ഷമമായ തൈ ഉൽപ്പാദനത്തെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കാം.
1: ജാതിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഞാൻ ഏകദേശം 10,000 to 15,000 തൈകൾ വരെയാണ് എൻ്റെ ആവറേജ് ഒരു പ്രൊഡക്ഷൻ. പക്ഷേ ഈ വർഷം ഞാൻ കുറച്ചുകൂടെ വിപുലപ്പെടുത്തിയതിനനുസരിച്ച് എനിക്കൊരു 20 to 25,000 തൈ വരെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് ഞാൻ മാറും. എനിക്കതിനുള്ളൊരു മാർക്കറ്റും ഉണ്ട്. ഇതിന് പുറമെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എത്ര തൈകൾ വേണേലും എൻ്റെ എടുത്തോളൂ, അവർ വിറ്റോളൂ. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ അവർക്ക് വിൽക്കാനുള്ള പ്രൊവിഷനുണ്ട്. അതിൽ അവരത് വിൽക്കാനുള്ള താല്പര്യമുണ്ട്. എനിക്ക് 25,000 തൈകൾ വരെ ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രൊവിഷനുണ്ട്. നല്ല വില കിട്ടുന്നുണ്ട്. ഈ തൈകളെല്ലാം തന്നെ 3rd year കാച്ചു തുടങ്ങും. പക്ഷേ ഈ ജാതി കൃഷിയെക്കുറിച്ച് ഞാൻ പറയുമ്പം 3rd year ജാതി കായ്ക്ക് മാത്രമേ ഉള്ളൂ. 1, 2, 3 കായകൾ അല്ലെ കൂടിപ്പോയ 10 കായ ഒരു മരത്തിൽ ഉണ്ടായ ഭാഗ്യം. ജാതി കൃഷി പോലുള്ള കൃഷികൾ ചെയ്യുമ്പോൾ ഒരു 5 years കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു മരത്തിൽ നിന്ന് ഒരു 100 to 120 കായലേക്ക് കിട്ടത്തുള്ളൂ. ജാതി 100 to 200 വരെയൊക്കെ ആയുസുള്ള മരങ്ങളാണ്. ഇനി ഒരു ബഡ് ജാതി വെറൈറ്റി ആണെങ്കിൽ 50 years വരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്ന അന്നേരം നമുക്കൊരു 10 years തൊട്ടേ ശരിക്കും പറഞ്ഞാൽ ഒരു ജാതിയിൽ നിന്ന് നല്ല ഈൽഡ് പ്രതീക്ഷിക്കാവുള്ളൂ. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ 1 acre നിന്ന് 2 to 4 lakh വരെ നമുക്കുണ്ടാക്കാം.
0: SHM പോലുള്ള സർക്കാർ ഏജൻസികൾ നൽകി വരുന്ന സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ച് പല കർഷകരും അജ്ഞരാണ് എന്നതാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. വിവിധ പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട് വരുമ്പോൾ അത് നേടിയെടുക്കുക എന്നതും പ്രധാനം തന്നെയാണ്.
1: ഞാൻ പോലും ഈ SHM വഴി ഇങ്ങനെയൊരു പൈസ ഉണ്ട് എന്ന് എനിക്കൊരു പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എൻ്റെ അടുക്ക പറഞ്ഞതിന് ശേഷമാണ് ഞാൻ SHM ആയിട്ട് ബന്ധപ്പെടാനിടയായത്. എനിക്ക് ഇത്ര അറിവുള്ള എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഞാൻ പോലും അങ്ങനെയാണെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് SHM എന്താന്ന് പോലും അറിയില്ല. ഞാൻ ഈ SHM ഗൈഡ് ലൈൻസ് എനിക്ക് അവിടെ നിന്ന് ഒരാൾ അയച്ചു തന്നിട്ടുണ്ട്. അയച്ചു തന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള എല്ലാ കൃഷികൾക്കും SHM സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ റംബുട്ടാൻ തോട്ടം വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഏകദേശം അതിൻ്റെ തൈകൾക്കും ഈ ഇറിഗേഷനും കൂടി ഏകദേശം 50% കൂടുതൽ സബ്സിഡി ഉണ്ട്. പക്ഷേ അത് എത്ര കൃഷിക്കാർക്ക് ഇവിടെ അറിയാം? കേരളത്തിലെ ഏകദേശം 1,31,000 ഏക്കർ സ്ഥലം ഇനിയും കൃഷി ചെയ്യാൻ കിടപ്പുണ്ട്. അതായത് മനുഷ്യർ പിൻവാങ്ങിയ സ്ഥലങ്ങളുണ്ട്. ആക്ച്വലി അതിൻ്റെ 50%

0: ഗവൺമെൻറ്റിനും നമുക്ക് സബ്സിഡി ഉണ്ട്. പക്ഷേ അത് എസ് എച്ച് എം വഴി കിട്ടുന്നുണ്ടെന്ന് ഇവിടെയുള്ള ആർക്കും അറിയില്ലെന്നാണ് എനിക്ക്. ഈ കൃഷിഭവൻ വഴി അത് വ്യക്തമായി അത് പുറത്തേക്ക് വരണം. എന്നാലും ഒത്തിരി പൈസ നമുക്ക് കിട്ടാനുണ്ട്. അത് നമുക്ക് കിട്ടാനുള്ള പൈസ നമ്മൾ കളയുന്നതുകൊണ്ട് എന്താ കാര്യമായിരിക്കുന്നത്? അങ്ങനെയൊരു സബ്സിഡി ഇത് കിട്ടിയാൽ മാത്രമേ കൃഷിക്കാരത് മുന്നോട്ട് വരാൻ തയ്യാറാവുകയുള്ളൂ. എന്നാലും കൃഷിക്കാർക്ക് ബെനിഫിറ്റ് കിട്ടുള്ളൂ. ആദ്യ കാലഘട്ടങ്ങളിൽ എന്ത് പറഞ്ഞാലും നല്ല കൃഷിക്കാരനല്ല, അതായത് ഇടവേള ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 3 വർഷം കടത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ വാഴക്കുളം പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് ഈ പൈനാപ്പിൾ കൃഷി ഉള്ളതുകൊണ്ടാണ് ആക്ച്വലി കൃഷിക്കാരൊരു ബുദ്ധിമുട്ടില്ലാതെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ആദ്യത്തെ 3 വർഷം അതിലോടും, അത് കഴിഞ്ഞുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ക്രോപ്പ് എന്ന ആദായം വരാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ പ്രദേശങ്ങളിലുള്ള മനുഷ്യർ പോകുന്നത്. അന്നേരം ഇടവിള കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കൃഷി ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ. അത് ഏതാന്ന് കണ്ടുപിടിച്ച് ആ ഇടവിളയിൽ പോയിരിക്കണം.
1: എറണാകുളം ജില്ലയിലെ കൊച്ചുവിടി ഹൗസിലെ ശ്രീ ജോസ് മാത്യു എന്ന ജോസി കൊച്ചുവിടി കേരളത്തിലെ തന്നെ ശ്രദ്ധേയനായ കർഷകനാണ്. 30 ഏക്കറിൽ വളരെ ഭംഗിയായി ജാതി നഴ്സറിയും ഫലവർഗ്ഗങ്ങളുമൊക്കെയായി കൃഷിയിൽ ചുവടുറപ്പിച്ചപ്പോൾ ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാനും കൈനിറയെ സമ്പാദിക്കാനുമൊക്കെ സാധിക്കുന്നു. നിശ്ചയദാർഢ്യവും കാലത്തിനനുസരിച്ചുള്ള ചുവടുമാറ്റവും നൂതന സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള കൃഷിയുമൊക്കെ ഒത്തുചേരുമ്പോൾ ഇവിടെ പരാജയങ്ങളില്ല. എന്നും വിജയത്തിലേക്കുള്ള കുതിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കും. എസ് എച്ച് എം പോലുള്ള സർക്കാർ സംവിധാനങ്ങൾ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു നൽകുന്ന പ്രോത്സാഹനങ്ങൾ ഇവർക്ക് കൂടുതൽ കരുത്തു പകരുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8-ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ

0: കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞ 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NVS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2-ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9-11 ക്ലാസ്സുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9-ാം ക്ലാസ്സിൽ 10-ാം ക്ലാസ്സിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
1: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജരും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ಹೇ ವಿಧಾತಃ ಸೃಷ್ಟಾವೇ ತಯಾಹೀನಂ ಸಂತತಿಯಿಲ್ಲಾತ ಮಾಂ ಪಶ್ಯನ್ ಎನ್ನೆ ಕಂಡಿಟ್ಟು ಕಥಂ ನ ದೂಯಸೇ ಅಂಗ ದುಃಖಿಕ್ಕಿನ್ನಿಲ್ಲೇ ಸ್ನೇಹಾತ್ ಸ್ವಯಂ ಸಿಕ್ತಂ ಆಶ್ರಮವೃಕ್ಷಕಂ ವಂದ್ಯಂ ಪಶ್ಯನ್ನಿವ അതിസ്നേഹത്തോടെ താൻ തന്നെ നനച്ചു വളർത്തിയ ആശ്രമവൃക്ഷം വന്ധ്യമെന്നറിയുമ്പോൾ എന്ന പോലെ അങ്ങ് ദുഃഖിക്കുന്നില്ലേ? വൃക്ഷകം വാത്സല്യാതിരേഖത്തെ കാണിക്കാനാണ് കപ്രത്യയം. ബാലവൃക്ഷം വാത്സല്യത്തോടൊപ്പം കായുണ്ടാകാനുള്ള കാലം ഇനിയുമുണ്ടെന്ന്

ഓർമ്മിപ്പിക്കുന്നു വൃക്ഷത്തൈ എന്ന വിശേഷണം. പർണശാലയിൽ ഏറെ കരുതലോടെ താൻ തന്നെ നട്ട് നനച്ച് വളർത്തിയ തൈയെ കാലമായിട്ടും കായ്ക്കാതെ കാണുമ്പോൾ ഉണ്ടാകുന്ന നിരാശ, പുത്രനില്ലാത്ത എന്നെ കാണുമ്പോൾ ഗുരു അങ്ങയ്ക്കുമുണ്ടാകും. ഫലം നൽകാത്ത പൊണ്ണത്തടിയായിട്ടെന്ത് കാര്യം എന്ന ആത്മനിന്ദയാണ് ഈ വരികളിൽ പ്രകടമാകുന്നത്.

0: മനുഷ്യന് ഒരു ജന്മത്തിൽ വീട്ടേണ്ട മൂന്ന് കടങ്ങളുണ്ട്: ഋഷിമാരോട്, ദേവന്മാരോട്, പിതൃക്കളോട്. അധ്യയനം കൊണ്ട് ഋഷിമാരോടുള്ള ഋണം വീട്ടാം, യാഗം ചെയ്ത് ദേവ ഋണവും വീട്ടാം. പിതാവിനോടുള്ള ഋണം വീട്ടേണ്ടത് പുത്രനിലൂടെയാണ്. അന്ത്യമായ ഈ കടം വീട്ടാൻ കഴിയാത്തതിലുള്ള ദുഃഖം എൻ്റെ മർമ്മത്തെ തുളയ്ക്കുന്നു. അന്ത്യം ഋണം മേ അസഹ്യപീഠം വേഹി. അസഹ്യപീഠയെ ഒന്നാന്തരമൊരു ഉപമയിലൂടെ കവി വ്യക്തമാക്കുന്നു. അനിർവാണസ്യ ദന്തിനഹ അരുന്തുതമാളാനം ഇവ ദന്തി ഗജം. ആനയുടെ സ്നാനമാണ് നിർവാണം. ഏറെക്കാലം ജലമജ്ജനമില്ലാത്ത ആന. ആലാനമെന്നത് ആനയെ കെട്ടുന്ന കുറ്റിയാണ്. അരുന്തുതം എന്ന വേദനയുടെ വിശേഷണം ശ്രദ്ധിക്കണം. അരുസ് വ്രണമാണ്, തുതതി കുത്തുക. വ്രണത്തിൽ കുത്തുമ്പോഴുള്ള വേദനയാണ് അരുന്തുതമായ പീഡ. ഗജത്തെ സ്നാനത്തിനനുവദിക്കാതെ ഏറെ നാൾ കുറ്റിയിൽ കെട്ടിയിട്ടാൽ കാലിൽ ചങ്ങല വലിഞ്ഞ് വ്രണങ്ങൾ ഉണ്ടാകും. ആന അനങ്ങുമ്പോൾ കെട്ടുകുറ്റിയിൽ വ്രണങ്ങൾ തട്ടും. അസഹ്യമാകും ആനയ്ക്കപ്പോഴുണ്ടാകുന്ന വേദന. പുണ്ണിൽ തട്ടി ആന അസഹ്യപീഡ അനുഭവിക്കുന്നത് പോലെയാണ് പിതൃക്കളോടുള്ള കടം വീട്ടാൻ കഴിയാത്ത ഞാൻ അനുഭവിക്കുന്ന മർമ്മം തുളയ്ക്കുന്ന വേദന.
1: ആലാപനം ഡോക്ടർ സരിത മഹേശ്വരൻ. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

ഇന്ന് 6/9 കിസാൻ വാണിയിൽ ജൈവകൃഷിക്കായി ജൈവവളക്കൂട്ടുകൾ, ആർ രവീന്ദ്രനുമായി അഭിമുഖം. 7:35 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. ഇതിൽ കേൾക്കാം ഇടുക്കി ജില്ലയിലെ മികച്ച അങ്കണവാദി അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ബൈസൺ വാലിയിലെ ശ്രീമതി വിജി വി പിയുമായി അഭിമുഖം. ഇന്ന് രാത്രി 7:35.

9:30 വെമ്പായം സതീശൻ അവതരിപ്പിച്ച കഥാപ്രസംഗം കഥ റാണി. 10:06 ഈസൈ തെൻട്രിൽ. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയ പരിപാടി. ഇഷ്ടഗാനങ്ങൾക്കായി സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 8281200715. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി എത്രയും വേഗം മെസ്സേജസ് അയക്കുക. ഇസൈ തെൻട്രിൽ ഇന്ന് രാത്രി 10:06.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന പുനർനാമകരണം ചെയ്യുന്ന ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം.

0: നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓണക്കാലത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്നഭ്യർത്ഥിച്ച് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. കർക്കിടക വാവുബലിക്കുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. പിതൃതർപ്പണ ചടങ്ങുകൾ നാളെ പുലർച്ചെ മുതൽ ആരംഭിക്കും. പ്രശസ്ത ചിന്തകനും ശാസ്ത്ര പ്രചാരകനുമായ എം പി പരമേശ്വരൻ അന്തരിച്ചു. മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കുട്ടനാട്ടിൽ മഴക്കെടുതികൾ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്ന ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ അവതരിപ്പിച്ചത്. കേരള എന്നതിന് പകരമാണ് ഭരണഘടനയുടെ ഒന്നാം ഷെഡ്യൂളിൽ ഭേദഗതി വരുത്തി കേരളം എന്ന പേര് സംസ്ഥാനത്തിന് ഔദ്യോഗികമായി നൽകുന്നത്.
1: സംബോധിത करने के लिए तत्काल भारत के संविधान के अनुच्छेद 3 के प्रांत के तहत केरल राज्य विधानमंडल को भेजने हेतु राष्ट्रपति जी को प्रस्तुत करने के लिए केरल सरकार के प्रस्ताव को मंजूरी दी है.
0: കേന്ദ്ര മന്ത്രിസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും അംഗീകാരത്തിന് ശേഷമാണ് ബിൽ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് എത്തിയത്. ഇരു സഭകളും പാസാക്കിയ ശേഷം രാഷ്ട്രപതി കൂടി അംഗീകരിക്കുന്നതോടെ ഇത് സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കും. പുനർനാമകരണ ബില്ലിന്മേലുള്ള ചർച്ചകളിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള എം പിമാർ വിട്ടുനിന്നതിനെ ശ്രീ നിത്യാനന്ദ റായ് വിമർശിച്ചു. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബില്ലും ലോക്സഭ ഇന്ന് പാസാക്കി. പ്രതിപക്ഷ ബഹളത്തിനിടെ ചർച്ച കൂടാതെയാണ് ഇരു ബില്ലുകളും പാസാക്കിയത്. ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബിൽ രാജ്യസഭയും ഇന്ന് അംഗീകരിക്കുകയായിരുന്നു. ദേശീയ ട്രൈബ്യൂണൽ കമ്മീഷൻ രൂപീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള പരിഷ്കരണ നടപടികളാണ് ബിൽ മുന്നോട്ട് വയ്ക്കുന്നത്. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. ഓണക്കാലത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് കത്തയച്ചു. നിലവിൽ ഗാർഹിക ഇന്ധനം ബുക്കിംഗിനുള്ള കാത്തിരിപ്പ് കാലയളവ് നഗരപ്രദേശത്ത് 25 ദിവസവും ഗ്രാമങ്ങളിൽ 45 ദിവസവുമാണ്. ഓണക്കാലത്ത് അധിക ആവശ്യകതയുള്ളതിനാൽ ഈ സമയവ്യത്യാസം കുടുംബങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാഹനങ്ങളുടെ ബാഹുല്യത്താൽ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു

0: പ്രസിദ്ധമായ നാവാമുകുന്ദ ക്ഷേത്രം തുടങ്ങി ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള പ്രധാന തർപ്പണ കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയതായും മന്ത്രി അറിയിച്ചു. ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ ആലുവ മണപ്പുറത്ത് പൂർത്തിയായി. നാളെ പുലർച്ചെ ആരംഭിക്കുന്ന പിതൃതർപ്പണ കർമ്മങ്ങൾ വൈകിട്ട് 3 വരെ തുടരും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നെഹിമ.
1: സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ആയിരങ്ങൾക്ക് ബലിയർപ്പിക്കാനായി ആവശ്യത്തിന് ബലിത്തറകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ കനത്ത മഴയിൽ പെരിയാർ കരകവിഞ്ഞതിനെ തുടർന്ന് മണപ്പുറത്ത് വെള്ളം കയറുകയും ചെളി അടിഞ്ഞുകൂടുകയും ചെയ്തിരുന്നു. ഇവിടെയെല്ലാം ചെളി നീക്കി ശുചീകരിച്ചിട്ടുണ്ട്. ബലിതർപ്പണത്തോടനുബന്ധിച്ചുണ്ടാകുന്ന തിരക്ക് പരിഗണിച്ച് 400-ലേറെ പോലീസിനെയാണ് വിന്യസിക്കുന്നത്. KSRTC, കൊച്ചി മെട്രോ തുടങ്ങിയ പൊതുഗതാഗത സംവിധാനങ്ങളും കർക്കിടവാവിനോടനുബന്ധിച്ച് അധിക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ തുടരുന്നു. ദക്ഷിണ നാവിക കമാൻഡിൽ നടക്കുന്ന 5 ദിവസത്തെ അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. പ്രമുഖ ശാസ്ത്രജ്ഞനും ശാസ്ത്ര പ്രചാരകനും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനുമായ MP പരമേശ്വരൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൂടെ സാധാരണ ജനങ്ങളിലേക്ക് ശാസ്ത്രത്തെ എത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച അദ്ദേഹം നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. തൃശൂർ കീരാലൂർ

0: വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയതായും മന്ത്രി അറിയിച്ചു. ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ ആലുവ മണപ്പുറത്ത് പൂർത്തിയായി. നാളെ പുലർച്ചെ ആരംഭിക്കുന്ന പിതൃതർപ്പണ കർമ്മങ്ങൾ വൈകിട്ട് 3 വരെ തുടരും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നെഹിമ.
1: സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ആയിരങ്ങൾക്ക് ബലിയർപ്പിക്കാനായി ആവശ്യത്തിന് ബലിത്തറകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ കനത്ത മഴയിൽ പെരിയാർ കരകവിഞ്ഞതിനെ തുടർന്ന് മണപ്പുറത്ത് വെള്ളം കയറുകയും ചെളി അടിഞ്ഞുകൂടുകയും ചെയ്തിരുന്നു. ഇവിടെയെല്ലാം ചെളി നീക്കി ശുചീകരിച്ചിട്ടുണ്ട്. ബലിതർപ്പണത്തോടനുബന്ധിച്ചുണ്ടാകുന്ന തിരക്ക് പരിഗണിച്ച് 400-ലേറെ പോലീസിനെയാണ് വിന്യസിക്കുന്നത്. KSRTC, കൊച്ചി മെട്രോ തുടങ്ങിയ പൊതുഗതാഗത സംവിധാനങ്ങളും കർക്കിടവാവിനോടനുബന്ധിച്ച് അധിക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ തുടരുന്നു. ദക്ഷിണ നാവിക കമാൻഡിൽ നടക്കുന്ന 5 ദിവസത്തെ അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. പ്രമുഖ ശാസ്ത്രജ്ഞനും ശാസ്ത്രപ്രചാരകനും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനുമായ MP പരമേശ്വരൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൂടെ സാധാരണ ജനങ്ങളിലേക്ക് ശാസ്ത്രത്തെ എത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച അദ്ദേഹം നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. തൃശൂർ കീരാലൂർ
3: പുതുക്കാട് കൃഷ്ണകുമാർ, സംഗീതം ദക്ഷിണാമൂർത്തി.

അടുത്ത ഗാനം നമിത ദേവ് പാടിയത്. ഉല്ലാസയാത്ര എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം രചിച്ചത് കാട്ടാക്കട സജിത്ത്, ഈണം നൽകിയത് ജോസ് ഊരൂട്ടമ്പലം.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, പരിപാടിയിലേക്ക് സ്വാഗതം. കാറ്റടിക്കുമ്പോൾ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നതിനെ ഓർത്ത് ഒരു മരം കരയാറില്ല. കാരണം വേരുകൾക്കറിയാം വസന്തത്തിന്റെ ഇലകൾ വീണ്ടും തളിർക്കുമെന്ന്. ജീവിതവും അങ്ങനെയാണ്. പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റിൽ ചിലർ നമ്മെ വിട്ടുപോകാം, ചിലർ കൈവിടാം. അതുകൊണ്ട് തളരരുത്. നിങ്ങളുടെ ഉള്ളിലെ പ്രത്യാശയുടെ വേരുകൾ ജീവനുള്ളതാണെങ്കിൽ ഒരു പുതിയ വസന്തം തീർച്ചയായും വരും. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ജൈവ വളക്കൂട്ടുകളെക്കുറിച്ച് ജൈവ കർഷകനായ ശ്രീ ആർ രവീന്ദ്രൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ പ്രധാന പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിനു മുൻപ് എന്നത്തെയും പോലെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: കന്നുകാലികളിൽ ചെള്ളിനും ഈച്ചയ്ക്കുമുള്ള മരുന്ന് ഉപയോഗിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ചോദ്യം കേട്ടല്ലോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനില

0: ഭക്ഷണം കഴിച്ചു പോരുന്നതും. കൃഷി ചെയ്യുക മാത്രമല്ല, ചെടികൾക്ക് ആവശ്യമായ വളക്കൂട്ടുകൾ മനുഷ്യന് ആഹാരം പാകം ചെയ്യുന്നത് പോലെ തയ്യാറാക്കി ചെടികളെ സ്വന്തം മക്കളെ പോലെ കരുതി പരിപാലിക്കുന്നവരും കുറവല്ല. പലതരം ജൈവക്കൂട്ടുകൾ ചേർത്ത് ജൈവവളം നിർമ്മിച്ച് തങ്ങളുടെ കൃഷിയിടത്തെ പരിപാലിച്ച് നമുക്ക് വേണ്ടി വിഷമില്ലാത്ത ഭക്ഷണം തരുന്ന ദൈവതുല്യരാണ് ഈ കൃഷിക്കാർ. ജൈവവളക്കൂട്ടുകൾ പല രീതിയിലും പല പാകത്തിലുമൊക്കെ നിർമ്മിച്ച് നമ്മെ വിസ്മയിപ്പിക്കുകയാണ് ഇവിടെ ഈ ജൈവ കർഷകൻ. അദ്ദേഹം തന്റെ അറിവ് മറ്റുള്ളവരിലേക്കും പകർന്നു നൽകുന്നതിൽ തൽപരനാണ്. നിരവധി പേർ ഇദ്ദേഹത്തിൽ നിന്നും ജൈവ കൃഷി പഠിക്കുന്നുമുണ്ട്. തിരുവനന്തപുരം ഉള്ളൂരുള്ള ജൈവ കർഷകനായ ആർ രവീന്ദ്രനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: രവീന്ദ്രൻ സാർ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൈവ വളക്കൂട്ടുകളെ കുറിച്ചാണല്ലോ. സാർ നിരവധി ജൈവ വളക്കൂട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
2: ആരംഭഘട്ടത്തിൽ എന്ന് പറയുന്നത് വെച്ചാൽ 1996 മുതൽ ഞാൻ ഈ ജൈവവളം കുറച്ചൊക്കെ ഉണ്ടാക്കുകയും സ്വന്തമായിട്ട് ജൈവവള കൃഷിയും ചെയ്യുകയാണ്. അതിൽ ആദ്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് ഒരു ഗവ്യം. അത് കഴിഞ്ഞിട്ടാണ് ഒരു ഹൃദയാമൃതം എന്നുള്ളൊരു വളം ഉണ്ടാക്കാനുള്ള ഒരു തോന്നിയത്.
1: ഹൃദയാമൃതം കഴിഞ്ഞിട്ട് ഇപ്പം പുതിയതായിട്ട് വേറെ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ടല്ലോ.
2: ഇപ്പൊ ചെയ്യുന്നത് സസ്യാമൃതമാണ്.
1: ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ നിന്ന് തുടങ്ങാം. ഗവ്യം എങ്ങനെയാണ് ഉണ്ടാക്കിയത്, അതിനെ കുറിച്ചൊന്ന് പറയാം.
2: ഗവ്യത്തിലുള്ളത് സാധനങ്ങളൊന്നും വേണ്ട. പച്ച ചാണകം, കടല പിണ്ണാക്ക്, ഗോമൂത്രം, പിന്നെ പഴങ്കഞ്ഞി വെള്ളം ഇങ്ങനെയൊക്കെയുള്ളത് മതി. ബാരലിലോ ഡ്രമ്മിലോ കലക്കി വെച്ചിട്ട് ഒരു 8-10 ദിവസം വെച്ച് നമുക്ക് ചെടികൾക്ക് എടുക്കുന്നതിൻ്റെ ഒരു 10 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈലൂട്ട് വെച്ച് ചെടിക്ക് ഒഴിക്കാം. പക്ഷേ അതിൽ ശർക്കര കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ശർക്കര ചേർക്കാത്ത എനിക്ക് ഒരു വളവുമില്ല. കാര്യം അതിനകത്ത് ശർക്കരയിലാണ് ജീവാണുക്കളും സൂക്ഷ്മാണുക്കളും വളരുന്നത്. അപ്പോൾ ശർക്കരയും കൂടി ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൽ ധാന്യപ്പൊടി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ ചെടികൾക്ക് വളർച്ച കൂടി വന്നു. അപ്പോൾ അതൊരു ഗവിയായിട്ടുള്ള പേര് കൊടുത്ത് ചെയ്തിരുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഫിഷമിന ഉണ്ടാക്കുമായിരുന്നു. ഫിഷമിന മത്തിയും ശർക്കരയായിരുന്നു. മത്തിക്ക് വില കൂടി വന്നപ്പോൾ ഞാൻ എൻ്റെ വേസ്റ്റ് വെച്ച് ഉപയോഗിച്ച് നോക്കി. അപ്പോൾ സാധാരണ മത്തിയും ശർക്കരയും വെച്ച് ഫിഷമിന ഉണ്ടാക്കി ഉപയോഗിക്കുന്നേക്കാളും വളരെ നേട്ടമാണ് അതിൻ്റെ വേസ്റ്റ് വെച്ച് ഉണ്ടാക്കുന്നത്.
1: മീനിൻ്റെയൊക്കെ
2: വേസ്റ്റ്, ഏത് വേസ്റ്റും ആകാം, വലിയ മീനോ ചെറിയ മീനോ. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ആ വലിയ നെൽമീനിൻ്റെ വേസ്റ്റ് തൊട്ട് നെത്തോലിയുടെ അപേക്ഷ വരെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ചിലവ് നമുക്ക് വളരെ കുറവാണ്.
1: ഉണ്ടാക്കുന്ന രീതി സെയിം തന്നെയാണ്?
2: സെയിം തന്നെ. പക്ഷേ നമുക്ക് മത്തിയും ശർക്കരയും വെച്ച് ഉണ്ടാക്കുമ്പോൾ 1:1 അനുപാതം വരുന്നു. പക്ഷേ വേസ്റ്റ് വെച്ച് ഉപയോഗിക്കുമ്പോൾ 1:1. 1 കിലോ വേസ്റ്റിന് 1.5 കിലോ ശർക്കര വലത്തൊക്കെ പോകുന്നത്. മീനിൻ്റെ വേസ്റ്റ് ഞാൻ കൊണ്ടൊരു ബാരലിലിട്ടാണ് ഉണ്ടാക്കുന്നത്. ഉദ്ദേശം വെച്ച് ശർക്കര ഇടും, ഇതിനെയും കൊണ്ട് തട്ടും, ഇളക്കും. ഇളക്കി ബാരലിൻ്റെ ഒരു അരഭാഗത്തിൽ കൂടുതലാകുമ്പം എയർ ടൈറ്റിൽ അടച്ച് ഒരു 5 ദിവസം വെച്ചേക്കും. 5 ദിവസം കഴിഞ്ഞ് കലക്കി എടുത്തു കഴിഞ്ഞാൽ ഫിഷമിനോയിലും മത്തിയും ശർക്കരയും വെച്ച് ഉണ്ടാക്കുന്നേക്കാളും 1.5 മടങ്ങ് ഗുണം. ഞാൻ ചെടികളിൽ നട്ട് പരീക്ഷണാർത്ഥം തെളിയിച്ചതാണ്.
1: ഇത് അരിച്ചെടുക്കുമായിരിക്കും അല്ലേ?
2: അരിക്കൊന്നും വേണ്ട സാറേ. ഫിഷമിനോ നമുക്ക് കമ്പോളത്തിൽ വിൽക്കാനാണെങ്കിൽ അരിച്ചെടുത്ത് വയ്ക്കണം. കൊത്തും അതിൻ്റെ വേഷമൊന്നും പാടില്ല. ഇത് എല്ലാം കലക്കി വെച്ചിട്ട് അതിൽ നിന്ന് കുറേ കോരുന്നു, ബക്കറ്റിലിടുന്നു, പൈപ്പിൻ്റെ മൂട്ടിക്കൊണ്ട്. പൈപ്പ് എന്ന് വെച്ചാൽ കിണറ് വെള്ളത്തിലുള്ള പൈപ്പ് വെള്ളമാണ്. അതിൽ പൈപ്പ് തുടങ്ങുമ്പോൾ നല്ല കലങ്ങി വരുന്നു, വേസ്റ്റ് അടിയിൽ വരുന്നു, അതിനെ വെള്ളം ഒഴിക്കുന്നു.
1: ഇതിന് വാട വരുത്തില്ലേ?
2: ഇല്ല, സ്മെല്ലില്ല. അതായത് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന ഫിഷമിനാണെങ്കിൽ സാധാരണ ആൾക്കാർ പറയുന്നത് ആയുർവേദ ലേഹ്യത്തിൻ്റെ മണമെന്നാണ് പറയുന്നത്. ഒട്ടും സ്മെല്ലില്ല, നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇത് കീടനാശിനിയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ചാഴിക്കെല്ലാം ഏറ്റവും ബെറ്ററാണിത്. ഇപ്പോൾ ഞാൻ നെല്ല് നട്ടേക്കാണ്. കതിരായി വരുമ്പം തൊട്ട് പുതി വരുന്ന സമയം തൊട്ട് ഞാൻ ഫിഷമിനെയാണ് പ്രധാനമായിട്ട് സ്പ്രേ ചെയ്യണം. 3 ദിവസത്തിലൊരിക്കൽ സ്പ്രേ ചെയ്യും. ഒരു ചാഴിയും വരാതെ നമുക്ക് വളവെടുക്കാൻ പറ്റും. അങ്ങനെ ഫിഷമിനുമായി. പിന്നെ മുട്ടമിശ്രിതം നമുക്ക് പൂവ് കൊടിച്ച് തടയാനും കൂടുതൽ പൂവും കായും ഉണ്ടാവാനാണ് മുട്ടമിശ്രിതം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ ക്ലാസ്സിന് പഠിപ്പിക്കുന്നതെല്ലാം ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. 6 മുട്ട വെച്ചാണ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്. അതിൽ 6 മുട്ട അത് മുങ്ങി നിൽക്കത്തക്ക വിധത്തിൽ ചെറുനാരങ്ങ നീര് വെള്ളവും ചേർക്കാൻ പോലുള്ള ഫ്രഷായിട്ടുള്ള. അപ്പോൾ അതിന് നല്ല നീരുള്ള നാരങ്ങയാണെങ്കിൽ ഒരു 18-20 നാരങ്ങ ഉണ്ടായിരും. ചിലപ്പോൾ വലിയ മുട്ടയാണെങ്കിൽ 22 നാരങ്ങ ഉണ്ട്.
1: അത് മുങ്ങി നിൽക്കണം.
2: ആ, ഇത് നമ്മൾ ഒഴിക്കുമ്പം മുട്ടയിൽ മുങ്ങി നിൽക്കണം ഈ ചെറുനാരങ്ങ നീര്. അപ്പോൾ അത് ഒഴിക്കുന്നതിലെ ഒരു പ്രത്യേക രീതിയാണ്. ആരംഭഘട്ടത്തിൽ ക്ലാസ്സെല്ലാം കൊടുത്തിട്ട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക, എല്ലാം എഴുതിയെടുത്തുകൊണ്ട് ചെയ്യും. തിരിച്ച് തന്നെ വിളിക്കും. ഒരു 25-30 ദിവസം കഴിയുമ്പോൾ വിളിക്കുമെന്ന് വെച്ചാൽ അതിൽ വെള്ള പൂപ്പ് വന്നു, അത് മുട്ട പൊട്ടിയില്ല, അങ്ങനെ മോളി കിടക്കണം എന്നുള്ളതാണ്. പക്ഷേ അത് ചെയ്യേണ്ടത് ഒരു പ്രത്യേക രീതിയാണ്. ഇപ്പോൾ ഞാൻ എല്ലാ ബാച്ചിനും അത് ചെയ്ത് കാണിച്ചു കൊടുക്കും. കാര്യം ആർക്കും പരാജയം വരാൻ പാടില്ല. മുട്ട ഞാൻ അടുക്കി വയ്ക്കാൻ പറയും. അപ്പോൾ പതിലും പറയാൻ അടുക്കി വയ്ക്കാൻ എന്തിന് പറയുന്നുള്ളതാണ്. അപ്പോൾ ഇത് മുട്ട എടുത്ത് കുപ്പിക്കകത്ത് അല്ലെങ്കിൽ എടുത്ത് ഇടുമ്പം പൊട്ടാൻ പാടില്ല. പൊട്ടിക്കഴിഞ്ഞാൽ അത് പോയി, ആ മുട്ട മിശ്രിതം ശരിയായിട്ട് വരില്ല. അത് അപ്പോൾ അടുക്കി വയ്ക്കാൻ പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ അകത്ത് കൈയിറക്കി അടുക്കി

0: വെച്ചിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നാരങ്ങ പിഴിഞ്ഞിറലിലേക്ക് ഒഴിക്കണം. നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ ഒറ്റ സ്റ്റെപ്പിന് ഒഴിക്കണം, നമ്മൾ കുറേച്ചെ കുറേച്ചെ ഒഴിക്കാൻ പാടില്ല. ഈ നാരങ്ങ നീര് അതിനകത്ത് മുട്ടയിൽ ചെന്ന് തട്ടുമ്പോൾ തൊട്ട് ഈ മുട്ട പൊങ്ങി
1: പൊങ്ങാൻ തുടങ്ങും.
0: അപ്പം പിന്നെ നമ്മൾ എത്ര ഒഴിച്ചാലും തികയാതെ വരും. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് അധികം കുറച്ച് നാരങ്ങ നീര് വെച്ചേക്കണം, മുങ്ങി വരത്തെ കോസിൽ ഒഴിച്ചിട്ട് ബാക്കി നമുക്ക് ഉപയോഗിക്കാമല്ലോ, കുടിക്കാമല്ലോ, അല്ലെങ്കിൽ അത്രയും ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ അത് ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പം ചെയ്ത് കാണിച്ച് ക്ലാസ് എല്ലാം കഴിഞ്ഞ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ അതിൽ നോക്കിക്കോളാൻ പറയും. അപ്പം മുട്ട പൊങ്ങി പൊങ്ങി വരുന്നു. അപ്പം ഇവർ ക്ലാസ് കഴിഞ്ഞ് പോകാൻ സമയത്ത് നോക്കിയപ്പോൾ മുട്ടയെല്ലാം പൊങ്ങിക്കഴിഞ്ഞു. ആ വിധത്തിലാണ് മുട്ട
1: ഒന്നിച്ചങ്ങ് എളുപ്പം ഒഴിച്ചിട്ട് അതങ്ങ് ക്ലോസ്
0: പെട്ടെന്ന്
1: അടയ്ക്കണം.
0: ഇത് ഒറ്റ സ്റ്റെപ്പിനങ്ങ് ഇതങ്ങ് ഒഴിക്കുക. അപ്പോൾ നമ്മൾ മുങ്ങി നിന്ന് നിരത്തി ഉടനെ കളയ്ക്കണം. അതിൻ്റെ താമസം ഉണ്ടാവരുത്. താമസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറകത്ത് കിടക്കുന്നതനുസരിച്ച് മുട്ട പൊങ്ങി വരും. നമ്മൾ എത്ര നാരങ്ങ നീര് ഒഴിച്ചാലും തികയാതെ വരും. തണലെടുത്ത് 15 ദിവസം വയ്ക്കും. 15 ദിവസം ആയിട്ട് അതിനെടുക്കും, അതിൽ 150 ഗ്രാം ശർക്കര ഇടും. ശർക്കര കഴിയുന്നതും കറുത്ത ശർക്കരയാണ് നല്ലത്. അപ്പോൾ കറുത്ത ശർക്കരയും വെള്ള ശർക്കരയും വെച്ച് ഉപയോഗിച്ചപ്പോൾ ഏറ്റവും ഗുണമായിട്ട് തോന്നിയത് കറുത്ത ശർക്കരയാണ്. അതിനുശേഷം ഞാൻ പറയും കറുത്ത ശർക്കര തന്നെ വേണമെന്ന് പറയും. അതിട്ട് നല്ലപോലെ ഒന്ന് കലക്കി ഉണക്കും. മുട്ടയെല്ലാം തോടെല്ലാം പൊടിഞ്ഞു വരും. അവസാനം അതിൻ്റെ പാടയ്ക്കകത്ത് ചിലപ്പം ആ വെള്ളക്കരും മഞ്ഞക്കരും കിടന്ന് ആടിയാടി കിടക്കും. അതിന് ഒരു കമ്പോ ഒരു സ്പൂണോ ഇട്ട് നല്ല കലക്കി ഉടച്ചതിന് ശേഷം 150 ഗ്രാം ശർക്കരയിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ച് 15 ദിവസം വയ്ക്കും. അപ്പോൾ 30 ദിവസമായി. 30 ദിവസം ആയിട്ടെടുത്ത് 3 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് അരിച്ചെടുത്ത് സ്പ്രേ ചെയ്യും. അത് മൊട്ട് വരുന്ന സമയത്താണ് ചെയ്യേണ്ടത്. അത് മൊട്ട് വന്ന് കായ്വലം വന്ന് നമുക്ക് എങ്ങനെ മുട്ട മിശ്രിതം അത് ഉപയോഗിക്കാമെന്നുള്ള ആ ഒരു പേടി വേണ്ട. ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാം, ഒരു ദോഷമുള്ളതല്ല. കായലി സ്പ്രേ ചെയ്യുമ്പോൾ വീണാലും കുഴപ്പമൊന്നും.
1: ഇത് എത്ര നാൾ നമുക്ക് സൂക്ഷിച്ചു വെക്കാം?
0: ഞാൻ 6 മാസം ഇതുപോലെ പലരും ഈ ചോദ്യം ചോദിക്കാറുണ്ടായിരുന്നു. 6 മാസം വരെ വെച്ച് ഞാൻ ഉപയോഗിച്ചപ്പോൾ അതിന് ഒരു ദോഷവും വന്നിട്ടില്ല. സൂര്യപ്രകാശത്തിൽ വെക്കരുത്, തണലത്തേ വെക്കാവൂ. ഞാൻ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ, വർക്ക് ഏരിയയിൽ, സ്ലാബിൻ്റെ അടിയിൽ ആണ് ഇത് എല്ലാം റെഡിയാക്കി വെക്കുന്നത്. അപ്പം വെയിലൊന്നും അടിക്കുന്നില്ല, ചൂടടിക്കുന്നില്ല.
1: ഓക്കെ, പിന്നെ ഇനി നമ്മൾ ഹൃദയാമൃതത്തിനെ കുറിച്ച് സംസാരിക്കാം.
0: എല്ലാവരും നോട്ട് എഴുതുമ്പോൾ എഴുതിയൊക്കെ എടുത്തിട്ട് പറഞ്ഞ് സാർ ഇത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഹൃദയാമൃതത്തിൽ 150 ൽ പരം പച്ചിലകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പച്ചിലകൾ ഇവിടെ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയും നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ പുരയിടം ഒരു 10-50 മീറ്റർ അകലെയാണെങ്കിൽ അതുവരെ പോയിട്ട് വരുമ്പോഴൊരു കത്തി കയ്യിലിരിക്കുക. വഴിയിൽ കാണുന്ന എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 150 ൽ കൂടുതൽ വരും. അതിനെ കൊത്തി അറിഞ്ഞ് ഒരു 3 ബാരൽ വേണം. 2 എണ്ണം ചേർത്ത് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന 2 എണ്ണം 100 ലിറ്ററിൻ്റെ ബാരലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1 300 ലിറ്ററിൻ്റെയാണ്. കൊത്തി അറിഞ്ഞ് അതിനകത്ത് ഇട്ടിട്ട് അതിനകത്ത് നമുക്ക് ഗോമൂത്രം കിട്ടുമെങ്കിൽ അത് ഒഴിക്കും. ഗോമൂത്രം ഒരുമിച്ച് കൂടുതൽ കിട്ടാൻ സാധ്യതയില്ല. വീട്ടിലുള്ള കഞ്ഞിവെള്ളമോ കാടിവെള്ളമോ എന്തെങ്കിലും, കഞ്ഞിവെള്ളം കാടിവെള്ളം ഒന്നും ഇത് മുങ്ങി നിൽക്കാൻ തികഞ്ഞില്ലെങ്കിൽ പച്ചവെള്ളം ഒഴിക്കാം. പക്ഷേ പച്ചവെള്ളം ഒഴിക്കുന്നത് കിണറ്റ് വെള്ളം ഒഴിക്കുക, പൈപ്പ് വെള്ളം ഉപയോഗിക്കാതിരിക്കുന്ന നല്ലത്. പൈപ്പിൽ ക്ലോറിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് പൈപ്പ് വെള്ളം ഉപയോഗിക്കലെന്ന് പറയുന്നത്. അതിലൊരു 100 ലിറ്റർ കൊള്ളുന്ന ആ ബാരലിൽ ഞാൻ ഒരു 1 കിലോ ശർക്കര ഇടും. അതിൽ കേടായ ശർക്കര മതി. അതിട്ട് നല്ല ഇളക്കി വെച്ചേക്കും. കൂടെ ഇതിനെ ഒന്ന് താത്ത് കൊടുക്കണം. കാരണം ഈ പച്ചിലകളെല്ലാം മുകളിൽ പൊങ്ങി വരും. അപ്പോൾ നമ്മൾ അതിനെ താക്കാൻ വേണ്ടി ഞാൻ ഒരു തടി ഒരു മത്ത് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാര്യം ഇത് വെച്ച് താക്കാൻ ഒന്ന് കലക്കാൻ വേണ്ടിയുള്ളതിൽ നമ്മൾ പണ്ട് വെണ്ണ കളയുന്ന ആ സിസ്റ്റത്തിന് താത്ത് വിട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇരുന്ന ഒരു 10-40 ദിവസമൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ കുറേ ജ്യൂസ് നമുക്ക് എടുക്കാൻ പറ്റും. കാര്യം ഇതിൻ്റെ നല്ല അഴിയില്ലെങ്കിലും ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിൽ ലയിക്കും. 3 മാസമൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ല കലക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പച്ച ചാണകം കലക്കും പോലെ ഇരിക്കും, അത്രയ്ക്ക് ഇലകളെല്ലാം അഴുകും. അപ്പോൾ അതൊരു ബാരലായി. 2 വേറൊരു ബാരൽ നമ്മളെ വീട്ടിൽ ആഹാരത്തിൻ്റെ അവശിഷ്ടം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെയും കളയണ്ട, ഉപയോഗിക്കേണ്ട. ഓരോ ദിവസം ഉള്ള ആഹാരത്തിൻ്റെ വേസ്റ്റ് നമ്മൾ അതിൽ എല്ലാം കൂടി രാത്രി ആകുമ്പോൾ കറികളാവാം, എല്ലാം ആകാം, ചോറാവാം, കാപ്പികളാവാം, എല്ലാം കൂടി അതിനകത്ത് ഒഴിച്ചിട്ട് ഓരോ പിടി കുമ്മായി ഇടുക. അപ്പോൾ അങ്ങനെ കുമ്മായി ഇട്ടിട്ട് ആ ബക്കറ്റോ ബാരലോ ഒരു 3/4 ഭാഗത്ത് കൂടുതലാവുമ്പോൾ നല്ലപോലെ ഇളക്കിയിട്ട് അടച്ച് ഒരു 30 ദിവസം വെച്ചേക്കണം. കാര്യം ഈ കുമ്മായി ഇടുന്നത് നമുക്ക് കറികളുണ്ട്, എരിവുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്, മധുരമുണ്ട്. അപ്പോൾ ഇതിൽ ആസിഡിറ്റി ഒരുപാട് കൂടാൻ സാധ്യതയുണ്ട്. ആസിഡിറ്റി ഇല്ലാതാകാൻ വേണ്ടിയാണ് ഈ കുമ്മായി ഇടുന്നത്. അപ്പോൾ അത് ഒരു 30 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് 3/3 ബാരൽ എടുക്കുക, ഒരു ബക്കറ്റ് എന്തെങ്കിലും എടുത്തിട്ട്, വലിയ ബാരലാണ് 3/3 ബാരൽ, അതൊരു ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന 300 ലിറ്റർ വെള്ളുന്ന ബാരലാണ് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് നമ്മൾ കുറച്ച് ചാണകം 300 ലിറ്റർ ബാരലിലേക്ക് ഒരു 10 കിലോ കുറയാതെ 15 കിലോ ചാണകം, ഗോമൂത്രം എല്ലാം കൂടി ഒഴിച്ച് കലക്കി ഈ ബാരലിൽ ഒഴിച്ചിട്ട് ഈ പച്ചിലകൾ അഴിവാൻ ഇട്ടിരുന്ന അതിനെ എടുത്ത് ഇതിലങ്ങ് ചേർക്കും. പിന്നെ ആഹാരത്തിൻ്റെ വേശ അതും എല്ലാം കൂടി ചേർത്ത് കലക്കിയതിന് ശേഷം ഈ 300 ലിറ്റർ കൊള്ളുന്ന ആ ബാരലിലേക്ക് ഒരു 5 കിലോ കടലപ്പിണ്ണാക്ക്. കടലപ്പിണ്ണാക്ക് നമ്മൾ കുതിർത്തു വിടാം, അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി കുതിരും. പക്ഷെ അതിൽ ഇളക്കുകയാണ്, അതാണ് പ്രധാന ഘടകം. ഇളക്കുന്നത് സാധാരണ വലത്തോട്ട് നമ്മൾ ഇളക്കുന്നതാണ് പറയുന്നത്. പക്ഷേ വലത്തോട്ട് എന്നുള്ളത്

0: ഞാൻ അത് തീർത്ത് പറയുന്നില്ല. കാര്യം നമുക്ക് വലതുകൈ വശമുള്ള ഒരാൾ എപ്പോഴും വലത്തോട്ടളാക്കും, ഇടത് കൈ വശമുള്ള ആളാണെങ്കിൽ ഇടത്തോട്ടളാക്കും. അപ്പം അതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് വശത്ത് നമ്മൾ ക്ലോക്ക് വൈസ് ആയിരുന്നാലും ആൻറ്റി ക്ലോക്ക് വൈസ് ഇളക്കിയിരുന്നാലും തിരിച്ചിളക്കാൻ പാടില്ല, ഒരേ ദിശയിൽ മാത്രം ഇളക്കണമെന്ന് പറയുള്ളൂ. കാര്യം വെച്ചാൽ നമുക്ക് ഇളക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അറിയാം നല്ല ചുഴി ഇടുന്നുണ്ട്. ആ ചുഴി ഇടുന്ന സമയത്ത് നമ്മൾ ആ അതിൽ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഹൃദയാമൃതത്തിൻ്റെ രൂപമെല്ലാം മാറുകയാണ്, ഒരു പച്ച ഷെയ്ഡും ഒരു വെള്ള പതയെല്ലാം വരും. അപ്പോൾ എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ജീവാണുക്കളും സൂക്ഷ്മാണുക്കളും വളരെ കൂടുതൽ വിഘടിച്ച് വന്നതായിട്ടാണ് എൻ്റെ തോന്നൽ. പക്ഷെ ആ വിധത്തിൽ ഇളക്കി റെഡിയാക്കി എടുക്കണം. പിന്നെ അതിൽ 2 കിലോ ധാന്യപ്പൊടിയും വേസ്റ്റ് ശർക്കര വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം അതിനകത്ത് ഇടാം. ഇതെല്ലാം കൂടി ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഹൃദയാമൃതം. അപ്പോഴാണ് ഇത് ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടെന്നുള്ള ഇത് വെച്ചിട്ട് ആൾക്കാർ പറയുന്നത്. ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ അത് ഉണ്ടാക്കണ്ട, ആ ഗവി ഉണ്ടാക്ക്, കടല പിണ്ണാക്ക് വാങ്ങിക്കാം, പച്ച ചാണകം നമുക്ക് ഒപ്പിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞ അതുണ്ടാക്കാനുള്ള ശ്രമം.
1: ഇത് ഡൈല്യൂട്ട് ചെയ്തിട്ടല്ലേ
0: ഡൈല്യൂട്ട് ചെയ്യണം? അതിനെ ഡൈല്യൂട്ട് ചെയ്യണത് ഹൃദയാമൃതത്തിലാണെങ്കിൽ 20 ഇരട്ടി വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് ചുവട്ടിലൊഴിക്കും, 25 ഇരട്ടി വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്യാം,
1: തളിച്ചു കൊടുക്കാം.
0: ആ തളിച്ചു കൊടുക്കാം, അതും വൈകുന്നേര വേളയിലാണ്. കാര്യം ഇത് അടിച്ചോ അല്ലെങ്കിൽ ഒഴിച്ചോ ഉടൻ സൂര്യപ്രകാശം തട്ടണ്ട എന്നുള്ളത് കൊണ്ടാണ്. ഗുണം വരുന്നതെല്ലാം വൈകുന്നേരം ഒഴിക്കുന്നതാണ്.
1: പിന്നെ അത് കഴിഞ്ഞിട്ട് താങ്കൾ ഇപ്പം ചെയ്യുന്നത് സസ്യാമൃതം?
0: സസ്യാമൃതം എനിക്ക് ഏറ്റവും മനസ്സിന് തൃപ്തിയായിട്ടുള്ളതാണ് സസ്യാമൃതം. അപ്പോൾ അതിന് കോഴിക്കാഷ്ടം വെച്ചാണ്, അതിൽ കരിങ്കോഴിയുടെ കാഷ്ടം. കരിങ്കോഴി ഉള്ളതുകൊണ്ട് ഏത് കോഴിയാകാം. അപ്പോൾ ഞാൻ നമ്മളെ പഠിക്കാൻ പറ്റാത്ത പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഏത് കോഴിയാവട്ടെ 10 കോഴിയെ വളർത്തുക. 10 കോഴിയെ വളർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടാവശ്യമുള്ള മുട്ടയായി, അതിൻ്റെ കാഷ്ടം മതി നിങ്ങൾക്ക് ഈ വളമുണ്ടാക്കി ഉപയോഗിക്കാം. ഭാരിച്ച പൈസ കൊടുത്തോ ബുദ്ധിമുട്ടോ നിങ്ങൾ ഒരു വളവും വാങ്ങിക്കാൻ പോകരുത്. രാസവളം വേണ്ട, ജൈവവളം വേണ്ട, അസിഡിറ്റി മാറ്റിയ ചകിരി ചോറി തന്നെ വേണം. അതിനെ ഒന്ന് ബെതറും, കോഴി കാഷ്ടിക്കുന്നു, ഇതെല്ലാം അതിനകത്ത് വീഴുന്നു. അപ്പോൾ അതിനുള്ള ഈ ജലാംശമെല്ലാം ഈ ചകിരിച്ചോറ് പിടിക്കുന്നു. ഒരു ഭാഗത്ത് ഒരു ബക്കറ്റിലോ ബാരലിലോ പഴുത്ത പഴം കൊണ്ടുവന്ന് നല്ലപോലെ ഞവിടും, അതിൽ ഈസ്റ്റ് ഇടും. അപ്പോൾ അതിൽ നമുക്കൊരു 50 കിലോ പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ 50 രൂപ ഈസ്റ്റ് മതിയാവും. അതിനെ ഇട്ട് നല്ലപോലെ വീണ്ടും ഞവടി വെച്ചിട്ട് 3 ദിവസം അതിൽ വെച്ചേക്കണം. 3 ദിവസം വെച്ചതിന് ശേഷം അതിൽ ശർക്കര ഇടണം, ഒരു 5 കിലോ ശർക്കര. അതിലിപ്പോൾ നമുക്ക് നല്ല ശർക്കര തന്നെ വേണമെന്നില്ല, അലിഞ്ഞ ശർക്കര എല്ലാം ഉപയോഗിക്കാം, നല്ല കലക്കി വെച്ചേക്കും. അപ്പോൾ അതൊരു കോമ്പൗണ്ട് രൂപത്തിലിരിക്കും, ഭയങ്കര വാസനയാണത്. ഇതിനൊരു 15 ദിവസം വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട് ഈ കോഴിക്കൂടിൻ്റെ പുറത്ത് തന്നെ ആ വെൽഡ് മെഷീൻ്റെ പുറത്ത് തന്നെ വാരി പതറും. വെറുതെ ചൂല് വെച്ച് തൂക്കുമ്പോൾ എല്ലാം അടിയപ്പും. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കോഴിക്കാഷ്ടം, ചകിരിച്ചോറ്, അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയ ഈ പഴം വെച്ചുണ്ടാക്കിയ കോമ്പൗണ്ട്, അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വന്നിട്ട് ഒരു കുറച്ച് കൂടി വരുമ്പം അതിനകത്ത് കയറി എല്ലാം കൂടി ഒരു ഭാഗത്ത് നീക്കി കൂട്ടും. കൂട്ടിയിട്ട് ശേഷം ഒരു 25 ദിവസം തണലത്ത് കിടക്കണം. 25 ദിവസം അവിടെ കിടക്കുമ്പോൾ ഇതെല്ലാം പൊടിഞ്ഞ് ഒരു ചൂടില്ല, സ്മെല്ലില്ല, ഒന്നുമില്ല. ചെടിയിലൊക്കെ കൊണ്ടിടാനൊക്കെ കൈ കൊണ്ട് മാറിയിടാം. അത് എൻ്റെ പേരിട്ട് സസ്യാമൃതം. അത് കഴിഞ്ഞിട്ട് സസ്യാമൃതം പ്ലസ് എന്നുള്ളവർ ചെയ്തു. അതിൽ കുറച്ചുകൂടി വ്യത്യാസം വരുത്തി. ഹൃദയാമൃതം ഞാൻ പ്രത്യേകിച്ച് ചെയ്യുന്നു, ഫിഷമിനോ പ്രത്യേകിച്ച് ചെയ്യണം. ഒരു കർഷകന് ഇല്ലെങ്കിൽ നമ്മളൊരു വീട്ടിൽ കൃഷി ചെയ്യുന്നവർക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നേക്കാളും ജോലി എളുപ്പം വേണം. അതിനു വേണ്ടി ഈ ഫിഷമിനോ ഹൃദയാമൃതം സസ്യാമൃതത്തിൽ ലയിപ്പിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇളക്കി വെച്ചു സസ്യാമൃതം പ്ലസ് എന്ന് ഇരിക്കുന്നു. ഹൃദയാമൃതത്തിൽ അതേപോലെ ഹൃദയാമൃതം പ്ലസ് എന്ന് അതിൽ ഫിഷമിനോയും കൂടി ചേർക്കുമ്പോൾ ഹൃദയാമൃതം പ്ലസ് എന്നുള്ളതിൽ ചെടികളുടെ വളർച്ച ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഈ സസ്യാമൃതം പ്ലസ്സിൽ കുറച്ചുകൂടി ഒരു മാറ്റം വരുത്തിയാണ്. അതിൽ കറ്റാപാടത്തട വേണം, പച്ച മുട്ട വേണം. അങ്ങനെ ചെയ്തുകൊണ്ട് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഞാൻ ഒരു കൂട്ടുണ്ടാക്കി. അപ്പോൾ അത് പൂർത്തിയാക്കിയിട്ടില്ല, ഉണ്ടാക്കി
1: മുന്നോട്ട് കൊണ്ടുപോകണം,
0: മുന്നോട്ട് കൊണ്ടുപോകണം. അടുത്ത സ്റ്റെപ്പ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ വളമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്.
1: പുരവിന്ദ്രൻ സാർ, അങ്ങനെ സ്പെഷ്യൽ വളവും കൂടെ വരട്ടെ. ഇതുവരെ തന്നെ തങ്ങൾ നല്ല നല്ല ജൈവവള കൂട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ലപോലെ അതിൻ്റെ പ്രവൃത്തി ആൾക്കാർ കാണുന്നുണ്ട്, കർഷകരത് ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച് കേൾക്കുന്നവർക്ക് നല്ലൊരു നോളേജ് കിട്ടിക്കാണും. വളരെ നന്ദി.

0: ആർ രവീന്ദ്രന്റെ ഫോൺ നമ്പർ 9496369816.
1: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
0: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
1: എങ്ങനെ?
0: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
2: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി നമുക്ക് കമ്പോള വില നിലവാരം നോക്കാം.
1: ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,300 മുതൽ 28,200 രൂപ വരെയും കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. കുരുമുളകിന് ക്വിന്റലിന് 65,000 മുതൽ 71,400 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 2,900 മുതൽ 4,100 രൂപ വരെയും വില ലഭിച്ചു. കശുവണ്ടി പരിപ്പിന് ക്വിന്റലിന് 81,400 രൂപ വരെയാണ് വില രേഖപ്പെടുത്തിയത്. റബ്ബർ ലോട്ടിന് 23,000 മുതൽ 27,300 വരെയും മഞ്ഞളിന് 16,500 മുതൽ 24,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. പച്ചക്കപ്പയ്ക്ക് കിലോഗ്രാമിന് 23 രൂപ മുതൽ 32 രൂപ വരെയും വിലയുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: കമ്പോള വില നിലവാരമാണ് കേട്ടത്. നെല്ലിനായാലും ജാതിക്കായാലും ഇഞ്ചിക്കായാലും നമ്മുടെ മറ്റു പച്ചക്കറികൾക്കായാലും കാലാവസ്ഥയ്ക്കനുസരിച്ച് പല രോഗങ്ങളും വരും, പല വളപ്രയോഗവും ചെയ്യേണ്ടി വരും, കീടനാശിനികൾ തളിക്കേണ്ടി വരും. അപ്പോ ഈ ഒരു കാലാവസ്ഥയ്ക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെൽപ്പാടങ്ങളിൽ സസ്യസംരക്ഷണ നടപടികൾ കൃത്യമായി സ്വീകരിക്കണം. പോളരോഗം കൂടുതലായി കാണുന്ന സ്ഥലങ്ങളിൽ രോഗബാധ വരാതിരിക്കാനുള്ള മുൻകരുതലായി സ്യൂഡാമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കണം. എല്ലാ വർഷവും ഈ രോഗം കണ്ടുവരാറുള്ള നെൽപ്പാടങ്ങളിൽ പ്രതിരോധശേഷിയുള്ള ഇനങ്ങൾ കൃഷി ചെയ്യണം. ഓല ചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കുന്നതിനായി ഓലയുടെ മടക്ക് കയർ കൊണ്ട് വലിച്ചു നിവർത്തിയ ശേഷം ബിവേറിയ എന്ന ജീവാണു കൾച്ചർ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചുകൊടുക്കുക. നെല്ലിലെ ബാക്ടീരിയൽ ഇലകരിച്ചിൽ നിയന്ത്രിക്കാൻ 20 ഗ്രാം പച്ച ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതും ചേർത്ത് തളിക്കാവുന്നതാണ്. തുടർച്ചയായ മഴ മൂലം തെങ്ങിൽ കൂമ്പുചിയൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചിയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങൾ ഇട്ട മാംഗോസെബ് സാഷെ 5 ഗ്രാം 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിനു ചുറ്റും വയ്ക്കുക. മഴ പെയ്യുമ്പോൾ മരുന്ന് കുറേശ്ശയായി കൂമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്നത് വഴി ഈ രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാം. അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം 0.2% കൊസെഡ് പശ ചേർത്ത് തെങ്ങിന്റെ മണ്ടയിൽ മഴയില്ലാത്തപ്പോൾ തളിക്കുക. കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, കന്നുകാലികളിൽ ചെള്ളിനും ഈച്ചയ്ക്കുമുള്ള മരുന്ന് ഉപയോഗിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഉത്തരം, മൃഗചികിത്സയ്ക്കായി അംഗീകരിച്ച മരുന്നുകൾ മാത്രം ഉപയോഗിക്കുക. ലേബലിലെ നിർദ്ദേശങ്ങളും അളവും കൃത്യമായി പാലിക്കണം. വിളകളിൽ ഉപയോഗിക്കുന്ന കീടനാശിനികൾ കന്നുകാലികളിൽ ഒരിക്കലും ഉപയോഗിക്കരുത്. കന്നുകാലികളിൽ ചെള്ള്, പേൻ, മൈറ്റുകൾ, ഈച്ചകൾ തുടങ്ങിയ ബാഹ്യപരാദങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഉപയോഗിക്കുന്ന കീടനിയന്ത്രണ മരുന്നുകൾ പ്രയോഗിക്കുമ്പോൾ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കേണ്ടതുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. പരാദങ്ങൾ മൃഗങ്ങളുടെ ആരോഗ്യത്തെയും ഉൽപാദനക്ഷമതയെയും പ്രതികൂലമായി ബാധിക്കാം. അവയെ നിയന്ത്രിക്കുന്നതിനായി മരുന്നുകൾ ഉപയോഗിക്കുന്നത് ആവശ്യമാണ്.

എന്നാൽ അവ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ മൃഗങ്ങൾക്കും കർഷകർക്കും അപകടമുണ്ടാകാം. മരുന്ന് തയ്യാറാക്കുമ്പോഴും പ്രയോഗിക്കുമ്പോഴും കൈയുറ, മാസ്ക് അല്ലെങ്കിൽ മുഴുവൻ കൈ മൂടുന്ന വസ്ത്രങ്ങൾ എന്നിവ ധരിക്കുന്നത് നല്ലതാണ്. ഇതിലൂടെ രാസവസ്തുക്കൾ നേരിട്ട് ശരീരത്തിൽ പുരളുന്നതും ശ്വസനത്തിലൂടെ അകത്ത് പ്രവേശിക്കുന്നതും കുറയ്ക്കാൻ കഴിയും. മരുന്ന് കൃത്യമായ അളവിൽ കലർത്തണം. അളവ് കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അമിത അളവിൽ ഉപയോഗിച്ചാൽ വിഷബാധ, തൊലിയിൽ അസ്വസ്ഥത, പാലുൽപാദനക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആവശ്യത്തിലും കുറവ് അളവിൽ ഉപയോഗിച്ചാൽ പരാദങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കാനും കഴിയാതെ വരും. മരുന്ന് ഉപയോഗിക്കുന്ന സ്ഥലം നല്ല വായു സഞ്ചാരമുള്ളതായിരിക്കണം. കടുത്ത ചൂടുള്ള സമയങ്ങൾ ഒഴിവാക്കുക. സ്പ്രേ ചെയ്യുമ്പോൾ മരുന്ന് മൃഗത്തിന്റെ കണ്ണിലോ മൂക്കിലോ വായിലോ ചെവിയിലോ പ്രവേശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കിടാവുകൾ, ഗർഭിണി മൃഗങ്ങൾ, പ്രായമായവ, രോഗബാധിത മൃഗങ്ങൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധയോടെ മരുന്ന് ഉപയോഗിക്കണം. കുട്ടികളെയോ പരിശീലനം ലഭിക്കാത്തവരെയോ ഇത്തരം രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യാൻ അനുവദിക്കരുത്. മരുന്നുകൾ, തീറ്റ, ഭക്ഷ്യവസ്തുക്കൾ, കുടിവെള്ളം എന്നിവയിൽ നിന്ന് അകലെ സൂക്ഷിക്കണം. കേരളത്തിലെ മഴക്കാല സാഹചര്യത്തിൽ മഴ പെയ്യാൻ സാധ്യതയുള്ള സമയങ്ങളിൽ മരുന്ന് പ്രയോഗിക്കുന്നത് ഒഴിവാക്കണം. അല്ലാത്ത പക്ഷം മരുന്ന് ഒഴുകിപ്പോയി ജലസ്രോതസ്സുകൾ മലിനമാക്കാനിടയാകും. മരുന്ന് പ്രയോഗിച്ചതിന് ശേഷം ഏതാനും മണിക്കൂറുകൾ മൃഗത്തെ നിരീക്ഷിക്കണം. അമിതമായി ഉമിനീർ ഒഴുകുക, ശ്വാസതടസ്സം, വിറയൽ, അസ്വസ്ഥത, അസാധാരണമായ പെരുമാറ്റം തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ മൃഗഡോക്ടറുടെ സഹായം തേടണം. ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം സുഷമ അനി.

0: കിസാൻ വാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
0: കിസാൻ വാണി.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഹൈറേഞ്ച് വൃത്താന്തം.

ഇടുക്കി കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി ആഗസ്റ്റ് 31 ഉച്ചയ്ക്ക് 2 വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. ബിടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ള SC വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനനതീയതി, വിദ്യാഭ്യാസ യോഗ്യത, ജാതി, മുൻപരിചയം, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ കാര്യാലയത്തിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 9446981320 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് 2 ലാറ്ററൽ എൻട്രി സ്കീമിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടത്തുന്നതിനായി ആഗസ്റ്റ് 13 ബിടെക് 1 ഒഴിവുള്ള സീറ്റുകളിലേക്ക് ആഗസ്റ്റ് 14 കോളേജിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തും. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യമായ രേഖകൾ സഹിതം ഈ തീയതികളിൽ രാവിലെ 11 മുൻപായി കോളേജിൽ വന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ അംഗീകൃത മത്സ്യത്തൊഴിലാളികളിൽ നിന്നും ഭവന പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ വാസയോഗ്യമാക്കാൻ കഴിയുന്ന ഭവനങ്ങളുടെ ഉടമകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് സജീവ മത്സ്യത്തൊഴിലാളികളായിരിക്കണം. ഭവനങ്ങൾക്ക് 8 കാലപ്പഴക്കം ഉണ്ടായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും ഇനി പറയുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ആഗസ്റ്റ് 22 വൈകിട്ട് 5 മുൻപായി. നേരിട്ടോ തപാൽ മുഖേനയോ ബന്ധപ്പെട്ട ഇടുക്കി നെടുങ്കണ്ടം മത്സ്യഭവനുകളിൽ നൽകണം.

കൂടുതൽ വിവരങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയം 04862233326, മത്സ്യഭവൻ ഇടുക്കി 04862233226, മത്സ്യഭവൻ നെടുങ്കണ്ടം 04868234506 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. സംസ്ഥാനത്തെ പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടതും സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്ക് പഠിക്കുന്നതും മാതാവിനെയോ പിതാവിനെയോ അല്ലെങ്കിൽ ഇരുവരെയുമോ നഷ്ടപ്പെട്ടതുമായ വിദ്യാർത്ഥിനികൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന പ്രത്യേക ധനസഹായം അനുവദിക്കുന്ന പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇ ഗ്രാൻസ് പോർട്ടൽ മുഖേന സെപ്റ്റംബർ 15 വരെ അപേക്ഷ സമർപ്പിക്കാം. വിശദാംശങ്ങൾ അടങ്ങിയ സർക്കുലർ www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇതോടെ ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 40 സെക്കൻഡും. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. വികസിത ഭാരതത്തിനായി പ്രതിജ്ഞയെടുത്ത് സ്വാഭിമാനം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ട്രൈബ്യൂണൽ പരിഷ്കരണ ബില്ല് പാർലമെന്റ് പാസാക്കി. കേരള പുനർനാമകരണ ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. വ്യക്തികളെ കാണാതാകുന്ന കേസുകളിൽ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് സുപ്രീംകോടതി. രാജ്യത്തുടനീളം 10,33,00,000 കർഷക തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയതായി കേന്ദ്ര സർക്കാർ. നാളെ കർക്കിടകവാവ്. സംസ്ഥാനത്ത് ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. വികസിത ഭാരതത്തിനായി പ്രതിജ്ഞയെടുത്ത് അഭിമാനപൂർവ്വം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാനും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലൂടെ അഭ്യർത്ഥിച്ചു. ഹർഗർ തിരങ്ക പ്രചാരണത്തിന്റെ ഭാഗമായി വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ഒരു റിപ്പോർട്ട്.
1: ദേശീയ പതാക ഉയർത്തിയ ശേഷം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കും. ഗ്യാൻപഥിൽ 2,500 NCC കേഡറ്റുകളും മൈ ഭാരത് അംഗങ്ങളും ചേർന്ന് വന്ദേമാതരം ഒരുക്കും. വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ ചടങ്ങിൽ പുഷ്പവൃഷ്ടി നടത്തും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഹർ ഘർ തിരംഗയുടെ ഭാഗമായി നിരവധി പരിപാടികളാണ് നടക്കുന്നത്. തിരംഗയാത്രകളും ദേശസ്നേഹമുണർത്തുന്ന പരിപാടികളും വിവിധ സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കും.
0: നീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെയുണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിഷയത്തിൽ മറുപടി നൽകാൻ ആഭ്യന്തരമന്ത്രി തയ്യാറാണെന്നും സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. ലോക്സഭയിലും രാജ്യസഭയിലും ഒരുപോലെ തടസ്സങ്ങൾ നേരിട്ട ഈ ബഹളത്തിനിടയിൽ 1962 ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ

0: നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ല് ലോക്സഭ പാസാക്കി. വിവിധ ട്രൈബ്യൂണലുകളുടെ നിയമനത്തിലും പ്രവർത്തനത്തിലും സുതാര്യതയും ഏകീകൃത സ്വഭാവവും ഉറപ്പാക്കുന്ന 2026 ട്രൈബ്യൂണൽ പരിഷ്കരണ ബില്ല് പാർലമെന്റ് പാസാക്കി. സുപ്രീംകോടതി മുൻ ജഡ്ജിയോ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസോ അധ്യക്ഷനായ നാഷണൽ ട്രൈബ്യൂണൽ കമ്മീഷൻ രൂപീകരിക്കാൻ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. രാജ്യത്ത് വേഗത്തിലുള്ള തർക്ക പരിഹാരം ഉറപ്പാക്കാൻ പുതിയ നിയമം സഹായിക്കുമെന്ന് കേന്ദ്ര നിയമസഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. 2026 കേരള പുനർനാമകരണ ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. ഭരണഘടനയുടെ 1 ഷെഡ്യൂളിൽ കേരള എന്ന സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ബില്ല്. ഇത് സംബന്ധിച്ച് 2024 കേരള നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. ഭരണഘടനയിൽ കേരള എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിലും മലയാളത്തിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നായതിനാലാണ് ഈ അഭ്യർത്ഥന അംഗീകരിച്ചതെന്ന് ബിൽ അവതരിപ്പിച്ച ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു.
1: 15वीं केरल विधानसभा के 14 जून 2024 को अपने 11वें सत्र के दौरान संकल्प पारित किया था तथा केंद्र से अपील की थी कि वह संविधान अनुच्छेद 3 के अनुसार केरल राज्य के नाम को केरलम संबोधित करने के लिए तत्काल. केरल सरकार द्वारा दिया गया कारण यह है कि राज्य का नाम मलयालम भाषा में केरलम है.
0: നീറ്റ് വിഷയത്തിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒഴിഞ്ഞുമാറുകയാണെന്ന് കോൺഗ്രസ് എംപി പവൻ ഖേര ആരോപിച്ചു. ജാർഖണ്ഡിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് NDA അംഗങ്ങൾ പാർലമെന്റ് വളപ്പിൽ മാർച്ച് നടത്തി. പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള ജാർഖണ്ഡ് സർക്കാർ ബലപ്രയോഗം നടത്തിയതായി റാഞ്ചിയിൽ നിന്നുള്ള BJP MP സഞ്ജയ് സേത്ത് വിമർശിച്ചു. രാജ്യത്തുടനീളം ഇതുവരെ 10,33,00,000 കർഷക തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയതായി കേന്ദ്ര സർക്കാർ. ഇതിലൂടെ PM കിസാൻ, PM ഫസൽ ബീമാ യോജന തുടങ്ങിയ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ പദ്ധതികളുടെ സംയോജനം സാധ്യമാക്കി. കർഷകർക്ക് വിവിധ കർഷക കേന്ദ്രീകൃത ഡിജിറ്റൽ സേവനങ്ങളുടെ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാൻ ഈ തിരിച്ചറിയൽ കാർഡുകളിലൂടെ സാധിച്ചതായും കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ലോക്സഭയിൽ പറഞ്ഞു. വ്യക്തികളെ കാണാതായ കേസുകളിൽ പ്രായലിംഗഭേദമില്ലാതെ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് സുപ്രീംകോടതി. ഈ നിർദ്ദേശം പാലിക്കുന്നതിൽ പരാജയപ്പെട്ട സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കോടതി വിശദീകരണം തേടി. ഒക്ടോബർ 5 വിഷയം വീണ്ടും പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കർക്കിടക വാവുബലി തർപ്പണത്തിന് സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ പുലർച്ചെയാണ് പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള തർപ്പണ കേന്ദ്രങ്ങളിൽ എത്തുന്ന ഭക്തർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, ആലുവ ശിവക്ഷേത്രം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം തുടങ്ങി ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള പ്രധാന തർപ്പണ കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയതായും മന്ത്രി അറിയിച്ചു. 2024 ആരംഭിച്ച പുരപ്പുറ സൌരോർജ്ജ പദ്ധതിയിലൂടെ രാജ്യത്ത് 50,00,000+ കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ലോക്സഭയെ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: പുരപ്പുറ സൌരോർജ്ജ പദ്ധതിക്ക് ഇതുവരെ കേന്ദ്ര സാമ്പത്തിക സഹായമായി 28,000 കോടിയിലധികം രൂപ സബ്സിഡി ഇനത്തിൽ രാജ്യത്തുടനീളം വിതരണം ചെയ്തു. ഗ്രിഡ് അധിഷ്ഠിത കണക്ഷനുള്ള എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും ആവശ്യാനുസരണം പുരപ്പുറ സൌരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ സഹായകരമാകുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ വർഷം ജൂലൈ മാസം വരെ പദ്ധതി വഴി 14.65 GW അധിക സൌരോർജ്ജ ഉൽപാദന ശേഷി കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് 2030 500 GW പുനരുപയോഗം യോഗ ഊർജ്ജമെന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിലേക്ക് നിർണായക സംഭാവനയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പൊതുസംഭരണ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് ജെം 10 പൂർത്തിയാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുതാര്യത ഉറപ്പാക്കാനും ബിസിനസ് സുഗമമാക്കാനും സഹായിച്ച ഈ പ്ലാറ്റ്ഫോം ചെറുകിട സംരംഭങ്ങൾക്കും വനിതാ സംരംഭകർക്കും പുതിയ അവസരങ്ങൾ നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. പ്രമുഖ ശാസ്ത്രജ്ഞനും ശാസ്ത്ര പ്രചാരകരും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനുമായ MP പരമേശ്വരൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യ US

0: നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ തുടരുന്നു. ദക്ഷിണ നാവിക കമാൻഡിലാണ് അഭ്യാസം നടക്കുന്നത്. 5 ദിവസത്തെ അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. അരുണാചൽ പ്രദേശ് രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് ആവർത്തിച്ച് ഇന്ത്യ. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തിയും നിലനിർത്തുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ഈ മാസം 13 മുതൽ ആഗോളതലത്തിൽ പ്രതിഷേധം ആരംഭിക്കുമെന്ന് അവാമി ആക്ഷൻ കമ്മിറ്റി. പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 14 കരിദിനമായി ആചരിക്കാനും AAC തീരുമാനിച്ചു. ആർട്ടെമിസ് ഉടമ്പടി പ്രകാരം നാസയുടെ ചാന്ദ്രാധിഷ്ഠിത പരിപാടിയിൽ ചേരാൻ ഇസ്രോയ്ക്ക് ക്ഷണം. സാങ്കേതിക ഡാറ്റ പങ്കിടുന്നതിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള കരാറിൽ ചർച്ച തുടരാനും ഇന്ത്യയും US തമ്മിൽ ധാരണയായി. ഈ മാസം ആദ്യം ബംഗളൂരുവിൽ നടന്ന ഇന്ത്യ US സിവിൽ സ്പേസ് ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 9-ാമത് യോഗത്തിൽ ഉഭയകക്ഷി ബഹിരാകാശ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം ഇരു രാജ്യങ്ങളും ആവർത്തിച്ചിരുന്നു. രാജ്യത്തെ ബാങ്കുകൾ നവീകരണം, ഉത്തരവാദിത്വം, ഉപഭോക്താക്കളുടെ വിശ്വാസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ. മുംബൈയിൽ FIBAC വാർഷിക ബാങ്കിംഗ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AIയെ അമിതമായി ആശ്രയിക്കുന്നതിലെ അപകട സാധ്യതകളെക്കുറിച്ചും ഗവർണർ മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതത്തിനായി പ്രതിജ്ഞയെടുത്ത് സ്വാഭിമാനം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ട്രൈബ്യൂണൽ പരിഷ്കരണ ബില്ല് പാർലമെന്റ് പാസാക്കി. കേരള പുനർനാമകരണ ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. വ്യക്തികളെ കാണാതാകുന്ന കേസുകളിൽ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് സുപ്രീംകോടതി. രാജ്യത്തുടനീളം 10,33,00,000 കർഷക തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയതായി കേന്ദ്ര സർക്കാർ. നാളെ കർക്കിടകവാവ്. സംസ്ഥാനത്ത് ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM.
2: അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി.
3: ഇടുക്കി ജില്ലയിലെ മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കരസ്ഥമാക്കിയ ബൈസൻവാലി ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി ടീച്ചർ ശ്രീമതി വിജി VPയുമായി ഡോക്ടർ അനില CS നടത്തുന്ന അഭിമുഖമാണ് ഇന്ന് അങ്കണത്തിൽ.
4: ഏവർക്കും അങ്കണത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇടുക്കി ജില്ലയിലെ മികച്ച അംഗനവാടി ടീച്ചർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ 2024 അവാർഡ് ജേതാവായ വിജി VPയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം ടീച്ചർ.
5: നമസ്കാരം.
4: നിലവിൽ ടീച്ചർ ബൈസൺവാലി പഞ്ചായത്തിലെ സൊസൈറ്റി മെഡിൽ അംഗൻവാടിയിലെ ടീച്ചറാണ്. ഈ പ്രൊഫഷനിലേക്ക് കയറിയപ്പോൾ മുതൽ തന്നെ ഈ സൊസൈറ്റി മെഡിലാണോ ജോലി ചെയ്യുന്നത്?
5: അല്ല, ഞാൻ ജോലിയിൽ കയറുന്നത് 1992 ഡിസംബറിലാണ്. അപ്പം ഞാൻ ബൈസൺവാലി പഞ്ചായത്തിൽ തന്നെ കുരങ്ങുവാറ എന്ന സ്ഥലത്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് ഞാൻ സ്ഥലം മാറി ഇപ്പോൾ എത്തിയിട്ട് 23 വർഷം കഴിഞ്ഞു. സൊസൈറ്റി മെഡ് അംഗൻവാടി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 23 വർഷം കഴിഞ്ഞു.
4: 23 വർഷം കൊണ്ട് സൊസൈറ്റി മെഡിലെ മെഡിലാണ്. അംഗൻവാടി എന്ന് പറയുന്ന ഒരു PKG എന്നാണ്, അതായത് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ളതാണ് ചൊല്ല് പറയുന്നത്.
5: അതെ.
4: വീട് കഴിഞ്ഞാൽ പിന്നീട് വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാലയമാണ് കുട്ടികളുടെ പ്രധാന സ്ഥലം. അതിന്റെ പ്രാരംഭഘട്ടമാണ് ഈ അംഗൻവാടി.
5: അതെ.
4: അപ്പം ഏത് തരത്തിലുള്ള പരിശീലനമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക?
5: നമ്മുടെ അംഗൻവാടിയിൽ എന്ന് പറഞ്ഞാൽ പ്രീ സ്കൂൾ എന്നാണ് അംഗൻവാടിയിൽ നമ്മൾ പറയുന്നത്. സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ വിടാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുക. അത് അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ കുറച്ച് ദിവസം അതുങ്ങളെ ഒന്ന് മെരുക്കി എടുക്കാനും നമ്മുടേതാക്കി ഒന്ന് എടുക്കാനും ഒക്കെ കുറച്ച് ഞങ്ങൾ നല്ലപോലെ പാടുപെടുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങൾ ഒരു മാസമൊക്കെ എടുക്കും നമ്മളുമായിട്ടൊന്ന് ഇണങ്ങി വരാൻ. ആ സമയം നമ്മൾ മടിയിലിരുത്തി ലാളിച്ച് അവരെ തലോടി അവരെ കൊഞ്ചിച്ച് അവരുടെ അമ്മയുടെ സാമീപ്യം തന്നെ കുഞ്ഞിന് തോന്നി ഒരു മാസം ഒക്കെ കൊണ്ടാണ് നമ്മളുമായിട്ട് ണങ്ങി. പിന്നെ അംഗൻവാടിയിൽ നിന്ന് പോകാൻ കുട്ടികൾക്ക് ഇഷ്ടമില്ല. ആ ഒരു ലെവലിലേക്ക് നമുക്ക് കുഞ്ഞുങ്ങളെ എത്തിക്കണമെങ്കിൽ നല്ലൊരു പ്രയത്നം തന്നെ വേണം. അപ്പം അംഗൻവാടിയിലേക്ക് ആദ്യം വരുമ്പോൾ അവരെപ്പോഴും ഒരു കുഞ്ഞുങ്ങളെ സ്വാർത്ഥരായിരിക്കും. ഞാൻ എൻ്റെ അങ്ങനെ ഒരു ചിന്ത, എൻ്റെ കളിപ്പാട്ടം, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, അല്ലെങ്കിൽ ഞാനെന്നൊരു ചിന്ത, അതൊക്കെ നമ്മൾ പതുക്കെ അവരെ മാറ്റി കളിപ്പാട്ടങ്ങൾ ഷെയർ ചെയ്യാനും നമ്മുടെ അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കാനും. അപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞ ഒരു സ്ലൈഡൊക്കെ

0: ഉപയോഗിക്കുകയാണെങ്കിൽ കുട്ടികൾ അതേ കയറി ഊർന്നിറങ്ങുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ അവസരത്തിന് വേണ്ടി നമ്മൾ അവരെ ക്യൂവിൽ നിൽക്കാനും
1: പരിശീലനം
0: ആ
1: കൊടുക്കുകയാണ്.
0: പരിശീലനം കൊടുക്കുകയാണ് നമ്മൾ. അതുപോലെ കളിപ്പാട്ടങ്ങൾ യൂസ് ചെയ്യാനും എല്ലാവരും കൂടെ ഒന്നിച്ച് കളിക്കണം. ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ രണ്ടും മൂന്നും പേർ ആവശ്യപ്പെടും. അപ്പോൾ നമ്മൾ മോനൊന്ന് കൊടുക്കണം കേട്ടോ, അടുത്ത ആൾക്ക് കൊടുക്കണം കേട്ടോ, ആ മിടുക്കനാണല്ലോ, അപ്പോൾ മോനെ അങ്ങോട്ട് കൊടുക്ക്. അവരാ മിടുക്കനാണ് മിടുക്കിയാണെന്ന് പറയുന്നത് കേൾക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ അവരെ അഭിനന്ദിക്കുന്നത് അവർക്ക് ഇഷ്ടമാണ്. അങ്ങനെ അവരെ നമ്മൾ കളിയിലൂടെ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നു. അതുപോലെ അവരുടെ ചെരുപ്പ് അടുക്കി വെക്കാൻ, ടോയ്ലറ്റിലൊക്കെ പോയതിന് ശേഷം കൈ വാഷ് ചെയ്യാനും, അതുപോലെ ചെരുപ്പ് എവിടെയാണോ വെച്ചിരുന്നത് അവിടെ തന്നെ, അതൊക്കെ അറിയാം കുട്ടികൾക്ക്, അവരതുപോലെ കൊണ്ട് അടുക്കി വെക്കുന്നു. അതുപോലെ അവർ അംഗൻവാടിയിൽ വന്നാൽ അവരുടെ ബാഗ് വെക്കുന്ന സ്ഥലം അവർക്ക് കറക്റ്റ് അറിയാം. അത് കൃത്യമായിട്ട് അവരവിടെ തന്നെ വെക്കും. അവർ ബാഗ് വെച്ച് അവരുടെ ടൗവല് കറക്റ്റ് എല്ലാം അവരും ടൗവല് അടുക്കി വെക്കും. ആ ടൗവൽ ഉപയോഗിക്കേണ്ട സമയത്ത് എടുക്കാൻ പാകത്തിന് ടൗവൽ അടുക്കി വെക്കും. അതും കറക്റ്റ് അവർക്കറിയാം. അവർ കൃത്യം ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ക്ലാസ്സിൽ ബെഞ്ചിൽ വന്നിരിക്കണേ. അപ്പം നമ്മളത് ആദ്യം മോൻ്റെ ടൗവൽ എടുത്ത് വെച്ചോ, മോൻ ചെരുപ്പ് അടുക്കി വെച്ചോ, ഇത് ആരുടെ ഈ ചെരുപ്പ്, അതെൻ്റെയാണ്, അപ്പോൾ അവർക്കറിയാം ഈ സാധനം അടുക്കി വെക്കണമെന്ന്. അപ്പോൾ പേരൻസ് പറയും, ടീച്ചറെ ഇപ്പോൾ അവൻ വരാൻ തുടങ്ങിയിട്ട് നല്ല വ്യത്യാസമുണ്ട്, അവൻ്റെ സാധനങ്ങൾ അടുക്കി വെക്കാൻ തുടങ്ങി, അവനെല്ലാം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി, ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഞങ്ങൾ പ്രാർത്ഥിക്കും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ അച്ഛനോടും അമ്മയോടും എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറയും, അവനും പ്രാർത്ഥിക്കും. അംഗൻവാടി വന്നിട്ട് വ്യത്യാസം വന്നു എന്ന് പറയാത്ത പേരൻസ് ഇല്ല. അപ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ കുഞ്ഞുങ്ങളെ ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുകയാണ്. അപ്പം നമ്മുടെ ഇവിടെ കിട്ടുന്ന ശീലം അവർക്ക് ജീവിതത്തിൽ അങ്ങോളം ഉണ്ട്. അപ്പം എല്ലാം ക്ഷമിക്കാനും മറ്റുള്ളവർക്ക് പരിഗണന കൊടുക്കാനും അഭിനന്ദിക്കാനും.
1: ശരിക്കും സ്വഭാവ രൂപീകരണം അല്ലെങ്കിൽ ശീലങ്ങളാണ് അവരെ പഠിപ്പിക്കുക.
0: അതെ അതെ,
1: പാഠങ്ങളെക്കാൾ ഉപരി ശീലങ്ങൾ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്.
0: ഭക്ഷണം കഴിക്കാൻ കറക്റ്റായിട്ട് ആ ഒരു നിരക്ക് തന്നെ ഇരിക്കുക, ഭക്ഷണം കഴിക്കുമ്പം കൂട്ടുകാർക്കെല്ലാം ലഭിച്ചതിന് ശേഷം കഴിക്കുക, കളിപ്പാട്ടും അതുപോലെ തന്നെ യൂസ് ചെയ്യുക. അതുപോലെ നമുക്ക് തീം അനുസരിച്ചാണ് നമ്മുടെ അംഗൻവാടിയിലെ പ്രവർത്തനങ്ങൾ. നമുക്ക് ഓരോ മാസവും രണ്ട് തീം വെച്ചിട്ടുണ്ട്.
1: അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് തീം അതെന്താ ടീച്ചർ ഉദ്ദേശിക്കുന്നത് ഒന്നുകൂടി ഒന്ന് പറയാമോ? തീമെന്ന് ഉദ്ദേശിക്കുന്നത്,
0: തീമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മാസം രണ്ട് തീമുണ്ട്. ഇപ്പോൾ മഴയും കാലാവസ്ഥയും, കുട്ടിയും കുടുംബവും, ഞാനും എൻ്റെ ശരീരവും, പൂക്കളും പൂന്തോട്ടവും, അങ്ങനെ നമുക്ക് ഏകദേശം 30 തീമോളം ഉണ്ട് അംഗൻവാടി. ആ തീമുകൾ ഓരോ മാസവും അതിൽ കൂടെ നമ്മൾ കടന്നാണ് പോകുന്നത്.
1: അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കഥ കവിത അങ്ങനെയാണ്
0: എല്ലാം അതിനനുസരിച്ചുള്ള
1: തീമിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ്
0: കൊടുക്കുന്നത് കുട്ടികൾക്ക്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പൂക്കളും പൂന്തോട്ടവും ആണെങ്കിൽ നമ്മൾ വീട്ടിൽ പൂക്കളുണ്ടോ, മോൻ്റെ വീട്ടിലെ അതൊക്കെ പൂക്കളാണല്ലോ, പൂന്തോട്ടം ഉണ്ടാക്കണം, ഒരു ചെടി നടണം. അപ്പോൾ അവർക്ക് അതൊക്കെ ചെടി നടാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ പൂക്കൾ കുറേ ചെടികൾ നടുമ്പോഴാണ് അത് പൂന്തോട്ടമായി മാറുന്നത്. അതുപോലെ കുട്ടിയും കുടുംബമാണെങ്കിൽ കുടുംബത്തിലെ നാഥൻ അച്ഛനാണ്. അച്ഛനാണ് വീട്ടിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അമ്മ ഭക്ഷണമൊക്കെ പാകം ചെയ്തു തരും, കുട്ടിയെ കുളിപ്പിച്ച് അംഗൻവാടിയിൽ വിടും. അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിലെ പ്രധാന വ്യക്തി ആരാ, അല്ലെ മുതിർന്ന ആരാ, അപ്പൂപ്പനുണ്ട് അമ്മൂമ്മയുണ്ട്, അതേക്കുറിച്ചൊക്കെ നമ്മൾ ഇവരുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പം ഇതിൽ വഴി ഇവർക്ക് പൊതുവായിട്ടുള്ള അറിവുകൾ കൂടുകയാണ്. ചുരുക്കി പറഞ്ഞ ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള എല്ലാം നമുക്ക് തീമായിട്ടുണ്ട്. അതുപോലെ നമുക്ക് വിശേഷ ദിവസങ്ങളുണ്ട്, സ്വാതന്ത്ര്യദിനമുണ്ട്, ഒക്ടോബർ 2 ഉണ്ട്, അങ്ങനെ ജനുവരി 26 റിപ്പബ്ലിക് ഡേ ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളെല്ലാം നമ്മൾ ആഘോഷിക്കുന്നുണ്ട്, പതാക ഉയർത്തുന്നുണ്ട്. അത് നമ്മുടെ ആഘോഷങ്ങൾ അങ്ങനെയുള്ളത്. അതുകൂടാതെ ക്രിസ്മസ്, ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കും. കാരണം ആക്ക് ക്രിസ്മസ് ഒരു നമുക്കൊരു തീമാണ്. അപ്പൊ കൂടെ പറയും ഉണ്ണിയേശു പിറന്ന ദിനമാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസ് എന്താന്ന് എത്തുവാണ്. ഉണ്ണി പിറന്നു, ഉണ്ണിയേശു പിറന്നു എന്നുള്ള പാട്ട് പാടി ഇവർ നമുക്ക് ഇങ്ങനെ ചെണ്ട കൊട്ടാനുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ വെച്ച് നമ്മൾ ആ ഒരു ദിനം അങ്ങ് ആഘോഷിക്കുകയാണ്. അപ്പൊ ഇതുങ്ങളുടെ മനസ്സിൽ ഉണ്ണിയേശു
1: നിലനിൽക്കുകയാണ്.
0: അതെ. അതുപോലെ ഓണം, ഓണം നമ്മളെ കാണാൻ മാവേലി വരുന്ന ദിവസമാണ്, മഹാബലി തമ്പുരാൻ വരും നമ്മളെ കാണാൻ. അപ്പോൾ ഓണത്തിന് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കും? ഓണസദ്യ, അത് നമ്മൾ അംഗൻവാടിയിൽ ഉണ്ടാക്കുകയാണ്. അത് പേരൻസ് ഓരോരുത്തരും കറികളൊക്കെ പാകം ചെയ്തു കൊണ്ടുവന്ന് അവരുടെ സപ്പോർട്ടോടുകൂടി കുഞ്ഞുങ്ങൾ ഓണത്തിൻ്റെതായ ആ ട്രഡീഷണൽ വേഷമൊക്കെ ഇട്ട് ഒരു ദിവസം അതിനുവേണ്ടി നമ്മൾ മാറ്റി വെക്കുകയാണ്. അപ്പം ഓണം എന്താ? നമ്മളെ കാണാൻ, പ്രജകളെ കാണാൻ, കേരളത്തിലെ ജനങ്ങളെ കാണാൻ മഹാബലി തമ്പുരാൻ വരുന്ന ദിവസമാണ്. ആ മഹാബലി തമ്പുരാന്റെ പടം നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നമുക്കതിന് ടീച്ചിങ് എയ്ഡ്സ് വേണം. ഇതാണ് മഹാബലി
1: തമ്പുരാണ്,
0: ചെയ്തും കാണിച്ചും പഠിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാ തീമിനും നമുക്ക് ടീച്ചിങ് എയ്ഡ്സ് വേണം. അപ്പൊ ഈ ചിത്രങ്ങൾ കാണിച്ച് ഇതാണ്, ഇതാരാന്നറിയാമോ, ഇതാണ്. അപ്പൊ അതുപോലെ ശിശുദിനം വരുമ്പോൾ നമ്മള് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുക്കൾ

0: കുട്ടികളെ നെഹ്റുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു.
1: ഇഷ്ടമായിരുന്നു.
0: അപ്പോൾ അന്ന് കുട്ടികളെല്ലാം വെള്ള ഉടുപ്പൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് നമ്മളൊരു റാലി പോലെ ഒരു കുറച്ച് ദൂരം, ഒത്തിരി ദൂരമൊന്നും കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാൻ പറ്റില്ല, നമ്മുടെ അംഗൻവാടിയുടെ പരിസരത്ത് തന്നെ പ്ലക്കാർഡൊക്കെ പിടിച്ച് ഉടുപ്പിൽ റോസാപ്പൂ കുത്തി. അപ്പോൾ ഇതാണ് നെഹ്റുവിൻ്റെ ഉടുപ്പിൽ റോസാപ്പൂ ഉണ്ട് കണ്ടോ, അതുപോലെ നമ്മുടെ ഉടുപ്പിലും ഉണ്ട് റോസാപ്പൂ. അത് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അങ്ങനെ അതുപോലെ നമ്മൾ വാർഷികം വെക്കുന്നു. അപ്പോൾ ഈ കുട്ടികളെ എല്ലാം നമ്മൾ കലാപരിപാടികളിൽ പങ്കെടുപ്പിക്കും. കഥയുണ്ട്, സോങ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കഥ പറയാൻ, കുഞ്ഞുങ്ങളല്ലേ, ഒരു 4 വയസ്സ് 5 വയസ്സ് വരെയുള്ള കുട്ടികളുണ്ട് അംഗൻവാടിയിൽ.
1: നമുക്ക്
0: 3 വയസ്സ് പൂർത്തിയാകുമ്പോൾ മുതൽ 6 വയസ്സ് വരെ നമുക്ക് അംഗൻവാടിയിൽ ഇരുത്താം. നമുക്ക് 4-5 വയസ്സ് വരെയും കുട്ടികളെ കിട്ടും. അത് കഴിയുമ്പോൾ LKG, കൂടുതലും പേര് UKGയിലേക്കാണ് പോകുന്നത്. LKGയിലേക്ക് അധികം ആരും പോകാറില്ല, എന്റെ അംഗൻവാടിയിൽ നിന്ന് അങ്ങനെ പോകാറില്ല.
1: ടീച്ചർ അക്ഷരങ്ങളും ഇവരെ
0: അക്ഷരങ്ങളും
1: പഠിപ്പിക്കുന്നുണ്ട്.
0: അത് നമ്മൾ ഒത്തിരി സ്ട്രെസ് കൊടുക്കൂല. പക്ഷേ സ്കൂളിൽ 2 വർഷം നമ്മൾ ഇരുത്തി, നമുക്ക് 2 വർഷം അംഗൻവാടിയിൽ കിട്ടിയാൽ നമ്മൾ അക്ഷരങ്ങളും പഠിപ്പിച്ച് അവര് സ്കൂളിൽ പോയാൽ പുറകിലേക്ക് നിൽക്കാത്ത രീതിയിലാക്കിയാണ് വിടുന്നത്. അതുകൊണ്ട് കൂടുതൽ കുട്ടികളും UKGയിലേക്ക് തന്നെയാണ് പോകാറുള്ളത്. കമ്മിറ്റി അംഗങ്ങൾ, വാർഡ് മെമ്പർ, നമ്മുടെ ഓഫീസിലെ സ്റ്റാഫുകൾ എല്ലാവരെയും ക്ഷണിച്ച് നമ്മൾ വർഷത്തിൽ ഒരു മെയ് മാസത്തിലാണ് നമ്മൾ വാർഷികം നടത്താറുള്ളത്. അതുപോലെ പ്രവേശനോത്സവം, പുതിയ കുട്ടികളെ സ്വീകരിക്കാനുള്ള പ്രവേശനോത്സവം, വാർഷികം കൂടെ നമ്മൾ ഒന്നിച്ചാണ് നടത്താറുള്ളത്. ആ സമയത്ത് ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നമ്മൾ വെക്കുന്നു. അപ്പോൾ വരുന്നവർക്കും അത് കാണുമ്പോൾ ഇത്രയൊക്കെ കുഞ്ഞുങ്ങളാവുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ അവർക്കും വരുന്നു. അവർ പറയുമോ, എൻ്റെ കൊച്ചൊക്കെ ഇങ്ങനെ വന്നു പാടുമോ കളിക്കുമോ? ഞാൻ പറയും, ടെൻഷൻ അടിക്കണ്ട, അടുത്ത വർഷം ഈ സമയം കണ്ടോ, അവരും പാടും അവരും കളിക്കും. കാരണം നമുക്കും വിശ്വാസമുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ
1: നമ്മൾ കുട്ടിയെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ് അംഗൻവാടിയുടെ.
0: അതെ, അത് തന്നെ.
1: ഈ കുട്ടികൾക്കുള്ള പരിശീലനമല്ലാതെ അംഗൻവാടി കേന്ദ്രീകരിച്ച് നടക്കുന്ന മറ്റ് പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അതിനെ കുറിച്ചിട്ട് ടീച്ചർ ഒന്ന് പറയാം.
0: അംഗൻവാടിയിൽ നടക്കാത്ത ഒരു കാര്യങ്ങളും ഇല്ലാന്ന് ചുരുക്കി പറയാം. കാരണം നമുക്ക് പ്രീ സ്കൂൾ മാത്രമാണെങ്കിൽ നമുക്ക് ഒത്തിരി ഒരു സമാധാനമുണ്ട്. കാരണം ഒരുപാട് ജോലികളാണ്, ഒരുപാട് ജോലികൾ. നമ്മുടെ ഒരു നമുക്കൊരു നിശ്ചിത ഏരിയ ഉണ്ട്. ഒരു വാർഡിൽ ചിലപ്പോൾ 2 അംഗൻവാടി 3 അംഗൻവാടി കാണും. അപ്പോൾ നമുക്കൊരു ഏരിയ തിരിച്ച് നമുക്കുണ്ട്. ആ ഒരു ഏരിയയിൽ ഉൾപ്പെട്ട ആ ഒരു ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും, ഒരു ഭിന്നശേഷിക്കാരുണ്ടെങ്കിൽ അവർക്ക് ഉള്ള വൈകല്യം, അവരുടെ ശതമാനം, അവർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ടോ അല്ലെ, വികലാംഗ പെൻഷൻ കിട്ടുന്നുണ്ടോ, അതുപോലെ ഒരു വിധവയുണ്ടെങ്കിൽ അവർക്ക് വിധവ പെൻഷൻ്റെ കാര്യങ്ങൾ, അതുപോലെ ഒരുപാട് പദ്ധതികളുണ്ട്. സഹായഹസ്തം, മംഗല്യ, ആശ്വാസകിരണം, അങ്ങനെ ഒത്തിരി സ്ത്രീകൾക്കുള്ള പദ്ധതികൾ, കിടപ്പ് രോഗികളെ നോക്കുന്നവർക്കുള്ള പദ്ധതികൾ, അങ്ങനെ പദ്ധതികൾ ഒരുപാടുണ്ട്. ധനസഹായ പദ്ധതികൾ, അതെല്ലാം നമ്മുടെ അംഗൻവാടി വഴിയാണ്. പിന്നെ ഒരു സ്ത്രീ വിധവയാണെങ്കിൽ അവർക്ക് സ്വയം തൊഴിൽ ചെയ്യാനുള്ള ധനസഹായം, അപ്പൊ മക്കളെ പഠിപ്പിക്കാനുള്ള ധനസഹായം, അപ്പൊ ഇതെല്ലാം നമ്മൾ അന്വേഷിച്ചറിഞ്ഞ്
1: പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണോ?
0: പഞ്ചായത്തുമായിട്ട്. അപ്പൊ നമ്മുടെ ഏരിയയിൽ അങ്ങനെ ഒരാളുണ്ടെ, നമ്മള് അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുക,
1: പഞ്ചായത്തിലേക്ക്
0: കൊടുക്കുക. അപ്പൊ നമ്മുടെ ICDC നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വഴിയാണ് ഇതിന്റെ ഫണ്ട് കാര്യങ്ങൾ. പഞ്ചായത്താണ് ഫണ്ട് മുടക്കുന്നത്,
1: പക്ഷെ
0: നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വഴിയാണ് ഇതെല്ലാം പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതുപോലെ കൗമാരപ്രായത്തിലെ പെൺകുട്ടികൾ, അവർക്ക് നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കണം. പോഷകാഹാരം കൊടുക്കുന്നുണ്ട്
1: അവർക്ക്.
0: കൗമാര കുട്ടികൾക്ക് പോഷകാഹാരം കൊടുക്കുന്നതോടൊപ്പം തന്നെ ബോധവൽക്കരണ ക്ലാസ്സുകളും നമ്മൾ അംഗൻവാടി വഴി കൊടുക്കുന്നുണ്ട്. അതിന് നമുക്ക് മേളിലൊന്നുള്ളവർ, കൗൺസിലർ, നമ്മളെ മേലുദ്യോഗസ്ഥരൊക്കെ ക്ലാസ് എടുക്കാനും ഒക്കെ എത്തുന്നുണ്ട്. അതുപോലെ ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, അവർക്കും ബോധവൽക്കരണ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ അവർക്കും ഇതുപോലെ പോഷകാഹാരം, എല്ലാ മാസവും പോഷകാഹാരം, അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഗർഭിണികൾ പാലൂട്ടുന്ന അമ്മമാരുടെ വീടുകൾ സന്ദർശിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ 3 വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്ക് നമ്മൾ അമൃതം പൊടി കൊടുക്കുന്നുണ്ട്. കുഞ്ഞിന് 6 മാസം ആകുന്നത് മുതൽ
1: 3 വയസ്സ് വരെ
0: അമൃതം പൊടി കൊടുക്കുന്നുണ്ട്. അത് വിവിധ രീതിയിൽ ഉണ്ടാക്കേണ്ട രീതികൾ, ഈ ഭക്ഷണം കുട്ടി കഴിക്കണമല്ലോ, അപ്പൊ അതിനു വേണ്ടി പാചക ക്ലാസ്സുകൾ നമുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പോഷകാഹാര വാരം, ഇപ്പൊ 1 സെപ്റ്റംബർ മുതൽ 8 വരെ ഇനി പോഷകാഹാര വാരം വരുന്നു. അപ്പൊ നമുക്ക് അന്നേരം എല്ലാം നമുക്ക് അംഗൻവാടികളിൽ വിവിധ പരിപാടികൾ ഡിപ്പാർട്ട്മെന്റ് വഴി നമുക്ക് നിർദ്ദേശങ്ങൾ തരും. അത് നമ്മൾ അംഗൻവാടി വഴി നടത്തും. പേരൻസിനോട് നമ്മൾ അവർക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കും. അങ്ങനെ അംഗൻവാടി വഴി ഒരുപാട് കാര്യങ്ങളാണ് നടക്കുന്നത്. നമുക്ക് ജോലി
1: പറഞ്ഞ ഒരു പോഷകാഹാരം എന്ന് പറഞ്ഞു, ഇപ്പം ഗർഭിണികൾക്ക് കൊടുക്കുന്നുണ്ട്, മുലയൂട്ടുന്ന അമ്മമാർക്ക്, കുഞ്ഞുങ്ങൾക്ക് എല്ലാം കൊടുക്കുന്നുണ്ട്, അംഗൻവാടി വരുന്ന കുട്ടികൾക്കും നമ്മൾ ആഹാരം
0: കൊടുക്കുന്നുണ്ട്.
1: നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് പോഷകാഹാരം ഒരു മെനു അനുസരിച്ചിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെ കുറിച്ചിട്ടൊന്ന് പറയാം, എന്താ ഇപ്പോഴത്തെ ഒരു മെനു, കുട്ടികൾക്ക് അംഗൻവാടിയിൽ വരുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന മെനു എങ്ങനെയാണെന്നൊന്ന് പറയാമോ?
0: ഇപ്പൊ നമുക്ക് മെനു ആക്കിയപ്പോ ഓരോ ദിവസവും ഓരോ ഭക്ഷണങ്ങളാണ്. ആദ്യത്തെ ദിവസം നമുക്ക് ഇലയട, കോഴിക്കട്ട, പിന്നെ ഉച്ചക്ക് ചോറ്, ചെറുപയറുകറി, ഇലക്കറി. തിങ്കൾ മുതൽ ശനി വരെ ഓരോ മെനുവാണ്. ചൊവ്വാഴ്ച ദിവസം ബിരിയാണി, അപ്പൊ മുട്ട ബിരിയാണി. അപ്പൊ നമ്മൾ മുട്ടയും പുഴുങ്ങി ചെള്ളാസ് ഉണ്ടാക്കി ബിരിയാണി ഉണ്ടാക്കി നമുക്ക് ലഭിക്കുന്ന, നമുക്ക് കേന്ദ്ര സർക്കാരാണ് അരി നൽകുന്നത്, ആ അരി വെച്ചാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലെ പിന്നെ ഒരു ദിവസമാണെങ്കിൽ ചെറുപയർ മുളപ്പിച്ച് കറിയാക്കി, പിന്നെ ഇലക്കറി, സാമ്പാറ്, അങ്ങനെ തിങ്കൾ മുതൽ ശനി വരെ മെനുവാണ്.
1: അംഗൻവാടിയിൽ തന്നെ ഉണ്ടാക്കി,
0: അംഗൻവാടി തന്നെ ഉണ്ടാക്കുവാണ്
1: എല്ലാം തന്നെ. മൂന്ന് നേരത്തെ ആഹാരം,
0: അംഗൻവാടിയിൽ ഉണ്ടാക്കുവാണ്.
1: അപ്പൊ ഈ വെള്ളം, കുടിവെള്ളം കൊടുക്കുന്നവർ കൊണ്ടുവരുവാണോ അതോ അതും നമ്മൾ ചൂടായി?
0: നമ്മൾ എല്ലാ ഭക്ഷണവും കുടിവെള്ളം ഉൾപ്പെടെ എല്ലാം നമ്മൾ അംഗൻവാടിയിലെ കൊണ്ടുവരണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുടിവെള്ളം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും, ഭക്ഷണ സാധനങ്ങൾ മൂന്ന് നേരം അന്നേരം ആ നമ്മൾ സമയത്ത് തന്നെ ഭക്ഷണം പാകം ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതുപോലെ കുടിവെള്ളവും നമ്മൾ രാവിലെ തിളപ്പിച്ച് ചെളപ്പിച്ചാറിയ വെള്ളം തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. വൈകുന്നേരം 3 മണിക്കാണ് ഫുഡ്. നമ്മൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കൊടുത്തിട്ട് രാവിലെ 10:30, ഉച്ചയ്ക്ക് 12:30, വൈകുന്നേരം 3 മണിക്ക്,
1: ഇങ്ങനെയാണ്. ഉറക്കം പരിപാടി
0: ഉണ്ട്. 1 മണിയാകുമ്പോഴത്തേനും ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്നുകൂടി നടന്ന് അവരെ, നമുക്ക് ബെഡും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് അംഗൻവാടിയിൽ, അപ്പൊ അവരെ കിടത്തി ഉറക്കി 2:30 ആകുമ്പോൾ എല്ലാവരെയും ഉണർത്തും. ഉണർത്തി ഇവർക്ക് ഇച്ചിരി ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ കൊടുക്കും. കുറച്ചു നേരം ഇവർ ഓടിക്കളിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ബോളൊക്കെ ഉണ്ട് നമുക്ക്, അതിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കും. 3 മണിവരെ അവർ കളിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ഇവർക്ക് ഫുഡ് കൊടുക്കുവാണ്. അപ്പൊ ഒരു 2 ദിവസം പായസം, ഒരു ദിവസം അവല്
1: നൽകും,
0: വൈകുന്നേരം ഒരു ദിവസം പുലാവ്, ഒരു ദിവസം ഇഡ്ഡലി സാമ്പാർ. വൈകുന്നേരം മെനു ആണ് നമുക്ക്. ആ ഫുഡ് ഇവര്,
1: പണ്ടത്തെ ഉപ്പുമാവ് സിസ്റ്റം മാറി,
0: ഉപ്പുമാവ് മാറി. ഇപ്പൊ ഒരു ദിവസം അതിപ്പോ പുലാവ് എന്നാണ് പറയുന്നത്, അതൊരു ദിവസം, ബാക്കി ഓരോ ദിവസം മാറി മാറി മാറി. അപ്പൊ ഇവർക്ക് വെറൈറ്റി ആയതുകൊണ്ട് കുഞ്ഞുങ്ങള്
1: കഴിച്ചോളും.
0: അങ്ങനെ 3 മണിയാകുമ്പോ ഇവര് എല്ലാം ടോയ്ലറ്റിലൊക്കെ പോയി വന്ന് കൈയൊക്കെ കഴുകി വൃത്തിയായി വന്ന് ഭക്ഷണം കഴിക്കാതിരിക്കും. ഭക്ഷണം കഴിച്ച് 3:30 ആകുമ്പോ ദേശീയഗാനം പാടി വീട്ടിൽ വിടും.
1: ഇവര് ദേശീയഗാനവും പഠിച്ച് ഇവര് തന്നെയല്ലേ?
0: അതെ, അവര് ദേശീയഗാനം പാടാമെന്ന് പറയുമ്പോ തന്നെ അവരിങ്ങനെ ക്യൂ നിരക്കി നിൽക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ശീലിപ്പിച്ചിട്ടുണ്ട്, നമുക്കിനി ദേശീയഗാനം ചൊല്ലാം. അപ്പൊ പേരൻസ് വന്നാൽ അവര് പുറത്ത് നിൽക്കും, അവരോട് ദേശീയഗാനം ചൊല്ലാം എന്ന് പറയുമ്പോൾ തന്നെ ഇവര് റെഡി ആയിട്ട് നിന്നോളും. നമ്മൾ അത് ആ ഒരു ചിട്ടയ്ക്ക് നമ്മൾ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പ്രാർത്ഥന ചൊല്ലുമ്പോഴും അതെ, നമുക്ക് പ്രാർത്ഥന ചൊല്ലാം എന്ന് 10 മണിയാകുമ്പോൾ ഇവരോട് പറയുമ്പോൾ അവര് കറക്റ്റായിട്ട് നമ്മൾ ആ പൊക്കം അനുസരിച്ച് ഇങ്ങനെ അസംബ്ലിയിൽ നിൽക്കുന്ന പോലെ ഇങ്ങനെ നിർത്തും. അപ്പൊ ആ ഒരു പൊക്കം അനുസരിച്ച് നീ അല്ലേ വലുത്, നീ ഇവിടെ നിക്ക്, ഞാൻ ഇവിടെ
1: നിൽക്കാം.
0: അവര് കാരണം നമ്മൾ ഇങ്ങനെ നിർത്തി നിർത്തി നിർത്തി ഇപ്പൊ അവർക്ക് അറിയാം.
1: അപ്പം ടീച്ചറിനെ സംബന്ധിച്ച് ടീച്ചർ പറയുന്നുണ്ട് ഇതിനൊരു കമ്മിറ്റിയുണ്ട്, ഇപ്പം ആഘോഷങ്ങൾ നടക്കുമ്പോൾ കമ്മിറ്റിയിലുള്ളവരെ വിളിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്കറിയാം ഓരോ ഇടത്തേതും അല്ലേ, ഓരോ ICDC കീഴിൽ വരുന്നതാണെങ്കിലും പഞ്ചായത്തുമായിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രദേശത്തെ ഒരു അംഗൻവാടി ശരിയായ രീതിയിൽ അല്ലെങ്കിൽ സുഗമമായി നടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഒരു ജനപങ്കാളിത്തം വേണമെന്ന് തന്നെ ഞാൻ കരുതുന്നു.
0: ഉറപ്പായിട്ടും
1: അല്ലേ. അപ്പം ടീച്ചറിന്റെ അംഗൻവാടിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെ ഒന്ന് വിശദീകരിക്കാമോ?
0: ജനപങ്കാളിത്തമാണ് നമുക്ക് ഏറ്റവും പ്രധാനം. കാരണം നല്ല രീതിയിൽ ഒരു സ്ഥാപനം പോണെങ്കിൽ അംഗൻവാടിയെ സംബന്ധിച്ചോളം 2 സ്ത്രീജനങ്ങൾ മാത്രം ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്.
1: ഒരു
0: ഹെൽപ്പറും വർക്കറും. അപ്പൊ ഏറ്റവും പ്രധാനം നമുക്ക് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആള് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ സ്ഥാപനം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഏറ്റവും മെയിൻ അതാ. അപ്പൊ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ ജയശ്രീ ചേച്ചി, ജയശ്രീ എന്നാണ് ചേച്ചിയുടെ പേര്, ഞങ്ങൾ രണ്ടുപേരും രണ്ട് ശരീരവും ഒരാത്മാവുമായിട്ട് ജോലി ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഈ അംഗൻവാടിയിൽ ഈ വിജയങ്ങൾ ഇങ്ങനെ
1: കൊണ്ടുപോകാൻ
0: സാധിക്കുന്നത്. കുഞ്ഞുങ്ങൾ വന്നാലും എന്ത് കാര്യമാണേലും നമ്മൾ അതിങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചാൽ കട്ടയ്ക്ക് എൻ്റെ കൂടെയുണ്ട് ചേച്ചി. അത് ഏറ്റവും പ്രധാനം. അതിന് അത് കഴിഞ്ഞാൽ നമുക്ക് പൊതുജന പങ്കാളിത്തം. പൊതുജന പങ്കാളിത്തം നമുക്ക് 5-ടയർ മോണിറ്ററിംഗ് കമ്മിറ്റി എന്നാണ് പറയുന്നത് നമ്മുടെ അംഗൻവാടിയുടെ കമ്മിറ്റിയുടെ പേര്. ആ കമ്മിറ്റിയിൽ നമ്മുടെ വാർഡ് മെമ്പർ, നമ്മുടെ സൂപ്പർവൈസർ, ആശാ വർക്കർ, പിന്നെ നമ്മുടെ ഏരിയയിലുള്ള അംഗീകരിക്കപ്പെട്ട ജനങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, പ്രീ സ്കൂൾ കുട്ടികളുടെ രക്ഷിതാക്കൾ, ഇവരെല്ലാം കൂടെ ഉൾപ്പെടുത്തി നമ്മളൊരു കമ്മിറ്റി എടുക്കും. ആ കമ്മിറ്റി 1 വർഷമാണ് അതിൻ്റെ കാലാവധി. ആ ഒരു വർഷത്തിനുള്ളിൽ അംഗൻവാടിയിൽ എന്ത് കാര്യങ്ങൾ വന്നാലും നമ്മൾ ഇവരെയും കൂടെ വിളിച്ചു കൂട്ടി അവരുടെ അഭിപ്രായങ്ങളും കൂടെ ചോദിക്കും. അവരും കൂടെ നമ്മോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഇപ്പം ആഘോഷങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ആഘോഷങ്ങളൊക്കെ നമുക്ക് നടത്തണേ ഒരിക്കലും നമുക്ക് ഇതിന് ഫണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അംഗൻവാടി വർക്കറും ഹെൽപ്പറും തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരാണ്. ജോലി കൂടുതലും ശമ്പളം കുറവും ഉള്ളൊരു വിഭാഗമാണ് അംഗൻവാടി. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനം നമ്മുടെയാണ്, നമ്മുടെ ജീവിതമാർഗമാണ്. എന്നതിലുപരി നമ്മുടെ അടുത്തേക്ക് വരുന്ന പൊടിക്കുഞ്ഞുങ്ങൾ

0: ഇവരുടെ ഭാവി നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ ഒരു ചിന്തയോടെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ജനങ്ങളുണ്ടെങ്കിൽ മാത്രമേ പരിപാടികളൊക്കെ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ദിവസം അംഗൻവാടി പോയി കുട്ടികളെ കാര്യങ്ങൾ കുട്ടികളെ നോക്കുക, പ്രീ സ്കൂൾ നന്നായി നടത്തുക, ബാക്കി പ്രവർത്തനങ്ങൾ നടത്തി പോരാമെന്നുള്ളതേ ഉള്ളൂ. അംഗൻവാടികളിലെ ആഘോഷങ്ങളും അംഗൻവാടി ഇച്ചിലൂടെ മികച്ചതാക്കണമെങ്കിൽ നമുക്ക് ജനങ്ങളുടെ നല്ല സപ്പോർട്ട് വേണം. അതുപോലെ പഞ്ചായത്ത് നമുക്ക് നല്ല കെട്ടിടം തരുന്നതും അതിനുള്ള ഫണ്ട് അനുവദിക്കുന്നതും കുട്ടികൾക്ക് ടോയ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഞ്ചായത്തിൽ നിന്നാണ് അതിൻ്റെ ഫണ്ടെല്ലാം വരുന്നത്, ഭക്ഷണ സാധനങ്ങൾക്കുള്ള ഫണ്ട്. അപ്പം നമുക്ക് എല്ലാ രീതിയിലും പഞ്ചായത്ത് മുതൽ നമുക്ക് ഇവരുടെ എല്ലാ സപ്പോർട്ടും നമുക്ക് ആവശ്യമാണ്. പൊതുജനങ്ങളുടെ നല്ല സഹകരണം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്തൊരു ആവശ്യം പറഞ്ഞാലും, ഞാനിപ്പോൾ 23 വർഷം കഴിഞ്ഞു, 24 വർഷത്തോളമായി സൊസൈറ്റി മേഡ അംഗൻവാടിയിൽ എത്തിയിട്ട്, നമ്മൾ എന്തൊരാവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനൊരു ആവശ്യമുണ്ടല്ലോ മക്കളെ, കാരണം എൻ്റെ മക്കളെ പ്രായമുള്ളൂ എൻ്റെ പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികളുടെ അമ്മമാർക്ക്. അപ്പോൾ അതുപോലെ അച്ഛന്മാരും അമ്മമാരും, ടീച്ചർ എന്താവശ്യമുണ്ടെങ്കിലും ടീച്ചർ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ രക്ഷിതാക്കൾ, അവരെൻ്റെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. കാരണം എന്തൊരാവശ്യം പറഞ്ഞാലും നമുക്ക് ഈ പരിപാടി ഇങ്ങനെ നടത്താം, അത് ഇങ്ങനൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ എന്ത് കേസാണേലും നമുക്ക് കൂടെ നിൽക്കുന്ന ജനങ്ങൾ, നമ്മുടെ വാർഡ് മെമ്പർ, അതുപോലെ നമ്മുടെ നമുക്ക് മേളിൽ നിന്ന് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ തരുന്ന നമ്മുടെ മേലുദ്യോഗസ്ഥർ, ഇതെല്ലാം ഒരു മുതൽക്കൂട്ട് തന്നെയാണ് നമുക്ക്. അത് നമുക്ക് മേളിൽ നിന്ന് ഓരോ സർക്കുലർ വരുമ്പോൾ നമുക്കത് നമ്മുടെ ഏരിയയിലേക്ക് പ്രാവർത്തികമാക്കണമെങ്കിൽ ഉറപ്പായിട്ടും പൊതുജന പങ്കാളിത്തം ഉണ്ടായേ പറ്റുള്ളൂ.
1: നിലവിൽ എനിക്ക് തോന്നുന്നു ഒരു 33 വർഷമാണ് ടീച്ചറിൻ്റെ ഒരു ഈ ഒരു പ്രവർത്തന മേഖല. അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള ഏകദേശം ഒരുപാട് ആളുകളെയും ടീച്ചർ തന്നെ പഠിപ്പിച്ച് വിട്ട കുട്ടികൾ തന്നെ ആവാം അല്ലേ? അപ്പൊ അതുകൊണ്ടുകൂടി ആ ഒരു പങ്കാളിത്തം, കാരണം എന്റെ ടീച്ചറാണ് എന്ന് ഉള്ള, കാരണം അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ടീച്ചർ എന്ന് പറയുന്നത് അനുബന്ധ ടീച്ചറാണ്. അപ്പൊ ആ ഒരു സ്നേഹവും കൂടി നാട്ടുകാരുടെ ഇടയിൽ നിന്ന് ടീച്ചറിനെ കിട്ടുന്നുണ്ട് എന്ന്.
0: നമ്മുടെ ടീച്ചറല്ലേ, നമ്മുടെ ടീച്ചറല്ലേ, എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ ടീച്ചറല്ലേ, നമ്മുടെ അംഗൻവാടിയല്ലേ, അതിനു വേണ്ടി ചെയ്യണ്ടേ എന്ന് പറഞ്ഞു കൂടെ നിൽക്കുന്നവരാണ് എന്റെ ഒരു ഏരിയയിലുള്ള ജനങ്ങൾ.
1: അങ്ങനെ ഒരു പിന്തുണ ടീച്ചർ,
0: പിന്തുണ ശരിക്കുമുണ്ട്, ശരിക്കുമുണ്ട്. അത് തന്നെയാണ് ഈ ഒരു വിജയത്തിന്, എനിക്ക് ഇങ്ങനെ ഒരു വിജയം നേടാനും അവരുടെ നല്ലൊരു സപ്പോർട്ടുണ്ട്.
1: മികച്ച അംഗൻവാടി ടീച്ചറിനുള്ള ഇടുക്കി ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന അവാർഡ് ടീച്ചർ കരസ്ഥമാക്കി. ആ അവാർഡിനെ കുറിച്ചിട്ട് ഒന്ന് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയാമോ?
0: അവാർഡ് കിട്ടുമെന്നോ, അവാർഡിന് വേണ്ടിയിട്ട് ഒരു ശ്രമം ഒരിക്കലും ഞാൻ നടത്തിയിട്ടില്ല. അപ്പം എൻ്റെ CDPO ജമീല സാറായിരുന്നു, സാറെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിജി ഈ വർഷത്തെ അവാർഡിന് വിജി വെക്കണം, അപ്ലിക്കേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ബുദ്ധിമുട്ട് പറഞ്ഞു. കാരണം നല്ലൊരു പണിയുണ്ട് ഇതിന്, നമുക്ക് റിപ്പോർട്ടുകൾ തയ്യാറാക്കണം, ഒരു വർഷത്തെ റിപ്പോർട്ട്, നമ്മൾ അംഗൻവാടി ചെയ്ത ഒരു വർഷത്തെ മൊത്തം കാര്യങ്ങൾ റിപ്പോർട്ടാക്കി അതിൻ്റെ ഫോട്ടോകളും വെച്ച് നമ്മൾ ബൈൻഡ് ഒരു റിപ്പോർട്ടാക്കി ബൈൻഡ് ചെയ്തൊരു ബുക്കാക്കി നമ്മൾ കൊടുക്കണം. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇവർ അന്വേഷണത്തിന് വരുന്നത്. ആ അപ്പം നമ്മളിങ്ങനെ, ഞാൻ ആദ്യം ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു, സാർ പറഞ്ഞു പറ്റില്ല വിജി വെക്കണം എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ മേലുദ്യോഗസ്ഥരെ നമുക്ക് ധിക്കരിക്കാൻ പറ്റില്ലല്ലോ. അവാർഡിനെ സ്വപ്നത്തിൽ പോലും കരുതിയില്ല, കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ സാറ് പറഞ്ഞു, സാറിനെ അനുസരിച്ചു. അപ്പോൾ ഞാൻ റിപ്പോർട്ട് തയ്യാറാക്കി, ആ റിപ്പോർട്ട് തയ്യാറാക്കി അതിൻ്റെ ഫോട്ടോസ് ഓരോ പ്രോഗ്രാം, ഇപ്പം നമ്മളൊരു മീറ്റിംഗ് നടത്തി, ഒരു ആഘോഷം നടത്തി, നമ്മൾ റിപ്പോർട്ട് എഴുതുമ്പോൾ അതിൻ്റെ ഫോട്ടോസും ആ കൂടെ ഉണ്ടാവണം, തെളിവ് വേണം. ആ റിപ്പോർട്ട് എല്ലാം തയ്യാറാക്കി റെഡിയാക്കി കൊടുത്തു. അതൊരു February 1 കൊടുക്കുന്നത്. കൊടുത്തു, നമുക്ക് ജില്ലയിൽ നിന്ന് അന്വേഷണത്തിന് വന്നു. അന്വേഷണത്തിന് വന്നപ്പോൾ അവർ, നമ്മുടെ അംഗൻവാടി നടക്കുന്ന ഒരുപാട് രജിസ്റ്ററുകളുണ്ട് അംഗൻവാടിയിൽ, അംഗൻവാടിയിലെ രജിസ്റ്ററുകളും കാര്യങ്ങളും, പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ കുട്ടികൾക്ക് തീം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ കുട്ടികളോടും ചോദിക്കുവാണ്, കുട്ടികൾ ഇന്ന് എന്താണ് പഠിച്ചത്. അപ്പോൾ അവർ അന്ന് ഒരു കഥയൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു. അന്ന് ഒരു അവാർഡിൻ്റെ അന്വേഷണത്തിന് വരുമ്പോൾ എനിക്ക് 18 കുട്ടികളുണ്ട് അംഗൻവാടിയിൽ. ആ 18 ഏതാണ്ട് 16 കുട്ടികളോളം അന്ന് ഹാജരുണ്ട്. ഒരു ഉച്ച സമയത്താണ് വരുന്നത്, നമ്മൾ നല്ല തിരക്കുള്ള സമയം. എനിക്ക് നല്ല ടെൻഷനായിരുന്നു, കാരണം കുട്ടികൾ 16 കുട്ടികൾ അംഗൻവാടിക്കകത്തൂടെ എല്ലാ
1: കുഞ്ഞുങ്ങൾ
0: പെട്ടെന്ന് അകത്തേക്ക് കയറി വരുവാണ്. അപ്പോൾ നമുക്ക് കുട്ടികളെ ഭക്ഷണം കൊടുക്കുന്ന സമയമാണ്, ഒരാളതിലേ പോകും, ഒരാൾ ഇതിലേ പോകും, തിരക്കല്ലേ. അപ്പോൾ അവരെന്നോട് ചോദിച്ചതിനെല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാത്തിനും എനിക്ക് ആൻസർ പറയാൻ പറ്റി. ഒരു ഒന്നിനും ഒരു എനിക്കറിയില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നില്ല. ചോദിച്ച എല്ലാ കാര്യങ്ങളും ആൻസർ പറയാൻ പറ്റി. ചോദിച്ച രജിസ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ അടുത്തുണ്ടായിരുന്നു. അവർ നോക്കിയ കാര്യങ്ങൾ അതുണ്ടോ ഇതുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുവാണ്, ഓരോന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കൂടാതെ. അപ്പം എന്ത് ചോദിച്ചാലും അതെനിക്ക് കാണിച്ചു കൊടുക്കാനുണ്ടായിരുന്നു സെൻറ്ററിൽ. പിന്നെ കുട്ടികളോട് ചോദിച്ചു, കുട്ടികൾ കഥയും പാട്ടും നമ്മൾ ആ തീം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് കുഞ്ഞുങ്ങളോട് ചോദിച്ചപ്പം അവരെ കഥയൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു. അങ്ങനെ അവർ പോയി. അപ്പം നമ്മൾ അതോടെ അവിടെ തീർന്നു എന്ന് വിചാരിച്ചു. നമുക്കങ്ങനെ ഒരു പ്രതീക്ഷയേ ഇല്ല. അങ്ങനെ മാർച്ച് മാസത്തിലാണ് സാറ് വിളിച്ചിട്ട് പറയുന്നത് വിജയിക്കാൻ അവാർഡ്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല സാറേ എനിക്കോന്ന് ഞാൻ ചോദിച്ചു. ഒട്ടും പ്രതീക്ഷയില്ല കിട്ടുമെന്ന്. March 8 വനിതാ ദിനത്തിന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അവാർഡ് ദാനം. ബിജി പോണം കിട്ടുമെന്ന് പറഞ്ഞു.

0: അങ്ങനെ നിശാന്തി ഓഡിറ്റോറിയത്തിൽ ചെന്നാണ് അവാർഡ് വാങ്ങിയത്.
1: ഒരു
0: അതൊരു
1: അനുഭവം,
0: അനുഭവം, ഒരിക്കലും സ്വപ്നത്തെ പ്രതീക്ഷയില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഇതിലും വലിയൊരു അംഗീകാരം എനിക്ക് കിട്ടാനില്ല. ജോലി നമ്മൾ ചെയ്യുന്നു, ഞാൻ എപ്പോഴും ഓർക്കും ബാലശാപമാണ് ഏറ്റവും വലിയ ശാപം എന്ന്. ഞങ്ങൾക്ക് ആദ്യം, ഞങ്ങൾക്ക് ജോലി കിട്ടുമ്പോൾ ആദ്യം 3 മാസത്തെ ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ്ങിൽ ഞങ്ങൾക്കൊരു സാറ് ട്രെയിനിങ്ങിന് വന്നപ്പോൾ, അത് 92-ൽ ഞാൻ ജോലി കയറി, 93 ഏപ്രിലാണ് ഞാൻ ആദ്യം ട്രെയിനിങ്ങിന് പോകുന്നത്. അപ്പോൾ സാറ് പറഞ്ഞൊരു ഒരു കാര്യമാണ്, മക്കളെ ബാലശാപമാണ് ഏറ്റവും വലിയ ശാപം, അത് നിങ്ങൾ വാങ്ങിക്കരുത് കേട്ടോ എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയോടും പറയും, നമ്മൾ ഈ അംഗൻവാടിക്കുള്ളിൽ എന്ത് ചെയ്യുന്നു എന്ന് ആരും അറിയുന്നില്ല, ഈ കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ നോക്കുന്നു എന്ന് ആരും അറിയുന്നില്ല, പക്ഷേ എല്ലാം കാണാനൊരാളുണ്ടല്ലോ. ആ ഒരു വിശ്വാസത്തിൽ അന്നും ഇന്നും ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം ആ ഒരു രീതി ജോലി ചെയ്തു പോകുന്നു എന്നല്ലാതെ ഒരു അവാർഡിനെക്കുറിച്ചോ ഒരു അംഗീകാരം കിട്ടണമെന്നൊന്നും ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യണം, എൻ്റെ ഒരു ജീവിതമാർഗത്തിലുപരി എന്നെക്കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടാവണം എന്ന് വിചാരിച്ച് ജോലി ചെയ്തു വരുമായിരുന്നു. അപ്പോൾ അവാർഡ് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി. പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ നല്ല സപ്പോർട്ട് എനിക്കുണ്ട്. കാരണം അംഗൻവാടി ജോലി എന്ന് പറഞ്ഞാൽ നല്ല ടെൻഷനുള്ള ജോലിയാണ്. നമുക്ക് എപ്പോഴും കുറേ റിപ്പോർട്ടുകൾ, കാര്യങ്ങൾ ഫോണിലൊക്കെ ചെയ്യാനുള്ളത്, നമുക്ക് ഫോണിനൊക്കെ ഒരു പരിധിയുണ്ട്, നമുക്കറിയില്ലല്ലോ. കുറേ കുട്ടികളൊക്കെ എനിക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളൊക്കെ ഫോണിൽ ചെയ്യാം. അപ്പോൾ അതുപോലെ ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും, അത് ഇങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, അല്ല അംഗൻവാടിയിലേക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യണമല്ലോ, വാങ്ങിക്കണോ എന്ന് പറയുമ്പോൾ കുട്ടികളും ഹസ്ബൻഡും എൻ്റെ കൂടെ നിൽക്കും. അതെനിക്കൊരു വലിയൊരു സപ്പോർട്ടാണ്. അവാർഡ് കിട്ടിയപ്പോഴും ഞങ്ങൾ കുടുംബസമേതം പോയാണ് അവാർഡ് വാങ്ങിച്ചത്. ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ എൻ്റെ ജീവിതത്തിൽ എന്നും ഓർത്തു വെക്കാൻ പറ്റിയ ഒരു അനുഭവം തന്നെയാണ്
1: ഓഡിറ്റോറിയവും
0: ചടങ്ങും.
1: നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ.
0: നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ പേരെഴുതിയ കസേരയിൽ നമ്മുടെ പേരെഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ ജില്ലക്കാരെ ഓർഡറാക്കിയാണ് ഇരുത്തുന്നത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ ഏത് ജില്ലയിൽ നിന്ന് ചോദിച്ച് നമ്മളെ വിളിച്ച് തുകം വിജി വി പി എഴുതി വെച്ച കസേരയിൽ, അതുകൊണ്ട് ഞാൻ കസേരയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് പേരെഴുതി വെച്ചേക്കുക. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു.
1: നമുക്ക് വേണ്ടി റിസർവ് ചെയ്തൊരു സീറ്റ് ഇരിക്കുകയെന്ന് പറയുന്നത്,
0: നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്കായിട്ട് നമ്മുടെ പേരെഴുതിയ ഒരു സീറ്റ്. അപ്പോൾ ഞാൻ ഓർക്കും അതിൽ വേറെ ആരും വന്നിരിക്കില്ലല്ലോ, നമ്മളല്ലാതെ
1: നമുക്ക് വേണ്ടി മാത്രമുള്ളതാണ്.
0: അതെ, അതൊക്കെ ഭയങ്കര ഒരു ജീവിതത്തിലെ വലിയൊരു നേട്ടമായിട്ട്, അഭിമാനമായിട്ട്, എല്ലാത്തിനും ഒരു ദൈവാനുഗ്രഹമായിട്ട് തന്നെ.
1: പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണെങ്കിൽ കൂടി ഇതിനേക്കാൾ വലിയൊരു നേട്ടം ഉണ്ടായതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം 2026 ജനുവരി 26-ന്റെ
0: അല്ലേ
1: റിപ്പബ്ലിക് ദിന പരേഡിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഡൽഹിയിൽ പോയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം ഇതിന് ഈ അനുഭവത്തെ കുറച്ചുകൂടി അതിനെക്കുറിച്ചുകൂടി ടീച്ചർ ഒന്ന്
0: വിശദീകരിക്കാം. ഉറപ്പായിട്ടും, അതെന്റെ ഒരു സ്വപ്നമായിരുന്നു. കാരണം ഈ റിപ്പബ്ലിക് ഡേ പരേഡ്, സ്വാതന്ത്ര്യദിന പരേഡ്, പതാക ഉയർത്തുന്ന സമയമൊക്കെ നമ്മളിങ്ങനെ ടിവിയിൽ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന പരിപാടികൾ ഇങ്ങനെ ഓരോ ടാബ്ലോ ഇങ്ങനെ എല്ലാം പോകുന്ന നമ്മൾ ടിവി കാണുമ്പോൾ ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട്, അവിടെ ഇരുന്ന് കാണുന്നവർക്ക് എന്ത് സുഖമാണ്, അത്ര അടുത്തിരുന്ന് കാണാൻ്റെ ഭാഗം. നമ്മൾ ചെല്ലുന്നോ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നല്ല, ഓ എന്ത് സുഖം അടുത്തിരുന്ന് കാണുന്നവർക്ക്, എത്ര കളർഫുള്ളായിട്ടുള്ള പരിപാടിയാണ്, അത്ര നമുക്ക് അഭിമാനം തോന്നുന്ന ഒരു പരിപാടിയാണ്, അത് അടുത്തിരുന്നൊന്ന് കാണുക എന്നുള്ളത് എന്തൊരു ഭാഗ്യം എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതും ഇങ്ങനെ സാറിനെ വിളിച്ചിട്ട് റിപ്പബ്ലിക് ഡേ പരേഡിന് സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വിജിക്ക് ക്ഷണമുണ്ട്, പോകാൻ തയ്യാറല്ലേ എന്ന് സാറിനോട് ചോദിക്കുമ്പോൾ, സാറേ പോകാം, അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ പോകാം എന്ന് ഞാൻ സാറിനോട് പറഞ്ഞു. അപ്പം ഹസ്ബൻഡിനോട് പറഞ്ഞപ്പം പോകാം, ഇനിയെന്താ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. കുട്ടികളോട് ചോദിച്ചപ്പോൾ കുട്ടികളും പറഞ്ഞു പോകണം. ആദ്യം എനിക്ക് ഡൽഹിയിലെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പേടിയോ പരിചയമുള്ള ആരും നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ എന്നോട് മക്കളും പറഞ്ഞു അമ്മയ്ക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു അവസരം അമ്മ കളയരുത്, പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. ആ പരേഡ് നടക്കുന്ന സ്ഥലത്ത് നമ്മളൊരു 7 മണിക്ക് ചെന്നിരുന്നിട്ട് നമുക്ക് അതുപോലെ സീറ്റുണ്ട്, നമ്മളെ കൊണ്ട് ഇരുത്തി ഇങ്ങനെ ടാബ്ലോകളും ഓരോ രാജ്യത്തിൻ്റെ ഇങ്ങനെ നമ്മൾ കണ്ടിട്ട് നമ്മൾ സ്വയം നിന്നുള്ളിൽ നോക്കുമെന്നാ, ഇവിടെ തന്നെയാണോ, ടിവിയിൽ മാത്രം കണ്ടിട്ടുള്ളൊരു പരിപാടിയാണ്. അത് കഴിഞ്ഞപ്പോൾ ഇതേ പ്രധാനമന്ത്രി വണ്ടിയിൽ വരുന്നു, പ്രസിഡന്റ് കുതിര വണ്ടിയിൽ വരുന്നു. ഞങ്ങളൊരു കുറച്ച് ദൂരമേ ഉള്ളൂ, അത്ര 3-4 നിര താഴെ റോഡ് ഞങ്ങളിങ്ങനെ ഇരിക്കുവാണ്. ഒരു കുറച്ച് അകലത്തിൽ നമ്മൾ
1: കാണുക എന്ന് പറയുന്നത് വളരെ വലിയ ഭാഗ്യം,
0: വലിയൊരു ഭാഗ്യമാണ്. കാരണം ഞാൻ ഒരു നിസാര ഒരു വ്യക്തിയാണ്, ഏറ്റവും താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരിയായ ഒരു വ്യക്തിക്ക് ഇത് വലിയൊരു ഭാഗ്യമാണ്.
1: പ്രാഥമിക വിദ്യാലയം എന്ന വീട് കഴിഞ്ഞ് അംഗൻവാടിയിലേക്ക് എത്തുന്ന കുഞ്ഞുമക്കളെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി വളർത്തിയിരിക്കുന്ന വിജി ടീച്ചർ സംസ്ഥാന സർക്കാരിന് 2024 അവാർഡ് ജേതാവാണ്. തീർച്ചയായിട്ടും ടീച്ചർ പറഞ്ഞു, സ്ഥാപനം എൻ്റേത് അല്ലെങ്കിൽ ഞങ്ങളുടേത് എന്ന നിലയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ദേശീയ അവാർഡിലേക്ക് ടീച്ചർ എത്തട്ടെ എന്ന് സ്പൈസ് എഫ് എമ്മിൻ്റെ വകയായി ഞങ്ങൾ ആശംസിച്ചുകൊണ്ട് ടീച്ചറിന് സ്പൈസ് എഫ് എമ്മിൻ്റെ സ്നേഹം അറിയിക്കുന്നു.
0: നമസ്കാരം.

0: മക്കൾ ഇതുവരെ കേട്ടത് ഇടുക്കി ജില്ലയിലെ മികച്ച അംഗൻവാടി ടീച്ചറിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ശ്രീമതി വിജി വി പിയുമായി ഡോക്ടർ അനില സി എസ് നടത്തിയ അഭിമുഖം.
1: ഇനി സാഹിത്യരംഗം, തിരുവനന്തപുരം റിലേ.
2: നിതിൻ ബലമായി ഫോൺ പിടിച്ചു വാങ്ങി. ഡി, നീ വേഗം സീൻ ഷൂട്ട് ചെയ്യാൻ നോക്ക്, ഇപ്പൊ ആരെയും വിളിച്ച് പറയാൻ നിക്കണ്ട. പെട്ടെന്ന് തന്റെ ക്യാമറ സെറ്റ് ചെയ്തുകൊണ്ട് അവൻ കടുപ്പത്തിൽ പറഞ്ഞു, ഫയർഫോഴ്സോ നാട്ടുകാരോ ഇപ്പൊ വന്നാൽ ആൾക്കൂട്ടം കാരണം നമുക്ക് ശരിക്ക് വിഷ്വൽസ് കിട്ടില്ല, അവർ ലൈവ് തടസ്സപ്പെടുത്തും. ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടും നിനക്കിതൊന്നും അറിയില്ലേ. നീ നേരം കളയാതെ ക്യാമറ ആ മുങ്ങിപ്പൊങ്ങുന്ന സീനിലേക്ക് കൃത്യമായി ഫോക്കസ് ചെയ്യ്. കൈകാലിട്ടടിക്കുന്നത് ശരിക്കും ക്യാപ്ചർ ചെയ്താൽ സംഭവം അങ്ങ് ക്ലിക്കാകും. അവൻ ഫോൺ തിരികെ കൊടുത്ത് തന്റെ ക്യാമറ കണ്ണിലേക്ക് വലം കണ്ണ് ചേർത്തുകൊണ്ട് പറഞ്ഞു. റോഷ്നി ഡ്രോൺ വായുവിലേക്ക് പറത്തി. ക്യാമറയുടെ ഡിസ്പ്ലേയിൽ പുഴയിലെ വെള്ളപ്പാച്ചിലിനിടയിൽ ജീവനു വേണ്ടി വെപ്രാളപ്പെടുന്ന രണ്ട് രൂപങ്ങൾ കണ്ടു. മുഖം വ്യക്തമല്ല. ഒഴുക്കിൽ വന്നു തടഞ്ഞ ഓലയും പാഴ്വസ്തുക്കളും പുഴയിലേക്ക് ചാഞ്ഞുകിടക്കുന്ന മരക്കൊമ്പുകളും കുനിഞ്ഞു തളർന്നുപോയ ആ മുഖങ്ങൾ മറയ്ക്കുന്നുണ്ട്. ഒപ്പം എല്ലാം മായ്ക്കുന്ന പെരുമഴയും. എങ്കിലും റോഷ്നിക്ക് ആവേശമായി. അവളിലെ ബ്ലോക്ക് സ്റ്റാർ ഉണർന്നു. അവൾ ആരംഭിച്ചു, എക്സ്ക്ലൂസീവ് ലൈവ് പുഴയിൽ വൻ ദുരന്തം എന്ന തംബ്നെയിലോടെ അവൾ ഞെട്ടിക്കുന്ന ആ കാഴ്ചകൾ സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്തു. അടുത്ത നിമിഷം മുതൽ വ്യൂസ് ഇരച്ചു കയറാൻ തുടങ്ങി. ഏറെ നേരത്തേക്ക് ആ വഴി ആരും വന്നില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യൂസ് പാഞ്ഞു കയറുകയാണ്. നിതിനും റോഷ്നിയും ത്രില്ലിന്റെ പാരമ്യത്തിൽ പരസ്പരം ഒരു ഉഗ്രൻ ഷേക്ക് ഹാൻഡ് പാസാക്കി. ഡി, സംഭവം കിടുവായിട്ടുണ്ട്. ബ്ലോഗ് വീരന്മാരെല്ലാം ഇപ്പോ പാഞ്ഞെത്തും. അതിനു മുമ്പ് നമുക്ക് മാക്സിമം കണ്ടന്റ് കേട്ടണം. നശിച്ച മഴ. ലെൻസ് മുഴുവൻ ഡ്രോപ്സ് വീണ് ബ്ലേർഡ് ആകുന്നുണ്ട്. മുങ്ങിയത് ആണോ പെണ്ണോ എന്നുപോലും ക്ലിയറല്ല. ഇടയ്ക്കിടെ സിഗ്നലും പോണു. റോഷ്നി മഴയെ പ്രാകി. ആണോ പെണ്ണോ ആകട്ടെ, ആരായാൽ നമുക്കെന്ത്? ഉള്ള നേരത്ത് മാക്സിമം കണ്ടന്റ് ക്യാപ്ചർ ചെയ്യാൻ നോക്ക്, നിതിൻ ശാസിച്ചു. ഒഴുക്കിനൊത്ത് ആ ജീവനുകൾ അകന്നകന്നു പോകുകയാണ്. ഇപ്പോൾ കൈകാലിട്ടടി നിലച്ചിട്ടുണ്ട്. നേർത്ത ദുർബലമായ പ്രതിരോധങ്ങൾ മാത്രം. അകലെ നിന്നും ഒരു ബൈക്കിന്റെ ശബ്ദം അടുത്തു വരുന്നത് ഇരുവരും ശ്രദ്ധിച്ചു. ഓ, ഏതോ ശല്യൻ വരുന്നുണ്ട് നാശം പിടിക്കാൻ, നിതിൻ അസഹിഷ്ണുത പ്രകടിപ്പിച്ചു. നിമിഷങ്ങൾക്കകം ഒരു ബൈക്ക് മുകളിൽ വന്നു നിൽക്കുന്ന ശബ്ദം അവർ കേട്ടു. പാലത്തിനരികിൽ നിർത്തിയിട്ടിരിക്കുന്ന ആളില്ലാത്ത കാറും ബൈക്കും കണ്ട് എന്തോ സംശയം തോന്നിയിട്ടാവണം ബൈക്ക് യാത്രികൻ വണ്ടിയിൽ നിന്നിറങ്ങി. ചുറ്റുപാടും പരിശോധിച്ചു. പാലത്തിന് ചുവട്ടിൽ പെരുമഴയിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന റോഷ്നിയെയും നിതിനെയും അയാൾ കണ്ടെത്തി. പെട്ടെന്നാണ് അവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന കാഴ്ചയിലേക്ക് അയാളുടെ കണ്ണുകൾ ചെന്നു തറച്ചത്. ഇരുവരെയും രൂക്ഷമായി ഒന്ന് നോക്കിയ ശേഷം അയാൾ വേഗം തന്റെ ഫോണെടുത്ത് ഫയർഫോഴ്സിന് ഡയൽ ചെയ്തു. ക്ഷണനേരത്തിനുള്ളിൽ ഉച്ചത്തിൽ സൈറൺ മുഴക്കിക്കൊണ്ട് ഫയർഫോഴ്സ് വാഹനം പാഞ്ഞെത്തി. ഒപ്പം പത്രക്കാരും ചാനലുകാരും നാട്ടുകാരും പോലീസും. ഞൊടിയിടയിൽ കാരക്കടവ് പാലവും പരിസരവും ജനക്കൂട്ടത്തെ കൊണ്ട് നിറഞ്ഞു. ആർത്തലച്ചെത്തിയ ആംബുലൻസിന്റെ ഒച്ച സംഘർഷഭരിതമായ അന്തരീക്ഷത്തെ കൂടുതൽ ഭീതിതമാക്കി. മിനിറ്റുകൾ നീണ്ട തീവ്ര യത്നത്തിനൊടുവിൽ ഫയർഫോഴ്സ് ടീം ചലനം നിലച്ച ആ ശരീരങ്ങളുമായി കരയ്ക്കടുത്തു. പാഞ്ഞടുത്ത ബ്ലോഗേഴ്സ് ഉൾപ്പെടുന്ന മാധ്യമപ്രവർത്തകരെ അകലെ വച്ചു തന്നെ തടഞ്ഞുകൊണ്ട് സമയം നഷ്ടപ്പെടുത്താതെ അവരെ ആംബുലൻസിലേക്ക് കയറ്റാനുള്ള വഴി ഒരുക്കിക്കൊണ്ട് പോലീസും കർത്തവ്യനിരതരായി. കരയ്ക്ക് എത്തിച്ച ശേഷമുള്ള ദൃശ്യങ്ങൾ എടുക്കാൻ ആർക്കെങ്കിലും അവസരം കിട്ടും മുമ്പ് ആംബുലൻസ് അപകടത്തിൽപ്പെട്ടവരുമായി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു. പിന്നാലെ കുതിച്ച വാഹനങ്ങൾക്കിടയിൽ ഏറ്റവും മുമ്പേ എത്താനുള്ള വ്യഗ്രതയോടെ റോഷ്നിയുടെ ബൊലാനോയും തൊട്ടു പിന്നാലെ നിതിന്റെ ബൈക്കും പറന്നു. ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ ആംബുലൻസിനൊപ്പം തന്നെ റോഷ്നി പ്രവേശിച്ചു. എങ്കിലും കാർ ഒതുക്കി ക്യാമറ സെറ്റ് ചെയ്യും മുമ്പേ തന്നെ അപകടത്തിൽപ്പെട്ടവരെ ട്രോളിയിലെടുത്ത് സ്റ്റാഫ് അകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. ഒട്ടു നിരാശയോടെ വരാന്തയിലെ കസേരയിലിരുന്ന് റോഷ്നി തന്റെ ഐഫോൺ അൺലോക്ക് ചെയ്തു. തനിക്ക് പിന്നാലെ കുതിച്ചെത്തിയ മറ്റു

0: ആശുപത്രിയിൽ ആകെ ബഹളം. ആളുകൾ ഓടിക്കൂടുന്നു, തള്ളിക്കയറുന്നു, തിരക്കിട്ടോടുന്ന വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഡോക്ടർമാർ, സാങ്കേതിക വിദഗ്ധർ, സഹായികൾ, നഴ്സുമാർ. റോഷ്നിയിലെ ബ്ലോഗർക്ക് ത്രില്ലടിച്ചു. കാഴ്ചകൾ നന്നായി ആസ്വദിച്ചുകൊണ്ട് ക്യാമറയിൽ പകർത്താൻ തുടങ്ങി റോഷ്നി. പെട്ടെന്നാണ് നിതിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ഒരു നിമിഷം ഫോൺ ചെവിയിൽ ചേർത്ത് നിതിന്റെ മുഖത്തെ ചോര ഉറഞ്ഞുപോയി. അവന്റെ കൈകൾ വിറച്ചു, കണ്ണുകൾ തുറിച്ച്, വായ പിളർത്തി, ശബ്ദം പുറപ്പെടാതെ, ശ്വാസം നിലച്ച് ഒരു നിമിഷം അവൻ നിന്നു. പിന്നെ കിതച്ചുകൊണ്ടെങ്കിലും ആവുന്നത്ര ഉച്ചത്തിൽ അവൻ അലറി, ഡിലേറ്റഡ്. ഒന്നും മനസ്സിലാകാതെ റോഷ്നി അവനെ തുറച്ചു നോക്കി നിന്നു. അവൻ റോഷ്നിയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങി. ആ വീഡിയോ ഡിലേറ്റ് ചെയ്യണം, വേഗം. ഏത്? അവൾക്കൊന്നും മനസ്സിലായില്ല. നമ്മളിപ്പോൾ എടുത്തത്, കടുത്ത അക്ഷമയോടെ അവൻ പറഞ്ഞു. നീ എന്ത് ഭ്രാന്തായി പറയുന്നേ? വീഡിയോ ട്രെൻഡിങ്ങിൽ ഒന്നാമതെത്താൻ പോകുക. റോഷ്നിക്ക് ദേഷ്യം വന്നു. അവൾ അവൻ്റെ കയ്യിൽ നിന്നും ബലമായി ഫോൺ പിടിച്ചു വാങ്ങി. അവൻ്റെ ആ പെരുമാറ്റത്തിൽ അന്തം വിട്ടു നിന്നു. നിതിൻ നിയന്ത്രണം നഷ്ടപ്പെട്ട് വിതുമ്പിക്കരഞ്ഞു. ഡി, അവൻ പോയടി. നമ്മുടെ നിഹാൽ അപകടത്തിൽപ്പെട്ട ബൈക്കിന് പിറകിൽ അവനായിരുന്നു. നിലവിളിക്കിടയിൽ അവൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. നടുക്കത്തിൽ റോഷ്നിയുടെ കയ്യിൽ നിന്ന് ഐഫോൺ തറയിലേക്ക് വീണു. നിഹാൽ, തൻ്റെ ഏക മകൻ. പെട്ടെന്ന് റോഷ്നി ആ വാർത്തയെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ഏയ്, നോ നോ, അവനതിന് ട്യൂഷൻ ക്ലാസ്സിലല്ലേ, ഞാനല്ലേ അവനെ കൂട്ടിക്കൊണ്ടുവരാറ്. നോ, നീ നുണ പറയ, നോ. അല്ലടി, അതവൻ തന്നെയാ. ഇവിടുത്തെ സ്റ്റാഫ് നഴ്സ് അനീറ്റയെ വിളിച്ചത്, അവൻ തേങ്ങലോടെ പറഞ്ഞു. നോ. റോഷ്നിയുടെ അലർച്ച കൊടുമഴയെ ഭേദിച്ച് ആശുപത്രി കെട്ടിടങ്ങളിൽ തട്ടി പ്രതിധ്വനിച്ചു. പ്രജ്ഞ നഷ്ടപ്പെട്ട് അവൾ ഹോസ്പിറ്റൽ വരാന്തയിലെ തണുത്ത തറയിലേക്ക് വീഴുമ്പോൾ ആകെ തളർന്നു നിന്ന നിതിൻ്റെ കൈകൾ അവളെ താങ്ങി. പെട്ടെന്ന് അവൾക്ക് ചുറ്റും ഒരു വലിയ ആൾക്കൂട്ടം രൂപപ്പെട്ടു. പോക്കറ്റുകളിൽ നിന്ന് സ്മാർട്ട് ഫോണുകൾ ഒന്നൊന്നായി പുറത്തേക്ക് വന്നു. ഫ്ലാഷ് ലൈറ്റുകൾ അവളുടെ വിളറിയ മുഖത്തേക്ക് ഫോക്കസ് ചെയ്യപ്പെട്ടു. അപ്പോൾ മറ്റൊരു ന്യൂജൻ ബ്ലോഗർ തൻ്റെ ക്യാമറ സെറ്റാക്കി അവളുടെ മുഖത്തേക്ക് ഫോക്കസ് ചെയ്ത് മറ്റൊരു ലൈവിന് തുടക്കമിട്ടു. യെസ് ഫ്രണ്ട്സ്, മറ്റാരും തരാത്ത എക്സ്ക്ലൂസീവ് വിഷ്വൽസ്. ലൈവ് കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. മകന്റെ മരണവാർത്ത അറിഞ്ഞ് അമ്മ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ബോധരഹിതയായി നിലം പതിച്ചു. വ്യൂസ് ഓഫ് ദി ഡേ ചാനലിലെ പ്രശസ്ത ബ്ലോഗർ റോഷ്നി ആലപ്പുറത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അല്പം മുമ്പ് കാരക്കടവ് പാലത്തിനു സമീപം നടന്ന ബൈക്ക് അപകടത്തിൽ പുഴയിലേക്ക് തെറിച്ചു വീണാണ് പ്രശസ്ത ബ്ലോഗറുടെ മകൻ 12 വയസ്സുകാരൻ നിഹാൽ മരണപ്പെട്ടത്. ട്യൂഷൻ മാസ്റ്റർക്കൊപ്പം വീട്ടിലേക്ക് വരും വഴിയാണ് അപകടമുണ്ടായത്. പതിവ് പോലെ തന്നെ പിക്ക് ചെയ്യാൻ അമ്മ കാറുമായി എത്തേണ്ടതില്ല എന്നറിയിക്കാൻ വേണ്ടി പലവട്ടം നിഹാൽ റോഷ്നിയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നതായും ആ കോളുകൾ അറ്റൻഡ് ചെയ്യപ്പെട്ടിരുന്നില്ല എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തറയിൽ വീണുകിടക്കുന്ന റോഷ്നിയുടെ ഫോൺ സ്ക്രീനിൽ അപ്പോഴും നോട്ടിഫിക്കേഷനുകൾ പ്രകാശമുതിർത്തുകൊണ്ടിരുന്നു. റോഷ്നി ഷൂട്ട് ചെയ്ത വീഡിയോയും റോഷ്നിയെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈവ് സ്ട്രീമും സോഷ്യൽ മീഡിയയുടെ ട്രെൻഡിംഗ് പേജിൽ ഒന്നാമതെത്താൻ മത്സരിച്ചു. അവയ്ക്കുമീതെ ചാനലുകാർ ആവേശപൂർവം ടൈപ്പ് ചെയ്തു ചേർത്ത ആ വാക്കുകൾ ചുവപ്പ് നിറത്തിൽ തിളങ്ങി നിന്നു. എക്സ്ക്ലൂസീവ്.
1: എക്സ്ക്ലൂസീവ്. ജയശ്രീ പള്ളിക്കൽ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ബാഹുബലി 2 എന്ന ചിത്രത്തിനു വേണ്ടി ശ്വേതയും സംഘവും പാടിയത്, രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം കീരവാണി.

അടുത്ത ഗാനം ഹരിശങ്കറും സിന്ദൂരി വിശാലും പാടിയത്. ചിത്രം സീതാരാമം. രചന അരുൺ ആലാട്ട്. സംഗീതം വിശാൽ ചന്ദ്രശേഖർ.

ഇനി നമുക്ക് RRR നക്ഷത്രത്തിന് വേണ്ടി ഹരിശങ്കറും യാസിൻ നിസാറും പാടിയ ഗാനം കേൾക്കാം. രചന മങ്കൂപ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം കീരവാണി.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്താണെന്ന് ശ്രദ്ധിക്കാം. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അഥവാ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി. ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ട് നിന്നുപോയ പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ ജീവിതം വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അവർ മെച്ചപ്പെട്ട നിലയിലേക്കും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കും അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ പെൺകുട്ടികൾക്ക് കൈത്താങ്ങാവുന്ന ഒരു പദ്ധതിയാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി, അഥവാ നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. 14 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഈ പദ്ധതിയിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. 8-ാം ക്ലാസ് പാസ്സായ കുട്ടികളെയാണ് ഈ പദ്ധതിയിലേക്ക് പരിഗണിക്കുന്നത്. ഇതിനായി അനുശാസിക്കുന്ന ചില മാനദണ്ഡങ്ങളും ഒരു നിശ്ചിത തുകയുടെ നിക്ഷേപവും തുക ലഭിക്കാനുള്ള യോഗ്യതയുമൊക്കെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അവ എന്താണെന്നും എങ്ങനെയാണ് ഇത് യോഗ്യതയുള്ള പെൺകുട്ടികളിലേക്ക് ഈ പ്രയോജനം ലഭിക്കുന്നതെന്നും ശ്രദ്ധിക്കാം. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ, കസ്തൂർബാ ഗാന്ധി ബാലിക വിദ്യാലയത്തിൽ നിന്ന 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ എന്നിവരെയാണ്. അതായത് സമൂഹത്തിൽ പിന്നാക്കാവസ്ഥയിലായ SC/ST വിദ്യാർത്ഥികൾക്ക് ഒരു കൈത്താങ്ങായാണ് ഈ പദ്ധതി നിലവിൽ വന്നത്. 9-ാം ക്ലാസ്സിൽ ചേരുന്ന വർഷം പെൺകുട്ടികൾക്ക് മാർച്ച് 31 16 വയസ്സിൽ താഴെയായിരിക്കണം പ്രായം. ഈ പദ്ധതിയിൽ ചേരുന്നതിനായി കുറച്ചുപേരെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് നോക്കാം. വിവാഹിതരായ പെൺകുട്ടികൾ, സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ എന്നിവയിൽ പഠിക്കുന്നവർ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ, CBSE അഫിലിയേറ്റഡ് സ്കൂളുകൾ തുടങ്ങി കേന്ദ്ര സർക്കാർ നടത്തുന്ന സ്കൂളുകളിൽ ചേരുന്ന പെൺകുട്ടികൾ എന്നിവരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെടുന്ന പെൺകുട്ടിയുടെ പേരിൽ ഒരു നിക്ഷേപം നടത്തുകയും നിശ്ചിത വയസ്സ് കഴിയുമ്പോൾ പെൺകുട്ടിക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലുമാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതായത് ഈ സ്കീമിൽ ചേരുന്ന ഓരോ വിദ്യാർത്ഥിനിയുടെ പേരിലും 3000 രൂപ പൊതുമേഖലാ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നിക്ഷേപിക്കുകയും 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ നിക്ഷേപവും പലിശയും പെൺകുട്ടിക്ക് ലഭിക്കുകയും ചെയ്യും. സ്ഥിര നിക്ഷേപമായാണ് കുട്ടിയുടെ പേരിൽ ഈ തുക കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നത്. 18 വയസ്സാകുന്നതുവരെ ഈ പണം പിൻവലിക്കാൻ കഴിയില്ല. എന്നാൽ 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഇത് പിൻവലിക്കുകയും ചെയ്യാം. ഈ തുകയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തെന്നാൽ ഈ തുക കാലാവധി എത്തുന്നതിന് മുമ്പ് പിൻവലിക്കാനോ പലിശ വാങ്ങാനോ അനുവാദമില്ല. ഒരു ഗുണഭോക്താവ് എന്ന നിലയിൽ ബാങ്കിന്റെ പാസ്ബുക്കോ സ്ഥിര നിക്ഷേപത്തിന്റെ സർട്ടിഫിക്കറ്റോ പെൺകുട്ടിക്ക് നൽകും. 18 വയസ്സ് തികയുമ്പോൾ ഈ തുക പെൺകുട്ടിക്ക് ലഭിക്കും എന്ന് പറഞ്ഞല്ലോ. അതിൽ 18 വയസ്സ് പൂർത്തിയായ 10-ാം ക്ലാസ് വിജയിച്ച ഗുണഭോക്താവായ പെൺകുട്ടിക്ക് മാത്രമേ ഈ തുക ലഭിക്കുകയുള്ളൂ. 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ 10-ാം ക്ലാസ് വിജയിച്ച സർട്ടിഫിക്കറ്റും 9-ാം ക്ലാസ്സിൽ പഠിച്ചതായുമുള്ള സ്ഥാപന തലവന്റെ സാക്ഷ്യപത്രവും ഹാജരാക്കിയാൽ ഗുണഭോക്താവിന് തുക ലഭിക്കും. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശത്തെ ഭരണകൂടങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എന്നിവയാണ് ഈ കേന്ദ്ര പദ്ധതിയുടെ പങ്കാളികളായി നിയോഗിച്ചിട്ടുള്ളത്. പെൺകുട്ടികളുടെ സെക്കൻഡറി വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ പദ്ധതി നമ്മുടെ സമൂഹത്തിലെ SC/ST വിദ്യാർത്ഥികളുടെ ഇടയിൽ കാലോചിതമായ പരിഷ്കരണത്തിന് ഇടയായി തീരുമെന്നതിൽ സംശയമില്ല. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള ഈ കേന്ദ്ര പദ്ധതിയായ നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന പദ്ധതി നമ്മുടെ സമൂഹത്തിൽ മികച്ച മാറ്റത്തിന് വഴിയൊരുക്കും എന്ന് നിസ്സംശയം പറയാം.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. വികസിത ഭാരതത്തിനായി പ്രതിജ്ഞയെടുത്ത് അഭിമാനപൂർവ്വം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാനും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലൂടെ അഭ്യർത്ഥിച്ചു. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. നീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹളത്തിനിടയിൽ 1962 ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബിൽ ലോക്സഭ പാസാക്കി. 2026 കേരള പുനർനാമകരണ ബില്ലും ലോക്സഭ ഇന്ന് പാസാക്കി. ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ കേരള എന്ന പേര് കേരളം എന്നാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ബിൽ. ഭരണഘടനയിൽ കേരള എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിലും മലയാളത്തിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നായതിനാലാണ് ഈ അഭ്യർത്ഥന അംഗീകരിച്ചത്. വ്യക്തികളെ കാണാതായ കേസുകളിൽ പ്രായ ലിംഗഭേദമില്ലാതെ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് സുപ്രീംകോടതി. ഈ നിർദ്ദേശം പാലിക്കുന്നതിൽ പരാജയപ്പെട്ട സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കോടതി വിശദീകരണം തേടി. കർക്കിടക വാവുബലി തർപ്പണത്തിന് സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ പുലർച്ചെ പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രം, തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, ആലുവ ശിവക്ഷേത്രം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം തുടങ്ങി പ്രധാന തർപ്പണ കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രമുഖ ശാസ്ത്രജ്ഞനും ശാസ്ത്രപ്രചാരകനും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനുമായ MP പരമേശ്വരൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. ഓണക്കാലത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് കത്തയച്ചു. നിലവിൽ ഗാർഹിക ഇന്ധന ബുക്കിംഗിനുള്ള കാത്തിരിപ്പ് കാലയളവ് നഗരപ്രദേശത്ത് 25 ദിവസവും ഗ്രാമങ്ങളിൽ 45 ദിവസവുമാണ്. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓണത്തോടനുബന്ധിച്ച് KSRTC പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകളിൽ റിസർവേഷൻ ആരംഭിച്ചു. ഈ മാസം 18 മുതൽ സെപ്റ്റംബർ 2 വരെ

0: കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമാണ് പ്രത്യേക സർവീസുകൾ നടത്തുന്നത്. ആദിവാസി സമൂഹത്തിന്റെ അറിവ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ഉപയോഗപ്പെടുത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ആദിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വനം വകുപ്പ് ആവിഷ്കരിച്ച ഊരുണർവ് പദ്ധതിയുടെ ഭാഗമായി ഊരുകളിലെ നിവാസികളുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ പ്രമുഖ സ്വകാര്യ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ ആദ്യ റോക്കറ്റ് വിക്ഷേപണമായ വിക്രം 1 ദൌത്യത്തിൽ നിർണായക പങ്കുവഹിച്ച മലയാളി എഞ്ചിനീയർമാരുടെ സംഘം മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു. 14-അംഗ മലയാളി സംഘത്തിലെ 7 പേരാണ് സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയത്. ആരോഗ്യ പരിപാലനം യുവജനതയുടെ പ്രധാന ലക്ഷ്യമായി മാറണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൌൺസിലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യുവജന ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാസി മലയാളികൾക്കായി നടപ്പാക്കുന്ന നോർക്ക കെയർ പ്ലസ് സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകാൻ ഈ മാസം 18 മുതൽ സെപ്റ്റംബർ 18 വരെ അവസരം. പുതിയ എൻറോൾമെന്റ് ഘട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട അമ്പലമേട് വിശ്വാസവഞ്ചന കേസിൽ പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ച് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി. മുറിച്ചെടുത്ത വീട്ടിത്തടികൾ പെർമിറ്റുണ്ടെന്ന് കാണിച്ച് എറണാകുളം കരിമുകളിലുള്ള തടിക്കമ്പനിക്ക് വിൽപ്പന നടത്തി വിശ്വാസവഞ്ചന കാണിച്ചതായാണ് കേസ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഇപ്പോൾ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിനു വേണ്ടി നവനീത് ഉണ്ണികൃഷ്ണൻ പാടിയൊരു ഗാനം കേൾക്കാം.

ഹൃദയപൂർവ്വ നക്ഷത്രത്തിനു വേണ്ടി നവനീത് ഉണ്ണികൃഷ്ണൻ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 30 സെക്കൻഡും. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് 9 മണിക്ക് ന്യൂസ് 8 ഡൽഹി റിലേ.

0: വിദ്യാഭ്യാസ രംഗം.
1: പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. 10-ാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് 2-ലെ പാഠഭാഗങ്ങളാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവലോകനം ചെയ്യുന്നത് തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയായ സിന്ധു കെ.
2: പ്രിയപ്പെട്ട കുട്ടികളെ, 10-ാം ക്ലാസ്സിലെ കേരള പാഠാവലി യൂണിറ്റ് 2 ഉള്ളിലാണെപ്പോഴും ഉന്മതാൻ എന്ന പോൽ എന്ന യൂണിറ്റിൽ മാധ്യമങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട് ജീവിതം ചിട്ടപ്പെടുത്തേണ്ടി വരുന്ന ആധുനിക തലമുറയെക്കുറിച്ചാണ് പറയുന്നത്. ദൃശ്യാനുഭവങ്ങളാണ് ഒരർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ പോലും നിയന്ത്രിക്കുന്നത്. മനുഷ്യരുടെ ജീവിത രീതി, ചിന്താഗതികൾ, സ്വഭാവ രൂപീകരണം മുതലായവയെ സിനിമകൾ ശക്തമായി സ്വാധീനിക്കുന്നുമുണ്ട്. 2-ാമത്തെ യൂണിറ്റിൽ 3 പാഠഭാഗങ്ങളാണ് ഉള്ളത്. 1, പത്രമാധ്യമങ്ങളുടെ പൊതു സ്വഭാവത്തിലേക്ക് നമ്മെ നയിക്കുന്ന റെസിഡന്റ് എഡിറ്റർ എന്ന VKN കഥ. നവസമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനം വ്യക്തമാക്കുന്ന അന്നന്നത്തെ മോക്ഷം എന്ന PN ഗോപികൃഷ്ണന്റെ ഗദ്യ കവിത. സിനിമയുടെ ദൃശ്യവിസ്മയത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന തേൻ എന്ന സിനിമാ നിരൂപണം എന്നിവയെല്ലാമാണ് ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങൾ. പത്രമാധ്യമങ്ങൾ, ടെലിവിഷൻ, സ്മാർട്ട് ഫോൺ, സിനിമ തുടങ്ങിയവയും നവമാധ്യമങ്ങളായ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ട്വിറ്റർ, ടെലിഗ്രാം മുതലായവയും നവതലമുറയുടെ ജീവിതത്തെ അടിമുടി മാറ്റിയിരിക്കുകയാണ്. ദൃശ്യാനുഭവം പ്രദാനം ചെയ്യുന്ന നവമാധ്യമങ്ങളെ കരുതലോടെ സൂക്ഷ്മമായി നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ദുരന്തങ്ങളായിരിക്കും ഉണ്ടാവുക. യൂണിറ്റ് 2-ലെ 1-ാം പാഠമായ റെസിഡന്റ് എഡിറ്റർ എന്നത് പത്രമാധ്യമങ്ങളുടെ പൊതുസ്വഭാവത്തിലേക്ക് നമ്മെ നയിക്കുന്ന കഥയാണ്. റെസിഡന്റ് എഡിറ്റർ ആക്ഷേപഹാസ്യ സാമ്രാട്ടായ VKN കഥ പത്രമാധ്യമങ്ങളുടെ രസകരമായ സംഭവങ്ങളെ വെളിച്ചത്തു കൊണ്ടുവരുന്നു. അസാധാരണ കൗശലങ്ങളോടെ ഉയരങ്ങളിലേക്ക് എത്തി അധികാരത്തെയും നിയമങ്ങളെയും കൈപ്പിടിയിൽ ഒതുക്കുന്ന ബുദ്ധിമാന്മാരാണ് എന്ന യാഥാർത്ഥ്യമാണ് റെസിഡന്റ് എഡിറ്റർ എന്ന കഥയിലൂടെ കഥാകാരൻ പറയുന്നത്. ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ ആക്ഷേപഹാസ്യത്തിന്റെ തീപ്പന്തങ്ങൾ ജ്വലിപ്പിക്കാൻ കഥാകാരൻ ശ്രമിക്കുന്നുമുണ്ട്. കഥാലോകത്ത് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്തുകൊണ്ട് വിജയിക്കുന്ന ഉത്തമ പുരുഷനെ കാണാൻ സാധിക്കും. പുണ്യതീർത്ഥ സ്വാമികൾ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള പത്രത്തിൽ സാധാരണ റിപ്പോർട്ടറായി ജോലിയിൽ പ്രവേശിച്ച വെങ്കടേഷ് അയ്യരാണ് കഥാനായകൻ. നിസാരമായ ചെറിയ ജോലികൾ മാത്രമാണ് സാധാരണ റിപ്പോർട്ടർ ആയ അയ്യങ്കാരെ ഏൽപ്പിച്ചിരുന്നുള്ളൂ. പക്ഷേ തന്റെ ജൂനിയറായ പലരും ചീഫ് റിപ്പോർട്ടർമാരായി പോകുന്നത് കണ്ട് സഹിക്കവയ്യാതെ അദ്ദേഹം പത്രയുടമയ്ക്ക് പരാതി നൽകാൻ തീരുമാനിക്കുന്നു. ജോലിയിലുള്ള കഴിവിനേക്കാൾ പുതിയ കുതുകാൽ വെട്ടാനുള്ള കഴിവും സ്വന്തം അവകാശങ്ങൾ പിടിച്ചു വാങ്ങാനുള്ള ശേഷിയുമുള്ളവർക്ക് മാത്രമേ ഇന്ന് മാധ്യമ ലോകത്ത് നിലനിൽക്കാനാവൂ എന്ന യാഥാർത്ഥ്യം കഥാകാരൻ ഹാസ്

0: രൂപേണ വ്യക്തമാക്കുന്നു. പരിഹാസപാത്രം എന്ന് നമുക്കനുഭവപ്പെടുന്ന വെങ്കിടേശ് അയ്യങ്കാർ ഒടുവിൽ ആജീവനാന്ത എഡിറ്റർ സ്ഥാനം നേടുന്നതിൽ ഹാസ്യാത്മകത റെസിഡന്റ് എഡിറ്റർ എന്ന കഥയിൽ കാണാം. ഉടുത്തിരിക്കുന്ന മുണ്ടുകൊണ്ട് പട്ടിയെ പ്രതിരോധിക്കുന്ന ബുദ്ധി പ്രയോഗിച്ചതിലാണ് പത്രയുടമ അയ്യങ്കാർ ആഗ്രഹിച്ചതിലപ്പുറം നേടിക്കൊടുത്തത്. പ്രത്യുൽപ്പന്ന മതി എന്ന് അയ്യങ്കാരെ പത്രയുടമ പരിഹസിച്ച് വിശേഷിപ്പിക്കുന്നതിന് കാരണവും സരസനും കൊതിയനും മടിയനുമൊക്കെയായ ഒരാൾക്ക് റെസിഡന്റ് എഡിറ്ററിൽ കുറഞ്ഞ ഒരു പദവിയും നൽകാനില്ലെന്ന് ചിന്തിച്ച പത്രസ്വാമി വി കെ എന്റെ തികഞ്ഞ പ്രതിരൂപമാണ്. ആപൽഘട്ടത്തിൽ അയ്യങ്കാർ കാണിച്ച മനസാന്നിധ്യം പത്രയുടമയെ അദ്ദേഹത്തിന് ചീഫ് റിപ്പോർട്ടർ പദവിയേക്കാൾ വലുതായ റെസിഡന്റ് എഡിറ്റർ എന്ന പദവി നൽകാൻ കാരണമായി. മാധ്യമ പ്രവർത്തകർക്കിടയിലുള്ള സ്വാർത്ഥതയും അധികാരമോഹവുമെല്ലാം വി കെ എൻ ഈ കഥയിൽ തന്റെ സ്വതസിദ്ധമായ ആക്ഷേപഹാസ്യ ശൈലിയിൽ പരിഹസിക്കുന്നുമുണ്ട്. ഒരു വ്യാഴവട്ടക്കാലം ജോലി ചെയ്തിട്ടും തന്റെ റിപ്പോർട്ടിംഗിന്റെ മികവിനെ അല്ല, മറിച്ച് മുതലാളിയുടെ അൾസേഷൻ പട്ടിയെ നേരിട്ടതിനാണ് അയ്യങ്കാർക്ക് പ്രമോഷൻ ലഭിക്കുന്നത് എന്നത് മാധ്യമരംഗത്തെ അർഹതയില്ലാത്ത സ്ഥാനക്കയറ്റങ്ങളെ പരിഹസിക്കുന്നു. പത്ര ഉടമകളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് പദവികൾ നിശ്ചയിക്കപ്പെടുന്നത് എന്ന കൈപ്പേറിയ സത്യവും കഥയിൽ വെളിപ്പെടുന്നുണ്ട്. കഠിനാധ്വാനം ചെയ്യുന്നവരെക്കാൾ കൗശലങ്ങൾ കാണിക്കുന്നവർക്ക് മാധ്യമരംഗത്ത് ഉയർന്ന പദവികൾ ലഭിക്കുന്നു എന്ന സത്യം ഈ കഥയിൽ വാസ്തവമായിത്തീരുന്നു. ഇവിടെ പത്രസ്വാമിയുടെ പ്രഖ്യാപനം അധികാര ദുർവിനിയോഗത്തെയും മാധ്യമരംഗത്തെ ഏകപക്ഷീയമായ തീരുമാനങ്ങളെയും സൂചിപ്പിക്കുന്നുമുണ്ട്. മാധ്യമങ്ങൾക്ക് പൊതുജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട്. നിഷ്പക്ഷത മാധ്യമപ്രവർത്തകന്റെ ഏറ്റവും വലിയ ഗുണമായിരിക്കണം. സത്യസന്ധത, ആർജവം, അഭിപ്രായ സ്ഥൈര്യം എന്നിവ മാധ്യമപ്രവർത്തകന്റെ പൊൻതൂവലുകളാണ്. മാധ്യമങ്ങൾ പൊതുജനങ്ങളുടെ നാവാണ്. അതിനാൽ മാധ്യമങ്ങളുടെ നിലപാട് സർവസമ്മതവും സുതാര്യവുമായിരിക്കണം. രണ്ടാമത്തെ അധ്യായമായ അന്നന്നത്തെ മോക്ഷം എന്ന കവിതയിൽ സമകാലിക കേരളീയ സമൂഹത്തിന്റെ സവിശേഷമായ ഒരു മുഖമാണ് പി എൻ ഗോപികൃഷ്ണൻ അവതരിപ്പിക്കുന്നത്. മൊബൈലിൽ വന്ന ഒരു തമാശ ആഖ്യാതാവിനെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്ന് ഈ കവിത വ്യക്തമാക്കുന്നു. നവമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന കാര്യങ്ങൾക്ക് കൂടുതലായി ലൈക്കും ഷെയറും കിട്ടിയാൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കമന്റുകൾ വന്നാൽ, അത് അയച്ച ആൾക്ക് ഉണ്ടാകുന്ന സംതൃപ്തിയും സന്തോഷവും ആനന്ദവും ലഭിക്കുന്നതിനെ പരിഹസിച്ചുകൊണ്ടാണ് പി എൻ ഗോപികൃഷ്ണൻ എഴുതിയ അന്നന്നത്തെ മോക്ഷം എന്ന കവിതയിലെ ഉള്ളടക്കം. മൊബൈലിൽ ഒരു തമാശയോ എന്തെങ്കിലും വിവരമോ വന്നാൽ വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ച് അത് ഷെയർ ചെയ്ത് അനേകം ആളുകളിലേക്ക് എത്തിക്കാനുള്ള മനുഷ്യരുടെ വ്യഗ്രതയാണ് ഇവിടെ പ്രകടിതമാകുന്നത്. ഒരു തമാശ മറ്റുള്ളവരിലേക്ക് കൈമാറുമ്പോൾ ആ വ്യക്തി ആരൊക്കെയോ ആയി മാറുന്നു എന്ന് കവി സൂചിപ്പിക്കുന്നു. അന്നന്നത്തെ മോക്ഷം എന്നതുകൊണ്ട് കവി സൂചിപ്പിക്കുന്നത് നവമാധ്യമങ്ങളിൽ നിന്നും ലഭിക്കുന്ന താൽക്കാലികമായ സന്തോഷത്തെയാണ്. ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ല, 150 വായനക്കാരുടെ കർത്താവായി മാറുന്നു. 150 സിനിമയിലെ ഹാസ്യതാരമാകുന്നു. 150 ലോകങ്ങളുടെ ഉടമയാകുന്നു എന്ന് കവി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ വ്യക്തി സോഷ്യൽ മീഡിയയിൽ പ്രധാന ശ്രദ്ധാകേന്ദ്രവുമാകുന്നു. ആ വ്യക്തിക്ക് ലഭിക്കുന്ന ആശ്വാസവും സംതൃപ്തിയും ജീവിത സാഫല്യവും വളരെ വലുതാണ്. എന്നാൽ നവമാധ്യമങ്ങൾ വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും ഉപയോഗിച്ചില്ലെങ്കിൽ വിവിധ അപകടങ്ങളും ഉണ്ടാകാം. പലവിധത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ, മാനാഭിമാന പ്രശ്നങ്ങൾ, കുറ്റകൃത്യങ്ങൾ എന്നിവയും സോഷ്യൽ മീഡിയ കാരണമായി തീരാം. നവമാധ്യമങ്ങളുടെ അമിതമായ സ്വാധീനം നമ്മുടെ സാംസ്കാരിക ചുറ്റുപാടുകളിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഇന്നലെ, നാളെ എന്നിവയെക്കുറിച്ച് ചിന്തയില്ലാതെ നൈമിഷികമായ ജീവിതാനുഭവങ്ങളിൽ അഭിരമിച്ച് ആഘോഷങ്ങളാക്കി സംതൃപ്തി കണ്ടെത്തുന്ന പുതുലോകത്തിന് അന്നത്തെ മോക്ഷം എന്ന കവിത ഒരു ഉദാഹരണം തന്നെയാണ്. നവമാധ്യമങ്ങളുടെ വരവോടെ വിവര വിനിമയം ഏറ്റവും വേഗത്തിലും ലളിതവുമായി. ലോകത്തിന്റെ ഏതു കോണിലിരിക്കുന്നവരെയും സെക്കൻഡുകൾക്കുള്ളിൽ നേരിട്ട് കാണാനും ആശയവിനിമയം നടത്താനും യാതൊരു തടസ്സവുമില്ലാതായി. ഏതു വിവരവും ലോകത്തിലെവിടെയും എത്തിക്കുന്നതിനും എവിടെ നിന്ന് ഏത് വിവരവും ലഭ്യമാക്കുന്നതിനും ഇന്ന് ബുദ്ധിമുട്ടേയില്ല. ഇങ്ങനെ വളരെയേറെ പ്രയോജനങ്ങളുള്ള ഒരു മാധ്യമമാണ് നവമാധ്യമം. എന്നാൽ വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും ഉപയോഗിച്ചില്ലെങ്കിൽ പലവിധ അപകടങ്ങളും ഉണ്ടാകാം. എത്രയോ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നത് ചിലപ്പോൾ നവമാധ്യമങ്ങളിലൂടെ ആയിരിക്കാം. പക്ഷേ വ്യക്തികളുടെ രഹസ്യ വിവരങ്ങൾ, ഫോട്ടോകൾ, വീഡിയോകൾ, പാസ്വേഡുകൾ, അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ, മറ്റു വ്യക്തി വിവരങ്ങൾ ഇവയൊക്കെ വേറൊരാൾക്കോ ഗ്രൂപ്പുകൾക്കോ കൈമാറുമ്പോൾ ആ വിവരങ്ങൾ ചോർന്നു പോകാനും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാനും അഭിമാനങ്ങൾ നഷ്ടപ്പെടാനും സമ്പത്ത് നഷ്ടപ്പെടാനും ഒക്കെ ഇടയാക്കുന്ന ഗുരുതര പ്രശ്നവുമാണ്. വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ കഴിവുള്ളവർക്ക് മറ്റുള്ളവരെ കബളിപ്പിക്കാൻ സോഷ്യൽ മീഡിയ വഴിയൊരുക്കുന്നുമുണ്ട്. പലവിധത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളും നമ്മൾ നവമാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവ വളരെ ഉപകാരപ്രദമെങ്കിലും കൈകാര്യം ചെയ്യുന്നതിൽ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഫലപ്രദമായി ഇത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ തലമുറ നാളത്തെ ഭരണചക്രം തിരിക്കേണ്ടവരാണ്. നാളത്തെ വിജ്ഞാന സമ്പന്നരായി ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരുമാണ്. ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകളില്ലാതെ ദുരുപയോഗം ചെയ്യപ്പെട്ടാൽ നമ്മൾ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാണ്. അതുകൊണ്ട് ഇത്തരം പാഠഭാഗങ്ങളിലൂടെ നവമാധ്യമങ്ങളുടെ പ്രാധാന്യവും അവയുടെ മനോഹാരിതയും കണ്ട് ചതിക്കുഴികളിൽ ഉൾപ്പെടാതെ മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കട്ടെ. മൂന്നാം അധ്യായമായ തേനിൽ സെമിങ് ക്ലാൽപ്രനോഗു എന്ന ടർക്കിഷ് ചലച്ചിത്രകാരന്റെ അതിപ്രശസ്തമായ ബാൽ എന്ന സിനിമയുടെ വിവർത്തനമാണ്. സെമിങ് കപ്ലനോഗുവിന്റെ യൂസഫ് സിനിമാത്രയത്തിലെ മൂന്നാമത്തെ സിനിമയായ ബാലിന്റെ പ്രത്യേകതകൾ വിലയിരുത്തുന്ന ലേഖനമാണ് ഈ പാഠഭാഗം. ഇത് സിനിമാ നിരൂപണം എന്ന സാഹിത്യശാഖയിലാണ് ഉൾപ്പെടുന്നതും. അച്ഛൻ, മകൻ, അമ്മ എന്ന മൂന്ന് കഥാപാത്രങ്ങളിലൂടെ ഇതൾ വിരിയുന്ന ഈ സിനിമ ഒരു അർത്ഥസമ്പുഷ്ടമായ കാവ്യം പോലെ മനോഹരമാണ്. പിതാവിന്റെയും പുത്രന്റെയും അസാധാരണമായ ആത്മബന്ധത്തിന്റെയും സ്നേഹത്തിന്റെയും കഥയാണ് ഈ സിനിമയെന്ന് വിലയിരുത്തപ്പെടുന്നതിലും തെറ്റില്ല. കാരണം സിനിമയിൽ ഈ ഭാവം ഒരു അതിശക്തമായ സാന്നിധ്യം കൂടിയാണ്. സിനിമയിലെ മുഖ്യ കഥാപാത്രമായ യൂസഫ് എന്ന ബാലൻ അന്തർമുഖനാണ്. ജന്മന അല്പം വിക്കുള്ള കുട്ടിയാണ് യൂസഫ്. അതുകൊണ്ട് തന്നെ സംസാരിക്കാനും സ്കൂളിൽ പാഠങ്ങൾ വായിക്കുവാനുമൊക്കെ അവന് മടിയാണ്. അവന്റെ ഈ പ്രത്യേകത, ഈ ന്യൂനത മാറ്റിയെടുക്കാൻ യാക്കൂബ് ശ്രദ്ധിക്കുന്നുമുണ്ട്. അച്ഛനോട് സംസാരിക്കുമ്പോൾ യൂസഫിന് ആത്മവിശ്വാസം കൂടുതലാണ്. അതിനാൽ അപ്പോൾ അവന് വിക്കില്ല. അച്ഛന്റെ കർമ്മങ്ങളിലൊക്കെയും മകനെ പങ്കെടുപ്പിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. മരങ്ങളിൽ കൂട് സ്ഥാപിക്കാനും തേൻ ശേഖരിക്കാനും ഒക്കെ പോകുമ്പോൾ യാക്കൂബ് മകനെയും ഒപ്പം കൂടെ കൂട്ടും. അമ്മയ്ക്ക് മകനോട് ശക്തമായ ഒരു ആത്മബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ പ്രകൃതി പ്രതിഭാസങ്ങളുമായി മല്ലടിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച ആളാണ് യാക്കൂബ്. അതുകൊണ്ട് തന്നെ വനത്തിന്റെ സങ്കീർണതകളെയും അയാൾക്ക് പരിചിതങ്ങളായിരുന്നു. ലക്ഷ്യം നേടാനായി രാവും പകലും ഒന്നുമില്ലാതെ അയാൾ വനത്തോട് പൊരുതിയത് അതിനാലാണ്. ഒടുവിൽ പ്രകൃതിയിൽ തന്നെ ആ കഥാപാത്രം വിലയം പ്രാപിക്കുന്നതായിട്ടാണ് സിനിമ സൂചിപ്പിക്കുന്നത്. മരത്തിൽ കയറെറിഞ്ഞു കുരുക്കി കയറുന്നതിനിടെ കൊമ്പടർന്ന് താഴേക്ക് പതിച്ച് അപകടത്തിൽപ്പെടുന്ന യാക്കൂബ് സിനിമയുടെ തുടക്കത്തിൽ കാണുന്ന സീൻ തന്നെ കഥയുടെ പരിസമാപ്തിയിലേക്ക് വെളിച്ചം വീശുന്നതിന്റെ സൂചനയാണ്. അച്ഛന് അപകടമുണ്ടായെന്നറിഞ്ഞപ്പോൾ സ്വന്തം പരുന്തിനോടൊപ്പം കാട്ടിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ കാട്ടിയ ധൈര്യവും ഉറപ്പും അച്ഛനോടുള്ള അവന്റെ അതിരറ്റ സ്നേഹത്തിന്റെ അടയാളമാണ്. ലോക സിനിമാ ഭൂപടത്തിൽ എന്നെന്നും തിരിച്ചറിയും വിധം അടയാളപ്പെട്ട് കിടക്കുമെന്ന് ഉറപ്പുള്ള ഒരു മഹത്തായ കലാസൃഷ്ടി കൂടിയാണ് തേൻ എന്ന സിനിമ. തേൻ എന്ന സിനിമയിൽ വ്യക്തിബന്ധങ്ങൾ, അച്ഛൻ, അമ്മ, മകൻ, ഇവരുടെ പരസ്പര ബന്ധത്തിന്റെ രസതന്ത്രം എന്നിവ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്നു. പ്രകൃതി മനുഷ്യന്റെ ഒരു ഭാഗം തന്നെയാണ് എന്ന തത്വശാസ്ത്രത്തിന്റെ പ്രയോഗമാണ് ഈ സിനിമയിൽ കാണുക. പ്രകൃതിയും മനുഷ്യനും പരസ്പരമുള്ള പ്രതിബദ്ധത ഇല്ലെങ്കിൽ ഭൂമി നിലനിൽക്കുകയില്ലെന്ന സന്ദേശവും ഈ സിനിമ നൽകുന്നുണ്ട്. സമൂഹത്തിലെ ശാരീരിക വൈകല്യമുള്ള വ്യക്തികൾ മറ്റുള്ളവരുടെ സ്നേഹവും പരിഗണനയും കൂടുതൽ അർഹിക്കുന്നു എന്ന യാഥാർത്ഥ്യവും ഈ സിനിമയുടെ മറ്റൊരു സാമൂഹിക ധർമ്മമാണ്. സിനിമയിലെ പശ്ചാത്തല സംഗീതം പ്രകൃതിയുമായി ഇണങ്ങിയ ഒരു മന്ദതാളവും നിശബ്ദതയുടെ സംഗീതവും സൗന്ദര്യവുമാണ് നിറഞ്ഞിരിക്കുന്നത്. ഇത് സിനിമയുടെ സ്വാഭാവികത വർദ്ധിപ്പിക്കാൻ തന്നെ ഉപകരിച്ചിട്ടുമുണ്ട്. ഇന്നത്തെ സിനിമകൾ പലതും വളരെ സംഘർഷഭരിതമായ സിനിമകളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സിനിമ ഒരു ജനജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. അക്രമങ്ങളും അതുപോലെ തന്നെ തങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യത്തിന് അതിശക്തമായി പ്രതികരിക്കുന്നതും പല കുറ്റകൃത്യങ്ങളും ഒളിച്ചുവെക്കുന്നതുമായ സിനിമകൾ നമുക്കിന്ന് സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നു. പല തെറ്റായ സന്ദേശങ്ങളും പല സിനിമകളും നൽകുന്നുമുണ്ട്. അതിൽ നിന്നും ത്യാജഗ്രാഹ്യ വിവേചന ബുദ്ധിയിലൂടെ നമ്മൾ നല്ലതിനെ കൈക്കൊള്ളുകയും ചീത്തയെ പുറത്തേക്ക് കളയുകയും വേണം. ഒരു പുതുതലമുറ ഇന്നത്തെ സിനിമകളെ കാണുമ്പോൾ അതിന്റെ ആശയങ്ങളെ അനുകരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ടത് നല്ല അവബോധത്തോടുകൂടി മാത്രമായിരിക്കണം.
1: 10-ാം ക്ലാസ്സിലെ കേരള പാഠാവലി യൂണിറ്റ് 2-ലെ പാഠഭാഗങ്ങളുടെ അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവലോകനം ചെയ്തത് തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയായ സിന്ധു കെ. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി
1: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് വെമ്പായം വി സതീശൻ. കഥ റാണി.
2: മലയാള മണ്ണിന്റെ മണമൂറുന്ന മലയാള ഭാഷയുടെ സമസ്ത ചാരുതയും ആവാഹിച്ചൊരുക്കുന്ന തനത് കാവ്യഭാഷയുടെയും ശൈലിയുടെയും ഉടമയായ ശ്രീ തിരുനല്ലൂർ കരുണാകരന്റെ മധുരോദാത്തമായൊരു ഖണ്ഡകാവ്യത്തിന്റെ കഥാപ്രസംഗാവിഷ്കാരം റാണി. വെള്ളിമേഘങ്ങളും നക്ഷത്രങ്ങളും ചന്ദ്രക്കലയുമെല്ലാം പൂനിലാവിൽ മുഖം നോക്കുന്ന ഒരു കണ്ണാടി. പകലിന്റെ തെളിമയിൽ ആകാശനീലിമ അല്പം ഇറ്റുവീണതോ എന്ന് സംശയിപ്പിക്കുന്ന അഷ്ടമുടിക്കായൽ. ഈ അഷ്ടമുടിക്കായലിന് ഒരു കാമുകിയുണ്ട്. അവളുടെ പേര് കല്ലടയാറ്.

നേരം പുലരുന്നതേയുള്ളൂ. കയർ തൊഴിലാളികളുടെ വിഹാരരംഗമായ ആ കായലോരം ഉണർന്നു കഴിഞ്ഞു. അഴുകിയ തുണ്ടിൽ നിന്ന് പൊന്മാല നിർമ്മിക്കുന്ന വിസ്മയ കാഴ്ച. തൊഴിലാളികൾ അവരവരുടെ വേലകളിൽ വ്യാപൃതരായി കഴിഞ്ഞു.

കാറ്റേറ്റ് കായലിൽ പൊന്തിരമാലകൾ ഇളകുന്നു. കൊക്കും കൊറ്റിയും കൂട്ടത്തോടെ വന്ന് ജലപ്പരപ്പിൽ തെന്നിപ്പായുന്നത് പോലെ 1000 തോണികൾ അണിനിരന്നു കഴിഞ്ഞു.

ആ തോണികളിലൊന്നിൽ ജലദേവത പോലൊരു പെൺകൊടി, യൗവനം പൂത്തുലഞ്ഞു നിൽക്കുന്ന അതിസുന്ദരിയായ റാണി. സ്ത്രീകൾ അവളെപ്പറ്റി അസൂയയോടെ പാടാറുണ്ട്.

കായലിൽ ഒരു പച്ചപ്പടക്കം പോലെ അത് അങ്ങകലെ ഒരു തെങ്ങിൻ തുരുത്ത്. ആ തുരുത്തിലാണ് റാണിയുടെ വീട്. അവിടെ കയറുപിരി തുടങ്ങിക്കഴിഞ്ഞു. റാണിയാണ് മാലി എടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ മാലി പൊട്ടും. പക്ഷേ റാണിയെ സംബന്ധിച്ചിടത്തോളം മാലി എടുക്കുമ്പോഴും അവളുടെ കള്ളനോട്ടം ആ തുരുത്തിനെ തൊട്ട് തൊട്ട് പോകുന്ന വള്ളങ്ങളിലേക്കാണ്. കാരണം വരുന്ന വള്ളങ്ങളിലൊന്നിൽ പാട്ടും പാടി ഒരാൾ വരാറുണ്ട്, അവളുടെ നാണു. അതെ, അവൻ അവളുടെ എല്ലാം എല്ലാമാണ്.

ഒന്നുകിൽ കാറ്റ് മാറി വീശുന്നതായി ഭാവിക്കും, അല്ലെങ്കിൽ വള്ളത്തിനെന്തെങ്കിലും അറ്റകുറ്റപ്പണി കണ്ടുപിടിക്കും. റാണിയാണെങ്കിൽ

ആ ചില്ലിപ്പവനെടുത്ത് ചുണ്ടിൽ ഉരസി അവൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോ നാണുവിന്റെ തോണി ദൂരെ ചൊല്ലും. കാതരമിഴികളോടെ അവൾ നാണുവിനെ യാത്രയാക്കും. ശക്തമായ കാറ്റിൽ ഉയർന്നും താണും തോണിയകലുന്നത് റാണി വേദനയോടെ നോക്കി നിൽക്കും.

പലതും പരസ്പരം പറയണമെന്നുണ്ട്, കഴിയുന്നില്ല. നാമ മടങ്ങിയെത്തിയാൽ റാണിയുമൊത്ത് വഞ്ചിയിലേറും. രാത്രി വന്നെത്തുമ്പോൾ ആ വഞ്ചി കായലിൽ ഒഴുകി നടക്കും. നല്ല നിലാവ്. നാണുവും റാണിയും സല്ലാപത്തിലാണ്. നാണു ചോദിച്ചു,

നേരം ഏറെയായി. ഒരു സുരക്ഷിതത്വ ചിന്ത പെട്ടെന്ന് അവൾക്കുണ്ടായി. മങ്ങുന്ന ആകാശത്തെക്കുറിച്ച് അവൾ ബോധവതിയായി.

0: ഞങ്ങനെ പൊങ്ങിപ്പൊടുന്നനെ ഓമിലാവിത്തിരി മങ്ങി
1: കോരിച്ചൊരിയുന്ന കോടക്കുളിരിൽ അവൾ കോരിത്തരിച്ചു. നാണുവിന് അവളെ വാരിപ്പുണരാൻ തോന്നി. അവരുടെ കൂടിക്കാഴ്ചകളും ശല്ലാപങ്ങളും തുടർന്നു. ഒരു കാരണവുമില്ലെങ്കിലും എന്തോ അവൾക്കവനെ കണ്ടേ തീരൂ. എല്ലാ ദിവസവും അവർ ഒത്തുകൂടുമായിരുന്നു. നാണുവിന്റെ മുമ്പിൽ ചെന്ന് അവളങ്ങനെ മുഖം കുനിച്ചു നിൽക്കും. അവന്റെ നോട്ടമേക്കുമ്പോ അവളുടെ കവിൾത്തടം ചുവന്നു തുടുക്കും. അവളുടെ ക്ഷമ നശിച്ചു കഴിഞ്ഞു. അവൾ പറയും,

അവളുടെ ഈ ചോദ്യത്തിന് അധ്വാനശീലനായ നാണു യാഥാർത്ഥ്യ ബോധത്തോടെയാണ് മറുപടി പറഞ്ഞത്. സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സത്യസന്ധനായ തൊഴിലാളി തന്റെ ജീവിത ലക്ഷ്യം അവളെ അറിയിച്ചു.

അത്യധ്വാനത്താൽ ആരോഗ്യം ക്ഷയിക്കുന്നവർ, സഹജമായ ദാരിദ്ര്യം അതിനൊരു കാരണം തന്നെയായിരുന്നു. സ്നേഹമധുരമെങ്കിലും തൊഴിലാളികളുടെ ജീവിതം വറുതിയും രോഗവും മൂലം ദുരിതപൂർണമായി തീരാറുണ്ട്.

കാലാവസ്ഥ മാറുമ്പോൾ ദീനം പിടിക്കുക പതിവാണ്. കഠിനാധ്വാനം കൂടിയായപ്പോ നാണുവിന് രോഗമായി. അകലെ കടലിന്റെ ഭീകരമായ ഇരമ്പം, കാറ്റിന്റെ ശക്തമായ ആരവം,

ഭാരം നിറച്ച വഞ്ചിയുമായി നാണു വീണ്ടും റാണിയുടെ തുരുത്തിനടുത്തെത്തി. ചുമ കൊണ്ട് അവന് പാടാൻ കഴിയുന്നില്ലെങ്കിലും തന്റെ പ്രാണപ്രണയിനിയായ റാണിക്കു വേണ്ടി അവൻ ആ

സുമയുടെ അകമ്പടിയോടെയുള്ള ആ പാട്ട് കേട്ട് അവൾ വല്ലാതെ നടുങ്ങി. നിരാശയുടെ ലവലേശമില്ലാതെ കരുത്തിന്റെയും അധ്വാനശക്തിയുടെയും ലക്ഷ്യബോധത്തിന്റെയും ഉൾക്കരുത്താർന്ന ആ പാട്ട് ഇന്നിതാ പരിക്ഷീണമായിരിക്കുന്നു. അവൾ കടക്കാനാവാത്ത ദുഃഖത്തോടെ ചോദിച്ചു,

അവൾ കണ്ണു തുടച്ചു. അവന് പിന്നീടൊന്നും പറയാൻ കഴിഞ്ഞില്ല. റാണിയുടെ ഉള്ളിലെ ദുഃഖത്തിനാക്കം കൂട്ടും വിധം ശക്തമായി കാറ്റ് വീശി. ശക്തമായ കാറ്റിൽ പ്രക്ഷുബ്ധമായ കായൽ ഇളകിമറിയുന്നു. നാണുവിന്റെ മടങ്ങി വരും കാത്ത് റാണി കായൽക്കരയിൽ ദുഃഖത്തോടെ അക്ഷമയോടെ കാത്തുനിന്നു. പ്രകൃതിയിൽ അശുഭലക്ഷണങ്ങൾ കാണുന്നു. അവൾക്കാധിയായി ദൂരത്തേക്ക് കണ്ണു നട്ടു നിന്ന അവളുടെ കണ്ണുകൾ നിറഞ്ഞു.

ഇളകിമറിയുന്ന തിരമാലകളിൽ മുങ്ങിയും പൊങ്ങിയും അത് ആ തോണി അടുത്തടുത്ത് വരുന്നു. അലയിൽ ഒഴുകി നടക്കുന്ന ഒരു പ്രേതം പോലെ അടുത്തെത്തി തുടങ്ങി. ഏ, നാളെവിടെ? അണിയത്തവനെ കാണാനില്ല, അല്ല അവനില്ല, ശൂന്യത. വള്ളം ഊന്നുവാനോ പാടാനോ അവനില്ല.

അമരം പിടിക്കുന്ന വൃദ്ധൻ കൂനി പിടിച്ചിരിക്കുന്നു. അവൾ വാവിട്ട് നിലവിളിച്ചു. കണ്ണീരുമായി നിൽക്കുന്ന അവളുടെ മുഖത്തേക്ക് അയാൾ നോക്കി. പെട്ടെന്ന് അവൾ നിശബ്ദയായി. ഒരു ശിര പോലെ അവൾ നിന്നു. ആ വൃദ്ധൻ പറഞ്ഞു, കാലന്റെ കൈകൾക്ക് ചങ്ങല വയ്ക്കുവാൻ ആളല്ല നമ്മളെല്ലാരും. മോളെ, ഇന്നലെ രാത്രി എന്റെ ഈ മടിയിൽ കിടന്നാണ് നാണു പോയത്.

നാണു തന്നെ എന്നേക്കുമായി വിട്ടുപോയിരിക്കുന്നു. റാണിക്കെല്ലാം ബോധ്യമായി. അവൾ മാറത്തടിച്ചു കരഞ്ഞില്ല, കായലിൽ ചാടാൻ തുനിഞ്ഞില്ല. ഒരു ശിലാപ്രതിമ പോലെ അവൾ സ്തബ്ധയായി നിന്നു. സ്വന്തമായി തിരിമണ്ണ്, അതിലൊരു കൊച്ചുകൂര, അതിലേക്ക് താലിയും മാലയും ചാർത്തി തന്നെ ആനയിക്കാൻ റാണിക്കിനി നാണുവില്ല.

നാണുവിന്റെ സ്വപ്നങ്ങളും വിശ്വാസങ്ങളും പേറി ശോകമൂകമായ നാളുകൾ ഇഴഞ്ഞു നീങ്ങി. ഇപ്പോഴും മൂടൽമഞ്ഞുള്ള നിലാവണി രാത്രികളിൽ ഒരു വഞ്ചി അക്കരെ മണൽത്തട്ടിലേക്ക് ഒഴുകിയെത്താറുണ്ട്.

റാണി. വെമ്പായം വി സതീശൻ അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പിന്നണിയിൽ കൊഞ്ചിറ ജയൻ, കരിക്കകം ശിവകുമാർ, പൊട്ടൻകാവ് ജെയ്സൺ, പുളിമാത്ത് വിനോദ്, ബാലരാമപുരം ടൈറ്റസ്.

അറിയിപ്പ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 20 ഓഗസ്റ്റ്. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

മറ്റൊരറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളയാണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷാ വി എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495655321. ഒരു നമ്പർ കൂടിയുണ്ട്, 9495956321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണിപ്പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: പ്രകാശധാര. ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ പോഷകാഹാരക്കുറവ് കൊണ്ടുള്ള രോഗങ്ങൾ ഹോമിയോ വീക്ഷണത്തിൽ ഡോക്ടർ ഉഷ കെ എൻ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

സൂര്യവംശം എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ പാടിയ ഈ ഗാനം ഇസൈത്തണ്ടിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നെടുങ്കണ്ടത്തു നിന്നും രാജേഷ്.

ഭഗവതി എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തികും സാധനാ സർഗവും ചേർന്ന് പാടിയ ജൂലൈ മലർഹളേ, ജൂലൈ മലർഹളേ, ഉങ്കളെ തെരിയായൊരു അഴ

ഇസൈതിൻറിൽ ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയ പരിപാടിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ ഇനി തൊടുപുഴയിൽ നിന്നും റിയോ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം മേട്ടുക്കുടി, പാടിയത് മനോയും ചിത്രയും ചേർന്നു.

ഹായ്, ഇസൈത്തൻഡ്രിൽ ഓട്ടോഗ്രാഫ് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഒവ്വൊരു പൂക്കളുമേ എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു ഇസ ചേരാനല്ലൂർ. ഇസയുടെ ഇഷ്ടഗാനം നമുക്ക് കേൾക്കാം.

ദേവജിത്ത് അടിമാലിയുടെ ഇഷ്ടഗാനമാണ് ഇസേത്തൻഡ്രലിൽ ഇനി. ചിത്രം വില്ല്, പാടിയത് നവീൻ മാധവ്, മോഹൻ മംമ്ത മോഹൻദാസ് എന്നിവർ.

തിരുമുപ്പത്തു നിന്നും ജിഷ ജോൺസന്റെ ഇഷ്ടഗാനം ഇസേ തിണ്ടലിൽ ഇനി കേൾക്കാം. ചിത്രം നിലാവിവ, പടിത് ഹരിഹരനും ചിത്രയും ചേർന്ന്.

ഹായ്, ഇസൈ തെൻട്രിൽ. ഹമ്മിങ്ങുകളാണ് ഒരു ഗാനത്തെ മനോഹരമാക്കി തീർക്കുന്നതെന്ന് പറയാം. ജാനകിയമ്മയുടെ മാസ്മരികവും അനുപമവുമായ ഹമ്മിങ് ഈ ഗാനത്തെ ചേതോഹരമാക്കി തീർക്കുകയാണ്. ഇളയരാജയുടെ മാന്ത്രികമായ പശ്ചാത്തല സംഗീതം ഗാനത്തിന് ഏഴഴക് ചാർത്തുന്നു. മലേഷ്യ വാസുദേവൻ്റെ ഗാംഭീര്യമായ ആലാപനം കൂടി ചേരുമ്പോൾ ആസ്വാദക ലോകത്തിന് ഇത് ആനന്ദ നിർവൃതി. ധർമ്മയുദ്ധം എന്ന ചിത്രത്തിലെ ആകായ ഗംഗേ എന്ന ഗാനത്തിനെ വാക്കുകളിലൂടെ ഇത്ര മനോഹരമാക്കി വർണ്ണിച്ചിരിക്കുകയാണ് രാജേഷ് പച്ചാളം. രാജേഷ് പറഞ്ഞതുപോലെ തന്നെ വരികളും സംഗീതവും ആലാപനവും ഒക്കെ ഒത്തുചേരുമ്പോഴാണ് ഒരു ഗാനം ഏറ്റവും ഹൃദ്യമായി തീരുന്നത്. രാജേഷിൻ്റെ ഇഷ്ടഗാനം ഇസൈ തെൻട്രലിലൂടെ നമുക്ക് കേൾക്കാം.

കർണൻ എന്ന ചിത്രത്തിന് വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും ചേർന്ന് പാടിയ ഈ മനോഹരമായ ഗാനം ആദുക്കുട്ടിക്ക് വേണ്ടി ആവശ്യപ്പെടുന്നു പെരുമ്പാവൂർ ഓടക്കാലിയിൽ നിന്നും ആരുഷി.

എല്ലാ കൂട്ടുകാർക്കും സ്നേഹാശംസകളോടെ സുഖമായ ഒരു ഉറക്കം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സേയ് തുന്നൽ വിടവാങ്ങുന്നു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നും ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.